1948 വൈശാഖം 15, കൊല്ലവർഷം 1201 മേടം 22, 2026 മെയ് 5 തീയതി ചൊവ്വാഴ്ച. FM ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 53 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വികാസ് നാരോൺ.
2: വിലയേറിയ വസ്തുക്കളെ സ്വർണവുമായി താരതമ്യപ്പെടുത്താറുണ്ട്. സ്വർണം വിലയേറിയൊരു ലോഹമാണ്. സമയം സ്വർണത്തെപ്പോലെ വിലയേറിയതാണ്. സത്യത്തിൽ സമയം സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ്. അത് ജീവനെപ്പോലെ വിലപ്പെട്ടതാണ്. സ്വർണം നഷ്ടപ്പെട്ടാൽ നമുക്കത് വീണ്ടെടുക്കാം. കഠിനാധ്വാനത്തിലൂടെ ധനം സമാഹരിച്ച് നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചുപിടിക്കാം. പക്ഷേ ജീവനോ? അത് നഷ്ടപ്പെട്ടാൽ നമുക്കൊരിക്കലും അതിനെ തിരിച്ചുപിടിക്കാനാവില്ല. അത് എന്നേക്കുമായി നഷ്ടമാവുന്നു. എങ്ങനെയാണ് സമയത്തെ വ്യാഖ്യാനിക്കുക? ഭൂതകാലത്തു നിന്നും വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കുമുള്ള സംഭവങ്ങളുടെ പുരോഗതിയെ സമയമെന്ന് വിളിക്കാം. നഷ്ടപ്പെട്ട സമയം ആന വലിച്ചാലും വരില്ല എന്ന് തമാശയായി പറയുന്നു. കൈവിട്ട സമയം തീയതി കഴിഞ്ഞ ചെക്ക് പോലെയാണ്. നിലവിൽ നമ്മൾ ജീവിക്കുന്ന സമയം ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ ഉള്ള കാശ് പോലെയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതിനെ വെറുതെ നഷ്ടപ്പെടുത്തരുത്. ക്രിയാത്മകമായി ഉപയോഗിക്കണം. നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യേണ്ടതാണ്. അതിന് നിശ്ചയദാർഢ്യം അനിവാര്യമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്തിരിക്കും എന്ന നിർബന്ധ ബുദ്ധി നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റൊരവസരത്തിലേക്ക് നീട്ടിവെക്കരുത്. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്താൽ അതിന്റെ ഫലം കിട്ടാനുള്ള സാധ്യത അധികമാണ്. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ ചിന്താദീപ്തമാണ്. അദ്ദേഹം പറയുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് സമയവും ജീവിതവും. സമയത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ജീവിതം പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിന്റെ മൂല്യത്തെക്കുറിച്ച് സമയവും പഠിപ്പിക്കുന്നു. വളർന്നുവരുന്ന തലമുറയെ സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായി ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. പരീക്ഷ തുടങ്ങുന്നതുവരെ പഠിക്കാം. പരീക്ഷ കഴിഞ്ഞിട്ട് പഠിച്ചിട്ടെന്ത് കാര്യം? അതേപോലെ വിലപ്പെട്ടതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക എന്നത്. ഒരു കാര്യവും വീണ്ടും വിചാരമില്ലാതെ ചെയ്യരുത്. കൃത്യമായ പദ്ധതികളില്ലാതെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അബദ്ധങ്ങൾ സംഭവിച്ച ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല. ഇത്തരം കൃത്യത ഇല്ലായ്മ നമ്മുടെ വിലയേറിയ സമയത്തെ നഷ്ടപ്പെടുത്തുന്നു. പുഴയിൽ മീൻ പിടിക്കാൻ ഇറങ്ങുന്ന കൊക്കുകളെ ശ്രദ്ധിക്കുക. അവയുടെ കൃത്യതയും ക്ഷമാശീലവും പഠിക്കേണ്ടതാണ്, ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണ്. കൊക്കുകൾ മത്സ്യങ്ങൾ നീന്തിക്കളിക്കുന്ന ജലാശയങ്ങളിലേക്ക് ഇര പിടിക്കാൻ ഇറങ്ങും. വെള്ളത്തിൽ തന്റെ നീണ്ടകാലുകൾ ഇറക്കി വെച്ച് ശ്രദ്ധയോടെ അനങ്ങാതെ നിൽക്കും. അവ വെള്ളത്തിനുള്ളിലെ മത്സ്യങ്ങളെ ശ്രദ്ധയോടെ വീക്ഷിക്കും. തനിക്ക് പറ്റിയ മത്സ്യം തന്റെ കാലിനടിയിൽ എത്തുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കും. തന്റെ മത്സ്യം തന്റെ കീഴിലെത്തിയ സമയം തന്റെ കൊക്കുകൊണ്ട് അതിനെ പിടിച്ചെടുത്ത് സ്ഥലം വിടുന്നു. കൃത്യതയോടെ ക്ഷമയോടെ സമയത്തെ അനാവശ്യമായി നശിപ്പിക്കാതെയുള്ള ജീവിത പദ്ധതി. സമയവും തിരമാലയും ആരെയും കാത്തിരിക്കില്ല. വ്യക്തി താല്പര്യത്തിന് നിന്നുകൊടുക്കാൻ സമയത്തിന് സമയമില്ല എന്ന് നാം അറിയണം. നമുക്ക് വരമായി കിട്ടിയ സമയം നമ്മൾ ഫലപ്രദമായി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അത് നമുക്ക് നഷ്ടമാവും. ധനം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. മിച്ചം വരുന്നത് സമ്പാദിക്കാം. ധനമില്ലാത്ത സമയത്ത് സമ്പാദ്യമെടുത്ത് ഉപയോഗിക്കാം. പക്ഷെ സമയത്തെ സമ്പാദിച്ചു വെക്കാനാവില്ല. നമുക്ക് ലഭിക്കുന്ന സമയം നാം ക്രിയാത്മകമായി ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മൾ സമയത്തെ കളയല്ലേ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് വികാസ് നാരോൺ.

രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ പ്രഭാവർമ്മ എഴുതിയ കവിത മുല്ലപ്പൂത്തോ നാം കാണുന്നതില്ലെങ്കിലും. ആലാപനം പ്രേമജ ഹരീന്ദ്രൻ. ആറ് 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. ഏഴ് മണി

0: ട്രെയിൻ സമയം തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ യുഡിഎഫ് വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജിവെക്കുകയായിരുന്നു. 15 വർഷം ബംഗാൾ ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബിജെപി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. സ്വാതന്ത്ര്യാനന്തര ബംഗാളിലെ ആദ്യ ബിജെപി ഗവൺമെന്റാണ് അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിലെത്തുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയന്റെ തമിഴക വെട്രി കഴകം ചരിത്രം കുറിച്ചു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം 59 സീറ്റിലേക്ക് ഒതുങ്ങി. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. യുഎഇയിലെ ഫുജൈറ എണ്ണ ഉൽപാദന കേന്ദ്രത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. കഴിഞ്ഞ മാസം തുടങ്ങിയ വെടിനിർത്തൽ കരാറിന് ശേഷം ആദ്യമുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ എൻഡിഎ വൻ മുന്നേറ്റം നടത്തിയെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു. എല്ലാ മണ്ഡലങ്ങളിലും എൻഡിഎയുടെ വോട്ടിംഗ് ശതമാനം ഉയർന്നു. ഗവൺമെന്റിനെതിരായ ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും അദ്ദേഹം വിലയിരുത്തി. മലപ്പുറത്ത് ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങളും വൈദ്യുത പോസ്റ്റുകളും വീണ് വ്യാപക നാശനഷ്ടം. പൂക്കോട്ടുപാടം ചുള്ളിയോട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ മുംബൈയിൽ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ 10 മത്സരങ്ങളിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് 6 പോയിന്റ് നേടി. എഫ് എം പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ പ്രഭാവർമ്മ എഴുതിയ കവിത മുല്ലപ്പൂത്തോ നാം കാണുന്നതില്ലെങ്കിലും, ആലാപനം പ്രേമജ ഹരീന്ദ്രൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ പ്രമുഖ നാടക രചയിതാവും അഭിനേതാവും അധ്യാപകനുമായ രാജ്മോഹൻ നീലേശ്വരൻ പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറിയിൽ പാട്ടിലെ പാട്ടിൽ. നിങ്ങൾക്കറിയാമോ, സിനിമ പാരഡൈസോയിൽ യാൻ ആർതസ് ബെട്രാൻഡിന്റെ ഹോം എന്ന ഡോക്യുമെന്ററി സിനിമയെ പരിചയപ്പെടുത്തി ആർ നന്ദലാൽ സംസാരിക്കുന്നു. തുടർന്ന് ചിന്താകിരണം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 എഫ് എം പ്രധാന വാർത്തകൾ. 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് വാർത്താ ബുള്ളറ്റിൻ. 11:05 ഡോക്ടർ എസ് രാമനാഥന്റെ സംഗീത കച്ചേരി. 12:10 അറിയിപ്പുകൾ, സേവന വാർത്തകൾ. 12:15 ചെറുമക്കളിപ്പാട്ട് കെ സി കടുങ്ങനം സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തയിൽ സൌന്ദര്യവും ആരോഗ്യവും. ഈ വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിളം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ പി ആർ സംസാരിക്കുന്നു. 1 മണിക്ക് നൊസ്റ്റാൾജിക് 90s. 1:45 ചർച്ച. 2:15 തുടർ നാടകം. 2:30 ആകാശവാണി ടെലികിസ് ഫോൺ ഇൻ പരിപാടി. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 കോൽക്കളി. തില്ലങ്കേരി പി ആനന്ദിനിയും സംഘവും അവതരിപ്പിച്ചത്. അഞ്ചുമ്പോതിന് ലളിത ഗാനങ്ങൾ, 5:43 ഞാറ്റുവേല. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani. The news read by Nina Arakel. Senior BJP leader and Prime Minister Narendra Modi has expressed gratitude to the people and party workers of West Bengal, Assam, Puducherry, Tamil Nadu and Kerala over victory in assembly elections. Addressing the party workers at the BJP headquarters in Delhi yesterday, Mr. Modi said the day heralds a new dawn for the nation.
2: Jai parajay loktantra aur chunavi rajneeti ka ek swabhavik hissa hota hai lekin 5 pradeshon ki janta ne pure vishwa ko dikhaya hai ye hamara bharat mother of democracy kyon hai loktantra democracy hamare liye sirf ek tantra nahi hai ye hamari ragon mein daudta hua sanskar hai और आज सिर्फ भारत का लोकतंत्र ही नहीं जीता है, आज भारत का संविधान भी जीता है.
1: The Prime Minister said that the BJP-NDA governments are in power in more than 20 states of the country. History has been created on two fronts in the assembly elections in West Bengal and Tamil Nadu. While the Bharatiya Janata Party has secured overwhelming mandate in West Bengal for the first time, while debutante Tamilaga Vethri Karagam or TVK has emerged as largest party in Tamil Nadu. Meanwhile, in other assembly elections, Assam and Puducherry have re-elected their sitting governments, whereas Kerala has voted for a new dispensation. In West Bengal, the BJP has won 206 seats to secure more than a two-thirds majority in the assembly, ending the TMC's 15-year rule, while the TMC trailed far behind, managing to win 80 leading in one seat in the first election after special intensive revision of electoral roll. Out of a total of 293 assembly seats, results have been declared for 292 constituencies. Congress and Aam Janata Unnayan Party AJUP secured 2 seats each. CPIM clinched 1 seat. Chief Minister Mamata Banerjee lost in the prestigious Bhavanipur seat to BJP Suvendu Adhikari by more than 15,000 votes. In Tamil Nadu, actor-turned-politician Vijay's party, Tamilaga Vethri Karagam TVK, has created history emerging as the single largest party after winning 108 seats in the first election contested after its formation. TVK chief C. Joseph Vijay won both Perambur and Tiruchi East seats in the 234-member assembly. The ruling DMK secured 59 seats, while its main rival, the All India Anna Dravida Munnetra Kazhagam, won 47 seats. Chief Minister M.K. Stalin lost to TVK candidate V.S. Babu at Kolhapur in Chennai. In Assam, the ruling BJP-led NDA has secured a historic third consecutive term, surpassing the 64-seat majority mark in the 126-member assembly. The BJP has bagged 82 seats, while its allies Assam Gana Parishad has won 9 seats and Bodoland People's Front has secured 10 seats. In Kerala, the Congress-led UDF has clinched a decisive win. While the Congress won 63 seats, its ally IUML added 22, giving the alliance dominant edge across the state. In Puducherry, the National Democratic Alliance is set to form the next government, securing a comfortable majority of 18 in the 30-member house. Among the NDA constituents, the All India NR Congress has won 12 seats, the Bharatiya Janata Party 4 seats, while other allies All India Anna Dravida Munnetra Kazhagam and Lachiya Jananayaga Kachi winning 1 seat each. In IPL cricket, Mumbai Indians defeated Lucknow Super Giants by 6 wickets at Wankhede Stadium in Mumbai last night. Chasing the target of 229 set by Lucknow Super Giants, Mumbai overhauled the score in 18-point overs.

0: And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ. കാവ്യാഞ്ജലി. മുല്ലപ്പൂത്തു നാം കാണുന്നതില്ലെങ്കിലും. പ്രഭാവർമ്മ എഴുതിയ കവിത. ആലാപനം പ്രേമജ ഹരീന്ദ്രൻ.
2: പൂ

0: മുല്ലപ്പൂത്തു നാം കാണുന്നതില്ലെങ്കിലും. പ്രഭാവർമ്മ എഴുതിയ കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് പ്രേമജ ഹരീന്ദ്രൻ. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിലാദ്യം യേശുദാസ് പാടിയ ഗാനം.

അർച്ചനയിൽ ഇനി ലതാ രാജു, ഡൊണാൾഡ് എന്നിവർ പാടിയത് അമ്മേ അമ്മേ ദേവി മൂകാംബികേ എന്നാരംഭിക്കുന്നു.

0: ഉണ്ണിമേനോൻ പാടിയ ഈ ഗാനത്തോടെ അർച്ചന സമാപിക്കുന്നു. അർച്ചന ഇനി നാളെ രാവിലെ 6:15 ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡിൽ പാറയുള്ള പറമ്പ് മുതൽ ചമതക്കാട് വരെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 10 വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മയിലാട്ടി വിദ്യാനഗർ ഫീഡറിന്റെ ശേഷി ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രവൃത്തി നടക്കുന്നതിനാൽ ജൂൺ പകുതി വരെ വിദ്യാനഗർ, മുള്ളേരിയ, കുബനൂർ, മഞ്ചേശ്വരം, അനന്തപുരം, കാസർഗോഡ് ടൌൺ, പതിയടുക്ക, പെർല എന്നിവിടങ്ങളിൽ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ സൌത്ത്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താണ ആയിക്കര ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 8 മണി മുതൽ 6 രാത്രി 11 മണി വരെയും തലശ്ശേരി എടക്കാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ബ്രണ്ണൻ കോളേജ് NH ലെവൽ ക്രോസ് 7 രാവിലെ 8 മണി മുതൽ 8 രാത്രി 11 മണി വരെയും അടച്ചിടും. അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കുന്നംകുളം കേന്ദ്രത്തിൽ വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന നാരി ചക്ര പരിശീലന പരിപാടിയുടെ 2 ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത +2 ITI, ഡിപ്ലോമ, ഡിഗ്രി. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495 9997 21. ചിത്രകാരൻ ധനരാജ് കീഴറയുടെ ചിത്രങ്ങളുടെ പ്രദർശനം കണ്ണൂർ സ്പേസ് ആർട്ട് ഗാലറിയിൽ നാളെ ആരംഭിക്കും. രാവിലെ 11 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രദർശന സമയം. കേരള സർക്കാർ സ്ഥാപനമായ IHRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് ഈ മാസം 29 വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം www.ihrdadmissions.org. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 5 കഥാപ്രസംഗ മഹോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 കൃഷ്ണകുമാർ പള്ളിയത്ത് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. പെരുന്താറ്റിൽ ശിവപുരോട്ട് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം കുടിയേറ്റ മഹോത്സവം ഇന്ന് ഉച്ചയ്ക്ക് 6:00 സദ്യയോടെ സമാപിക്കും. അഴീക്കോട് മയിലാടത്തടം കുളങ്ങരത്ത് ഭഗവതി ആരൂഢസ്ഥാനം കളിയാട്ടം ഇന്ന് സമാപിക്കും. കെ കണ്ണപുരം പാറപ്പുറം കണ്ടി മുത്തപ്പൻ മടപ്പുര ക്ഷേത്രോത്സവത്തിൽ ഇന്ന് രാവിലെ കൊടിയേറ്റം, തുടർന്ന് പ്രതിഷ്ഠാദിന പൂജകൾ. രാത്രി 9 കാഴ്ചവരവ്. ഉത്സവം നാളെ സമാപിക്കും. കൂത്തുപറമ്പ്, എരുവട്ടി, ഓലായിക്കര, കപ്പറ്റ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവവും ദ്രവ്യകലശവും ഈ മാസം 8 നടക്കും. ഇന്ന് വൈകുന്നേരം 6:30 മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ചാല ഈസ്റ്റ്, തന്നട, മൈലപ്രത്ത് വീരഭദ്രസ്വാമി ക്ഷേത്രം ഉത്സവാഘോഷം ഇന്ന് ആരംഭിക്കും. രാത്രി 7:30 തിടമ്പനൃത്തം, തുടർന്ന് കലാപരിപാടികൾ. മയ്യിൽ കയറളം, കാരോന്നൻ തറവാട്, ഊർപ്പഴശ്ശി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഇന്നു മുതൽ 7 നടക്കും. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടവും നാളെ പുലർച്ചെ തിരുവപ്പനയും ഉണ്ടാകും. സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. ഒരു നല്ല

0: തുടക്കം മികച്ചൊരു ശാസ്ത്രജ്ഞനിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. കണ്ണൂർ തളാപ്പിലെ സയൻസ് സെന്റർ ഫിസിക്സ് പഠനത്തിലെ മികവിന്റെ കേന്ദ്രം. 8 മുതൽ 10 വരെയുള്ള CBSE, ICSE, കേരള സിലബസുകൾക്കായി ആശയ വ്യക്തതയും പ്രായോഗിക പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ കോച്ചി 11 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. സയൻസ് സെന്റർ, യശോറാം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9544142367 ഓർ 9400232367.
1: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
2: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
1: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
0: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം. ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
5: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
6: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
10: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
11: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ഹെൽത്ത് കഫേ, പ്രായോജകർ സുനിത ഫർണിച്ചർ, കണ്ണൂർ.
12: കീഡിലൻ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ. ഇനി ഫർണിച്ചറുകൾ മറ്റെവിടെയും കിട്ടാത്ത വിലയിൽ വാങ്ങാം.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവേ സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ പ്രമുഖ നാടകരചയിതാവും അഭിനേതാവും അധ്യാപകനുമായ രാജ്മോഹൻ നീലേശ്വരം പങ്കെടുക്കുന്നു. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിലി പാട്ടിൽ. നിങ്ങൾക്കറിയാമോ, സിനിമ പാരഡൈസോയിൽ യാൻ ആർത്രസ് ബെട്രാൻഡിന്റെ ഹോം എന്ന ഡോക്യുമെന്ററി സിനിമയെ പരിചയപ്പെടുത്തി ആർ നന്ദലാൽ സംസാരിക്കുന്നു. തുടർന്ന് ചിന്താകിരീടം. റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി, 8:58 9:58 FM പ്രധാന വാർത്തകൾ, 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ തേനീച്ച വളർത്തൽ അനുഭവങ്ങളുമായി കാസർഗോഡ് കാറടുക്ക പഞ്ചായത്തിലെ എൻ വിശ്വനാഥൻ നെല്ലിയടുക്ക പങ്കെടുക്കുന്ന പരിപാടി. രാത്രി 7:35 സയൻസ് കഫേ. ഇതിൽ ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ, ജലക്ഷാമവും ജലസംരക്ഷണത്തിനായി സ്വീകരിക്കാവുന്ന പ്രതിരോധ മാർഗങ്ങളും, ഈ വിഷയത്തെ ആധാരമാക്കിയുള്ള ചർച്ച കേൾക്കാം. ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ബി ഷാബി പങ്കെടുക്കുന്നു. തുടർന്ന് മൊബൈൽ സ്പെക്ട്രം, ഇതേക്കുറിച്ച് BSNL നിന്നും റിട്ടയർ ചെയ്ത ഇ രാജൻ സംസാരിക്കുന്നു. രാത്രി 7:35 സയൻസ് കഫേയിൽ.

രാത്രി 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളി, 10:00 കഥകളി പദങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ്.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ: പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബിജെപി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വെറ്ററി കഴകം. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 6 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി: പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തിലും ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന ആശയത്തിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് 5 സംസ്ഥാനങ്ങളിലും താമര വിരിയാൻ കാരണമായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മികച്ച വിജയത്തിന് നേതൃത്വം നൽകിയ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്തെ 20-ൽ സംസ്ഥാനങ്ങളിൽ ബിജെപി എൻഡിഎ സഖ്യം അധികാരത്തിലുണ്ടെന്നും ബിജെപിയുടെ മന്ത്രം പൌരനാണ് ദൈവം എന്നതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പശ്ചിമബംഗാളിന്റെ മികച്ച ഭാവിക്കായി പാർട്ടി അക്ഷീണം പ്രവർത്തിക്കും. അവിടുത്തെ സ്ത്രീകൾ ഇനി സുരക്ഷിതരാണെന്നും യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഉറപ്പു നൽകി. 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും ജനങ്ങൾ ബിജെപിയിലും എൻഡിഎയിലും വിശ്വാസം അർപ്പിച്ചതിന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ജനങ്ങളെ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും നബീൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ യുഡിഎഫ് വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജി വയ്ക്കുകയായിരുന്നു. രാജി സ്വീകരിച്ച ഗവർണർ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി രാജ്ഭവൻ കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 എൽഡിഎഫും 5 യുഡിഎഫും വിജയിച്ചു. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ 19,247 വോട്ടിനും പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫ് 11,453 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമാണ് വിജയിച്ചത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
3: 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പേരാവൂരും ഇരിക്കൂറും നിലനിർത്തിയതിനു പുറമെ കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങൾ ഇത്തവണ യുഡിഎഫ് പിടിച്ചെടുത്തു. പേരാവൂരിൽ കെ ശൈലജയെയാണ് സണ്ണി ജോസഫ് പരാജയപ്പെടുത്തിയത്. കണ്ണൂരിൽ ടി ഒ മോഹനൻ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ പരാജയപ്പെടുത്തിയാണ് വിജയം കൈവരിച്ചത്. കല്യാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. പയ്യന്നൂരിൽ യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ തളിപ്പറമ്പിൽ 12,551 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യുഡിഎഫ് സ്വതന്ത്രൻ ടി കെ ഗോവിന്ദൻ വിജയകിരീടം ചൂടിയത്. അഴീക്കോട് മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ വി സുമേഷ് 349 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്.
2: യുഡിഎഫ് പാലക്കാട്ട് മുൻ വർഷത്തേക്കാൾ 3 കൂടുതൽ പിടിച്ചെടുത്തു. മത്സരിച്ച മന്ത്രി എം ബി രാജേഷ് പരാജയപ്പെടുകയും ചെയ്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
4: കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായി 3 പിടിച്ചെടുത്താണ് യുഡിഎഫ് പാലക്കാട് ജില്ലയിൽ മുന്നേറ്റമുണ്ടാക്കിയത്. തൃത്താല, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങളാണ് പിടിച്ചെടുത്തത്. തൃത്താലയിൽ മന്ത്രി എം ബി രാജേഷ് പരാജയപ്പെട്ടു. ഇത്തവണ മത്സരിച്ചില്ലെങ്കിലും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമായിരുന്ന ചിറ്റൂരിലും എൽഡിഎഫ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒറ്റപ്പാലം ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ എൽഡിഎഫിന്റെ ഭൂരിപക്ഷം കുറച്ചതും ജില്ലയിൽ യുഡിഎഫിന്റെ വിജയത്തിന് തിളക്കം കൂട്ടി. പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പാലക്കാട് യു ഡി എഫിലെ രമേശ് പിഷാരടിയും മലമ്പുഴയിൽ സിറ്റിംഗ് എം എൽ എ എ പ്രഭാകരനുമാണ് വിജയിച്ചത്.
2: കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ മുന്നേറ്റം സൃഷ്ടിക്കാനാവാതെ കോൺഗ്രസ്. 13 സീറ്റിൽ 4 മാത്രമാണ് അവർക്ക് വിജയിക്കാനായത്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
5: ശക്തന്റെ തട്ടകം ഇത്തവണയും ചുവന്നു തന്നെയിരിക്കും. സംസ്ഥാനമൊട്ടാകെ യു ഡി എഫ് തരംഗം തീർത്തപ്പോഴും ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് തൃശൂരിൽ യു ഡി എഫിന് വിജയിച്ചു കയറാനായത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും എൽ ഡി എഫ് തന്നെ വിജയിച്ചു. 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ അക്ബർ ഗുരുവായൂരിലും വിജയിച്ചു. മുല്ലൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാജൻ 3 തവണയും വിജയിച്ചു. എന്നാൽ മന്ത്രി ആർ ബിന്ദുവിനെ പരാജയപ്പെടുത്തി തോമസ് ഉണ്ണിയാടൻ മുന്നേറി. വെറും 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ ടി എൻ പ്രതാപനെ വീഴ്ത്തി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിജയിച്ചു കയറി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് കേരളത്തിൽ എൻ ഡി എയുടെ ഉജ്ജ്വല വിജയമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തി. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും ബി ജെ പിക്ക് നൽകിയ വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 10 കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഒരു കക്ഷിയും ചെയ്തില്ലെന്നും നിയമസഭയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്തിക്കാനോ അഴിമതിക്കെതിരെ ശബ്ദമുയർത്താനോ ആരും ഉണ്ടായിരുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 15 ബംഗാൾ ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബി ജെ പി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. സ്വാതന്ത്ര്യാനന്തര ബംഗാളിലെ ആദ്യ ബി ജെ പി ഗവൺമെന്റാണ് അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിൽ എത്തുന്നത്. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിൽ 293 അംഗ നിയമസഭയിൽ 206 സീറ്റും സ്വന്തമാക്കിയാണ് ബി ജെ പിയുടെ വിജയം. തൃണമൂൽ കോൺഗ്രസിന് 81 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. കോൺഗ്രസിനും എ ജെ യു പിക്കും 2 വീതം സീറ്റ് ലഭിച്ചപ്പോൾ സി പി ഐ എം 1 സീറ്റിൽ വിജയിച്ചു. സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ ടി എം സി മേധാവി കൂടിയായ മമതാ ബാനർജി ബി ജെ പി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000+ വോട്ടിന് തോറ്റു. രണ്ട് ഘട്ടങ്ങളിൽ പൂർത്തിയായ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് 92.47% പോളിംഗ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയന്റെ തമിഴക വെട്രി കഴകം ചരിത്രം കുറിച്ചു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം 59 സീറ്റിലേക്ക് ഒതുങ്ങി. പ്രതിപക്ഷ അണ്ണാ ഡി എം കെ 47 വിജയിച്ചു. കോൺഗ്രസ് 5 സീറ്റിലും ടി എം കെ 4 സി പി ഐ, സി പി ഐ എം, ബി സി കെ, മുസ്ലിം ലീഗ് പാർട്ടികൾ 2 വീതം സീറ്റിലും ബി ജെ പി, ഡി എം ഡി കെ, അമ്മാ മക്കൾ മുന്നേറ്റ കഴകം എന്നീ കക്ഷികൾ ഓരോ സീറ്റിലും വിജയിച്ചു. കോത്തൂരിലെ സ്വന്തം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ടി വി കെ സ്ഥാനാർത്ഥി വി എസ് ബാബുവിനോട് 8,700+ വോട്ടിന് പരാജയപ്പെട്ടു. അതേസമയം ഉപമുഖ്യമന്ത്രിയും മകനുമായ ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് തിരുവല്ലിക്കേനി മണ്ഡലത്തിൽ ടി വി കെയുടെ ഡി സെൽവത്തെ 7,000+ വോട്ടിന് തോൽപ്പിച്ചു. പെരമ്പൂരിലും ട്രിച്ചി ഈസ്റ്റിലും മത്സരിച്ച ടി വി കെ നേതാവ് വിജയ് 2 വിജയിച്ചു. ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ ഡോക്ടർ എൽ മുരുകൻ അവിനാശി സംവരണ മണ്ഡലത്തിൽ ടി വി കെയുടെ എസ് കമലിയോട് പരാജയപ്പെട്ടു. അടുത്തിടെ ഡി എം ബിയിൽ ചേർന്ന മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് വിജയിച്ചു. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് ബി ജെ പി മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയെയും പുതുച്ചേരിയുടെ ചുമതല വഹിക്കുന്ന നിർമ്മൽ കുമാർ സുരാനിയെയും കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. ബി ജെ പി പാർലമെന്ററി ബോർഡ് ഇവരുടെ പേരുകൾ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദേശീയപാതയിൽ മലപ്പുറം കൂരിയാട് നിർമ്മിച്ച വയോഡക്റ്റിന്റെ പ്രവൃത്തി പൂർത്തിയായി. അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി 2 പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് കെ എൻ ആർ സി അധികൃതർ പറഞ്ഞു. കോഴിക്കോട് ഭാഗത്തേക്ക് റോഡ് തുറന്നുകൊടുത്ത് സർവീസ് റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും ആലോചനയുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നതിന് ഓംബുഡ്സ്മാൻ എം എസ് അബ്ദുൾ കലാം ആസാദ് ഇന്നു മുതൽ ആലപ്പുഴയിൽ സിറ്റിംഗ് നടത്തും. ഇന്ന് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിലാണ് സിറ്റിംഗ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ജാഗ്രത നിർദ്ദേശമൊന്നും ഇല്ല. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ മുംബൈയിൽ 6 തോൽപ്പിച്ചു. ഇതോടെ 10 മത്സരങ്ങളിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് 6 നേടി. അതേസമയം 9 മത്സരങ്ങളിൽ നിന്ന് 4 നേടിയ ലക്നൌ സൂപ്പർ ജയൻസ് ടൂർണമെന്റിൽ നിന്ന് നോക്കൌട്ട് ഭീഷണി നേരിടുകയാണ്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7 മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു. 2 ഓരോ ഗോൾ വീതം നേടി. ഇന്ന് മുംബൈ സിറ്റി എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നേരിടും. വൈകിട്ട് 7 മുംബൈയിലാണ് മത്സരം. യു ഡി എഫിന്റെ ചിട്ടയായ പ്രവർത്തനമാണ് വലിയ വിജയത്തെ സഹായിച്ചതെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിലെ 13-ൽ 12 സീറ്റ് നേടി യു ഡി എഫ് വൻ നേട്ടമാണ് കൈവരിച്ചതെന്ന് പ്രവീൺകുമാർ വിലയിരുത്തി. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മിന്റെ പരാജയം പരിശോധിച്ച് ദൌർബല്യങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിത പരാജയമാണ് ജില്ലയിൽ ഉണ്ടായതെന്നും രാഗേഷ് പറഞ്ഞു. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി അശോക് കുമാർ വിജയിച്ചു. 1115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബിജെപി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വിക്ടറി ഘടകം. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ്

0: കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
1: ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: അരങ്ങിലെ ചടുലതയെ അക്ഷരങ്ങളുടെ കരുത്തുകൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു സർഗ സാന്നിധ്യത്തെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. കാലത്തിന്റെ തിരശീലയ്ക്കപ്പുറം മായാത്ത മുദ്രകൾ പതിപ്പിച്ച് മലയാള നാടകഭൂമികയിൽ തന്റേതായ ആധികാരികത ചാർത്തിയ പ്രതിഭ രാജ്മോഹൻ നീലേശ്വരം. നീലേശ്വരത്തിന്റെ സാംസ്കാരിക മണ്ണിൽ നിന്ന് പിച്ചവെച്ച് അനുഭവങ്ങളെ പരിവർത്തനത്തിന്റെ ഊർജ്ജമാക്കി മാറ്റി തന്റെ കലാസബരിയയെ പുരസ്കാരങ്ങളുടെ പൊൻവെളിച്ചത്തിലേക്ക് നയിച്ച ആ ദർശനശാലിയുടെ സർഗവഴികളിലൂടെയുള്ള സഞ്ചാരമാണ് ഇന്നും നാളെയുമായി ജാലകം പ്രക്ഷേപണം ചെയ്യുന്നത്.
1: നാടകത്തിലലിഞ്ഞ ജീവിതം എന്ന് നാട് അങ്ങയെ വിശേഷിപ്പിക്കുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് നാടക പ്രവർത്തകൻ എന്ന നിലയിലേക്കുള്ള ഈ പരകായ പ്രവേശം അങ്ങയുടെ വ്യക്തിത്വത്തെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്?
2: ഞാൻ ആത്യന്തികമായി ഒരു അധ്യാപകനാണെന്ന് വേണം പറയാം. പക്ഷെ അധ്യാപക ജീവിതത്തിനിടയിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 4ാം ക്ലാസ് മുതൽ തന്നെ നാടകത്തിലേക്ക് പ്രവേശിച്ചു. അത് സ്വാഭാവികമായും നമ്മുടെ പൊതുസമൂഹത്തിലും സാംസ്കാരിക ബോധത്തിലും ജീവിതത്തിലുണ്ടായ വീക്ഷണങ്ങൾക്ക് വലിയ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്. കാരണം സമൂഹത്തിന്റെ പല പ്രശ്നങ്ങളെയും നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റുന്നത് നാടകത്തിലൂടെയാണ്. സാധാരണ നമ്മൾ നടത്തുന്നൊരു പ്രസംഗത്തിന്റെ അപ്പുറത്തേക്ക് ഒരാശയത്തെ കൃത്യമായി സത്യസന്ധമായി യാതൊരു ഭയവും കൂടാണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ശബ്ദം വേറിട്ട ശബ്ദമായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അത് ആദരവോടുകൂടി നോക്കുന്ന നാടകത്തെ അത്രയും സ്നേഹിക്കുന്ന സത്യസന്ധമായി നോക്കുന്ന ജനങ്ങളുടെ ഇടയിൽ പലപ്പോഴും പല രീതിയിലുള്ള നാടകങ്ങൾ ഓളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ട് എൻ്റെ മരമീടൻ പോലുള്ള നാടകങ്ങൾ, ആ നാടകങ്ങൾ ആദ്യകാലത്ത് സംഗീതനാട അക്കാദമി അവാർഡ് കിട്ടിയതാണ്. അത് വളരെ വലിയ പ്രകമ്പനമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. ഒരു പൊളിറ്റിക്കൽ സെറ്റയർ എന്നുള്ള രീതിയിൽ അപ്രിയ സത്യങ്ങളായിരുന്നു അത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും മറ്റൊരു രീതിയിൽ ഒരു തടസ്സങ്ങളില്ലാതെ ജനം അത് ഏറ്റെടുക്കുകയും ആസ്വദിക്കുകയും കൈയടിക്കുകയും കേരളത്തിൽ ഉടനീളം അത് നമ്മൾ കൊണ്ടുനടക്കുകയും ചെയ്തു. ആകാശവാണി അത് പൂർണ്ണമായിട്ട് റെക്കോർഡ് ചെയ്ത് അന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഒരു നാടകം കൂടിയാണ് മരമുടൻ എന്ന് പറയുന്ന നാടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായും വ്യക്തിത്വം എന്നുള്ള രീതിയിലും തീർച്ചയായും നാടകം വല്ലാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഇരമ്പം ഉണ്ടാക്കുന്നുണ്ട്. അത് പ്രതിരോധത്തിന്റെ കലയാണെന്നുള്ള തിരിച്ചറിവ് കൃത്യമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മീഡിയ എന്നുള്ള രീതിയിൽ നാടകം പാഷൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക് സാമൂഹ്യ ബാധ്യതയും പ്രതിബദ്ധതയുമുള്ള ഒന്നാണെന്ന് തിരിച്ചറിയുന്നുണ്ട്.
1: 60-ലധികം നാടകങ്ങളുടെ രചനയും സംവിധാനവും നിർവഹിച്ച ഒരാളെന്ന നിലയിൽ ഒരു പ്രമേയം തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങ് പുലർത്തുന്ന രാഷ്ട്രീയമോ സാമൂഹികമോ ആയ ജാഗ്രതകൾ എന്തൊക്കെയാണ്?
2: എല്ലാ സമയത്തും നാടകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതായത് സാഹചര്യത്തോടുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതിയത്. എല്ലാ നാടകങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്റെ നിലവിളി ഉണ്ടാവും. എല്ലാ നാടകത്തിലും കൃത്യമായ രാഷ്ട്രീയ പ്രതിബദ്ധത അതിനകത്തുണ്ട്. എൻ്റെ ആദ്യത്തെ വളരെ പ്രശസ്തമായ നാടകം എന്ന് പറയുന്നത് യുവജനോത്സവത്തിനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രീ ഡിഗ്രി കാലത്താണ് ഏറ്റവും പ്രശസ്തമായ ഏകലവ്യൻ പോലുള്ള നാടകങ്ങളായിരുന്നു. അത് അന്നത്തെ യുവജനോത്സവത്തിൽ സമ്മാനം നേടിയതും അതുവരെ ഉണ്ടായ യുവജനോത്സവ നാടകങ്ങളിൽ വ്യത്യസ്തമാണ്. ആ ഏകലവ്യൻ എഴുതുമ്പോൾ പോലും ഒരു രാഷ്ട്രീയമുണ്ട്. ഏകലവ്യൻ്റെ വിരൽ മുറിക്കുന്ന നമ്മുടെ പുതിയ കാലത്തിൻ്റെ എല്ലാ ചിത്രവും, വിരലുകൾ നഷ്ടപ്പെടുന്നവൻ്റെ, മുറിച്ചെടുക്കപ്പെടുന്നവൻ്റെ ആ ബോധത്തിൻ്റെ എതിരായിട്ടുള്ള വലിയ ചൂണ്ട് വിരലുകളായിരുന്നു ആ നാടകം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള പാക്കനാർ സുക്തം യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി എഴുതിയ നാടകം ആയാലും പണം ആളെ കൊല്ലുകയാണ് ഇല്ലതിൽ സംശയം, പണം ആർക്കുമേ നൽകുകയില്ല ശാന്തി.

എന്നുറപ്പിക്കാനും ജാതിവെറിയെ അകറ്റി നിർത്താനുമാണ് ആ നാടകം ശരിക്കും ഉപയോഗിച്ചത്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ സ്ഫോടനം ഉണ്ടാക്കിയ മാറ്റിവെച്ച തലകൾ അഥവാ ഒരു ഇന്ത്യൻ രക്ഷിക്കഥ എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. അത് കോളേജിൽ അന്ന് കുട്ടികൾക്ക് പഠിക്കാനുണ്ടായ തോമസ് മാൻ്റെ ഒരു നോവലായിരുന്നു. പക്ഷെ അതിൽ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എന്ന് പറഞ്ഞിട്ട് അതിൽ പലതും അശ്ലീലങ്ങളാണെന്ന് പറഞ്ഞ് ഭയങ്കര പ്രകോപനമുണ്ടായും പുസ്തകം കോളേജിൽ കത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. തോമസ് മാൻ്റെ നോവൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എൻ്റെ അധ്യാപകൻ കൂടിയായ പൈൻ കോളേജ് പ്രൊഫസറായ എം ആർ ചന്ദ്രശേഖരനാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രമേയമുള്ള തോമസ് മാൻ്റെ ആ നാടകം സ്ത്രീ ജീവിതത്തിൻ്റെ കാണാപ്പുറങ്ങളും മേടുകളും അവരുടെ സംഘർഷങ്ങളും അവതരിപ്പിക്കുന്ന ആ നാടകത്തെ ആ നോവലിനെ നാടകമാക്കണം എന്ന് തോന്നുകയും ആ സമയത്ത് തിരുവനന്തപുരം ഭീം മത്സരം സംഘടിപ്പിക്കുകയാണ്. നരേന്ദ്രപ്രസാദ്, വേണുകുട്ടൻ നായർ അതിപ്രഗത്ഭന്മാരാണ് അതിൻ്റെ ജഡ്ജ്മെൻ്റൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ആ നാടകം വളരെ ചെറിയ ഒരാഴ്ച കൊണ്ട് എഴുതുകയും അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുക, അതിൽ ഒരു പ്രധാനപ്പെട്ട റോള് ഞാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ആദ്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ ആ നാടകത്തിന് തിരശ്ശീല വീണപ്പോൾ രംഗത്തേക്ക് ചാടി വന്ന് അഭിനന്ദിച്ചത് ഭരത് മുരളിയാണ്. അന്ന് എൻ്റെ ഈ നാടകത്തിൽ അഭിനയിച്ച ഞാനും ബാലഗോപാലൻ ഉദിനൂർ എന്ന് രണ്ടുപേരും മത്സരിച്ചിട്ട് അഭിനയിക്കുന്നതാണ്. വി ശിശി എന്ന് പറയുന്ന പ്രതിഭാസമ്പന്നനായ അദ്ദേഹമാണ് എൻ്റെ മിക്ക നാടകങ്ങൾ സംവിധാനം ചെയ്യുക, അദ്ദേഹമാണ് അതിൻ്റെ സംവിധായകൻ. അപ്പോൾ ആ നാടകം ഉണ്ടാക്കിയ ഓളങ്ങൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കിയ ഓളങ്ങൾ, പിന്നീട് തുടർച്ചയായിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും ആ നാടകത്തിനാണ് സമ്മാനം. അതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ നാടകത്തിൽ അഭിനയിച്ചതിനാണ് ബാലബാലൻ മാഷ്കു നടനുള്ള ഒന്നാം സമ്മാനം ലഭിക്കുന്നത്. രണ്ടാം സമ്മാനം ലഭിക്കുന്നത് പ്രശസ്ത സിനിമാ നടൻ ജഗദീഷിനാണ്. വയലാ വാസ്തുവൻപിള്ളയുടെ നാടകത്തിനാണ് രണ്ടാം സമ്മാനം ലഭിക്കുന്നത്. അപ്പം അതൊക്കെ വലിയൊരു അനുഭവമാണ്. ഇപ്പം ജഗദീഷ് അതിൻ്റെ മറ്റ് മേഖലകളിലെല്ലാം എത്തി, ബാലബാലൻ മാഷ്കു നമ്മളെ ഈ വടക്കൻ ഭാഗങ്ങളിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം, എന്തെങ്കിലും നിർബന്ധങ്ങളുണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മുകളിൽ സമ്മർദ്ദങ്ങളുണ്ടായാൽ, അതുപോലെ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടായാൽ അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ നാടകം എഴുതുകയാണ്. അല്ലാണ്ട് വെറുതെ ഒരു രസിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു നാടകം ഒരിക്കലും എഴുതിയിട്ടില്ല. ഇപ്പം ലാസ്റ്റിൽ എഴുതിയ മാടൻ മോക്ഷം, ഇപ്പോൾ കേരളത്തിലെ അമേച്ചർ നാടക മത്സരം, സംഗീത നാടക അക്കാദമിയുടെ മത്സരത്തിൽ എല്ലാ സമ്മാനവും അതിനാണ് ലഭിക്കുന്നത്, അവതരണം, സംവിധാനം, നടൻ ഒക്കെ. അപ്പോൾ ആ നാടകം അവതരിപ്പിച്ച് കഴിയുമ്പം ജയമോഹൻ്റെ ഇതേ പേരിലുള്ള മാടൻ മോക്ഷം എന്ന് പറയുന്ന നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പം എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. കാരണം ഒരു ദളിത് ജീവിതത്തിൻ്റെ ചിത്രമാണ്. മണ്ണ് നഷ്ടപ്പെട്ട, അതുപോലെ അവൻ്റെ ആകാശം നഷ്ടപ്പെട്ട, ഭൂമി നഷ്ടപ്പെട്ട, ദൈവം നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ, ഒരു മാടൻ്റെ, അതായത് മാടനും മനുഷ്യനും ദൈവവും സങ്കല്പങ്ങളെല്ലാം ഒന്നാകുന്ന അത്രയും ശക്തമായ ഒരു ആശയം നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ അത് വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാവില്ലേ എന്നൊരു സംശയമുണ്ട്. അതിനൊരു കാരണം ഈ നാടകം സംവിധാനം ചെയ്യുന്നത് ജോബ് മഠത്തിൽ എന്ന് പറയുന്ന കക്ഷിയാണ്. അദ്ദേഹം നേരത്തെ ചെയ്ത നാടകം കക്കുകളിയാണ്. പക്ഷെ കക്കുകളി കുറച്ച് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നിർത്തിവെക്കുകയും ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനേക്കാൾ ചിലപ്പോൾ ഇത് പ്രകോപനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇപ്പോൾ ഏകദേശം 100 സ്റ്റേജാണ്. അമേച്ചർ നാടക ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 100 വേദികൾ, 10,000 ആളുകളാണ് ഒഴുകി വന്നത്. 2 മുമ്പേ മാത്തിൽ ഒരു കിടപ്പ് രോഗി അദ്ദേഹം കിടന്നിട്ടാണ് ഈ നാടകം കണ്ടത്, ഈ നാടകം എന്തായാലും കാണണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആവേശകരമായ അനുഭവമാണ് ഉണ്ടായത്. ഓപ്പൺ സ്പേസിലാണ് നാടകം ചെയ്യുന്നത്. ഗാലറി ഒക്കെ വെച്ചിട്ട്, കസേര ഒക്കെ വെച്ചിട്ട് പിന്നെ ഇരിക്കുകയാണ് ജനങ്ങൾ. അത് വേറൊരു സ്ഥലമാണ്. മിക്കവാറും ടിക്കറ്റ് എടുത്ത ആളുകൾ പോലും 100 ആളുകൾ നിലത്ത് ഇരുന്നിട്ടാണ് ഈ നാടകം കാണുന്നത്. അണിയറ പ്രവർത്തകർ പ്രധാനമായിട്ട് അതിൽ നടനായിട്ട് അക്കാദമി അവാർഡ് കിട്ടിയത് പ്രമോദ് വെളിയനാട് എന്ന് പറയുന്ന ആൾക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ജയചന്ദ്രൻ തകഴിക്കാരനാണ് അതിൽ മാടൻ്റെ വേഷം ചെയ്യുന്നത്. അദ്ദേഹം ഏകപാത്ര നാടകങ്ങളൊക്കെ ചെയ്ത് ഗംഭീരമാണ്. അതിൻ്റെ കോർഡിനേറ്റർ അജയ് കെ ഭാസ്കർ എന്ന് പറയുന്നതാണ്. അപ്പോൾ നിതീഷ് പൂക്കാട് അതിൻ്റെ സെറ്റൊക്കെ ഒരുക്കിയത്. ആ സെറ്റിനും പ്രത്യേകതയുണ്ട്. ഒരു ഒരു ഗ്രാമത്തിൻ്റെ ചിത്രം അങ്ങനെ തന്നെ സെറ്റാണ്. നിലത്ത് വരമ്പ്, കുളം, അതിലൂടെയാണ് നടത്തം, പന, പനയുടെ മുകളിലേക്കുള്ള യാത്ര, അതുപോലെ ജനങ്ങൾ ഈ വരമ്പിലൂടെയാണ് അവരുടെ യാത്രയും നടത്തുകയൊക്കെയുള്ള അതിഗംഭീരമായ ഒരു സെറ്റ് ഇട്ടിട്ടാണ് ആ നാടകം ചെയ്യുന്നത്. അതുപോലെ എല്ലാ രീതിയിലും സംഗീതം, അങ്ങനെ എല്ലാം ഒരു ഫോക്കിൻ്റെ പശ്ചാത്തലത്തിലാണത് നടത്തുന്നത്. അതിൻ്റെ അവസാനത്തെ നിലവിളി, ബന്ധനസ്ഥനായ മാടൻ എന്ന് പറയുന്നത്, എവിടെ അനങ്ങാൻ പറ്റാതെ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു മാടൻ, പ്രതിഷ്ഠയായി മാറുന്ന മാടൻ്റെ നിലവിളി, പിന്നീട് കുളത്തിൽ ചവിട്ടിത്താക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പൂജാരി വേലത്താൻ
പനയുടെ മുകളിൽ നിന്ന് എൻ്റെ മാടാ എന്ന് വിളിക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് അതുവരെ ഉണ്ടായ പൊളിറ്റിക്കൽ സെക്ടറിൽ നിന്ന് ജനങ്ങൾ വല്ലാത്തൊരു മൂഡിലേക്ക് വരികയും ആയിരക്കണക്കിന് ആളുകൾ

0: സ്റ്റേജിലേക്ക് വരികയും കെട്ടിപ്പിടിക്കുകയും അഭിനന്ദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നൊരു നാടകമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ ദിവസവും ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പുതിയ അനുഭവം എന്ന് പറയുന്നത്.
1: അങ്ങയുടെ നാടകങ്ങളിൽ പലപ്പോഴും കാണാറുള്ള കാവ്യാത്മകമായ ഭാഷാ ശൈലി ആധുനിക കാലത്തെ സ്വാഭാവിക അഭിനയ രീതികളുമായി എങ്ങനെയാണ് സമന്വയിക്കുന്നത്?
0: ഇതെല്ലാവരും പറയാനുണ്ട്. പിന്നെ ഒരു കവിത പോലെയാണ് സത്യം പറഞ്ഞ നാടകം എന്ന് പറഞ്ഞാൽ കവിത്വത്തിന്റെ പരകോടിയാണ് നാടകം എന്ന് പറയുന്നത്. അത് കാളിദാസനൊക്കെ അതിന് മനോഹരമായ ഭാഷ്യമാണ്. അപ്പം എൻ്റെ നാടകത്തിന് ആ ഒരു താളം, ബോധം, കാവ്യാത്മകത, അതിൻ്റെ സൗന്ദര്യം എല്ലാവരും പറയും. ഡയലോഗിൻ്റെ മൂർച്ച അത് ഗംഭീരമായി ചെയ്യലുണ്ടത്. അത് ഈ കാവ്യാത്മകത ചില സമയത്ത് ഈ പറയുന്ന പോലെ മൂർച്ചയുള്ള താളത്തിലും ആ ശരത്തിലും അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നിങ്ങൾ പറയുന്ന ഈ പുതിയ കാലത്തിന്റെ സാധാരണ പറയുന്ന ആ ആലങ്കാരികതകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള സംഭവങ്ങൾ, അത് നിങ്ങൾ ഈ മാടമോക്ഷം കണ്ട കാണും. അതിൽ ഡയലോഗ് എഴുതിയതേ അല്ല എന്ന് തോന്നും. അത് സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അവൻ്റെ ജീവിതത്തിൻ്റെ ചിത്രങ്ങളാണ്. അപ്പം നമ്മൾ ഒരു പ്രമേയം സ്വീകരിക്കുമ്പോൾ ആ പ്രമേയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അതിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഒരു ഡയലോഗ് എഴുതുന്നത്. അതിന് തൊട്ടു മുമ്പ് എഴുതിയ തീമാടൻ എന്ന് പറയുന്നതാണ്, മാടൻ മോക്ഷത്തിന് തൊട്ട് മുമ്പ് എഴുതിയത്. അത് PM താജ് അവാർഡും ഭരത് മുരളി അവാർഡ്, അതുപോലെ ഇപ്പം അടുത്ത കാലത്ത് ഭാരത് ഭവൻ അവാർഡൊക്കെ കിട്ടിയ, രചനക്ക് കിട്ടിയ നാടകമാണത്. അക്കാഡമിയുടെ പ്രത്യേക സ്പോൺസർഷിപ്പിൽ അവതരിപ്പിച്ച നാടകമാണ്. അതിൻ്റെ രീതി ഒന്ന് വേറെയാണ്. തീമാടൻ അവതരിപ്പിക്കുന്ന പാറ്റേൺ ഒന്ന് വേറെയാണ്. അതിൽ ചത്തവൻ അവതരിപ്പിക്കുന്ന പാറ്റേൺ ഒന്ന് വേറെയാണ്. അതിൽ ഓരോ ക്യാരക്ടർ ഓരോ രീതിയിലാണ്. ഒരു വൃദ്ധിയുണ്ട്, തന്നി നാടൻ ശൈലിയിലാണ് അവരുടെ വരുന്നത്. എന്നാൽ കുളിയൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു ടോൺ വരും. കുറത്തി എന്ന് പറയുമ്പോൾ വേറൊരു ടോൺ വരും. അപ്പം ഭയങ്കരമായ ശ്രദ്ധ നമ്മൾ ഈ ക്യാരക്ടറിനെ വെച്ചിട്ടാണ് നമ്മൾ ഭാഷ രൂപീകരിക്കുന്നതും അതിൻ്റെ ആശയതലത്തിനനുസരിച്ചിട്ടുള്ള കൃത്യതയോടുകൂടിയിട്ടുള്ള ഒരു വാക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പറ്റില്ല. നാടകത്തിൻ്റെ ഒരു പ്രത്യേകത നറേഷനല്ല, വളരെ ശ്രദ്ധിക്കാനുണ്ട്. വളരെ സൂക്ഷ്മത ആവശ്യമുള്ളതാണ് നാടകം എന്ന് പറയുന്നത്. സംഭാഷണം എന്ന് പറഞ്ഞാൽ അഭിനയിക്കപ്പെടുന്ന വാക്കുകളാണ്, അപ്പം അതിൻ്റെ കരുത്താണ് എല്ലാം. കാരണം ജീവിതം പറയുന്നത് അതിലൂടെയാണ്, കഥാപാത്രത്തിൻ്റെ സ്വഭാവം പറയുന്നത് അതിലൂടെയാണ്, കഥ പറയുന്നത് അതിലൂടെയാണ്. അപ്പം ഓരോ സന്ദർഭത്തിൻ്റെയും കഥാപാത്രത്തിൻ്റെയും ആശയവും രീതിയും സ്വഭാവം അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ഭാഷ രൂപപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾ മാടൻ മോക്ഷം എന്ന നാടകം കണ്ടു കഴിഞ്ഞാൽ വളരെ സ്വാഭാവികം ഒരു നാട്ടിൻ്റെ അകത്ത് ഒരു ഉൾനാടൻ ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയുടെ പശ്ചാത്തലമാണ്, കുട്ടനാടിൻ്റെ പശ്ചാത്തലമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അവിടുത്തെ മനുഷ്യരുടെ രീതിയും ഭാഷയും ചെയ്തുമാണ് ആ നാടകത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് ഗംഭീരമായി സംവിധായകനത് ചെയ്തിരുന്നു. ഒരു ടെക്സ്റ്റിനെ എത്രമാത്രം കാവ്യാത്മകമായി, എത്രയും സർഗാത്മകമായി, സൃഷ്ടിപരമായി ഇത് മാറ്റിയെടുക്കാമെന്ന് തെളിയിച്ചതും കൂടിയാണ് ജോബ് മഠത്തിൽ എന്ന് പറയുന്ന സംവിധായകൻ. അതുപോലെ തന്നെ ടീം, ഒരു നിശബ്ദ കഥാപാത്രത്തെ പോലും എത്ര ഗംഭീരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോഴാണ് ഞാൻ നമ്മൾ മനസ്സിലാക്കുന്നത് നടൻ്റെതാണ് ചിലപ്പോൾ നാടകമെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന സന്ദർഭമാണ്. നടൻ്റെ വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ നാടകം. കാരണം സംവിധായകൻ മാറി നിൽക്കുന്നു, രചയിതാവ് മാറി നിൽക്കുന്നു, അരങ്ങിൽ അവർ മാത്രമാണ്. അവർ കൃത്യമായിട്ട് ഓരോ വേദിയിലും പ്രേക്ഷകനുമായി സംവദിക്കുകയാണ്. ഈ നാടകം 10 പ്രാവശ്യമൊക്കെ കണ്ടാളുണ്ട് കേട്ടോ, ഒരേ സമയത്ത് തന്നെ 10 പ്രാവശ്യം കണ്ടാളുണ്ട്. ആ 10 പ്രാവശ്യം അവർ പറഞ്ഞ 10 അനുഭവങ്ങളായിരുന്നു എന്നുള്ളതാണ്. സമകാലിക പ്രശ്നങ്ങളിൽ പുതിയതായിട്ട് കടന്നു വരുമെങ്കിൽ പോലും ഇവരുടെ അഭിനയം, ജനങ്ങളുടെ പ്രതികരണത്തിനനുസരിച്ച് ഇവരുടെ അഭിനയ ശൈലി, രീതികൾ, അതിൻ്റെ ആത്മാർത്ഥത, ഇതൊക്കെ മാറി മാറി വരുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ 10-25 വേദിയായി ഞാനും കാണുന്നത്. ഒരു നാടകം ഞാൻ ഇതുപോലെ ആസ്വദിച്ചിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തീമാടൻ എന്നുള്ള സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സുധീരൻ ഇതുപോലെ പറഞ്ഞു, ഞാൻ ഇതുവരെ ഒരു സ്ക്രിപ്റ്റ് ഇത്രയും ആസ്വദിച്ചിട്ട് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ. ഒരു നാടകം, എൻ്റെ നാടകം ആയതുകൊണ്ട് പറയുന്നല്ല, ഇത്രയും ആസ്വദിച്ചിട്ട് കൂടെ കൂടെ കാണാൻ പറ്റുന്നത് അത് തീർച്ചയായും നടന്മാരുടെയും സംവിധായകൻ്റെ ക്രാഫ്റ്റും ഒക്കെ ഒത്തുചേർമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതമായിരുന്നു എന്ന് പറയാം.
1: എങ്ങനെയാണ് ഈ നാടകത്തിലേക്ക് എത്തിപ്പെട്ടത്?
0: മാടൻ മോക്ഷം എന്ന നാടകം, അത് വളരെ ഗംഭീരമാണ് സംഭവം. സാധാരണ രീതിയിൽ പല കഥകളും നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഈ മാടൻ മോക്ഷം എന്ന് പറയുന്ന ഇത് എൻ്റെ ഒരു ബർത്ത്ഡേക്ക്, എൻ്റെ വിദ്യാലയത്തിലെ ടീച്ചർ ആ ബർത്ത്ഡേക്ക് എനിക്ക് ഈ ഒരു പുസ്തകം തന്നു, മാടൻ മോക്ഷം. അവർ സിനിമ നടിയൊക്കെയാണ്, എന്നാൽ തന്നെ കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്, നന്നായിട്ട് എഴുതും, കവിത എഴുതും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവരെന്നോട് ഇത് തന്നിട്ട് പറഞ്ഞു, എനിക്ക് നാടകമുണ്ട് മാഷ്, ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചു. അപ്പോൾ ഞാനിത് ആദ്യം വായിച്ചിട്ട് നീ പക്ഷേ എന്താ പറയുക, ഇതൊന്നും ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയാണ്. പിന്നീട് അവർ വീണ്ടും നിർബന്ധിച്ചു, നിങ്ങൾ ഇന്ന് എഴുതി എഴുതിയോ. അപ്പം ആ നിർബന്ധ ബുദ്ധിയാണ് എപ്പോഴും എല്ലാ എഴുത്തിൻ്റെയും പിന്നിലുണ്ടാകുന്ന സംഭവം. അപ്പോൾ ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു വെളിപാട് പോലെ തോന്നി, എന്നാൽ പിന്നെ ഒന്ന് എഴുതി നോക്കിയാലോ ഇതെന്ന്. അങ്ങനെയാണ് അത് പെട്ടെന്ന് ആ നാടകം എഴുതുന്നത്. എഴുതി കഴിയുമ്പോൾ ഇതുപോലെ ഇത് നമ്മൾ സ്ഥിരം സംവിധായകരൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കക്ക് കളി കണ്ടപ്പോൾ എനിക്ക് തോന്നി അയന്തിന്റെ സംവിധായകൻ

0: പ്രവാചകൻ തന്നെ ഇത് ചെയ്യണം എന്നാൽ അത് ഗംഭീര എന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ ജോബിനെ വിളിച്ചിങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. വായിച്ച ഉടനെ ജോബ് പറഞ്ഞു, ഒരു സംശയവും വേണ്ട മാഷെ, നമ്മളിത് ചെയ്യും, ഉറപ്പായിട്ട് നമ്മളിത് ചെയ്യും, അത് ഗംഭീരമാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ അതിന് വലിയ പൈസ ചിലവുണ്ട്, കാരണം ഇങ്ങനെ ഞാൻ പറയല്ലോ ഓപ്പൺ അങ്ങനെയുള്ള സെറ്റ് ഒരിക്കലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം ജോബ് അവസാനം പറഞ്ഞു, മാഷെ രണ്ട് മൂന്ന് ആൾക്കാരെ ഞാൻ സമീപിച്ചു, കുറച്ച് പ്രശ്നമാണ്, ഇത് എടുക്കാനൊരു ധൈര്യം വന്നിട്ടില്ല. അങ്ങനെയാണ് സംഗീതനാട് അക്കാഡമിയുടെ മത്സരം വരുന്നത്. അപ്പോൾ അവൻ പറയുന്നത് മത്സരത്തിന് നമുക്ക് അയക്കാം, എന്നിട്ട് പിന്നീട് ആലോചിക്കാം. സംഗീത നാടക അക്കാഡമിയുടെ മത്സരത്തിന് അയക്കുമ്പോൾ സെലക്ഷൻ കിട്ടി, അപ്പം തന്നെ ഒരു സ്പോൺസർ കിട്ടി, അപ്പം തന്നെ മരുതം തിയേറ്റേഴ്സ് ആലപ്പുഴ അവരിതിനായിട്ട് രൂപീകരിച്ച്, അതിന് മുമ്പൊരു നാടകം എടുത്തിരുന്നു, ഭക്തക്രിയ എന്ന് പറഞ്ഞൊരു നാടകം അവരെടുത്തിരുന്നു. അപ്പോൾ അവർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും അങ്ങനെയാണ് കാസ്റ്റിംഗ് ആലോചിക്കുന്നത്. കാസ്റ്റിംഗ് ആലോചിക്കും പ്രമോദ് വെളിയനാട് എന്ന് പറയുന്ന അതുല്യ നടനെ കിട്ടി, ജയന്തൻ തഴിക്കാരൻ എന്ന് പറയുന്ന നാടകം കൊണ്ട് തന്നെ ജീവിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അതിപ്രശസ്തനായ നടനെ കിട്ടി, പിന്നെ ബാക്കിയെല്ലാം ഒത്തുചേർന്ന് വരികയും അങ്ങനെ മാടൻ മോഷം ഇന്ന് നമുക്ക് ഏറ്റവും, അതായത് ഒരു കാലഘട്ടത്തിന് അപ്പുറപ്പുറത്ത് അക്കാദമി വിലയിരുത്തുന്നുണ്ട്. വടകം പിന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന് ശേഷമുള്ള ഏറ്റവും ധീരമായ ശബ്ദമാണ് ഈ നാടകം എന്നാണ് അക്കാദമി തന്നെ ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്.
1: ഒരു നാടകകൃത്ത് എന്ന നിലയിൽ കടലാസിൽ വരച്ചിടുന്ന രൂപങ്ങൾ സംവിധായകനായി അരങ്ങിലെത്തുമ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
0: എൻ്റെ ഒരു അഭിപ്രായത്തിൽ സത്യത്തിൽ നാടകരചയിതാവും സംവിധായകനും ഒരാളാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എഴുതി സംവിധാനം ചെയ്ത സാധനങ്ങളിൽ നിന്ന് ഒരു സ്ക്രിപ്റ്റ്, എൻ്റെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ഏകലവ്യൻ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് വി ശശി ചെയ്യുമ്പോഴാണ് ഈ ഇതിൻ്റെ ഇടയിലുള്ളൊരു വായന എനിക്ക് മനസ്സിലാകുന്നത്. ടെക്സ്റ്റും സബ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞാൻ പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. അപ്പം ഞാൻ അതിനൊരു ഉദാഹരണം മാത്രം, അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഏകലവ്യൻ്റെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നതിൽ ഞാൻ എഴുതി വെച്ചത് പെരുവിരൽ മുറിച്ചതിന് ശേഷം, ഇത് അഗ്നിയിൽ ഹോമിച്ചതിന് ശേഷം ഈ അഗ്നിയിൽ നിന്ന് ഒരുപാട് വിരലുകൾ ഇങ്ങനെ ഉയർന്നു വരും, ഒരുപാട് വിരലുകൾ അതിങ്ങനെ പിന്നെ സ്റ്റേജിൽ മുഴുവനും അരങ്ങിൽ മുഴുവനും ഈ വിരലുകൾ മാത്രം സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ചിട്ട് ദ്രോണാചാര്യരുടെ നേരെ ചൂണ്ടുന്നു. ഇങ്ങനെയുള്ള അബ്സേഡാണ് ഞാൻ എഴുതി വെക്കുന്നത്. അപ്പം അത് വായിച്ച ഉടനെ സംവിധാനം പറയും, ഇതെന്ത് പോയിട്ട് ഇങ്ങനെ അഗ്നിയിൽ നിന്നും ഈ വിരല് വരിക, എന്നിട്ട് ചൂണ്ടുക, എന്നിട്ട് പിന്നെ ദ്രോണാചാര്യരുടെ ചുറ്റും വിരലുകൾ മാത്രം, നീ എന്ത് പോയിടാന്ന് എഴുതുന്നത്. അപ്പം എനിക്ക് തോന്നി ഇങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല അല്ലേ അല്ലെങ്കിൽ ആ സാക്ഷാത്കരിക്കുമ്പോൾ. പക്ഷെ അത്ഭുതം എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടൊരു കാഴ്ച, ഒരു വെറും പെട്ടിയും ചുവന്ന ലൈറ്റും കുട്ടികളുടെ കൈയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് അരങ്ങിൽ ഏകദേശം ഞാൻ പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപത്തിൽ അത് കടന്നു വരുന്നതാണ്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പം നമ്മൾ, ഞാൻ തന്നെയാണെങ്കിൽ അത് എനിക്കെങ്ങനെയാണ് ചിത്രീകരിക്കേണ്ടതെന്നില്ല ഐഡിയ, ഞാൻ എൻ്റെ ഭാവനക്കനുസരിച്ച് എഴുതി എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനത് ആലോചിക്കുന്നില്ല. അതുപോലെ മാറ്റിവെച്ച തലകൾ നാടകത്തിൽ ഞാനൊരു അരങ്ങിൽ പ്രസവം എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അരങ്ങിൽ ഒരിക്കലും പ്രസവം നടക്കാത്തൊരു കാര്യമാണ് സത്യത്തിൽ. പക്ഷെ ഒരു ഇദ്ദേഹം ആയതുകൊണ്ട് ഇദ്ദേഹം എഴുതി വെച്ചതിൻ്റെ അകത്ത് വേറൊരു വായന നടക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പ്രസവം വേണേം വേണം, കാരണം ആ സ്പോട്ടിൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് ആളുകളുടെ ശരീരം ഉപയോഗിച്ചിട്ട്, ഇതിലെ പ്രധാനപ്പെട്ട ശ്രീരാമൻ എന്ന് പറയുന്ന കഥാപാത്രം തന്നെ ഉപയോഗിച്ചിട്ടാണ് അരങ്ങിൽ പ്രസവം നടക്കുന്നത്. അത് ഭയങ്കര സീനായിരുന്നു ആ സീൻ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു രചന നടത്തുന്ന ആൾ തന്നെ സംവിധായകനാകുമ്പോൾ അതിൻ്റെ ഡെവലപ്മെൻ്റ് വലിയ രീതിയിലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നേരെ മറിച്ച് രണ്ട് തലകൾ വളരെ വ്യത്യസ്തമായ തലകൾ യോജിച്ച് വരുന്ന സമയത്തുണ്ടാകാവുന്ന കൊടുക്കലും വാങ്ങലും അതും ആലോചിക്കേണ്ടതുണ്ട്. ഈ അന്തസ്സത്ത കളയുന്ന പ്രശ്നങ്ങളും ഉണ്ട്. ആത്മാവ് മനസ്സിലാക്കാതെ രീതിയിൽ എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഇല്ലയെന്ന് പറഞ്ഞുകൂടാ നമുക്ക്. പക്ഷേ ഏറ്റവും മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട്, അതിന് സ്ക്രിപ്റ്റിൻ്റെ പ്രമേയത്തിന് യാതൊരു തരത്തിലുള്ള പോറലും ഏൽക്കാതെ കൃത്യസമയത്ത് കൃത്യതയോടുകൂടി അതിനെ സന്നിവേശിപ്പിക്കുന്ന ഒരു കാഴ്ച എനിക്ക് തോന്നിയത് പലപ്പോഴും സംവിധായകൻ എന്ന് പറയുന്ന പ്രതിഭ രചയിതാവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിലൂടെ. അതാണ് ചെക്കോവും ഒക്കെ സ്റ്റാനിസ്ലോവ്സ്കിയൊക്കെ സംഭവിച്ചത്. അങ്ങനെയാണ് ചെക്കോവിൻ്റെ നാടകത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാടകം എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ നട്ടിലിൽ തന്നെ നിൽക്കണമെന്ന് പറയുമ്പോഴും അതിനൊരു പോറലിൽ ഏൽക്കാതെ സ്റ്റാനിസ്ലോവ്സ്കി അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്.
1: ആവിഷ്കാരത്തിന്റെ പുത്തൻ മാനങ്ങൾ തേടുന്ന രാജ്മോഹൻ നീലേശ്വരത്തിന്റെ സർഗജീവിതത്തെക്കുറിച്ചുള്ള ജാലകം നാളെ ഇതേ സമയത്ത് തുടർന്ന് കേൾക്കാം. നിർവഹണം വിനോദ് ബാബു, എച്ച് കൂടെ സി സീമ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 2026-27 അധ്യയന വർഷത്തിൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ്, ഉറുദു, ഇസ്ലാമിക് ഹിസ്റ്ററി എന്നീ വിഭാഗങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷകൾ ബയോഡാറ്റയും ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 8 വൈകുന്നേരം 4 മണിക്ക് മുൻപായി കോളേജിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0490234-6027. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പുരുഷ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7 രാവിലെ 10 മണിക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത +2. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസിൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499-94-23-1624. പെരിങ്ങോം സർക്കാർ കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസിൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ ഈ മാസം 7 വൈകുന്നേരം 4 മണിക്കകം കോളേജിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. വെബ്സൈറ്റ് വിലാസം www.gcpnr.org. ഇമെയിൽ വിലാസം govt.college@gmail.com. ഫോൺ നമ്പർ 9188-90-0011. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7 രാവിലെ 9 മണിക്ക് നടക്കും. യോഗ്യത DMLT, BSc MLT. കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസിൽ സർട്ടിഫിക്കറ്റ് പകർപ്പുകളും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499-94-23-1624. ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാചക തൊഴിലാളിയുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-94-27-8-221. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
2: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ.

0: കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. NDA ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും BJPക്ക് വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം. UAE ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ച് UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. LDF 35 സീറ്റുകളാണ് നേടിയത്. NDA 3 സീറ്റ് നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. CPIM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് വിജയിച്ചത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. LDFന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനും വിജയിച്ചു. മന്ത്രിമാരായ MB രാജേഷ്, KB ഗണേഷ് കുമാർ, P രാജീവ്, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണാജോർ, V ശിവൻകുട്ടി, ഒ അബ്ദുറഹ്മാൻ, AK ശശീന്ദ്രൻ, VN വാസവൻ, J ചിഞ്ചുറാണി, OR കേളു എന്നിവർ പരാജയപ്പെട്ടു. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല ഹരിപ്പാടും, K മുരളീധരൻ വട്ടിയൂർക്കാവിലും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം. G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി KK ശൈലജ പേരാവൂരിലും ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും 85,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്, തിരൂരങ്ങാടിയിൽ PMA സമീർ, വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യടൻ ഷൌക്കത്ത് തുടങ്ങിയവർ 50,000 മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും NDA സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും, V മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയം നേടി. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA രണ്ടാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനം NDAക്കാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തമിഴ് രാഷ്ട്രീയത്തിൽ പുതുചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം. രൂപീകരണത്തിനുശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പാർട്ടി അധ്യക്ഷൻ വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ രണ്ട് മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മണ്ഡലമായ കൊളത്തൂരിൽ പരാജയപ്പെട്ടു. TVK സ്ഥാനാർത്ഥി VS ബാബു 8,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സ്റ്റാലിനെ പരാജയപ്പെടുത്തിയത്. അവിനാശി സംവരണ മണ്ഡലത്തിൽ കേന്ദ്ര സഹമന്ത്രി L മുരുകനും TVK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. മറ്റു പാർട്ടികളിൽ PMK 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും വിജയിച്ചപ്പോൾ CPIM 2 സീറ്റിലും BJP 1 സീറ്റിലും വിജയിച്ചു. പശ്ചിമബംഗാളിൽ 293 മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUPയും 2 സീറ്റിലും CPMും AISFും ഓരോ സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയോട് 15,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂർ സീറ്റിൽ BJP സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു. അസമിലും BJP അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 NDA സഖ്യം തുടർ ഭരണമുറപ്പിച്ചു. BJP 82 സഖ്യകക്ഷികളായ AGPയും പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതവും നേടി. കോൺഗ്രസ് 19 AIUDF, RJRD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിന്റെ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ NDA സഖ്യം 18 വിജയിച്ചു. AINRC 12 സീറ്റ് നേടി.

0: LJK, ADMK, NYMK എന്നിവർ ഓരോ സീറ്റിലും വിജയിച്ചു. DMK അഞ്ചിടത്തും BJP നാലിടത്തും TVK രണ്ടിടത്തും കോൺഗ്രസ് ഒരിടത്തും വിജയിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന എന്നിവരെയാണ് നിയമിച്ചത്. NDAക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇന്നലെ നടന്നു. ഗുജറാത്തിലെ ഉംറേഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ BJP വിജയിച്ചു. കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ NCP വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ ഇന്ന് സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കോൺഗ്രസിന്റെയും തുടർന്ന് UDFന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേർന്ന ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കുക. നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേരുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ലെങ്കിലും വേഗത്തിൽ തന്നെ ചേരുവാനും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ സത്യപ്രതിജ്ഞ നടത്തുവാനുമായിരിക്കും ശ്രമം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരിക്കും കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുകയെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതിനിടെ അനൌദ്യോഗിക ചർച്ചകൾ പുരോഗമിക്കും.
0: UAE-യിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. ഇന്നലെ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിന് നേരെയാണ് ആക്രമണമുണ്ടായത്. UAE ലക്ഷ്യമാക്കി വന്ന 12 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളും 3 ക്രൂയിസ് മിസൈലുകളും വിജയകരമായി തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ 3 ഇന്ത്യൻ പൌരന്മാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പ്രാദേശിക അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അതേസമയം ഇറാന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് UAE-യിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളിയാഴ്ച വരെ അടച്ചു. ഗൾഫിൽ സംഘർഷം കടുക്കുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. തിങ്കളാഴ്ച എണ്ണവില ഏകദേശം 6% ഉയർന്നത്. ഇതോടെ ബ്രന്റ് ക്രൂഡ് ബാരലിന് $6.27 വർദ്ധിച്ച് $114.44 IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 wicketsന് പരാജയപ്പെടുത്തി. ലക്നൌ ഉയർത്തിയ 229 runs വിജയലക്ഷ്യം 18.4 overൽ മുംബൈ മറികടക്കുകയായിരുന്നു. ഇതോടെ മുംബൈ 6ാം സ്ഥാനത്തേക്കെത്തി. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി രാജ്യം വിട്ട പിടികിട്ടാപ്പുള്ളി മുഹമ്മദ് നവാസ് കക്കാട്ട് ഇസ്മായിലിനെ UAE-യിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ CBI പ്രതിയെ ഇന്ത്യയിൽ തിരികെയെത്തിച്ചത്. ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, വിശ്വാസവഞ്ചന, രേഖകൾ ചമയ്ക്കൽ, ആൾമാറാട്ടം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഡൽഹി പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. CBI റെഡ് നോട്ടീസിനെ തുടർന്ന് UAE-യിൽ പിടിയിലായ ഇയാളെ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിലെത്തിച്ചു. തുടർന്ന് ഡൽഹി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. NDAക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും BJP വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം. UAE-യിൽ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 wicket ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
1: ആകാശവാണി കണ്ണൂർ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: പാട്ടിൽ ഈ പാട്ടിൽ പ്രശസ്ത സംഗീത സംവിധായകൻ നൌഷാദിന്റെ ഓർമ്മ ദിനമാണിന്ന്. സംഗീത സംവിധായകൻ എന്നതിനൊപ്പം മികച്ച ഒരു കവി കൂടിയായിരുന്നു നൌഷാദ്. അദ്ദേഹം ഗാനരചനയും സംഗീതവും നിർവഹിച്ച അത്വാൻ സൂർ, ദി അതർ സൈഡ് ഓഫ് നൌഷാദ് എന്ന ആൽബത്തിൽ നിന്നും ഒരു ഗാനം. ആലാപനം ഹരിഹരൻ.

0: നിങ്ങൾക്കറിയാമോ, ഗാന്ധാര കല എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഭാരതത്തിലെ പുരാതന ജനപദങ്ങളിലൊന്നായ ഗാന്ധാരദേശത്തും സമീപ പ്രദേശങ്ങളിലുമായി രൂപം കൊണ്ട വാസ്തുശില്പ കലാരീതിയാണ് ഗാന്ധാര കല എന്നറിയപ്പെടുന്നത്. ഗ്രീക്കോ റോമൻ വാസ്തുവിദ്യയും പരമ്പരാഗത ഇന്ത്യൻ വാസ്തുവിദ്യയും സംയോജിച്ചുണ്ടായ ഗാന്ധാര കല കുശാന രാജാക്കന്മാരുടെ കാലത്താണ് ഉദയം ചെയ്തത്. ശ്രീബുദ്ധനെ ചിഹ്നങ്ങൾ കൊണ്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ നിന്നും മനുഷ്യരൂപത്തിൽ ചിത്രീകരിക്കുന്ന രീതി ഗാന്ധാര കലയിലൂടെയാണ് ആവിർഭവിച്ചത്.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: സിനിമ പാരഡൈസോ, വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
3: യാൻ ആർത്തേഴ്സ് ബെട്രാൻഡിന്റെ ഹോം എന്ന ഡോക്യുമെന്ററി ചിത്രത്തെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നു ആർ നന്ദലാൽ.
4: ഹോം എന്ന സിനിമ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു സിനിമയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ ചിത്രത്തിൽ ഏതാണ്ട് പൂർണമായും ഏരിയൽ ഷോട്ടുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഏരിയൽ ഷോട്ടുകൾ എന്ന് വെച്ചാൽ ആകാശത്തു നിന്ന് താഴേക്ക്, അതായത് ഭൂമിയിലേക്ക് നോക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ എന്നാണ് അർത്ഥം. ഇതിനായി ഒരു ഹെലികോപ്റ്ററിന്റെ കീഴ്ഭാഗത്ത് പ്രത്യേക സംവിധാനങ്ങളോടുകൂടി ഉറപ്പിച്ചു വെച്ച ക്യാമറ ഉപയോഗിച്ചാണ് ഏതാണ്ട് ഈ സിനിമ പൂർണമായും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആകാശത്തു നിന്ന് താഴോട്ട് നോക്കുന്ന ഒരാളുടെ കാഴ്ച പോലെയാണ് ഈ സിനിമ നമുക്ക് അനുഭവപ്പെടുക. ലോകത്തിലെ 54 രാജ്യങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ ചിത്രത്തിൽ വന്നു പോകുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ആർട്ടിക് പ്രദേശം മുതൽ അന്റാർട്ടിക് പ്രദേശം വരെയുള്ള പ്രധാന ഭൂപ്രദേശങ്ങളിലൂടെയെല്ലാം യാൻ ആർത്തേഴ്സിന്റെ ക്യാമറ സഞ്ചരിക്കുന്നുണ്ട്. ഭൂമിയിലെ ജീവി വൈവിധ്യത്തെക്കുറിച്ചും മനുഷ്യർ എങ്ങനെയാണ് ഭൂമിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തകർക്കുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള അന്വേഷണങ്ങളിലേക്കാണ് സിനിമ പിന്നീട് കടക്കുന്നത്. ഭൂഗോളം രാത്രിയിൽ നിന്ന് പ്രഭാതത്തിലേക്ക് കടന്നുവരുന്ന ഉപഗ്രഹ ദൃശ്യത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. തുടർന്ന് ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചും ഭൂമിയിൽ ജീവന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുമുള്ള ചില സൂചനകൾ ചിത്രം നൽകുന്നു. ഇക്കോസിസ്റ്റം എന്ന സങ്കീർണമായ വ്യവസ്ഥ എങ്ങനെയാണ് സന്തുലിതമായി നിലനിൽക്കുന്നത് എന്നതിലേക്ക് വെളിച്ചം വീശുകയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ ചെയ്യുന്നത്. ജീവനുള്ളവയുടെ പാരസ്പര്യമാണ് ഭൂമിയിൽ ജീവന്റെ യന്ത്രസംവിധാനത്തെ നിലനിർത്തുന്നത്. എല്ലാ ജീവിരൂപങ്ങളും മറ്റൊരു ജീവിരൂപവുമായി ഏതെങ്കിലും തരത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം ഇല്ലാതാവുന്നത് ഇവിടത്തെ പാരിസ്ഥിതിക സന്തുലനം തകരുന്നതിലേക്ക് നയിക്കും. വൃക്ഷലതാദികൾ

ും മറ്റ് സസ്യജാലങ്ങളും ഉൾപ്പെടുന്ന ഒരു ജീവിവർഗവും മനുഷ്യർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് നട്ടലിലുള്ളതും നട്ടലില്ലാത്തതുമായ ജീവികളും ജന്തുക്കളും ഉൾപ്പെടുന്ന മറ്റൊരു ജീവിവർഗവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ ഈ ചിത്രം വർണ്ണിക്കുന്നു. ഈ ബന്ധമാണ് ഭൂമിയുടെ നിലനിൽപ്പിന്റെ ആധാരം എന്ന് പല ദൃശ്യങ്ങളിലൂടെയും ചിത്രം തെളിയിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ഇടപെടലുകൾ എങ്ങനെയാണ് ഭൂമിയിലെ ഈ സന്തുലിതാവസ്ഥ തകർക്കുന്നതെന്നും ഒരുപാട് ജീവജാലങ്ങൾക്ക് നിലനിൽപ്പ് തന്നെ എന്നേക്കുമായി ദുഷ്കരമാക്കുന്ന രീതിയിൽ പരിസ്ഥിതിക്ക് കടുത്ത ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നതെന്നും വിശദമാക്കുകയാണ് സിനിമയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ ചെയ്യുന്നത്. ലോകത്ത് എണ്ണ ഉൽപ്പാദനം ആരംഭിച്ചതോടെ എല്ലാ സാമ്പത്തിക പ്രക്രിയകളും എണ്ണയെ മാത്രം ആശ്രയിച്ചതായി മാറിക്കഴിഞ്ഞു. സ്വന്തമായി പേരിന് പോലും കൃഷിയോ മറ്റ് ഭക്ഷ്യോൽപാദന സംവിധാനങ്ങളോ ഇല്ലാത്ത എണ്ണ ഉൽപാദക രാജ്യങ്ങൾ വൻതോതിൽ വികസിച്ച രാജ്യങ്ങളായി മാറുന്ന കാഴ്ച ഇവിടെ നമ്മൾ കാണുന്നു. എണ്ണ എന്ന ഒരൊറ്റ വിഭവം നൽകിയിട്ടുള്ള സാമ്പത്തിക ശക്തിയുടെ മാത്രം പുറത്തു നടത്തുന്ന ഇത്തരം നിർമ്മിതികളെല്ലാം ഭാവിയിൽ അതിസങ്കീർണമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കാവും നയിക്കുക എന്നത് ഇന്നെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവും കൂടിയാണ്. പാമോയിൽ നിർമ്മാണത്തിനുള്ള എണ്ണപ്പന കൃഷിക്കും പേപ്പർ പൾപ്പ് നിർമ്മാണത്തിനുള്ള യൂക്കാലിപ്റ്റസ് കൃഷിക്കും കാലിത്തീറ്റ നിർമ്മാണത്തിനായി സോയാബീൻ കൃഷി ചെയ്യുന്നതിനുമായിട്ടാണ് ലോകത്തിൽ ഏറ്റവും അധികം വനങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ ഉൽപാദന പ്രക്രിയകളും അതുപോലെ കാടുകൾക്ക് തീയിടുന്നതും ഫോസിൽ ഇന്ധനങ്ങളുടെ വൻതോതിലുള്ള ഉപയോഗവും എല്ലാം ഇവയിലെല്ലാം കുടുങ്ങിക്കിടക്കുന്ന കാർബണിനെ വൻതോതിൽ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. വ്യവസായ വിപ്ലവാനന്തര ലോകത്തിൽ ഇത്തരം കാർബൺ ഉത്സർജനത്തിന്റെ തോത് വൻതോതിൽ കൂടിയിരിക്കുന്നു. ഈ കാർബണാണ് ഹരിതഗൃഹവാതകങ്ങളായി മാറി ഭൗമോപരിതലത്തിലെ ചൂടിനെ പുറത്തേക്ക് പോകാൻ സാധിക്കാത്ത വണ്ണം ഇവിടെ തന്നെ പിടിച്ചുവെക്കുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് ആഗോള താപനില വർദ്ധിക്കുന്നത്. ആഗോള താപനം എന്ന ഈ പ്രക്രിയയുടെ ഭാഗമായി അന്തരീക്ഷ താപനില ഉയരുന്നത് കാരണം ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞെല്ലാം ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഞ്ഞുകട്ടകളിൽ ശേഖരിച്ചിരുന്ന ജലമെല്ലാം സമുദ്രങ്ങളിലേക്ക് എത്തുകയും സമുദ്രനിരപ്പ് അസ്വാഭാവികമായി ഉയരുകയും ചെയ്യും. സമുദ്രനിരപ്പിലുണ്ടാകുന്ന ഒരു സെന്റിമീറ്റർ ഉയർച്ച പോലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നവയായിരിക്കും എന്ന് ഈ ചിത്രം ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഭൂമിയിലെ മറ്റൊരിടത്തെ സ്ഥിതി വേറെയാണ്. യാതൊരു തത്വദീക്ഷയുമില്ലാത്ത ജല ഉപഭോഗം കാരണം ബൈബിളിൽ പരാമർശിക്കുന്ന ജോർദാൻ നദി ഇന്ന് ശോഷിച്ച് ഒരു ഓവുചാൽ മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജോർദാൻ നദി ഒഴുകിയെത്തുന്ന ചാവുകടലിലെ വെള്ളത്തിന്റെ നിരപ്പ് ഓരോ വർഷവും ഒരു മീറ്റർ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രീതിയിൽ ഉണ്ടായിട്ടുള്ള മനുഷ്യനിർമ്മിത പാരിസ്ഥിതിക പ്രതിസന്ധികളിലൂടെയാണ് ഈ സിനിമ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. സിനിമ അവസാനിക്കുന്നതിനു മുമ്പായി ഭൂമിയുടെ പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാവുന്ന ചില വസ്തുതകൾ ഇതിൽ നിരത്തുന്നുണ്ട്. ലോക ജനസംഖ്യയിലെ 20% മാത്രം വരുന്ന വിഭാഗമാണ് ഇവിടെയുള്ള വിഭവങ്ങളുടെ 80% ഉപയോഗിക്കുന്നത്. വികസ്വര രാജ്യങ്ങളെ സഹായിക്കുന്ന തുകയുടെ 12 മടങ്ങിലധികമാണ് ലോകം ഇന്ന് യുദ്ധസന്നാഹങ്ങൾക്കായി ചെലവഴിക്കുന്നത്. ജീവിവർഗം വംശനാശ ഭീഷണിയെ നേരിടുന്നു. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉള്ള നിരക്കിന്റെ 100 ഇരട്ടി വേഗത്തിലാണ് ഇപ്പോൾ ജീവിവർഗങ്ങൾ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മത്സ്യസമ്പത്തിന്റെ 3/4 എന്നേക്കുമായി നശിപ്പിക്കപ്പെടുകയോ തീർന്നു പോവുകയോ നാശത്തിന്റെ വക്കിലെത്തുകയോ ചെയ്തു കഴിഞ്ഞു. ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് 2050 ആകുമ്പോഴേക്കും ലോകത്ത് 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ അഭയാർത്ഥികളായി മാറിക്കഴിയും. അതായത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം 20 കോടിയോളം ജനങ്ങളെ അവരവരുടെ പാർപ്പിടത്തിൽ നിന്നും എന്നേക്കുമായി അകറ്റും എന്നർത്ഥം. ഇതെല്ലാം പറയുമ്പോൾ അതിനെ വസ്തുതാപരമായി അവതരിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ തെളിവുകളും ഈ ചിത്രം നൽകുന്നുണ്ട്. വൻതോതിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനും ഒരു ചെറിയ ജനവിഭാഗത്തിന് അത്യന്താധുനിക സൗകര്യങ്ങളോടെ ജീവിക്കുന്നതിനുമായി ഭൂമിയെ ക്രമാതീതമായി ചൂഷണം ചെയ്യുന്നതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇതിലൊന്നും യാതൊരു പങ്കുമില്ലാത്ത വളരെ സാധാരണക്കാരായ കുറെ മനുഷ്യരും ഭൂമിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളുമാണ് എന്ന യാഥാർത്ഥ്യത്തെ നമ്മുടെ കണ്ണിന് മുന്നിൽ കൊണ്ടുവെക്കുകയാണ് ഹോം എന്ന ഈ ഡോക്യുമെന്ററി ചിത്രം ചെയ്യുന്നത്.
ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ട് എന്താ, എല്ലാം നശിച്ചു കഴിഞ്ഞില്ലേ എന്നൊക്കെയുള്ള തരത്തിലുള്ള അശുഭ ചിന്തകളിലേക്ക് നമ്മളെ നയിച്ചേക്കാവുന്ന

0: ദൃശ്യങ്ങളിലൂടെയാണ് ഈ ചിത്രം നമ്മെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നതെങ്കിലും ഒരു വിഭാഗം മനുഷ്യർ തന്നെയാണ് ഭൂമി ഇങ്ങനെയൊക്കെ മാറുന്നതിന് പിന്നിലെ കുറ്റവാളികൾ എന്ന തിരിച്ചറിവും ഈ ചിത്രം കാണുമ്പോൾ നമുക്കുണ്ടാകുന്നു. അതേസമയം ഈ ഭൂമി ഇപ്പോഴും വിഭവങ്ങളാൽ സമൃദ്ധമാണെന്നും സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് കഴിയാനുള്ളതുകൂടി ഇവിടെ തന്നെ ലഭ്യമാണെന്നും ചിത്രം പറയുന്നുണ്ട്. അതിനെല്ലാം പുറമെ ആഗോള താപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും എതിരെ ഓരോരുത്തരും അവരവരെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു ദിവസം പോലും വൈകാതെ ആരംഭിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ നിർദ്ദേശത്തോടെയാണ് ഈ ചിത്രം അവസാനിക്കുന്നതും. വിദ്യാഭ്യാസം സാർവത്രികമായി കൊണ്ടിരിക്കുന്നതും പുതുക്കാവുന്ന ഊർജ്ജസ്രോതസ്സുകളെ ആശ്രയിക്കാൻ വിവിധ രാജ്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നതും പല രാജ്യങ്ങളും വനസംരക്ഷണ വനവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ ശരിയായ ദിശയിലുള്ള ഒരു നേട്ടമായി അവസാന ഭാഗത്ത് ഈ ചിത്രം വിലയിരുത്തുന്നു. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നായ ലെസോത്തോ വിദ്യാഭ്യാസത്തിന് വേണ്ടി വലിയ തോതിൽ പണം ചെലവഴിക്കുന്നതും ഖത്തർ പുതിയ സർവകലാശാലകൾ ആരംഭിച്ചിരിക്കുന്നതും ജർമ്മനി സൗരോർജ്ജ പദ്ധതികൾ വ്യാപകമായി ആരംഭിച്ചതും ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും പോലുള്ള രാജ്യങ്ങൾ പാരമ്പര്യേതര ഊർജ്ജ രൂപങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതുമൊക്കെ ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നു. നാളത്തെ ഗതി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെയാണ് എന്ന ഒരു സന്ദേശത്തോടുകൂടിയാണ് ഈ ചിത്രം അവസാനിക്കുന്നത്. ആ തീരുമാനം വളരെ പ്രസക്തമാണ്. പരിസ്ഥിതി അനുകൂലമായ രീതിയിലായിരിക്കണം നമ്മുടെ ആസൂത്രണങ്ങൾ ഇനി നടക്കേണ്ടത്. ഇനിയും വൈകുകയാണെങ്കിൽ ഈ ചിത്രം പങ്കുവെക്കുന്ന ആശങ്കകൾ യാഥാർത്ഥ്യമായി മാറുന്ന അശുഭകാലത്തിൽ നമുക്ക് തുടർന്നും ജീവിക്കേണ്ടി വരും. ഭാവിക്ക് വേണ്ടി ഒന്നുപോലും കരുതി വെക്കാൻ തയ്യാറാവാതിരുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളെ ഇനി വരാൻ പോകുന്ന തലമുറകളെല്ലാം എക്കാലവും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിനെതിരായ കൂട്ടായ പ്രവർത്തനത്തിന് നമ്മെ സജ്ജരാക്കുക എന്നതാണ് ഈ ചിത്രം ഉദ്ദേശിക്കുന്നത്. ആർക്കും സൗജന്യമായി കാണാവുന്ന രീതിയിൽ ഓൺലൈനായി 2009 പരിസ്ഥിതി ദിനത്തിലാണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത്. യാൻ ആർത്തസ് ബെർട്രാൻഡ് ഫ്രഞ്ച് ചലച്ചിത്രകാരനായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും ഇതിലെ നരേഷൻ ഫ്രഞ്ചിന് പുറമെ ഇംഗ്ലീഷ്, ഡച്ച്, സ്പാനിഷ്, അറബിക്, റഷ്യൻ, ചെക്ക് തുടങ്ങിയ നിരവധി ഭാഷകളിലായി ചെയ്ത് ഓരോ ഭാഷയ്ക്കും പ്രത്യേകം പ്രത്യേകമായി തന്നെ ഈ സിനിമ പുറത്തിറക്കിയിട്ടുണ്ട്. ഇക്കാരണങ്ങളെല്ലാം കൊണ്ടുകൂടിയായിരിക്കാം പുറത്തിറങ്ങിയ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ 400,000 പേരാണ് ഈ സിനിമ കണ്ടിരുന്നത്. 2012 ആകുമ്പോഴേക്കും 3.5 കോടിയോളം ആളുകൾ ലോകത്ത് ഈ ചിത്രം കണ്ടുകഴിഞ്ഞിരുന്നു. ഈ സിനിമ കാണുവാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴും അത് യൂട്യൂബിൽ ലഭ്യമാണ്. ആവശ്യക്കാർക്ക് ഈ ചിത്രം സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാനും പറ്റും.
1: യാൻ ആർത്തസ് ബെട്രാൻഡിന്റെ ഹോം എന്ന ഡോക്യുമെന്ററി സിനിമയെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് ആർ നന്ദലാൽ.
2: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം. ചിന്താകിരണം.
3: ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ വൃത്തിയുള്ള ഒരു കൈക്കുടന്നയിലാണ് വന്ന് വീഴുന്നതെങ്കിൽ നമുക്കത് കുടിക്കാം. അതേസമയം അത് വന്ന് വീഴുന്നത് ചളിക്കുണ്ടിലാണെങ്കിൽ കാല് കഴുകാൻ പോലും അതുകൊണ്ട് നമുക്കാവില്ല. ചുട്ടുപഴുത്ത ഭൂമിയിലാണ് അത് വന്നു വീഴുന്നതെങ്കിൽ ആ നിമിഷം അത് ബാഷ്പീകരിച്ചു പോകുന്നു. താമരയിലയിലാണ് അത് വന്നു പതിക്കുന്നതെങ്കിൽ അത് മുത്തുപോലെ തിളങ്ങുന്നു. അതൊരു മുത്തുച്ചിപ്പിയിലാണ് വന്നു വീഴുന്നതെങ്കിലോ ചിലപ്പോൾ അത് ഒരു മുത്തു തന്നെയായി പരിണമിക്കുന്നു. ഓർക്കുക, ഇവിടെയൊക്കെ ഒരേ മഴത്തുള്ളികളാണ് ഒരേ മട്ടിൽ വന്നു വീഴുന്നത്. സാഹചര്യങ്ങൾക്കും ബന്ധങ്ങൾക്കും അനുസൃതമായി അത് പരിണമിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഇതുപോലെയാണ് നമ്മുടെ ബന്ധങ്ങളും. നല്ല കൂട്ടുകെട്ട് നല്ല ഫലം തരും. ബന്ധങ്ങളെക്കുറിച്ചും കൂട്ടുകെട്ടുകളെക്കുറിച്ചും സ്വാമി വിവേകാനന്ദൻ നൽകിയ ഒരു സോദാഹരണ പ്രഭാഷണത്തിന്റെ ആശയം ഇങ്ങനെയായിരുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
6: 7,000+

0: കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്. റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 63 45, ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 3:23 വൈകി ഓടുകയാണ്.
0: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: ഒരു നല്ല തുടക്കം മികച്ചൊരു ശാസ്ത്രജ്ഞനിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. കണ്ണൂർ തളാപ്പിലെ സയൻസ് സെന്റർ ഫിസിക്സ് പഠനത്തിലെ മികവിന്റെ കേന്ദ്രം. 8 മുതൽ 10 വരെയുള്ള CBSE, ICSE, കേരള സിലബസുകൾക്കായി ആശയ വ്യക്തതയും പ്രായോഗിക പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ കോച്ചിംഗ് May 11 ക്ലാസുകൾ ആരംഭിക്കും. സയൻസ് സെന്റർ, യശോറാം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9544142367 or 9400232367.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.

0: ഇന്ന് രാവിലെ 11:00 ഡോക്ടർ എസ് രാമനാഥന്റെ സംഗീത കച്ചേരി കേൾക്കാം. ഉച്ചയ്ക്ക് 12:15 ചെറുമക്കളിപ്പാട്ട് കെ സി കടുങ്ങനം സംഘവും അവതരിപ്പിച്ചത്. ആരോഗ്യദീപ്തി, ഇതിൽ സൗന്ദര്യവും ആരോഗ്യവും. ഈ വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിലും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ പി ആർ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ. ആകാശവാണി ടെലിക്വിസ് ഫോണിൻ പരിപാടി. ഇനി വാർത്തകൾ കേൾക്കാം. ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും. ഡൽഹിയിലെ
1: നമസ്കാർ. ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാത്ത് മേ മുകേഷ് കുമാർ ബൽ. മുഖ്യ സമാചാർ. പശ്ചിമ ബംഗാൾ ഓർ അസം മേ ഭാജപ സർക്കാർ ബനാനേ കെ ലിയേ തയ്യാർ. പുദുച്ചേരി മേ രാഷ്ട്രീയ ജനതാന്ത്രിക് ഗഠബന്ധൻ ബർക്കരാർ. കേരളം മേ കോൺഗ്രസ് കെ നേതൃത്വ വാലേ യു ഡി എഫ് ഗഠബന്ധൻ കി ജീത്. തമിഴ്നാട് മേ ടി വി കെ 108 സീറ്റ് കെ സാഥ് സബ്സേ ബഡി പാർട്ടി ബൻകർ ഉഭരി. രാജ്യ മേ കിസി കോ ബഹുമത് നഹീ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേ കഹാ ലോഗോ നേ പ്രദർശൻ കി രാജനീതി പർ ഭരോസ ജതായ. ഇറാൻ കെ ഡ്രോൺ ഹംലേ മേ സംയുക്ത അറബ് അമീരാത് മേ 3 ഭാരതീയ നാഗരിക് ഘായൽ. ഓർ ഐ പി എൽ ക്രിക്കറ്റ് മേ മുംബൈ ഇന്ത്യൻസ് നെ ലക്നൌ സൂപ്പർ ജയന്റ്സ് കോ 6 വിക്കറ്റ് സെ ഹരായാ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: പ്രണയഗാനങ്ങൾ തുടരുന്നു. അടുത്തത് സുജാത പാടിയത് ചിറകുള്ള ചിരി പൊട്ടിച്ചിതറി എന്നാരംഭിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: പ്രണയഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയത്. ശരത് പൂർണിമ യാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ എന്ന് തുടങ്ങുന്നു.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പ്രണയഗാനങ്ങൾ തുടരുന്നു. അടുത്തത് യേശുദാസും സുജാതയും പാടിയത്.
2: തങ്കശ്ശേരി വിളക്കുമാടം കണ്ണു ചിമ്മിയൊരന്തി നേരം എന്ന് തുടങ്ങുന്നു.

യേശുദാസും സുജാതയും പാടിയ പ്രണയഗാനങ്ങളാണ് സംഗീതമാധുരിയിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. രാജ്യത്തെ സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം നടത്തി. ലോകോത്തര നിലവാരത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. രാജ്യത്തെ പാചകവാതക വിതരണ കേന്ദ്രങ്ങളിൽ ഇന്ധനക്ഷാമം ഇല്ലെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ്. പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടരുതെന്ന് നിർദ്ദേശിച്ച അധികൃതർ വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കാൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി ലോക്ഭവൻ അറിയിച്ചു. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ ഉംറേഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ ബിജെപി വിജയിച്ചു. കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത് മണ്ഡലങ്ങളിൽ കോൺഗ്രസും മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ എൻസിപിയും വിജയിച്ചു. കേരള കോൺഗ്രസിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത എംഎൽഎമാർ ഇന്നലെ അർദ്ധരാത്രിയോടെ തൊടുപുഴയിലെ പി ജെ ജോസഫിന്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് മികച്ച വിജയം നേടാനായതിന്റെ പശ്ചാത്തലത്തിലാണ് നിർണായക കൂടിക്കാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് കനത്ത പരാജയം നേരിട്ടതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിൽ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന് നേരെ ഇന്നലെ പുലർച്ചെ ആക്രമണമുണ്ടായി. അക്രമത്തിനു പിന്നിൽ സിപിഐഎം പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഏഷ്യൻ ബോക്സിംഗ് അണ്ടർ 15 അണ്ടർ 17 ചാമ്പ്യൻഷിപ്പുകളിൽ ആധിപത്യം തുടർന്ന് ഇന്ത്യ. താഷ്കെന്റിൽ 50 കിലോ വിഭാഗത്തിൽ യാദവ് യാഷ്, 60 കിലോ വിഭാഗത്തിൽ കരുണ ആൽബർട്സൺ കോം എന്നിവർ ജയിച്ചു. എഫും പ്രധാന വാർത്തകൾ ഇനി 9:58. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗാനാമൃതം, ചലച്ചിത്രഗാന പരിപാടി. പരിപാടിയിൽ ആദ്യം ഒ എൻ വി രചിച്ച് ബോംബെ രവി സംഗീതം പകർന്ന് ചിത്രപാടിയ ഗാനം. ചിത്രം വൈശാലി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഇനി വർണ്ണക്കാഴ്ചകൾ. ഈ ചിത്രത്തിലെ ഗാനം ഗായിക ചിത്ര, രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം ആറ്റുവഞ്ച് ഉലഞ്ഞപ്പോൾ. രചന പുതിയങ്കം മുരളി, ഈണം ശ്യാം.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഇനി ജയചന്ദ്രൻ പാടിയത്. ചിത്രം പാൽക്കടൽ. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എ.ടി. ഉമ്മർ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ചിത്രം രൗദ്രം, പാടിയത് യേശുദാസ്. ഗാനശില്പികൾ പി കെ ഗോപി, കോഴിക്കോട് യേശുദാസ്.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: ഇനി ബാബുമോൻ ഈ ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ്, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: ചിത്രം രാജാങ്കണം, പാടിയത് യേശുദാസ്. ഗാനശില്പികൾ അപ്പൻ തച്ചേത്ത്, MK അർജുനൻ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: അടുത്ത ഗാനം ബിജു നാരായണനും ചിത്രയും പാടിയത്. ചിത്രം ഇതാ ഒരു സ്നേഹഗാഥ. രചന കൈതപ്രം, ഈണം ജോൺസൺ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഇനി മഞ്ജരി പാടിയത്. ചിത്രം നീലാംബരി. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

അടുത്ത ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്. ചിത്രം ശൃംഗാരവേലൻ. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, ബേണി ഇഗ്നേഷ്യസ്.

ചിത്രം കൂട്ടുകുടുംബം. പാടിയത് യേശുദാസ്. രചന വയലാർ, ഈണം ദേവരാജൻ.

അവസാനമായി ഉണ്ണിമേനോനും ചിത്രയും പാടിയത്. ചിത്രം ബട്ടർഫ്ലൈസ്, വരികൾ കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

ഈ ഗാനത്തോടെ ഗാനാമൃതം പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോ കാഗ്ഡാക്കുമായി കൂടിക്കാഴ്ച നടത്തി. ചലനക്ഷമത, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം ചർച്ച ചെയ്തതായി കീർത്തിവർദ്ധൻ സിംഗ് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. കേരളത്തിൽ 3 ഊഴമിട്ട് മത്സരിച്ച LDFന് കനത്ത പ്രഹരമേൽപ്പിച്ച് 102 സീറ്റിന്റെ ആത്മവിശ്വാസവുമായാണ് UDF ഗവൺമെന്റ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് 206 സീറ്റുമായി BJP ചരിത്രത്തിലാദ്യമായി ഭരണസാരഥ്യമേൽക്കുന്നത്. 81 സീറ്റ് മാത്രമാണ് തൃണമൂലിന് നേടാനായത്. പശ്ചിമബംഗാളിലെ BJPയുടെ വിജയത്തെ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇത് ഒരു ചരിത്രപരമായ ജനവിധിയാണെന്നും സംസ്ഥാനത്തെ ഭരണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും വഴിത്തിരിവാണെന്നും അവർ വിശേഷിപ്പിച്ചു. BJP ഇല്ലാതെ കേരളത്തിൽ നിയമസഭയിൽ ഇനി മുന്നോട്ടു പോകാനാകില്ല എന്നത് നല്ല സന്ദേശമാണെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പിൽ സാമുദായിക ഏകീകരണം ശക്തമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും സുരക്ഷിതമായ ഭാവിയുമാണ് ഏതൊരു നാടിന്റെയും ഏറ്റവും വലിയ സമ്പത്ത്. അതിൽ ഇമ്മ്യൂണൈസേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇമ്മ്യൂണൈസേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലൂടെ ലഭ്യമാകുന്ന സൌജന്യ കുത്തിവയ്പ്പുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നൽകേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ സമയങ്ങളിലാണ് നൽകേണ്ടത് തുടങ്ങി വാക്സിനേഷനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ കുടുംബക്ഷേമ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി.
2: എല്ലാവർക്കും നമസ്കാരം. വാക്സിനേഷൻ കുഞ്ഞിന്റെ ജന്മാവകാശമാണ്. അത് കുഞ്ഞിന് നൽകുക എന്നത് എല്ലാ രക്ഷകർത്താക്കളുടെയും ഉത്തരവാദിത്വമാണ്. ഈ ലോകത്തു നിന്ന് തന്നെ വസൂരി അഥവാ സ്മാൾ പോക്സ് എന്ന മാരക വിപത്തിനെ തൂത്തെറിയാൻ

0: ായത് സ്മാൾ പോക്സ് വാക്സിനേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ അംഗവൈകല്യത്തിനും മരണത്തിനും വരെ കാരണമാകുന്ന പോളിയോ രോഗത്തിന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചത് പോളിയോ വാക്സിനേഷൻ സാർവത്രികമാക്കിയതിനാലാണ്. 1977 ഇന്ത്യ സ്മാൾ പോക്സ് ഫ്രീ ആയതിനെ തുടർന്ന് 1978 ഇന്ത്യയിൽ എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ അഥവാ EPI എന്ന പേരിൽ നഗരപ്രദേശങ്ങളിൽ മാത്രം BCG, DPT, OPV, ടൈഫോയിഡ് എന്നീ 4 വാക്സിനുകൾ നൽകുവാൻ ആരംഭിച്ചു. 1983 ഗർഭിണികൾക്ക് ടെറ്റനസ് വാക്സിൻ നൽകുവാൻ തുടങ്ങി. നവജാത ശിശുവിന് ടെറ്റനസ് രോഗം വരാതിരിക്കുവാനാണ് ഗർഭിണികൾക്ക് ഈ വാക്സിൻ നൽകുന്നത്. 1985 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും EPI വാക്സിനേഷൻ പരിപാടി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അഥവാ UAP എന്ന പേരിൽ ആരംഭിക്കുകയുണ്ടായി. BCG, DPT, OPV, മീസിൽസ് എന്നീ വാക്സിനുകളാണ് നൽകിയിരുന്നത്. ടൈഫോയിഡ് വാക്സിൻ ഒഴിവാക്കുകയുണ്ടായി. 1990 വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ കൂടി UAPയുടെ ഭാഗമായി. പിന്നീട് പല ഘട്ടങ്ങളിലായി പലവിധ വാക്സിനുകളും UAPയുടെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ തുടങ്ങി. നിലവിൽ 12 മാരക രോഗങ്ങളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനായി ഭാരത സർക്കാർ സൗജന്യമായി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന പേരിൽ വാക്സിനേഷൻ പരിപാടി നടപ്പിലാക്കി വരുന്നു. 12 രോഗങ്ങൾ എന്ന് പറയുമ്പോൾ 6 വൈറൽ രോഗങ്ങളും 6 ബാക്ടീരിയൽ രോഗങ്ങളുമാണ്. വൈറൽ രോഗങ്ങൾ പോളിയോമൈലൈറ്റിസ് അഥവാ പിള്ളവാതം, ഹെപ്പറ്റൈറ്റിസ് ബി അഥവാ മഞ്ഞപ്പിത്തം, മീസിൽസ് അഥവാ അഞ്ചാംപനി, റുബെല്ല അഥവാ ജർമ്മൻ മീസിൽസ്, റോട്ട വൈറസ് ഡയറൽ ഡിസീസ്, ജാപ്പനീസ് എൻകഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരം എന്നിങ്ങനെയാണ്. 6 ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ക്ഷയരോഗബാധ അഥവാ ചൈൽഡ്ഹുഡ് TB, ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള്, പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ, ടെറ്റനസ് അഥവാ കുതിരശനി, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ TB റിലേറ്റഡ് ഡിസീസസ്, ന്യൂമോകോക്കൽ ഡിസീസസ്. ഇതിൽ JE വാക്സിൻ മാത്രം കേരളത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ 2 ജില്ലകളിൽ മാത്രമാണ് നൽകി വരുന്നത്. 2026 ജനുവരി മുതൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും കൂടി JE വാക്സിനേഷൻ നൽകുന്നുണ്ട്. ഇനി വാക്സിനേഷൻ പട്ടിക എപ്രകാരമാണെന്ന് നോക്കാം. എല്ലാ ഗർഭിണികൾക്കും ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ആദ്യ ഡോസ് TD വാക്സിൻ നൽകുന്നു. അതിനുശേഷം 1 മാസം കഴിഞ്ഞ് 2 TD ഡോസ് നൽകുന്നു. TD എന്ന് പറയുമ്പോൾ ടെറ്റനസും ഡിഫ്തീരിയയ്ക്കും എതിരെയുള്ള വാക്സിനാണ്. 2 ഗർഭം 3 വർഷത്തിനുള്ളിലാണെങ്കിൽ TD വാക്സിന്റെ 1 ഡോസ് മാത്രം നൽകിയാൽ മതിയാവും. ഈ കുഞ്ഞുങ്ങളുടെ പട്ടിക എപ്രകാരമാണെന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി 0 ഡോസും ഓറൽ പോളിയോ വാക്സിന്റെ 0 ഡോസും BCG നൽകുന്നു. BCG ഇൻട്രാഡോമൽ അഥവാ തൊലിപ്പുറത്താണ് നൽകുന്നത്. ഇടത് കൈയുടെ മുകൾ ഭാഗത്തായിട്ടാണ് നൽകി വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായാണ് നൽകുന്നത്. ഇത് ഇടത് തുടയിലാണ് നൽകുന്നത്. OPV 2 വായിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ 0 ഡോസ് ജനിച്ച് 24 മണിക്കൂറിനുള്ളിലും BCG 1 വയസ്സുവരെയും OPVയുടെ 0 ഡോസ് ജനിച്ച് 15 ദിവസം വരെയും നൽകാവുന്നതാണ്. ഇനി കുഞ്ഞിന് 6 ആഴ്ചയാകുമ്പോൾ OPVയുടെ 1 ഡോസ്, റോട്ട വൈറസ് വാക്സിന്റെ 1 ഡോസ്, ഫ്രാക്ഷണൽ IPV അഥവാ ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിന്റെ 1 ഡോസ്, ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിന്റെ 1 ഡോസ്, പെൻഡാവാലൻ വാക്സിന്റെ 1 ഡോസ് എന്നീ വാക്സിനുകൾ നൽകുന്നു. OPVയും റോട്ട വാക്സിനും വായിലൂടെയാണ് നൽകുന്നത്. ആദ്യം OPV നൽകിയതിന് ശേഷം 2 റോട്ട വാക്സിൻ നൽകുന്നു. 3 ഫ്രാക്ഷണൽ IPV ഇൻട്രാ ഡേർമലായി അഥവാ തൊലിപ്പുറത്ത് കുഞ്ഞിന്റെ വലത് കൈയിൽ മുകൾ ഭാഗത്തായി നൽകുന്നു. 4 PCV അഥവാ ന്യൂമോകോക്കൽ വാക്സിൻ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിന്റെ വലത് തുടയിൽ നൽകുന്നു. 5 പെൻഡാവാലൻ വാക്സിൻ. പെൻഡാവാലൻ എന്ന് പറയുമ്പോൾ അതിൽ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി എന്നീ വാക്സിനുകൾ അടങ്ങിയതാണ്. പെൻഡാവാലൻ വാക്സിൻ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിന്റെ ഇടത് തുടയിൽ നൽകുന്നു. ഇനി കുഞ്ഞിന് 10 ആഴ്ചയാകുമ്പോൾ OPVയുടെ 2 ഡോസ് വായിലൂടെ നൽകുന്നു. തുടർന്ന് റോട്ട വാക്സിന്റെ 2 ഡോസ് വായിലൂടെ നൽകുന്നു. മൂന്നാമതായി പെന്റാവാലന്റ് വാക്സിന്റെ രണ്ടാം ഡോസ് ഇടതു തുടയിൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി നൽകുന്നു. ഇനി കുഞ്ഞിന് 14 ആഴ്ചയാകുമ്പോൾ ആറാമത്തെ ആഴ്ചയിൽ നൽകിയ അതേ വാക്സിനുകളെല്ലാം അതേ ക്രമത്തിൽ തന്നെ കുഞ്ഞിന് നൽകുന്നു. അതായത് ഒന്നാമതായി OPV യുടെ മൂന്നാമത്തെ ഡോസ് വായിലൂടെയും രണ്ടാമതായി റോട്ടാവാക്സിന്റെ മൂന്നാം ഡോസ് വായിലൂടെയും മൂന്നാമതായി ഫ്രാക്ഷണൽ IPV അഥവാ ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിന്റെ രണ്ടാം ഡോസ് വലത് കൈയിൽ മുകൾ ഭാഗത്തായി തൊലിപ്പുറത്തും നാലാമതായി PCV അഥവാ ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിന്റെ രണ്ടാം ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി വലത് തുടയിലും അഞ്ചാമതായി പെന്റാവാലന്റ് വാക്സിന്റെ മൂന്നാം ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിന്റെ ഇടത് തുടയിലും നൽകുന്നു. ഇനി കുഞ്ഞിന് 9 മാസം മുതൽ 11 മാസത്തിനുള്ളിൽ 4 വാക്സിനുകളാണ് നൽകുന്നത്. ഒന്നാമതായി ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിന്റെ മൂന്നാം ഡോസ് ഇടത് കൈയിൽ മുകൾ ഭാഗത്തായി തൊലിപ്പുറത്ത് നൽകുന്നു. രണ്ടാമതായി മീസിൽസ് റുബെല്ല കണ്ടെയ്നിങ് വാക്സിൻ അഥവാ MR വാക്സിന്റെ ആദ്യ ഡോസ് വലത് കൈയിൽ മുകൾ ഭാഗത്തായി സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനായി നൽകുന്നു. മൂന്നാമതായി ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിന്റെ വലത് തുടയിൽ നൽകുന്നു. നാലാമതായി JE വാക്സിന്റെ ആദ്യ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി കുഞ്ഞിന്റെ ഇടത് തുടയിൽ നൽകുന്നു. ഇതോടൊപ്പം വൈറ്റമിൻ A ആദ്യ ഡോസ് 1 mL വായിലൂടെ നൽകുന്നു. ഇനി കുഞ്ഞിന് 16 മാസം മുതൽ 23 മാസത്തിനുള്ളിൽ 4 വാക്സിനുകളാണ് നൽകുന്നത്. ആദ്യമായി OPV യുടെ ബൂസ്റ്റർ ഡോസ് 2 തുള്ളി വായിലൂടെ നൽകുന്നു. രണ്ടാമതായി മീസൽസ് റുബെല്ല കണ്ടെയ്നിങ് വാക്സിന്റെ അഥവാ MR വാക്സിന്റെ രണ്ടാം ഡോസ് വലത് കൈയുടെ മുകൾ ഭാഗത്തായി സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനായി നൽകുന്നു. മൂന്നാമതായി DPT വാക്സിന്റെ ഒന്നാം ബൂസ്റ്റർ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി ഇടത് തുടയിൽ നൽകുന്നു. നാലാമതായി JE വാക്സിന്റെ രണ്ടാം ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി വലത് തുടയിൽ നൽകുന്നു. ഇതോടൊപ്പം വൈറ്റമിൻ A യുടെ രണ്ടാം ഡോസ് 2 mL വായിലൂടെ നൽകുന്നു. അതിനുശേഷം വൈറ്റമിൻ A യുടെ 3 മുതൽ 9 വരെ ഡോസുകൾ 6 മാസത്തിൽ 1 എന്ന തോതിൽ 5 വയസ്സുവരെ നൽകുന്നു. കുഞ്ഞിന് 5 വയസ്സാകുമ്പോൾ അതായത് 5 മുതൽ 6 വയസ്സിനുള്ളിൽ DPT യുടെ രണ്ടാം ബൂസ്റ്റർ ഡോസ് ഇടത് കൈയുടെ മുകൾ ഭാഗത്തായി ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായി നൽകുന്നു. അത് കഴിഞ്ഞ് 10 വയസ്സിൽ TD വാക്സിന്റെ അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിന്റെ ഒന്നാമത്തെ ഡോസ് നൽകുന്നു. 16 വയസ്സാകുമ്പോൾ TD വാക്സിന്റെ രണ്ടാമത്തെ ഡോസും നൽകുന്നു. 2026 ഫെബ്രുവരി 28 ദേശീയ തലത്തിൽ സർവൈക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനായി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ 14 വയസ്സ് പൂർത്തിയായതും എന്നാൽ 15 വയസ്സ് തികയാത്തതുമായ പെൺകുട്ടികൾക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട്. ഈ വാക്സിനുകളെല്ലാം തന്നെ സൗജന്യമായാണ് ഭാരത സർക്കാർ നൽകുന്നത്. കേരളത്തിൽ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ജനറൽ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 1281 സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ വെച്ച് ഈ വാക്സിനുകൾ സൗജന്യമായി നൽകി വരുന്നു. കൂടാതെ 5416 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും 352 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും വെച്ച് ഔട്ട്റീച്ച് വാക്സിനേഷൻ ക്യാമ്പുകളും ഇതിനായി നടത്തി വരുന്നുണ്ട്. ഈ വാക്സിനുകൾ എല്ലാം തന്നെ യുവിൻ എന്ന പ്ലാറ്റ്ഫോമിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. വാക്സിൻ എടുത്ത കുട്ടികൾക്കെല്ലാം തന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി തന്നെ യുവിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിൻ അഥവാ ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജന്റ് നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. വാക്സിന്റെ സ്റ്റോക്കും ശീതീകരണ ശൃംഖലയും യഥാസമയം നിരീക്ഷിക്കുവാനായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇവിൻ അഥവാ ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജന്റ് നെറ്റ്വർക്ക്. ഇതുവഴി വാക്സിന്റെ വേസ്റ്റേജ് കുറയ്ക്കുവാനും ആവശ്യാനുസരണമുള്ള വാക്സിൻ എല്ലാ കോൾഡ് ചെയിൻ പോയിന്റിലും അഥവാ വാക്സിൻ നൽകുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിലും ലഭ്യമാണെന്ന് ഉറപ്പു വരുത്താനും സാധിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് കുടുംബത്തിന്റെയും നാടിന്റെയും സമ്പത്ത്. അവരെ ആരോഗ്യമുള്ളവരായി വളർത്തിയെടുക്കുന്നതിൽ വാക്സിനേഷന്റെ പങ്ക് വളരെ വലുതാണ്. എല്ലാ രക്ഷകർത്താക്കളും തങ്ങളുടെ പിഞ്ചോമനകളെ ഈ പറഞ്ഞ 12 മഹാമാരികളിൽ നിന്നും രക്ഷിക്കുന്നതിനായി യഥാസമയം വാക്സിൻ നൽകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ആരോഗ്യപൂർണമായ ഒരു കേരളത്തിനായി നമുക്കൊന്നിക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: പാമ്പുകടി ഏൽക്കാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക. വിടവുകൾ അടയ്ക്കുക. വീടിന് പുറത്തുകിടന്ന് ഉറങ്ങാതിരിക്കുക. നിലത്തുകിടന്ന് ഉറങ്ങുന്നത് കഴിവതും ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുക് വല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും ഒപ്പം പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തുപോകുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളുടെ മുകളിലൂടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം മൂടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും കുടഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമെറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്തുക. പാമ്പുകടി ഏറ്റാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടി ഏറ്റയാളെ ശാന്തനാക്കുക. അയാളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കിക്കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് നേരം പാഴാക്കരുത്. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക.
0: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. കേരളത്തിൽ 3-ാം ഊഴമിട്ട് മത്സരിച്ച LDFന് കനത്ത പ്രഹരമേൽപ്പിച്ച് 102 സീറ്റിന്റെ ആത്മവിശ്വാസവുമായാണ് UDF ഗവൺമെന്റ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് UDF 100-നും 110-നുമിടയിൽ സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ കോൺഗ്രസിൽ ഏറെയുണ്ട്. എന്നാൽ കൂടുതൽ കാലത്തെ പാർലമെന്ററി പ്രവർത്തനവും രാഷ്ട്രീയ പരിചയവും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലെത്താൻ സഹായിക്കുമെന്ന് കരുതുന്നവരും കുറവല്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹി ആസ്ഥാനമായ സംഘടനാ പ്രവർത്തനത്തിന് വിരാമമിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വേഗം തീരുമാനം കൈക്കൊള്ളുമെന്ന് വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് 206 സീറ്റുമായി BJP ചരിത്രത്തിൽ ആദ്യമായി ഭരണസാരഥ്യമേൽക്കുന്നത്. 81 സീറ്റ് മാത്രമാണ് തൃണമൂലിന് നേടാനായത്. മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ തോൽക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൌധരി തോറ്റ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 സീറ്റിലും CPIM 1 സീറ്റിലും ഒതുങ്ങി. മമതാ ബാനർജിയെ തോൽപ്പിച്ച പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബംഗാളിൽ മുഖ്യമന്ത്രിയായി എത്തിയേക്കുമെന്നാണ് കരുതുന്നത്. അസമിൽ NDAക്ക് ഹാട്രിക് വിജയമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായത്. BJP 82 സീറ്റിലാണ് വിജയിച്ചത്. സഖ്യകക്ഷികളായ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും അസം ഗണപരിഷത്തും 10 വീതം സീറ്റുകളിലും വിജയിച്ചു. ജാലുക്ബെരി

0: മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായി 6 തവണയും വിജയിച്ചു. പുതിയ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അസമിലും സജീവമായി. പുതുച്ചേരിയിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നയിക്കുന്ന NDAക്കാണ് ഭരണത്തുടർച്ച. 30-ൽ 18 സീറ്റാണ് മുന്നണി നേടിയത്. INDA സഖ്യത്തിന് 6 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. മുഖ്യമന്ത്രി N രംഗസ്വാമി മത്സരിച്ച തട്ടാഞ്ചാവിടിലും മംഗളം മണ്ഡലത്തിലും വിജയിച്ചു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റ തിരഞ്ഞെടുപ്പിൽ. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം 107 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഭരണകക്ഷിയായ DMK മുന്നണി 74 സീറ്റിലൊതുങ്ങി. NDA സഖ്യം 53 സീറ്റ് നേടി. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. അതിനാൽ തുടർ ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും തമിഴ്നാട്ടിലെ ഗവൺമെന്റ് രൂപീകരണം. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിന്റെ മികച്ച ഭാവിക്കായി പാർട്ടി അക്ഷീണം പ്രവർത്തിക്കും. അവിടുത്തെ സ്ത്രീകൾ ഇനി സുരക്ഷിതരാണെന്നും യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും ഉറപ്പു നൽകി. പശ്ചിമബംഗാളിലെ BJP യുടെ വിജയത്തെ അമേരിക്കയിലെ പ്രവാസി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇതൊരു ചരിത്രപരമായ ജനവിധിയാണെന്നും സംസ്ഥാനത്തെ ഭരണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും വഴിത്തിരിവാണെന്നും അവർ വിശേഷിപ്പിച്ചു. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി TK അശോകുമാർ വിജയിച്ചു. 1118 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് BJP മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയെയും പുതുച്ചേരിയുടെ ചുമതല വഹിക്കുന്ന നിർമ്മൽ കുമാർ സുരാനയെയും കേന്ദ്ര നിരീക്ഷണത്തിനായി നിയമിച്ചു. BJP പാർലമെന്ററി ബോർഡ് ഇരുവരുടെയും പേരുകൾ അംഗീകരിച്ചു. 5 സംസ്ഥാനങ്ങളിലായി 7 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ ഉംറേഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ BJP വിജയിച്ചു. കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗിരി സൌത്ത് മണ്ഡലങ്ങളിൽ കോൺഗ്രസും മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ NCPയും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജിവെക്കുകയായിരുന്നു. രാജി സ്വീകരിച്ച ഗവർണർ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി രാജ്ഭവൻ കേന്ദ്രങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കേരളമെന്ന കാഴ്ചപ്പാടിനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് കേരളത്തിലെ NDAയുടെ ഉജ്ജ്വല വിജയമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തി. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും BJPക്ക് നൽകിയ വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ CPIMന്റെ പരാജയം പരിശോധിച്ച് ദൌർബല്യങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിതമായ പരാജയമാണ് ജില്ലയിൽ ഉണ്ടായതെന്നും രാഗേഷ് പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ നിയുക്ത MLAമാർ തൊടുപുഴയിൽ PJ ജോസഫിന്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് UDFന് മികച്ച വിജയം നേടാനായതിന്റെ പശ്ചാത്തലത്തിലാണ് നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. വിജയിച്ച 7 യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചാ വിഷയമായതാണ് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ആത്മാഭിമാനമുണ്ടെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കരുതെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സംസ്ഥാന ജനറൽ PMA സലാം അഭിപ്രായപ്പെട്ടു. ധർമ്മടം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞത് പിണറായി വിജയനെതിരായ ജനവികാരത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്പലപ്പുഴയിൽ ജനം ഒപ്പം നിന്നതുകൊണ്ടാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് CPIM മുൻ നേതാവ് G സുധാകരൻ പറഞ്ഞു. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്നും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വാർത്താ ചാനലിൽ പറഞ്ഞു. CPIM അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിയത് കൊണ്ടാണ് പാർട്ടി വിട്ടതെന്നും G സുധാകരൻ വ്യക്തമാക്കി. വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം 3 ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രസിഡന്റായതിനുശേഷം ലാമിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ബന്ധവും ആഗോള വിഷയങ്ങളും ചർച്ച ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം ഇന്ത്യയുടെ 10th വാർഷിക വേളയിലെ സന്ദർശനം ഇന്ത്യ വിയറ്റ്നാം ബന്ധത്തിന് പുതിയ കരുത്തേകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടുന്ന ആർട്ട് റിപ്പോർട്ടിംഗ് പ്രോജക്ടിന് 2 ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചു. ആനന്ദ് ആർ കെ, സുപർണ ശർമ്മ, നതാലി ഒബിക്കോ പിയേഴ്സൺ എന്നിവർ ബ്ലൂബർഗിനായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇല്ലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിൽ വിജയികളായത്. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന പത്രപ്രവർത്തന ബഹുമതിയാണ് പുലിറ്റ്സർ പുരസ്കാരങ്ങൾ. ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാറുകളുമായി പുരോഗതി വിലയിരുത്തുന്നതിന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം നടത്തി. ലോകോത്തര നിലവാരം പുലർത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചും ആഗോള മൂല്യ ശൃംഖലകളിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. രാജ്യത്തെ പാചകവാതക വിതരണ കേന്ദ്രങ്ങളിൽ ഇന്ധനക്ഷാമം ഇല്ലെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടരുതെന്ന് നിർദ്ദേശിച്ച അധികൃതർ വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കാൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ബുക്കിംഗും DAC അധിഷ്ഠിത വിതരണവും കുത്തനെ വർദ്ധിച്ചതായും വിതരണ ശൃംഖല സുരക്ഷിതമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ബീഹാറിൽ ഇന്നലെയുണ്ടായ കൊടുങ്കാറ്റിലും മഴയിലും 12 പേർ മരിച്ചു. കിഴക്കൻ ചമ്പാരൻ ജില്ലയിൽ 5 പേരും ഔറംഗാബാദിൽ 4 പേരും ഗയ ജില്ലയിൽ 3 പേരുമാണ് മരിച്ചത്. സംഭവത്തിൽ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോ കാക്ടാക്കുമായി കൂടിക്കാഴ്ച നടത്തി. ചലനക്ഷമത, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം ചർച്ച ചെയ്തതായി കീർത്തി സിംഗ് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. UAE ഫുജേറ എണ്ണ ഉൽപ്പാദന കേന്ദ്രത്തിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. കഴിഞ്ഞ മാസം തുടങ്ങിയ വെടിനിർത്തൽ കരാറിനുശേഷം ആദ്യമുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അബുദാബിയിലെ ഇന്ത്യൻ എംബസി പ്രാദേശിക അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ്. ആക്രമണത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില 6% വർദ്ധിച്ചു. ഏഷ്യൻ ബോക്സ് Under-15, Under-17 ചാമ്പ്യൻഷിപ്പുകളിൽ ആധിപത്യം തുടർന്ന് ഇന്ത്യയുടെ യുവ ബോക്സർമാർ. Under-17 ആൺകുട്ടികളുടെ മത്സരത്തിൽ 60 കിലോ വിഭാഗത്തിൽ യാദവ് യാഷ് തുർക്ക്മെനിസ്ഥാനെ പരാജയപ്പെടുത്തി. 60 കിലോ വിഭാഗത്തിൽ കരുണ ആൽബർട്ട്സൺ കോം താജിക്കിസ്ഥാനെ തോൽപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവരും സംഘവും പാടിയത്. ചിത്രം ജെന്റിൽമാൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: അടുത്ത ഗാനം മനോ സ്വർണലത എന്നിവർ പാടിയത് ചിത്രം കാതലൻ.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ചിത്രം ഭാഷ, പാടിയത് SP ബാലസുബ്രഹ്മണ്യം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഇനി SP ബാലസുബ്രഹ്മണ്യം, സ്വർണലത എന്നിവർ പാടിയത്. ചിത്രം തളപതി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അടുത്ത ഗാനം ഉണ്ണിമേനോൻ, മനു, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം തിരുടാ തിരുടാ.

ഗോപാൽ റാവു, സൗന്ദർരാജ്, ചന്ദ്രൻ എന്നിവരും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം തുള്ളാത്ത മനവും തുള്ളും. ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഇനി വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നന്ദകുമാർ. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും UDF വിജയിച്ചു. LDF 35 സീറ്റുകളാണ് നേടിയത്. CPIM 26ഉം CPI 8 സീറ്റിലുമാണ് വിജയിച്ചത്. NDA 3 സീറ്റ് നേടി. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിലും എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63ഉം മുസ്ലിം ലീഗ് 22ഉം കേരള കോൺഗ്രസ് 7ഉം RSP 3ഉം മണ്ഡലങ്ങളിൽ വിജയിച്ചു. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. AADMK 47 സീറ്റുകളാണ് നേടിയത്. കോൺഗ്രസ് 5ഉം CPIM 2ഉം BJP 1 സീറ്റിലും വിജയിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ NDA സഖ്യം 18 വിജയിച്ചു. ANRC 12 സീറ്റ് നേടി. LGK, ADMK, NYMK എന്നിവർ ഓരോ സീറ്റിലും വിജയിച്ചു. DMK 5 BJP 4 TVK 2 കോൺഗ്രസ് 1 വിജയിച്ചു. പശ്ചിമബംഗാളിൽ 293 മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങൾ 206 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUPയും 2 സീറ്റിലും CPMും ASFും ഓരോ സീറ്റിലും വിജയിച്ചു. അസമിൽ 126 സീറ്റുകളിൽ 101 NDA സഖ്യം വിജയിച്ചു. BJP 82 സഖ്യകക്ഷികളായ AGPയും പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതവും നേടി. കോൺഗ്രസ് 19ഉം AUDF, RJRD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ ഇന്നു മുതൽ സജീവമാകും. കോൺഗ്രസിന്റെയും തുടർന്ന് UDFന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കുക. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരിക്കും കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുക. അനൌദ്യോഗിക ചർച്ചകളും പുരോഗമിക്കുകയാണ്. കേരള കോൺഗ്രസിലെ നിയുക്ത MLA മാർ ഇന്നലെ അർദ്ധരാത്രിയോടെ ഇടുക്കി തൊടുപുഴയിലെ PJ ജോസഫിന്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയം നേടാനായ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. പാർട്ടിയുടെ മുഴുവൻ MLA മാരും യോഗത്തിൽ പങ്കെടുത്തു.

0: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി ബിജെപി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന എന്നിവരെയാണ് നിയമിച്ചത്. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിൽ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന് നേരെ ആക്രമണമുണ്ടായി. ജനച്ചില്ലും കൊടിമരവും ഫർണിച്ചറുകളും നശിപ്പിച്ചു. അക്രമത്തിന് പിന്നിൽ സിപിഎം ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ചലച്ചിത്ര നടൻ സന്തോഷ് കെ നായർ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ അടൂർ ഏനാത്ത് എം സി റോഡിൽ സന്തോഷും ഭാര്യയും സഞ്ചരിച്ച കാർ നിയന്ത്രണം തെറ്റി പാഴ്സൽ ലോറിയിലിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. 20-ാം നൂറ്റാണ്ട്, ധ്രുവം, കാര്യസ്ഥം തുടങ്ങി 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടമായിരുന്നു അവസാന ചിത്രം. മലപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് വ്യാപകമായ നാശനഷ്ടം. പറമ്പ സ്കൂൾ മുതൽ ചുള്ളിയോട് ഏലക്കല്ല് വരെയുള്ള പ്രദേശങ്ങളിലാണ് നാശനഷ്ടമുണ്ടായത്. പ്രദേശത്ത് ഗതാഗത തടസ്സവും ഉണ്ടായി. ദേശീയപാതയിൽ തകർച്ചയുണ്ടായ പാതയ്ക്ക് പകരമായി മലപ്പുറത്ത് കൂരിയാട് നിർമ്മിച്ച വയഡക്റ്റിന്റെ പ്രവൃത്തികൾ പൂർത്തിയായി. 2 ആഴ്ചയ്ക്കകം പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് കെഎൻആർസി അധികൃതർ പറഞ്ഞു. യുഎഇയിലെ ഫിജേറ പെട്രോളിയം ഇൻഡസ്ട്രി സോണിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിലാണ് ഇന്ത്യക്കാർക്ക് പരിക്കേറ്റത്. സാധാരണക്കാരെയും സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളും വേണമെന്നും മേഖലയിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയും ജമൈക്കയും ഭൂമിശാസ്ത്രപരമായി അകലെയാണെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കയിലെ സബീന പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പുതിയ ഡിജിറ്റൽ സ്കോർ ബോർഡ് അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഘോഷങ്ങളിലും കായിക രംഗത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യ ജമൈക്കയ്ക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും ശ്രീ ജയശങ്കർ അഭിപ്രായപ്പെട്ടു. 2-ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരെ നേടിയ വിജയത്തിന്റെ 81-ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 8-9 തീയതികളിൽ റഷ്യ ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് മോസ്കോ മുന്നറിയിപ്പ് നൽകി. നാളെ അർദ്ധരാത്രി മുതൽ വെടിനിർത്തൽ പാലിക്കുമെന്നും റഷ്യയുടെ നീക്കങ്ങൾക്ക് അനുസൃതമായി പ്രതികരിക്കുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഡോക്ടർ എസ് രാമനാഥന്റെ സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ശ്രീനാഥാദി രാഗം മായാമാളവകുള ആദിത്താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

നിന്നു സേവിഞ്ചിന എതുകുല കാമ്പോജി രാഗം മിശ്ര ചാപ്പ് താളം ശുഭാരായ ശാസ്ത്രി കൃതി.

0: ഡോക്ടർ എസ് രാമനാഥന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്വിസ് ഫോണിൻ പരിപാടി. തത്സമയം വിളിക്കുക 0497295600 എന്ന നമ്പറിൽ. ഇന്ന് 2:30 മുതൽ 3:30 വരെ ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പരിപാടി.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ സൗന്ദര്യവും ആരോഗ്യവും ഈ വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ പി ആർ സംസാരിക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ. ഒരു മണിക്ക് നൊസ്റ്റാൾജിക് 90s, 1:45 ചർച്ച, 2:15 തുടർ നാടകം. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: This is Akashvani, the news read by Valsa Williams. India has said the attack on the Fujairah Petroleum Industries zone in the UAE, which resulted in injuries to three Indian nationals, is unacceptable. Three Indian nationals were injured after a fire broke out at the Fujairah Petroleum Industry Zone yesterday following a drone attack from Iran. In a statement, the External Affairs Ministry called for the immediate cessation of hostilities and condemned the targeting of civilian infrastructure and innocent civilians. It said India continues to advocate for dialogue and diplomacy to address the situation so that peace and stability may be restored across West Asia. External Affairs Minister Dr. S. Jaishankar today said that development cooperation remains a key pillar of the partnership between India and Jamaica. Dr. Jaishankar was addressing the media after his meeting with Jamaican Foreign Minister Kamina Johnson-Smith and other cabinet members. The External Affairs Minister said the talks were comprehensive and substantive, covering the full spectrum of bilateral ties and identifying new avenues to further strengthen cooperation. He noted that both countries signed several important agreements and discussed the effective implementation of recently concluded MOUs in areas such as digital transformation, cultural exchange, sports, and digital payments to ensure tangible outcomes on the ground.
1: We reviewed the entire gamut of India-Jamaica relations. We identified new avenues for further strengthening our partnership. We have signed several important agreements, and we discussed effective implementations of MOUs which have been recently concluded in the fields of digital transformation, cultural exchange, sports, and digital payments to ensure tangible outcomes on the ground.
0: The government has said there has been no dry out at LPG distributorships across the country and has assured that measures are being taken to ensure uninterrupted availability of petroleum products and LPG amid the evolving situation in West Asia. During the interministerial briefing in New Delhi last afternoon, officials asked citizens to avoid panic buying of petrol, diesel and LPG and to rely on official sources for accurate information. It said that online LPG cylinder bookings across the country have increased to 99% on an industry basis and commercial LPG supply has been restored to around 70%. Union Education Minister Dharmendra Pradhan has reiterated the government's commitment to building a strong research and innovation ecosystem in the country. Addressing the IIT Madras Tech Summit in New Delhi today, Mr. Pradhan emphasized the need to transform India's research ecosystem to deliver innovation-driven outcomes. He said research should not remain limited to PhD theses and academic publications, but must lead to tangible innovations that benefit society.
2: Today, with the leadership of Prime Minister Modi, government is committed to create a new ecosystem in research sector. Gone are the days where institutions will only be specific to teaching. Now, priority has changed. There is a societal consensus. Institution must. Research should not be limited up to PhD thesis, citation, paper publication. Research must lead to innovation.
0: Vietnam President Tho Lam is arriving at Gaya in Bihar today on a three-day state visit to India. He will be accompanied by a high-level delegation comprising several ministers and senior officials of the government of Vietnam, along with a strong business delegation. The Vietnamese president will arrive in New Delhi later in the day. History has been created on two fronts in the assembly elections in West Bengal and Tamil Nadu. While the Bharatiya Janata Party has secured overwhelming mandate in West Bengal for the first time, Debutant Tamiragavetri Kargam TVK has emerged as the largest party in Tamil Nadu by securing 108 seats out of 234. Meanwhile, in other assembly elections, Assam and Puducherry have re-elected their sitting governments, whereas Kerala has voted for the Congress-led UDF alliance. In West Bengal, the BJP has won 206 seats to secure more than two-thirds majority in the assembly, ending the TMC's 15-year rule. And with that, we end this news bulletin.
3: Akashvani, Kannur. Sevana Vartagal. 2026-27 അധ്യയന വർഷത്തിൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രെന്നൻ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ്, ഉറുദു, ഇസ്ലാമിക് ഹിസ്റ്ററി എന്നീ വിഭാഗങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷകൾ, ബയോഡേറ്റ, ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം ഈ മാസം 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായി കോളേജിൽ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0490234602. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പുരുഷ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7-ാം തീയതി രാവിലെ 10 മണിക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത പ്ലസ് ടു, ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499-4231-624. 0499-4231-624. പിരിങ്ങോം സർക്കാർ കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ ഈ മാസം 7-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം കോളേജിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. വെബ്സൈറ്റ് www.gcpnr.org. ഇമെയിൽ governmentcollegepnr@gmail.com. ഫോൺ നമ്പർ 9188900211. 9188900211. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7-ാം തീയതി രാവിലെ 9 മണിക്ക് നടക്കും. യോഗ്യത DMLT, DSC, MLT. കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റ് പകർപ്പുകൾ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499-4231-624. 0499-4231-624.

ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാചക തൊഴിലാളിയുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499427221. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ സൗന്ദര്യവും ആരോഗ്യവും ഈ വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ പി ആർ സംസാരിക്കുന്നു. ഇന്ന് 2:30 ആകാശവാണി ടെലിക്വിസ് ഫോണിൻ പരിപാടി തത്സമയം. വിളിക്കുക 0497295600 എന്ന നമ്പറിൽ ഇന്ന് 2:30 മുതൽ 3:30 വരെ.

ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ, ജലക്ഷാമവും ജലസംരക്ഷണത്തിനായി സ്വീകരിക്കാവുന്ന പ്രതിരോധ മാർഗങ്ങളും ഈ വിഷയത്തിൽ ആധാരമാക്കി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ പി ഷാബിയുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. തുടർന്ന് മൊബൈൽ സ്പെക്ട്രം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു BSNL-ൽ നിന്നും റിട്ടയർ ചെയ്ത ഇ രാജൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചെറുമക്കളിപ്പാട്ട് കേൾക്കാം. കെ സി കടുങ്ങനും സംഘവും അവതരിപ്പിച്ചത്.

0: കെ സി കടുങ്ങനും സംഘവും അവതരിപ്പിച്ച ചെറുമക്കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ 5 സംസ്ഥാനങ്ങളിലും ഗവൺമെന്റ് രൂപീകരണത്തിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ കോൺഗ്രസിൽ ഏറെയുണ്ട്. എന്നാൽ കൂടുതൽ കാലത്തെ പാർലമെന്ററി പ്രവർത്തനവും രാഷ്ട്രീയ പരിചയവും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലെത്താൻ സഹായിക്കുമെന്ന് കരുതുന്നവരും കുറവല്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംഘടനാ പ്രവർത്തനത്തിന് വിരാമമിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വേഗം തീരുമാനം കൈക്കൊള്ളുമെന്ന് വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർണായക യോഗം വൈകിട്ട് ചേർന്നേക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കരുതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അഭിപ്രായപ്പെട്ടു. ധർമ്മടം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞത് പിണറായി വിജയനെതിരായ ജനവികാരത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ തരംഗമാണ് കണ്ടതെന്നും 80 സീറ്റിന് മുകളിലായിരുന്നു പ്രതീക്ഷയെന്നും ചെന്നിത്തല പറഞ്ഞു. UDFന്റെ പോസിറ്റീവ് അജണ്ടയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. 5 സീറ്റുകളിലാണ് ജില്ലയിൽ വിജയിച്ചതെങ്കിലും അഴീക്കോടും കൂത്തുപറമ്പും LDF സ്ഥാനാർത്ഥികൾക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വിജയം കണ്ണൂർ ജില്ലയിലെ CPIMന്റെ അഹങ്കാര രാഷ്ട്രീയ തിരിച്ചടിയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികൾക്ക് പാർട്ടി സംരക്ഷണവും കളവ് ചൂണ്ടിക്കാണിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ക്രൂശിക്കുന്ന നടപടിയും സ്വീകരിച്ചത് LDFന് വലിയ തിരിച്ചടിയായെന്ന് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. മുൻകാല അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് UDF പ്രവർത്തിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ UDF ഒറ്റക്കെട്ടായി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടിക്രമങ്ങൾ പാലിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും മുരളീധരൻ അറിയിച്ചു. BJP ഇല്ലാതെ കേരളത്തിൽ നിയമസഭയിൽ ഇനി മുന്നോട്ടു പോകാനാകില്ല എന്നത് നല്ല സന്ദേശമാണെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു. സാമുദായിക ഏകീകരണം ശക്തമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മഞ്ചേശ്വരം മണ്ഡലവുമായി ബന്ധം ഒരിക്കലും കുറയുന്നില്ലെന്നും ജനങ്ങൾക്ക് ഏതു സമയത്തും സമീപിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ 2 മണ്ഡലങ്ങളിലെ BJPയുടെ വിജയം നഗരസഭാ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാണെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. നഗരസഭയ്ക്കെതിരെ 2 മുൻ മേയർമാർ പ്രചാരണം നടത്തിയെന്നും ഇക്കാര്യത്തിൽ കലക്ടറുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും മേയർ ആവശ്യപ്പെട്ടു. അമ്പലപ്പുഴയിൽ ജനം ഒപ്പം നിന്നതുകൊണ്ടാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് CPIM മുൻ നേതാവ് ജി സുധാകരൻ പറഞ്ഞു. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്നും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വാർത്താ ചാനലിനോട് പറഞ്ഞു. CPIM അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിയതുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. കേരള കോൺഗ്രസിന്റെ നിയുക്ത എം എൽ എ മാർ തൊടുപുഴയിൽ പി ജെ ജോസഫിന്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച വിജയം നേടാനായതിന്റെ പശ്ചാത്തലത്തിലാണ് നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. വിജയിച്ച ഏഴുപേരും യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചാവിഷയമായതാണ് റിപ്പോർട്ട്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് 206 സീറ്റുമായി ബി ജെ പി ചരിത്രത്തിലാദ്യമായി ഭരണസാരഥ്യം ഏൽക്കുന്നത്. 81 സീറ്റ് മാത്രമാണ് തൃണമൂലിന് നേടാനായത്. മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ തോൽക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൌധരി തോറ്റ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 സീറ്റിലും സി പി ഐ എം 1 സീറ്റിലും ഒതുങ്ങി. മമതാ ബാനർജിയെ തോൽപ്പിച്ച പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബംഗാളിൽ മുഖ്യമന്ത്രിയായി എത്തിയേക്കും എന്നാണ് കരുതുന്നത്. അസമിൽ എൻ ഡി എക്ക് ഹാട്രിക് വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ബി ജെ പി 82 സീറ്റിലാണ് വിജയിച്ചത്. പുതിയ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അസമിലും സജീവമായി. പുതുച്ചേരിയിൽ ആൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് നയിക്കുന്ന എൻ ഡി എക്കാണ് ഭരണ തുടർച്ച. 30-ൽ 18 സീറ്റാണ് മുന്നണി നേടിയത്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വിട്ടികഴകം 107 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഭരണകക്ഷിയായി ഡി എം കെ മുന്നണി 74 സീറ്റിൽ ഒതുങ്ങി. എൻ ഡി എസ് എക്കും 53 സീറ്റ് നേടി. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. അതിനാൽ തുടർ ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും തമിഴ്നാട്ടിലെ ഗവൺമെന്റ് രൂപീകരണം. പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ വിജയത്തെ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇതൊരു ചരിത്രപരമായ ജനവിധിയാണെന്നും സംസ്ഥാനത്തെ ഭരണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും വഴിത്തിരിവാണെന്നും അവർ വിശേഷിപ്പിച്ചു. രാജ്യത്തെ പാചകവാതക വിതരണത്തിൽ കുറവില്ലെന്നും ഒരിടത്തും ഇന്ധനക്ഷാമം ഇല്ലെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടേണ്ടതില്ലെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അടൂർ ഏനാത്ത് എം സി റോഡിൽ രാവിലെ കാർ നിയന്ത്രണം വിട്ട് പാർസൽ ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. ഭാര്യയ്ക്കും ലോറി ഡ്രൈവർക്കും പരിക്കുണ്ട്. 1982 മുതൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന ഇദ്ദേഹം 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4:00. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: ഫ്ലൈ അദീൽ എയർലൈൻസിന്റെ 13 സർവീസുകളിലായി 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. ടെർമിനൽ കെട്ടിടത്തിന് സമീപത്തായാണ് ഹജ്ജ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. ഹജ്ജ് ക്യാമ്പിൽ വിശ്രമം, ഭക്ഷണം, ആരോഗ്യപരിചരണം, പ്രാർത്ഥനാ സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ എമർജൻസി മെഡിക്കൽ സേവനം, പോലീസ്, അഗ്നിരക്ഷാസേന കൌണ്ടറുകൾ, ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ലഗേജ് സ്വീകരിക്കുന്നതിനായി പ്രത്യേക സംവിധാനവും താൽക്കാലിക വിശ്രമത്തിനായി പ്രത്യേക ഇരിപ്പിട സൗകര്യങ്ങളും ഒരുക്കും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള പ്രാർത്ഥനാ മുറികളും ഒരുക്കുന്നുണ്ട്. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിർവഹിക്കും. ഉച്ചയോടെ തീർത്ഥാടകർ ക്യാമ്പിൽ എത്തിത്തുടങ്ങും.
1: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ നിന്ന് മുംബൈ സിറ്റി എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30 മുംബൈയിലാണ് മത്സരം. ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടുന്ന ആർട്ട് റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിന് 2 ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചു. ആനന്ദ് ആർ കെ, സുവർണ ശർമ്മ എന്നിവർ ബ്ലൂംബർഗിനായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇല്ലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹമായത്. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന പത്രപ്രവർത്തന ബഹുമതിയാണ് പുലിറ്റ്സർ പുരസ്കാരങ്ങൾ. ഡൽഹി പോലീസ് അന്തർ സംസ്ഥാന സൈബർ തട്ടിപ്പ് സംഘത്തെ ഉത്തരാഖണ്ഡിൽ പിടികൂടി. ഓൺലൈൻ വഴി ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിച്ച് നിക്ഷേപ തട്ടിപ്പുകളും നികുതി തട്ടിപ്പുകളും നടത്തിവന്ന സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. കൊയിലാണ്ടി ദേശീയപാതയിൽ കെ എസ് ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ചു. ക്യാബിനിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിൽ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന് നേരെ ഇന്ന് പുലർച്ചെ ആക്രമണം ഉണ്ടായി. ജനൽച്ചില്ലും കൊടിമരവും ഫർണിച്ചറുകളും നശിപ്പിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ജാഗ്രതാ നിർദ്ദേശം ഇല്ല. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷാവസ്ഥ. വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുഴയോരത്തെ പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികളുമായാണ് അധികൃതർ എത്തിയത്. കൊല്ലം ശക്തികുളങ്ങരയിൽ മത്സ്യബന്ധനത്തിനിടെ ഇന്നലെ വൈകിട്ട് ശക്തമായ കാറ്റിൽ ഫൈബർ വള്ളം കടലിൽ മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികളെ മറ്റു വള്ളക്കാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ 5 സംസ്ഥാനങ്ങളിലും ഗവൺമെന്റ് രൂപീകരണത്തിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
0: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. ഇന്ന് ആരോഗ്യദീപ്തിയിൽ സൗന്ദര്യവും ആരോഗ്യവും, ഈ വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ പി ആർ സംസാരിക്കുന്നു.
3: സൗന്ദര്യവും ആരോഗ്യവും, മനസ്സിന് ആനന്ദവും സംതൃപ്തിയും നൽകുന്ന സവിശേഷതയാണ് സൗന്ദര്യം. ഇത് ബാഹ്യമായും ആന്തരികമായുമുണ്ട്. മനുഷ്യർക്ക് സൗന്ദര്യം മറ്റൊരാൾ കൽപ്പിക്കുന്നത് അവരുടെ ബാഹ്യ സൗന്ദര്യത്തോടൊപ്പം തന്നെ സ്നേഹം, ദയ, പെരുമാറ്റം എന്നിവയിലൂടെയുള്ള സൗന്ദര്യം കൂടിയാണ്. കാഴ്ചയിൽ മനോഹരമായ ബാഹ്യ സൗന്ദര്യവും ക്ഷണികവും ആന്തരിക സൗന്ദര്യം മങ്ങാത്ത സ്ഥിരമായതുമാണ്. അതുപോലെ ആരോഗ്യം എന്നത് രോഗങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ല, ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ്. ആരോഗ്യവും സൗന്ദര്യവും തമ്മിൽ ഉള്ള ബന്ധം ആണ് നാം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത്. ബാഹ്യ സൗന്ദര്യത്തിൽ നിന്നും ആരോഗ്യസ്ഥിതി കണ്ടെത്തുവാനാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. സൗന്ദര്യം എന്ന് പറയുമ്പോൾ തന്നെ നാം എല്ലാവരും, സ്ത്രീക്കും പുരുഷനും നൽകുന്ന പ്രധാന അളവുകോൽ ബാഹ്യരൂപത്തിനും ശരീരനിറത്തിനുമാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം അഥവാ ത്വക്ക്. ചർമ്മത്തിലെ നിറവ്യത്യാസങ്ങൾ ആരോഗ്യ സൂചികകളാണ് എന്ന് അറിയേണ്ടതാണ്. ചർമ്മത്തിലെ നിറവ്യത്യാസങ്ങൾ, പാടുകൾ എന്നിവ താൽക്കാലികമായും സ്ഥിരമായും ഉണ്ടാകാം. സൗന്ദര്യ ഘടകമാണ് ചർമ്മത്തിൻ്റെ നിറവ്യത്യാസങ്ങൾ എങ്കിലും ഇതിൻ്റെ പുറകിൽ നിരവധി ബാഹ്യ ഘടകങ്ങൾ മുതൽ ആന്തരിക രോഗാവസ്ഥകൾ വരെയുണ്ട്. ബാഹ്യ ഘടകങ്ങളിൽ ഒന്ന് സൂര്യപ്രകാശമാണ്. സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് പോലെയുള്ള രശ്മികൾ കറുത്ത പാടുകൾ അഥവാ ടാൻ എന്നിവയും ഉയർന്ന സൂര്യാതാപം ചർമ്മത്തിൽ ചുവപ്പ് നിറവും പൊള്ളലും ഉണ്ടാക്കുന്നു. കൂടാതെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ, പൊള്ളലുകൾ എന്നിവ സുഖപ്പെടുമ്പോൾ കറുത്ത പാടുകളും പ്രത്യക്ഷപ്പെടാറുണ്ട്. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മുഖത്തിലെ പാടുകൾ ഒരാളുടെ മനസ്സിൻ്റെ ധൈര്യത്തെ പോലും ബാധിക്കാറുണ്ട്. പ്രായാനുസൃതമായി കാണപ്പെടുന്ന മുഖക്കുരു, അവശേഷിപ്പിക്കുന്നതായ പാടുകൾ ടീനേജ് അവസ്ഥകളിൽ വലിയ ഒരു വിഷയമായി കണ്ടു വരുന്നു. വെള്ളപ്പാണ്ട്, എക്സിമ, സോറിയാസിസ് പോലെയുള്ള അവസ്ഥകൾ ത്വക്കിൻ്റെ സ്വാഭാവിക നിറത്തെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഫംഗസ്, ബാക്ടീരിയ എന്നീ അണുബാധകൾ ചർമ്മത്തിൻ്റെ നിറവ്യത്യാസത്തിന് കാരണമാണ്. പ്രധാനമായും സ്ത്രീകളിൽ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ചർമ്മത്തിൻ്റെ നിറവ്യത്യാസത്തിന് കാരണമാണ്. ഗർഭകാലത്തിലും ആർത്തവ വിരാമത്തിലും ചില ഗർഭാശയ സംബന്ധിയായ അവസ്ഥകളിലും ത്വക്കിൽ നിറവ്യത്യാസം ഉണ്ടാകുന്നു. ചില മരുന്നുകളുടെ പാർശ്വഫലമായും ചർമ്മത്തിൽ നിറവ്യത്യാസം ഉണ്ടാകാം. കരൾ രോഗങ്ങളിൽ മിക്കവാറും ചർമ്മത്തിൻ്റെ നിറവ്യത്യാസങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. പ്രായമാകുമ്പോൾ ത്വക്കിൽ ചുളിവുകൾ വരുന്നതോടൊപ്പം പാടുകളും കണ്ടുവരുന്നു. ചർമ്മത്തിൽ ചൊറിച്ചിലാണ് അലർജിയും മറ്റും തൊക്കിലുണ്ടാക്കുന്ന അണുബാധകളുടെ പ്രധാന ലക്ഷണമായി കാണുന്നത്. തൊക്കിലുണ്ടാകുന്ന വരൾച്ച രോഗാവസ്ഥയിലും പ്രായാനുസൃതമായും കണ്ടുവരുന്നുണ്ട്. ചർമ്മത്തിലെ നിറമാറ്റം പലപ്പോഴും ദോഷകരമല്ലെങ്കിലും ചിലപ്പോൾ വൈദ്യസഹായം തേടേണ്ടതായുണ്ട്. പനിയോടും ക്ഷീണത്തോടുമൊപ്പം പെട്ടെന്ന് ചർമ്മത്തിൽ കാണുന്ന നിറവ്യത്യാസം, ചർമ്മത്തിലെ മറുക്, പുള്ളികൾ എന്നിവയുടെ വലിപ്പത്തിലോ ആകൃതിയിലോ നിറത്തിലോ ഉള്ള വ്യത്യാസങ്ങൾ, ചർമ്മത്തിലെ നിറമാറ്റത്തോടൊപ്പം കഠിനമായ വേദന, വീക്കം, രക്തസ്രാവം എന്നിങ്ങനെ ചർമ്മത്തിൽ കാണുന്ന സന്ദർഭങ്ങളിൽ രോഗനിർണയത്തിനുള്ള പരിശോധനകൾ നടത്തേണ്ടി വരുന്നതാണ്. ചർമ്മത്തിലെ നിറവ്യത്യാസങ്ങൾ അപകടകരമായി മാറും എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതായുണ്ട്. ചർമ്മത്തിൽ ഉണ്ടാക്കുന്ന നിറവ്യത്യാസങ്ങൾ അപകർഷതാ ബോധത്തിലൂടെ മാനസികാഘാതത്തിലും എത്തിച്ചേരാറുണ്ട്. ഇന്ന് അതീവ ചൂടുള്ള ഈ കാലാവസ്ഥയിൽ സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം വെള്ളം കുടിക്കുക, സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ക്രീമുകൾ, ഹെർബൽ പൗഡറുകൾ എന്നിവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സാ രീതി അവലംബിച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ചർമ്മ സൗന്ദര്യം പോലെ ഒന്നാണ് തലമുടിയുടെ ആരോഗ്യവും. മുടിയിലെ അകാല നര, അമിതമായ കൊഴിച്ചിൽ എന്നിവ ശരീരത്തിൻ്റെ ആരോഗ്യ സൂചികകൾ കൂടിയാണ്. നിയന്ത്രണമില്ലാത്ത പ്രമേഹ രോഗാവസ്ഥ, കാൽസ്യം പോലെയുള്ള ധാതുക്കളുടെ അഭാവം, മാംസ്യം അഥവാ പ്രോട്ടീൻ്റെ കുറവ്, തൈറോയ്ഡ് രോഗാവസ്ഥ എന്നിങ്ങനെ പല രോഗാവസ്ഥകളിലും മുടികൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. ആരോഗ്യപരമായ ശരിയായ ഭക്ഷണശൈലി ചർമ്മ സൗന്ദര്യം, കേശ സൗന്ദര്യം എന്നിവയ്ക്ക് അനിവാര്യമാണ്. പാദങ്ങളുടെ സൗന്ദര്യവും പാദസംരക്ഷണവും പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളിൽ പ്രത്യേകിച്ചും പ്രാധാന്യമുള്ളതാണ്. സൗന്ദര്യത്തിൻ്റെ മറ്റൊരു സൂചികയാണ് ദന്ത സൗന്ദര്യം. ചികിത്സയുടെ പാർശ്വഫലമായും ധാതുക്കളുടെ അഭാവം മൂലം പല്ലുകളുടെ ആരോഗ്യം നഷ്ടപ്പെടാറുണ്ട്. പല്ലുകളുടെ നിറവ്യത്യാസം, പൊട്ടലുകൾ, മോണയിലും മറ്റുമുണ്ടാകുന്ന രോഗാവസ്ഥകൾ എല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞ് പരിഹാരം കണ്ടെത്തേണ്ടതായുണ്ട്. ശരീരത്തിൻ്റെ രൂപം സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സൂചികകളാണ്. അമിതമായ വണ്ണം, അതിയായ ശരീരഭാരക്കുറവ് എന്നിവയിലും വളരെയേറെ ശ്രദ്ധ നൽകേണ്ടതായുണ്ട്. ഗുരുതരമായ രോഗാവസ്ഥകളിലും പോഷകാഹാരങ്ങളുടെ അസന്തുലിതാവസ്ഥയിലും ശരീരത്തിൻ്റെ രൂപത്തിൽ വ്യത്യാസം കണ്ടുവരുന്നു. ആന്തരിക സൗന്ദര്യത്തിലും ബാഹ്യ സൗന്ദര്യത്തിലും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഒരാളുടെ പെരുമാറ്റം, സ്വഭാവ വൈകല്യങ്ങൾ എന്നിവ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അമിതമായ ദേഷ്യം, പ്രതികരണമില്ലായ്മ എന്നിവയിലും ചില രോഗാവസ്ഥകൾ മറഞ്ഞിരിക്കുന്നുണ്ടാവാം. നേത്ര സൗന്ദര്യവും ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. നേത്ര സൗന്ദര്യം എന്നാൽ ശരിയായ നേത്ര ആരോഗ്യ സംരക്ഷണമാണ്. കണ്ണിൻ്റെ പ്രാധാന്യം കാഴ്ച മങ്ങുമ്പോഴേ നാം അറിയാറുള്ളൂ. നേത്ര സംരക്ഷണത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങൾ, വ്യായാമം, അതുപോലെ പ്രമേഹം പോലെയുള്ള രോഗങ്ങളുടെ നിയന്ത്രണം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയുടെ അശ്രദ്ധമായ രീതിയിലുള്ള ഉപയോഗം എന്നിവയെല്ലാം നേത്ര ആരോഗ്യം

0: ആരോഗ്യത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായുണ്ട്. സൗന്ദര്യവും ആരോഗ്യവും പരസ്പര പൂരകങ്ങളാണ്. സമീകൃത ആഹാരം, ആവശ്യത്തിന് വെള്ളം, കൃത്യമായ വ്യായാമം, ഉറക്കം എന്നിവയിലൂടെ കൃത്യമായ സൗന്ദര്യവും ആരോഗ്യവും നിലനിർത്താവുന്നതാണ്. സ്ത്രീകൾ സൗന്ദര്യം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കണം, കുറഞ്ഞത് 3 ലിറ്ററെങ്കിലും. അതുപോലെ സമയത്തിന് ഭക്ഷണം കഴിക്കുക, ശരീരത്തിന് ബലം നൽകുന്ന മാംസ അസ്ഥി സന്ധികൾക്കുള്ള വ്യായാമം ചെയ്യുക, സോഷ്യൽ മീഡിയ വഴി കാണുന്ന ക്രീമുകളോ മറ്റു മരുന്നുകളോ ഒറ്റമൂലി പ്രയോഗങ്ങളോ ഒഴിവാക്കണം. പ്രകൃതിദത്തമായ സൗന്ദര്യവും ആരോഗ്യവും നിലനിർത്താൻ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം പ്രകൃതിദത്ത വിഭവങ്ങൾ ഉപയോഗിക്കുക. ശരിയായ ആരോഗ്യ സംരക്ഷണത്തിലൂടെ ഓരോ വ്യക്തിക്കും സൗന്ദര്യം നിലനിർത്താനാകും.
1: സൗന്ദര്യവും ആരോഗ്യവും ഈ വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ പി ആർ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച് പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി ബിജെപി ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെട്രി കഴകം. അസമിലും എൻഡിഎ അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി എൻഡിഎ. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. യുഎഇയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച് പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി. ഇതാദ്യമായി ബിജെപി ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ആദ്യ പോരാട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായി ഉയരാൻ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകത്തിന് സാധിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആകെ 293 മണ്ഡലങ്ങളുള്ള പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 80 വിജയിച്ചത്. കോൺഗ്രസും AJUPയും 2 CPMഉം AISFഉം ഓരോ സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000+ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂരിൽ BJP സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു. അതേസമയം തമിഴ്നാട്ടിൽ പാർട്ടി രൂപീകരണത്തിന് ശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും പാർട്ടി അധ്യക്ഷൻ വിജയ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ കൊളത്തൂരിൽ TVK സ്ഥാനാർത്ഥി VS ബാബുവിനോട് പരാജയപ്പെട്ടു. അവിനാശിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും TVK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കാൻ TVKക്ക് 10 കുറവുണ്ട്. ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. PMK 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും നേടിയപ്പോൾ CPIM 2 സീറ്റിലും BJP 1 സീറ്റിലും വിജയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അസമിലും NDA അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 NDA സഖ്യം വിജയിച്ചു. BJP 82 വിജയിച്ചപ്പോൾ സഖ്യകക്ഷികളായ AGP 9 സീറ്റുകളും പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റുകളും നേടി. കോൺഗ്രസ് 19 AIUDF RJRD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളും UDF വിജയിച്ചു. LDFന് 35 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. NDA 3 സീറ്റും നേടി. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരളത്തിൽ ഇപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ NDA സഖ്യം 18 വിജയിച്ചു. മികച്ച ഭരണത്തിന് പുതുച്ചേരിയിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണിതെന്ന് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെ BJP കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. NDAയ്ക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായി തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം ഇന്നലെ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFന്റെ വിജയത്തിന് പിന്നിലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ ശക്തമായതോടെ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് പ്രൊജക്ട് ഫ്രീഡം പദ്ധതി നടപ്പാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. US നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഫുജൈറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി. ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളിലേക്ക്.
1: ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിൽ നടന്ന ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും പൌരന്മാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ ആക്രമണങ്ങളെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. UAEയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമത്തിന്റെയും സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യ വ്യവസ്ഥയുടെയും ലംഘനമാണ് ഇറാൻ നടത്തുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സാധാരണ പൌരന്മാരെ ആക്രമിക്കാനോ അറേബ്യൻ ഗൾഫ് മേഖലയെ അസ്ഥിരപ്പെടുത്താനോ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നടപടിയെയും ശക്തമായി എതിർക്കുമെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യത്തുടനീളം LPG പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോൾ, ഡീസൽ, LPG എന്നിവ അനാവശ്യമായി വാങ്ങി ശേഖരിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ ആശ്രയിക്കാനും സർക്കാർ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് $125 ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ദീർഘകാല സംഘർഷം, എണ്ണവിലയിലെ തുടർച്ചയായ വർധന, പണപ്പെരുപ്പ് സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതായും IMF മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി ഗ്യാനി സേൽ സിംഗിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ അനുസ്മരണ ചടങ്ങ് നടന്നു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോലാം ഇന്ന് ബീഹാറിലെ ഗയയിൽ എത്തും. നാളെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടോലാമിന് ആചാരപരമായ സ്വീകരണം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 566 പോയിന്റ് താഴ്ന്ന് 76703ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 183 പോയിന്റ് കുറഞ്ഞ് 23936ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ്.

0: refurbish the entire process. Why don't we innovate in our country? Our country is an open laboratory. Science and innovation and technology, when it has been invented, when human being has been pushed to the wall, his compulsion, his compassion, his concern brought science to the forefront. But every human being became an innovator when he is pushed to the wall. India is a fit case to take the global lead with lot of compassion, lot of poverty, lot of challenges, lot of natural barriers. We are a fit case to be a society of innovators.
1: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6-ാം സ്ഥാനത്താണ് ചെന്നൈ, 7-ാം സ്ഥാനത്താണ് ഡൽഹി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി ബി ജെ പി ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെട്രിക്കഴകം. അസമിലും എൻ ഡി എ അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി എൻ ഡി എ. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫ് വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. യു എ ഇയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നൊസ്റ്റാൾജിക് 90s. 1990s ഗൃഹാതുര ഗാനങ്ങൾ. ആദ്യം പരിണയം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. രചന യൂസുഫലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: കമ്പോളം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രയും, രചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കിടേഷ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: നൊസ്റ്റാൾജിക് 90s തുടരുന്നു. ഇനി വളയം എന്ന ചിത്രത്തിൽ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം SP വെങ്കിടേഷ്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: പൂച്ചയ്ക്ക് അരമണി കിട്ടുമെന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര സുജാത, വിജു തിരുമലയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. എം ജി ശ്രീകുമാർ, ചിത്ര സുജാത എന്നിവരുടെ കൂടെ ലതികയും ചേർന്നാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: നൊസ്റ്റാൾജിക് 90s തുടരുന്നു. ചിത്രം പുത്രൻ, പാടിയത് യേശുദാസ്, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോസൺ ആന്റണി.

യേശുദാസ് വീണ്ടും ചിത്രം സാരാംശം. സാരാംശം രചന വി ഭാസ്കരൻ, സംഗീതം ജെറി അമൽദേവ്.

സാരാംശം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തോടെ നൊസ്റ്റാൾജിക് നയൻറ്റീസ് സമാപിച്ചു. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ആകാശവാണി. നമസ്കാരം. പാമ്പുകടി, പ്രതിരോധവും ചികിത്സയും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പാമ്പുകടിയേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നു. മനുഷ്യവാസ മേഖലകളിലേക്ക് പാമ്പുകൾ എത്തുന്നതും പാമ്പുകടി മൂലമുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നതും ഇന്ന് വലിയൊരു ആരോഗ്യ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. വനനശീകരണവും ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളും പാമ്പുകളെ നാട്ടിലേക്കിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. വീടിനു ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നതും വിറകുകൂനകളും കരിങ്കൽ കെട്ടുകളും പാമ്പുകൾക്ക് സുരക്ഷിതമായ ഒളിത്താവളമൊരുക്കുന്നു. ശരിയായ രീതിയിൽ സംസ്കരിക്കാത്ത ജൈവമാലിന്യങ്ങൾ എലികളെ ആകർഷിക്കുകയും അവയെ തേടി പാമ്പുകൾ വീടിനുള്ളിൽ വരെ എത്തുകയും ചെയ്യുന്നു. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയുന്നതിന് ആരോഗ്യവകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പാമ്പുകടി കേസുകൾ കൂടുതൽ കാര്യക്ഷമമായി നിരീക്ഷിക്കാൻ നടപടികൾ ശക്തിപ്പെടുത്തുമെന്നും പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് ലഭ്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രികളുടെ ഹോട്ട്സ്പോട്ട് മാപ്പിംഗ് നടത്തുമെന്നും വകുപ്പ് അറിയിച്ചു. പാമ്പുകടിയേറ്റ് കൂടുതൽ ആളുകളെത്തുന്ന ആശുപത്രികളെ റെഡ് ഫ്ളാഗ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനായി കണക്കാക്കി കൂടുതൽ സൌകര്യങ്ങളൊരുക്കും. സാമൂഹിക അധിഷ്ഠിത നിരീക്ഷണത്തോടെ പാമ്പുകടികൾ റിപ്പോർട്ട് ചെയ്യും. ചികിത്സയുമായി ബന്ധപ്പെട്ട കാലതാമസം പ്രത്യേകമായി നിരീക്ഷിക്കും. ആശുപത്രികളെ ഹബ് ആൻഡ് സ്പോക്ക് രീതിയിൽ ക്രമീകരിച്ച് റഫറൽ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും. പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളും റഫറൽ ആശുപത്രികളും കൂടുതൽ ശക്തിപ്പെടുത്തുകയും റെഡ് ഫ്ളാഗ് പ്രദേശങ്ങളിൽ കൂടുതൽ ചികിത്സാ സൌകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും. ഹം നോസ് പിറ്റ് വൈപ്പർ, മലബാർ പിറ്റ് വൈപ്പർ തുടങ്ങിയവയ്ക്കായി പ്രത്യേക ചികിത്സാ പ്രോട്ടോകോളുകളും നടപ്പാക്കും. ഡോക്ടർമാർക്ക് പാമ്പുകളുടെ ചിത്രങ്ങൾ പരിചയപ്പെടുത്തുകയും നഴ്സുമാർക്ക് LMA അഥവാ ലാരിഞ്ചിയൽ മാസ്ക് എയർവേ പരിശീലനം നൽകുകയും ചെയ്യും. പാമ്പുകടിയെക്കുറിച്ചുള്ള പ്രാഥമിക ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കും. തൊഴിലാളികൾക്ക് ഗം ബൂട്ടുകളും റബ്ബർ ഗ്ലൌസുകളും പോലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കുക, കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുക, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ച് പാമ്പുകടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, അധ്യാപകർക്ക് ബോധവൽക്കരണം നൽകുക, സ്കൂൾ സോഷ്യൽ മീഡിയ ക്ലബ്ബുകൾ വഴി വിദ്യാഭ്യാസ വീഡിയോകൾ തയ്യാറാക്കുക, സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക, സംസ്ഥാനതലത്തിൽ ഏകീകൃത IEC മെറ്റീരിയലുകൾ വികസിപ്പിക്കുക, പാഠ്യപദ്ധതിയിൽ പാമ്പുകടി പ്രതിരോധം ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്യുക എന്നിവയും പ്രത്യേക കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പാമ്പുകടിയേറ്റാൽ പരിഭ്രമിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അശാസ്ത്രീയമായ ചികിത്സാരീതികൾ പലപ്പോഴും ജീവൻ അപകടത്തിലാക്കുന്നു. വിഷബാധയേറ്റാൽ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുന്നതോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതോ പച്ചില മരുന്നുകൾ പുരട്ടാൻ ശ്രമിക്കുന്നതോ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കടിയേറ്റ ഭാഗം മുറുക്കി കെട്ടുന്നത് രക്തയോട്ടം തടസ്സപ്പെടുത്താനും ആ അവയവം മുറിച്ചുമാറ്റേണ്ട സാഹചര്യത്തിലേക്കും നയിച്ചേക്കാം. കടിയേറ്റ വ്യക്തിയെ എത്രയും വേഗം ആന്റി സ്നേക് വെനം സൌകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഏകപ്പോം വഴി. സുവർണ മണിക്കൂർ അഥവാ ഗോൾഡൻ ആർ എന്ന് വിളിക്കപ്പെടുന്ന ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കുന്ന ചികിത്സ ജീവൻ രക്ഷിക്കാൻ നിർണായകമാണ്. പാമ്പുകടിയേറ്റാൽ സമയോചിതമായ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും നൽകിയ ജീവൻ രക്ഷിക്കാൻ കഴിയും. താലൂക്ക് തലം മുതൽ എല്ലാ ആശുപത്രികളിലും പാമ്പുകടി ചികിത്സയ്ക്കുള്ള ആന്റി സ്നേക് വെനം ലഭ്യമാണ്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 133 ആശുപത്രികളിലായി 8,456 വയൽ ആന്റി സ്നേക് വെനമാണ് വിതരണം ചെയ്തത്. 6,382 വയൽ ആന്റി വെനമാണ് രോഗികൾക്ക് നൽകിയത്. 18 മരണങ്ങളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 151 സർക്കാർ ആശുപത്രികളിലും 150 സ്വകാര്യ ആശുപത്രികളിലും ആന്റി വെനം ലഭ്യമാണ്. പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എമർജൻസി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കവിത KP ആകാശവാണിയോട്.
1: പാമ്പുകടിയേറ്റ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാർഡ്ബോർഡ് അല്ലെങ്കിൽ കൊട അല്ലെങ്കിൽ എന്തെങ്കിലും വടി എന്തെങ്കിലും വെച്ചിട്ട് ആ ഭാഗം വടിയോട് ചേർത്ത് കെട്ടി ഒരു തോർത്തോ തുണിയോ കൊണ്ട് കെട്ടി വെക്കുക. അധികം അനക്കം തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ ഭാഗത്തുള്ള ജ്വല്ലറീസ് റിമൂവ് ചെയ്യുക. ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ് ഉണ്ടെങ്കിൽ അതും കൂടി റിമൂവ് ചെയ്യുക. പിന്നെ പ്രധാനമായിട്ടും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. നമ്മള് വിഷം സ്പ്രെഡ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആ അതിന്റെ മുകൾ ഭാഗം ഇറുകെ കെട്ടി വെക്കുന്നത് ഒഴിവാക്കുക. പിന്നെ ആ ഭാഗത്ത് കഴുകരുത്, സോപ്പ് വെള്ളം ഒഴിച്ച് കഴുകുക, ഐസ് അപ്ലൈ ചെയ്യുക, മുറിവുണ്ടാക്കി വായ വെച്ചിട്ട് ആ രക്തം വലിച്ചെടുത്ത് കളയുക, കറണ്ട് ഏൽപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. മദ്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നുകൾ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും കുടിക്കാനും കൊടുക്കാതിരിക്കുക. ഇപ്പൊ കോബ്ര വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളാണ് നാഡീനരമ്പിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നത്. അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുടെ വിഷം പ്രധാനമായിട്ട് രക്തത്തിനെ ബാധിക്കുന്നതാണ്. അപ്പൊ രോഗിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, കടിച്ച ഭാഗത്ത് വേദന ഉണ്ടാവും, നീരുണ്ടാവും, ചില കടികൾ ബൈറ്റ് മാർക്ക് ഉണ്ടാവും, ബ്ലീഡിംഗ് ഉണ്ടാവും, ആ ഭാഗ കടിയേറ്റ ഭാഗത്തുള്ള തൊലി പുറത്ത് കറുപ്പ് നിറം അല്ലെങ്കിൽ ചെറിയ തോതിൽ പൊള്ളലേറ്റ പോലത്തെ ഒരു നിറവ്യത്യാസം ഉണ്ടാവാം. നാഡീനരമ്പുകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ രോഗിക്ക് ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട്, സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട്, ഉമിനീരിറക്കാൻ ബുദ്ധിമുട്ട്, കണ്ണുകൾ അടഞ്ഞു പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ, കഴുത്ത് നേരെ പിടിക്കാൻ പറ്റാണ്ട് കഴുത്ത് ഇങ്ങനെ തൂങ്ങി വീണു പോവുക, ഇതൊക്കെ നാഡീനരമ്പുകളെ ബാധിക്കുന്ന രോഗലക്ഷണങ്ങളാണ്. രക്ത കട്ട പിടിക്കുന്നതിനെ തടയുന്ന വിഷമാണ് അണലി വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളുടെ വിഷത്തിനുള്ളത്. കടിച്ച സ്ഥലത്ത് നിന്ന് കണ്ടിന്യൂസ്ലി ബ്ലീഡിംഗ്, രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം. പിന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയ മുറിവുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവാം. ഈവൻ തലച്ചോറിനുള്ളിൽ വരെ രോഗിക്ക് ബ്ലീഡിംഗ്, ഇൻട്രാക്രാനിയൽ ബ്ലീഡിംഗ് എന്ന് പറയും, അതുൾപ്പെടെ വരാനുള്ള സാധ്യതയുണ്ട് അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകടികളെ സംബന്ധിച്ച്. എല്ലാവർക്കും കൂടി ഒരു ആന്റി സ്നേക്ക് വെനം മാത്രമാണ് ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. രോഗിയുടെ ലക്ഷണങ്ങൾ കറക്റ്റായി നോക്കിയതിന് ശേഷം മാത്രമേ ആന്റി സ്നേക്ക് വെനം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ശംഖുവരയൻ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുടെ പാമ്പുകടിയാണ് ഒക്കൾട്ട് ബൈറ്റ് ഉണ്ടാക്കുക. അതായത് രോഗിക്ക് ചിലപ്പോൾ വേദന ഉണ്ടാവണമെന്നില്ലാതെ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നത്, ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിലൊക്കെ ആ ചെറിയ മക്കൾക്ക് സംഭവിച്ചത് അതാണ്. നിർത്താതെയുള്ള ഛർദ്ദിൽ, കഠിനമായ വയറുവേദന, ശ്വാസതടസ്സം, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ പാമ്പുകടിയാവാനുള്ള സാധ്യതയെ കൺസിഡർ ചെയ്യാണ് ചെയ്യേണ്ടത്.
0: ആന്റിവെനം ലഭ്യമാകുന്ന സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ പട്ടിക ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല കനിവ് 108 ആംബുലൻസ് വഴി ആന്റിവെനമുള്ള ആശുപത്രികളിൽ രോഗികളെ കൃത്യമായി എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു. കനിവ് 108 ആംബുലൻസിലുള്ള പരിചയ സമ്പന്നരായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും ആംബുലൻസിലെ നിരീക്ഷണവും ഉറപ്പാക്കാനാവും. ആവശ്യമായവർ 108 എന്ന നമ്പറിൽ വിളിക്കണം. വിവിധ രാസവസ്തുക്കളുടെ സങ്കീർണമായ മിശ്രിതമാണ് പാമ്പിൻ വിഷം. രക്തത്തെ ബാധിക്കുന്നത്, നാഡീവ്യൂഹത്തെ ബാധിക്കുന്നത് എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് വിഷം. ഹൃദയത്തെ ബാധിക്കുന്നതും പേശികളെ ബാധിക്കുന്നതുമുണ്ട്. രാജ്യത്ത് കാണുന്ന 100 പാമ്പുകളിൽ വളരെ കുറച്ചിനമാണ് വിഷമുള്ളത്. മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരുട്ട എന്നിങ്ങനെ 4 വിഷപ്പാമ്പുകൾ മൂലമാണ് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 4 പാമ്പുകൾ കടിച്ചാലും ഒരേ ഇനം ആന്റിവെനം തന്നെയാണ് നൽകുന്നത്. അതിനാൽ കടിച്ച പാമ്പിനെ കണ്ടെത്തി കൊണ്ടുപോകാൻ നിൽക്കാതെ സമയബന്ധിതമായ ചികിത്സ നൽകുക എന്നതാണ് പ്രധാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനോജ് വള്ളനാട്.
2: ഒരാൾക്ക് പാമ്പുകടി ഏറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെ നമ്മൾ ഡു ഇറ്റ് റൈറ്റ് എന്ന ചെറിയ ഷോർട്ട് ഫോമിലാണ് സാധാരണ പറയുന്നത്. ഫസ്റ്റ് റീഅഷ്യൂർ ചെയ്യുക, അയാളെ പാനിക് ആവാതെ നോക്കുക. അപ്പം ഒരു പാമ്പ് കടിച്ചാൽ പാനിക് ആകാതെ നോക്കുക എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. എന്നാലും അയാളെ ആശ്വസിപ്പിക്കുക, ഉടനെ തന്നെ മറ്റ് ഹെൽപ്പ് തേടുക എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്, കൂടെ നിൽക്കുക എന്നുള്ളത്, റീഅഷ്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഐ എന്ന് പറഞ്ഞാൽ ഇമ്മൊബിലൈസ്. ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടിയേറ്റ ഭാഗം അനക്കാതെ വയ്ക്കുക എന്നുള്ളതാണ്. എന്നാൽ അനക്കും തോറും അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ, അവിടെ നിന്നുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും ശരീരത്തിലേക്ക് കടന്ന

0: മറ്റ് ബോഡി പാർട്സിലേക്ക് പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ടാവാം. ജി എച്ച് എന്ന് വെച്ചാൽ ഗോ ടു ഹോസ്പിറ്റൽ, ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. കാരണം വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന യാതൊരുവിധ ചികിത്സയും ഇതിന് യാതൊരു ഗുണവും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. ടി എന്ന് പറഞ്ഞാൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് യുവർ സിംപ്റ്റംസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡോക്ടറോട് പറയുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കടിയേറ്റ ഭാഗത്ത് വെള്ളം കൊണ്ട് കഴുകാൻ ശ്രമിക്കുക, എന്തെങ്കിലും വെച്ച് കെട്ടി വയ്ക്കുക അതിന് മുകളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തതുകൊണ്ട് ഗുണമില്ല, സമയം നഷ്ടമാണ്, ദോഷം ഉണ്ടാവുകയും ചെയ്യാം. ഇനി പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ പരിസരം ശുചിയായി സൂക്ഷിക്കുക, രാത്രിയൊക്കെ നടക്കാനൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് യൂസ് ചെയ്യുക, പാമ്പിനോ എലികൾക്കോ ഒക്കെ കൂട് വയ്ക്കാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ വീട്ടിന് അടുത്ത് പരിസര പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയാതിരിക്കുക, അങ്ങനെ എലിയെ നിയന്ത്രിക്കാനുള്ള മറ്റു മാർഗങ്ങളൊക്കെ തേടുക തുടങ്ങിയ പല കാര്യങ്ങളും ഈ കാര്യത്തിൽ ചെയ്യാവുന്നതാണ്.
1: പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം. പാമ്പുകടി പ്രതിരോധത്തിന്റെ ഭാഗമായി വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കുക. വാതിലുകളും ജനലുകളും അടച്ചിടുക, വിടവുകൾ അടയ്ക്കുക. വീടിന് വെളിയിൽ കിടന്നുറങ്ങാതിരിക്കുക. നിലത്ത് കിടന്നുറങ്ങുന്നത് ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുക് വല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും പരിസരത്തിനും ചുറ്റുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, ചിരട്ട, തുണികൾ തുടങ്ങിയവയൊന്നും കൂട്ടിവയ്ക്കാതിരിക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. സന്ധ്യസമയത്തും രാത്രി സമയങ്ങളിലും പുറത്തേക്ക് പോകുമ്പോൾ ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളിലൂടെയും കുറ്റിച്ചെടികളിലൂടെയും നടക്കാൻ ശ്രമിക്കാതിരിക്കുക. കാൽപാദം സംരക്ഷിക്കുന്ന ചെരിപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായി സുരക്ഷിതമായി സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നിവയും വേണം. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് സഹായിക്കും. സർപ്പ നോഡൽ ഓഫീസർ മുഹമ്മദ് അൻവർ ആകാശവാണിയോട്.
2: ഉഗ്രവിഷമുള്ളതും മനുഷ്യൻ അപകടകാരികളുമായ 10 ഇനങ്ങളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അവയിൽ മനുഷ്യ മരണങ്ങൾക്ക് കൂടുതലും കാരണമാകുന്ന 4 ബിഗ് 4 എന്ന് അറിയപ്പെടുന്നു. ഈ ബിഗ് 4 ഇനങ്ങളിൽ ആദ്യത്തേത് മൂർഖൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന സ്പെക്ടക്കിൾഡ് കോബ്ര ആണ്. രണ്ടാമത്തേത് വെള്ളിക്കെട്ടൻ, വളവളപ്പൻ, എട്ടടി വീരൻ, മോതിരവളയൻ, കരിവേല, ശംഖുവരയൻ എന്നൊക്കെ അറിയപ്പെടുന്ന കോമൺ ക്രൈറ്റ് ആണ്. മൂന്നാമത്തേത് ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, മഞ്ചട്ടി എന്നൊക്കെ പ്രാദേശികമായി അറിയപ്പെടുന്ന റസ്സൽ വൈപ്പറാണ്. നാലാമത്തേത് ചുരുട്ടമണ്ഡലി എന്നറിയപ്പെടുന്ന സോസ്കൈൽഡ് വൈപ്പറാണ്. ഈ 4 കടിയേറ്റാൽ ഒരൊറ്റ ആന്റിവനം ആണ് അഥവാ പ്രതിവിഷമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പാമ്പുകളിൽ നിന്നും ജനങ്ങളെയും ജനങ്ങളിൽ നിന്നും പാമ്പുകളെയും സുരക്ഷിതരാക്കുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് 2020 ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ. പാമ്പുകൾ വന്യജീവികളാണ് എന്നതുകൊണ്ട് തന്നെ അപകട സാഹചര്യങ്ങളിൽ പാമ്പുകളെ പിടികൂടി നീക്കം ചെയ്യുന്നതിന് നിയമപരമായ അനുമതിയും അംഗീകാരവും ആവശ്യമാണ്. ഒരു പാമ്പിനെ അപകട സാഹചര്യത്തിൽ കണ്ടെത്തിയാൽ ഉടനെ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് ചെയ്താൽ മതി, അടുത്തുള്ള അംഗീകൃത റെസ്ക്യൂവർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി നീക്കം ചെയ്യുന്നതായിരിക്കും. വനത്തിന് പുറത്തുവച്ച് പാമ്പുകടിയേറ്റ് മരണപ്പെട്ടാൽ 4 രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. കൂടാതെ പാമ്പുകടിയേറ്റ് ചികിത്സ വേണ്ടിവരുന്നവർക്ക് ചികിത്സാ ധനസഹായവും വനം വകുപ്പ് നൽകുന്നുണ്ട്. ഇതിനായി ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ മുഖേന നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാം. പരിക്കേറ്റവർ 6 മരണപ്പെട്ടവരുടെ അവകാശികൾ 1 ഇത്തരത്തിൽ അപേക്ഷിക്കേണ്ടത്. വന്യജീവികളുമായി ബന്ധപ്പെട്ട അടിയന്തര സന്ദേശങ്ങൾ അറിയിക്കുന്നതിന് വനം വകുപ്പിന് 24 പ്രവർത്തന സജ്ജമായ ടോൾ ഫ്രീ നമ്പരും പ്രവർത്തിക്കുന്നുണ്ട്.
1: വെളുത്തുള്ളി അരച്ചൊഴിച്ചാലോ ഉപ്പ് വിതറിയാലോ പാമ്പ് വരില്ല എന്നൊരു തെറ്റിദ്ധാരണ ഇന്നും സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. വീടിന് ചുറ്റും മണ്ണെണ്ണയോ കാർബോളിക് ആസിഡോ ഒഴിച്ചാൽ പാമ്പ് വരില്ല എന്നും ചില മിഥ്യാധാരണകൾ നിലനിൽക്കുന്നുണ്ട്. പാമ്പുകൾക്ക് മണം പിടിക്കാനുള്ള അവയവം വായയുടെ മുകൾ ഭാഗത്താണ്. നിലത്തൊഴിച്ച മണം അവയെ വലിയ രീതിയിൽ പിന്തിരിപ്പിക്കില്ല. കൂടാതെ ഇത് മണ്ണിലെ സൂക്ഷ്മജീവികൾക്കും പരിസ്ഥിതിക്കും ദോഷകരമാണ്. ചൂട് കൂടുന്ന മാസങ്ങളിലാണ് പാമ്പുകൾ പൊതുവെ കൂടുതലായി പുറത്തിറങ്ങുന്നത്. മുട്ട വിരിയുന്ന സമയവും ഇതാണ്. പാമ്പുകൾ ശീതരക്ത വിഭാഗത്തിൽ പെടുന്നവയാണ്. താപനിലയിലെ വർധന അവയ്ക്ക് താങ്ങാൻ സാധിക്കാതെ വന്നതോടെയാണ് മാളങ്ങളിൽ ഒളിച്ചിരുന്ന് ഇരയ്ക്കുവേണ്ടി മാത്രം പുറത്തിറങ്ങുന്ന രീതിയിൽ നിന്ന് മാറി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മാളങ്ങളിൽ നിന്ന് തണുപ്പ് തേടി പുറത്തെത്തുന്നത്. ഇന്ത്യയിൽ പ്രതിവർഷം ഏകദേശം 58,000 മരണങ്ങൾ പാമ്പുകടി മൂലം സംഭവിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ പാമ്പുകടി മരണങ്ങളിൽ 36% കർണാടകയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ

അനാവശ്യമായി ഭയപ്പെടേണ്ടതില്ല. പകരം അവയെക്കുറിച്ചുള്ള അറിവും ജാഗ്രതയുമാണ് നമുക്ക് വേണ്ടത്. പാമ്പുകളെക്കുറിച്ചുള്ള അനാവശ്യ ഭീതി ഒഴിവാക്കി അവയെ തിരിച്ചറിയാനും കൃത്യമായ മുൻകരുതലുകൾ എടുക്കാനും ഓരോ പൌരനും സാധിക്കണം. അന്ധവിശ്വാസങ്ങൾക്കും വ്യാജ ചികിത്സകൾക്കും പിന്നാലെ പോകാതെ ശാസ്ത്രീയമായ ചികിത്സാരീതികൾ അവലംബിച്ചാൽ പാമ്പുകടി മൂലമുള്ള മരണം ഒഴിവാക്കാം. പാമ്പുകടി പ്രതിരോധവും ചികിത്സയും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമി ജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം ലിൻസ സിറാജ്.

0: Indians overhauled the score in 18.4 overs at the loss of 4 wickets. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi condemns attack on UAE's Fujairah resulting in injuries to 3 Indian nationals. Calls for dialogue and diplomacy to restore peace and stability across West Asia. US and Iran launch fresh attacks in the Gulf as the two sides wrestle control over Strait of Hormuz. External Affairs Minister S. Jaishankar holds talks with his Jamaican counterpart. Kamina J. Smith calls for stronger economic ties between the two countries. Political activities begin for government formation in West Bengal, Tamil Nadu and Kerala after declaration of assembly poll results. Education Minister Dharmendra Pradhan emphasizes need to transform India's research ecosystem. And with that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 11-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുഷമ അനിൽ. സംവിധാനം പി എ ബിജു.
2: കടലിലെ തിരയടി പോലെ ഒന്നിനു പിറകെ ഒന്നായി ആത്മഗതങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന ഉൾത്താപങ്ങളാണ് ഓരോ രംഗങ്ങളിലും ഡോസ്റ്റോയെവ്സ്കി അടക്കിവച്ചിരിക്കുന്നത്. കൊലപാതകം ചെയ്ത നിക്കോവ് പുറമേക്കുള്ള തെളിവുകൾ ഒന്നൊന്നായി മൂടിയിടുമ്പോൾ നാടകം ഉള്ളിലെ തീയായി ആളിക്കത്തുകയാണ്. നായകൻ മാത്രമല്ല, അമ്മയും പെങ്ങളും സുഹൃത്ത് മർമലഡോവും അയാളുടെ ഭാര്യ കാതറീനയും മകൾ സോണിയയും അന്വേഷണ ഉദ്യോഗസ്ഥൻ സെമറ്റോവും പരിചാരിക നസ്താസിയയും മഴുവിനോട് സംസാരിക്കുന്ന കാവൽക്കാരൻ പോലും മനസ്സിൻ്റെ വാതിലുകൾ അടച്ചിട്ടാണ് സംസാരിക്കുന്നത്. റസുമുഹീൻ എന്ന നിക്കോവിൻ്റെ സുഹൃത്തിലൂടെ കഥാഗാത്രം മറ്റൊരു കൈവഴി തുറക്കുകയാണ്. നാടകം തുടർന്ന് കേൾക്കുക.
3: നീ എന്താണ് നിക്കോ ഈ വഴി?
4: റസ്മിഹിൻ, നീ എന്തെടുക്കുകയായിരുന്നു?
3: ഓ, ഞാൻ ചില കാര്യങ്ങൾ എഴുതുകയായിരുന്നു. നിന്നെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല.
4: പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് നടക്കുന്നത്. ഞാനും വിചാരിച്ചതല്ല നിന്റെ താമസ സ്ഥലത്ത് വരണമെന്ന്.
3: ഓ, എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുന്നു. നീ എന്നെ കടത്തി വെട്ടിക്കളഞ്ഞു. ബാബാ, വന്ന് ദാ ഈ സോഫയിലേക്ക് ഇരിക്കെ, ഇങ്ങോട്ട് നീ. എത്ര നാളായി നിന്നെ കണ്ടിട്ട്! അല്ല, നിനക്കെന്ത് പറ്റി? എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് എന്തിനുള്ള ഭാവമാണ് നിനക്ക്?
4: ഒന്നുമില്ല, വിശേഷിച്ചൊന്നുമില്ലടാ.
3: നിനക്ക് സുഖമില്ലേ? നിന്റെ മുഖം കാണുമ്പോൾ തോന്നുന്നല്ലോ നല്ല സുഖമില്ലെന്ന്.
4: അസുഖമോ എനിക്കോ? റസുമിഹിൻ, നിനക്ക് തോന്നുന്നതാണ്.
3: നിക്കോ, നീ എന്താണ് വന്നത് അത് പറ. ഒരു കാര്യവുമില്ലാതെ നീ ഒരിടത്തും പോകില്ലെന്ന് എനിക്കറിയാം. എന്താ കാര്യം പറയൂ.
4: ഞാനിങ്ങോട്ട് വന്നത് വേറൊരു കാര്യത്തിനാണ്. എനിക്ക് ട്യൂഷൻ എടുക്കാൻ കുറച്ച് കുട്ടികളെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
3: ഓ,
4: എന്നാൽ യഥാർത്ഥത്തിൽ എനിക്ക് ട്യൂഷൻ എടുക്കാനും വയ്യ.
3: നീ എന്താണ് പരസ്പര ബന്ധമില്ലാതെ ഈ പറയുന്നത്? ട്യൂഷൻ എടുക്കാൻ കുട്ടികളെ വേണോ? അതോ വേണ്ടയോ?
4: അറിയില്ല, എനിക്കൊന്നും അറിയില്ല.
3: നീ മദ്യപിക്കില്ലല്ലോ. മയക്കുമരുന്ന് വല്ലതും കഴിച്ചോ? ആദ്യമാവാൻ വഴിയില്ല. പിന്നെ നീ പിച്ചുമ്പേയും പറയുന്നത് പനി കൊണ്ടാണോ?
4: ഇല്ലടാ, എനിക്കൊന്നുമില്ല.
3: പിന്നെ നിനക്ക് എന്ത് പറ്റി?
4: ഒന്നുമില്ല, ഞാൻ പോകുന്നു.
3: ഇരിക്കെ നിക്കോ, ഇരിക്കെ, പറയട്ടെ കാര്യങ്ങൾ.
4: വേണ്ട.

0: ഞാൻ പോകുന്നു.
1: ഏയ് നിൽക്ക്, പോവുകയാണ്? ശോ, ഇതെന്തൊരു മനുഷ്യൻ.
0: ഞാൻ പോവുകയാണ്, ഇവിടെ നിൽക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നീ കൈവിട്.
1: ഏയ് നിക്ക്,
0: എടാ കൈവിടറ.
1: ഇവിടെ നിക്ക.
0: ആ എന്നാ ശരി, ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം.
1: ആ
0: എനിക്ക് സത്യത്തിൽ നിന്നെ മാത്രമേ ഇവിടെ പരിചയമുള്ളൂ. നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാനാവൂ.
1: ഓഹോ,
0: അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്.
1: നിനക്കെന്ത് പറ്റി നിക്കോവ്? എന്നോടെല്ലാം പറയൂ.
0: നീ എന്റെ പ്രിയ മിത്രമാണ്, ദയാലുവാണ്. എന്റെ പ്രശ്നങ്ങൾ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും, നിനക്ക് വിധി കൽപ്പിക്കാനും ആവും.
1: ഏയ് നീ വളച്ചു കെട്ടാത്ത കാര്യം പറയൂ.
0: ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എനിക്കൊന്നും ആവശ്യമില്ലെന്ന്? നീ കേൾക്കുന്നുണ്ടോ? നിന്റെ സ്നേഹം മാത്രം മതി, ഒന്നും വേണ്ട. ആരുടെ സഹായവും വേണ്ട, ആരുടെ സഹാനുഭൂതിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തനിയെ കൈകാര്യം ചെയ്തോളാം.
1: നിനക്കെന്തോ സാരമായ തകരാറുണ്ട്. എന്താണ്, എന്തു പറ്റി, എന്നോട് പറയ്.
0: ഹാ, എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്നെ തനിച്ചുവിട്.
1: നീ ഒരു മുഴുഭ്രാന്തൻ തന്നെ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഞാൻ എന്തിന് ശ്രദ്ധിക്കണം? ദേ നോക്ക്, എനിക്കും ഇപ്പോൾ പഠിപ്പിക്കുവാൻ വിദ്യാർത്ഥികൾ ആരുമില്ല. നീ കാണുന്നില്ലേ, നോക്ക്, എനിക്കതിൽ യാതൊരു പ്രയാസവുമില്ല. ഞാനിപ്പോൾ വിവർത്തനങ്ങൾ ചെയ്യുകയാണ് ഒരു പ്രസാധകന് വേണ്ടി. നോക്ക്, ഇതാ ഒരു ജർമ്മൻ പുസ്തകത്തിന്റെ രണ്ട് വാല്യങ്ങൾ, തനി കച്ചവട സാഹിത്യം. സ്ത്രീ ഒരു മനുഷ്യജീവിയാണോ എന്ന ചോദ്യമാണിതിൽ.
0: അല്ലടാ, ഇത് വിവർത്തനം ചെയ്ത പണം കിട്ടുമോ?
1: അതിനല്ലേ വിവർത്തനം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ 6 രൂപിൽ അഡ്വാൻസ് തന്നു. പിന്നെ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വാല്യം നീ തർജ്ജമ ചെയ്യേ. 3 രൂപിളിതാ, നീ കൊണ്ടുപോയി തർജ്ജമ ചെയ്യേ, എനിക്കതൊരു സഹായമാവും.
0: ഞാൻ ചെയ്യാം.
1: ആ ദേ, ഇത് കഴിഞ്ഞാൽ അടുത്ത പുസ്തകം ഏർപ്പാടാക്കിയിട്ടുണ്ട്.
0: വേണ്ട, പുസ്തകവും റൂബിളും എനിക്ക് വേണ്ട, ഇതിവിടെ ഇരിക്കട്ടെ.
1: നിനക്കിത് എന്ത് പറ്റി? വാങ്ങിയ പുസ്തകം തിരിച്ചു തരുന്നത് നിനക്ക് ഭ്രാന്തായോ നിക്കോ?
0: എടാ, എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ
1: നിക്കോ? നീ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്?
0: പറയില്ല, അതുമല്ല എനിക്ക് വീടില്ല.
1: ശരി, എന്നാൽ ഞാനൊന്നും ചോദിക്കുന്നില്ല.
0: എനിക്ക് പോണം.

0: ആ വീണ്ടും ഞാൻ ഒറ്റയ്ക്ക് പാലത്തിന്റെ കൈവരിയിൽ പിടിച്ച്
1: നല്ലവനായ സഹോദര, യേശുവിന്റെ നാമത്തിൽ ഇത് സ്വീകരിക്കൂ.
0: ഇരുപത് കോപ്പക്സ് നാണയം. വസ്ത്രധാരണത്തിലും ഭാവപ്രകടനത്തിലും ഞാനൊരു യാചകനാണെന്ന് കരുതിയിരിക്കണം. ഞാൻ ഇങ്ങനെ നടന്നിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഇനി എന്റെ മുറിയിൽ പോയി കിടക്കണം.

0: അയ്യോ
1: അതൊരു സ്വപ്നമായിരുന്നു. ഇത്തരം സ്വപ്നങ്ങൾ ഇന്നലെ മുതലാണ് ഞാൻ കാണാൻ തുടങ്ങുന്നത്. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലെ ഭീതിതമായ സ്വപ്നങ്ങൾ പേടികൊണ്ടെന്റെ മനസ്സ് കട്ടപിടിച്ചല്ലോ. ഇപ്പോൾ ബഹളമൊന്നും കേൾക്കാനില്ലല്ലോ.

എന്താണ്, ആരാണ്? അയാൾ പോയിരിക്കുമോ? വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം, അത് ഞാൻ മാത്രമേ കേട്ട് കാണുകയുള്ളൂ. ചിലർ അത്ഭുതത്തോട് സംസാരിക്കുന്നു, മറ്റു ചിലർ തർക്കിക്കുന്നു, രഹസ്യം പറയുന്നു, പരസ്പരം വിളിച്ചലറുന്നു. ഒരുപാട് പേർ ആ കെട്ടിടത്തിൽ താമസിക്കുന്നവരെല്ലാം ഞാൻ മാത്രം കേട്ടതാകാം ആ ബഹളം. എന്റെ മനസ്സിന്റെ പേടിയിൽ എനിക്ക് തോന്നിയതാകാം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 11 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, കൂടാതെ സുഷമ അനിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. നിങ്ങൾക്ക് വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ. ഇന്ന് 2:30

ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ തേനീച്ച വളർത്തൽ അനുഭവങ്ങളുമായി കാസർഗോഡ് കാറടുക്ക പഞ്ചായത്തിലെ എൻ വിശ്വനാഥൻ നെല്ലിയെടുക്കാം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്യൂസ് 162 അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം ശ്രീ സുജിത് മാണിയാട്ട്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ഇനി പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകളിലേക്ക് കടക്കട്ടെ. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോടെ യഥാക്രമം 2 ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം. 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497295607. അപ്പോ സർ, നമ്മൾ ആകാശവാണി ടെലിക്വിസ് ലൈവ് ഇന്ന് പുനരാരംഭിക്കുകയാണ്. അതിന്റെ ആഹ്ലാദത്തിലാണ് നമ്മളും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും, അല്ലേ?
1: അപ്പം
0: ഈ അവസരത്തില് അവർക്ക് അധികം ആകാംക്ഷയ്ക്ക് ഇടകൊടുക്കാതെ ആദ്യത്തെ പ്രവേശനം ചോദ്യം
1: തീർച്ചയായും ചോദിക്കാം. ആദ്യത്തെ പ്രവേശന ചോദ്യം ചോദിക്കാം. നമുക്കറിയാം, ഭയങ്കര ചൂടാണിപ്പോ. ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ 100 നഗരങ്ങളുടെ പട്ടികയിൽ ഇപ്പൊ 2026 ഏപ്രിലെ കണക്കുപ്രകാരം തന്നെ അതിൽ ഏകദേശം 95 വരുന്നത് നമ്മുടെ ഇന്ത്യയിലെ നഗരങ്ങളാണ്. അത്രയും ചൂടാ. ചൂടിന്റെ ഭാഗമായി പല നദികളും വറ്റി വരണമെന്ന ഒരു സാഹചര്യം.
0: ശരിയല്ലേ?
1: തീർച്ചയായിട്ടും ഒരു പ്രവേശന ചോദ്യം ചോദിക്കുന്നു. ഒരു കവിതയിലൂടെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു.
0: തീർച്ചയായിട്ടും സന്തോഷം.
1: നിന്നെ

0: ഈരങ്ങളിൽ നിൻ നെഞ്ചിനുറവാറു തേടും. ഇത് ഗംഗ എന്ന ഒരു കവിതയിലെ വരികളാണ്. ആരുടെ കവിതയാണ് ഗംഗ? ഇതാണ് പ്രവേശന ചോദ്യം.
1: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497 2 9 5 6 0 0 7 എന്ന നമ്പറിൽ.

0: ചോദ്യം ഒന്ന് ആവർത്തിച്ചാലോ?
1: ചോദ്യം ആവർത്തിക്കാം അല്ലേ?
0: കവിത എല്ലാവരും ഒന്നുകൂടെ കേൾക്കട്ടെ.
1: ഒന്നുകൂടി കേട്ടോട്ടെ അല്ലേ? ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ചോദിക്കാം. ഞാനൊരു കവിതയിലെ ആദ്യത്തെ കുറച്ച് വരികളാണ് ചൊല്ലുന്നത്. ആ കവിത ഗംഗ എന്ന കവിതയാണ്. അത് ആരുടെ കവിതയാണ് എന്നാണ് പറയേണ്ടത്.

0: ഗംഗ എന്ന കവിതയിലെ ആദ്യത്തെ വരികളാണിത്. ഇത് ആരുടെ കവിതയാണ്? അതാണ് പ്രവേശന ചോദ്യം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ആകാശവാണി ടെലിക്വിസ് 162 അധ്യായത്തിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: ഇത് ആരാണ്?
2: കുഞ്ഞിരാമൻ കാര്യംകോട്.
1: കുഞ്ഞിരാമൻ ചേട്ടനാണ്. ഓക്കെ ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
2: സുദീപ് സെൻ.
0: അയ്യോ, ഉത്തരം തെറ്റിപ്പോയല്ലോ. ഉത്തരം തെറ്റിപ്പോയി.
1: സാരമില്ല
0: സാർ,
1: വീണ്ടും ശ്രമം നടത്തിയല്ലോ. അടുത്ത എപ്പിസോഡ്,
0: അടുത്ത എപ്പിസോഡ് ഇന്ന് ചെയ്തുകൂടാ.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ ഹലോ
1: ഹലോ ഹലോ, ഇതാരാണ്? സുജയ പള്ളിക്കുന്ന്. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ ചേച്ചി.
0: യെസ്, ശരിയായ ഉത്തരമാണ് മധുസൂദനൻ നായരെന്നുള്ളത്. ശരിയായ ഉത്തരമാണ്. പ്രവേശന ചോദ്യത്തിൽ ഉത്തരം ലഭിച്ചത് എനിക്ക് രണ്ട് ചോദ്യങ്ങൾ. അതിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഓക്കെ അല്ലേ?
1: ഏതായാലും സന്തോഷായില്ലേ? ഒരു കോൺഫിഡൻസ് വന്നു.
0: ഒരു കോൺഫിഡൻസ് വന്നു അല്ലേ? പ്രവേശന ചോദ്യം തന്നെ ഒരു കവിതയിലൂടെ തുടങ്ങാന്ന് വിചാരിച്ചു.
1: അതെ അതെ
0: അല്ലേ? അപ്പൊ എന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ച സ്ഥിതിക്ക് ഇനി രണ്ട് ചോദ്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്, വനസംരക്ഷണത്തിനായി മകൾ, നമ്മൾ ഈ മലയാളത്തിൽ മകൾ എന്ന് പറയുന്ന എന്ന അർത്ഥം വരുന്ന നിങ്ങോൽ, അതായത് NINGOL നിങ്ങോൽ എന്ന് ഉച്ചരിക്കണം, പദ്ധതി ആരംഭിച്ച വടക്കേ കിഴക്കൻ സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, വനസംരക്ഷണത്തിനായി മകൾ എന്ന് അർത്ഥം വരുന്ന നിങ്ങോൽ പദ്ധതി ആരംഭിച്ച വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ചോദ്യം വ്യക്തമല്ലേ ചേച്ചി? ചോദ്യം വ്യക്തമാണ്. ഉത്തരത്തിന്റെ കാര്യത്തിൽ മാത്രം പേര് വ്യക്തത കുറവുള്ളൂ അല്ലേ ചേച്ചി? ഹലോ
1: ഹലോ സുജയ ചേച്ചി. ഓക്കെ, കുഴപ്പമില്ല, ഒരു ഉത്തരം പറയാൻ കഴിഞ്ഞല്ലോ. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരങ്ങളും പറയാൻ കഴിഞ്ഞല്ലോ.
0: ഓക്കെ ചേച്ചി,
1: ഓക്കെ,
0: താങ്ക് യു. പ്രവേശന ചോദ്യം നമുക്ക് ചോദിക്കാം. ചോദ്യം ഇതാണ്, വനസംരക്ഷണത്തിനായി മകൾ എന്നർത്ഥം വരുന്ന നിങ്ങോൽ എന്ന പദ്ധതി ആരംഭിച്ച വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
1: വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497295607.

0: ഹലോ,
1: ആര്?
0: മുണ്ടേരി നാല്,
2: അഷ്കർ അല്ലേ?
0: അഷ്കർ,
2: അഷ്കർ ഉത്തരം പറഞ്ഞോളൂ.
0: അല്ല, ആ ചോദ്യം നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മഹാരാഷ്ട്ര എന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഓക്കെ, ഉത്തരം പറഞ്ഞേ തെറ്റിപ്പോയി. ആ സ്ഥിതിക്ക് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അടുത്ത വരുന്ന മത്സരാർത്ഥിക്ക് അതൊരു ക്ലൂ ആയി മാറണ്ട എന്നതുകൊണ്ട്
2: തന്നെയാണ് പറഞ്ഞതല്ലേ? സംശയിച്ചു പറഞ്ഞതാണല്ലേ. ആ, വലിയ നിശ്ചയമൊന്നും ഉണ്ടായിട്ടില്ല ഉത്തരാണെന്ന്.
0: അതെ അതെ, ആ ചോദ്യം വായിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല,
2: അത് ക്ലൂ ആവും,
0: ക്ലൂ ആയി മാറും, അതുകൊണ്ട് പറഞ്ഞില്ല. ഓക്കെ ഓക്കെ, അഷ്കർ പറഞ്ഞതിന് മുമ്പേ കട്ടാക്കി, ഉത്തരം അറിയില്ല പിന്നെ വെച്ചിട്ട് പോകുന്ന.

0: ഹലോ
1: ഹലോ
2: ആ ഇതാരാണ്?
1: വത്സല.
2: വത്സല, എവിടെയായിരുന്നു വത്സല ചേച്ചിയുടെ വീട്?
1: എന്റെ വീട് പടുവിലക്കാവിനടുത്ത്.
2: പടുവിലക്കാവ്
0: അല്ലേ?
1: അതെ.
0: ഓ ചേച്ചി ആദ്യമായിട്ട് വിളിക്കുന്നതാണോ?
1: രണ്ടാമത്തെ
0: പ്രാവശ്യം. ഇത് എവിടെയാണ് ചേച്ചി സ്ഥലം കറക്റ്റ്?
1: പടുവിലാക്കാവ്
0: പഞ്ചായത്തിൽ അല്ലേ?
2: പടുവിലാക്കാവ് അല്ലേ? അവിടെ ഒരു കാവുണ്ട്. ഇപ്പൊ അതൊരു കാവ്,
1: അതിന്റെ തൊട്ടായിട്ട് വരും. അത് രണ്ട് പഞ്ചായത്താണ് അപ്പുറം. ഇപ്പൊ ഞങ്ങൾ ബോർഡറിലാണ്.
0: മറ്റേ പഞ്ചായത്ത് ഏത്?
1: അത് വേങ്ങാട് പഞ്ചായത്ത്. പടുവിലാക്കാവ്
0: രണ്ടിന്റെ ബോർഡറിലായിട്ടേ വരുന്ന ഈ സ്ഥലം അല്ലേ?
1: അതെ, ഞാൻ മാങ്ങാട്ട്
0: പഞ്ചായത്ത് ബോർഡ്. ചേച്ചി എന്താ ചെയ്യുന്നത്?
2: ഞാൻ പറഞ്ഞ ചേച്ചി ഇപ്പൊ ഫോൺ ചെയ്യാണ്.
0: അർത്ഥം കൂടെ വന്നു അല്ലേ? എന്താ ചെയ്തിരുന്നത്?
1: മുന്നേ ഞാൻ റെക്കോർഡിങ് ചെയ്തോണ്ടായിരുന്നു
0: തമിഴ്നാട്ടില്.
2: അതെന്താ മനസ്സിലായില്ല ചേച്ചി, എന്തിലാണ്?
0: ഏതിന്റെ റെക്കോർഡിങ്?
1: റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടില്.
0: ഏതിന്റെ റെക്കോർഡിങ്?
2: അത് ശരി. അപ്പൊ എങ്ങനെയൊക്കെയാണ് ചേച്ചിയുടെ ഡ്യൂട്ടി, എന്താണ് അതില്?
1: അവിടെ അവിടെ എല്ലാം റെക്കോർഡിങ് ചെയ്യണം. അവരെന്താ തരുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കണം. അവരുടെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, റെക്കോർഡ്സ് ഒക്കെ.
2: ആഹാ, അത് ശരി. അപ്പൊ അത് ചേച്ചി എങ്ങനെയാണ്, ഇപ്പൊ റിട്ടയർഡ് ആയതാണോ?
1: അല്ല, അത് റിട്ടയർഡ് ഒന്നല്ല, അത് പ്രൈവസി ആയിരുന്നു. പിന്നെ അവരതൊക്കെ അത് വിട്ടു. അവര് അവരെ ഒരു ടൈം കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ വന്നു.
0: അല്ല, അതെന്തുകൊണ്ട് അറിയാം ചേച്ചി ചോദിച്ചത്? ഒന്നാ ഞാൻ ആദ്യമായിട്ട് അത് കേട്ടത്.
2: അതെ, ഞാനും
0: കൂടുതൽ ചോദിക്കുന്നത്. അത് കേൾക്കുന്നവർക്ക് കൂടി കൂടുതൽ അറിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
2: നമ്മുടെ ശ്രോതാക്കൾക്കും നമ്മുടെ ഇതേ സംശയം ഉണ്ടാവും, അതെന്താണ്
0: എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് കുറച്ചും കൂടി കൂടുതൽ ചോദിക്കുന്നത്.
1: അവിടെ ഈ ഡയലോഗ്സ് നിങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ആകാശവാണിയില്, അതുമാതിരി അവരൊക്കെ അത് കളക്ട് ചെയ്തിട്ട് അതിന് ആൾക്കാർ വരും എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്.
2: ആഹാ, ആവശ്യക്കാരൊക്കെ അവിടെയാണ് സമീപിക്കുന്നത്.
1: അവിടെ കേസറ്റ് കൊണ്ടുവരും. അവർ കേസറ്റ് സെയിൽസും ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടുന്നത് എന്താ എഴുതി കൊടുത്ത് നമ്മളത് ചെയ്തു
2: കൊടുക്കും. അപ്പൊ ആ കാസറ്റ് ഒക്കെ ഉള്ള കാലത്തായിരുന്നു ചേച്ചി ആ ഫീൽഡിൽ ഉണ്ടായത്?
1: ആ അതെ അതെ, കേസറ്റ്. ഞാൻ പിന്നെ ഡിസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പിന്നെ അവര് വിട്ടു. അത് അവർക്ക് പറ്റുന്നില്ല.
2: അപ്പൊ റെക്കോർഡിംഗ് പറയുമ്പോ ബുക്കുകള് ഇതൊക്കെ അതിന്റെ ഒക്കെ റെക്കോർഡ്സ് അവിടെ കിട്ടും അല്ലെ? എന്ത് വേണമെങ്കിലും?
1: ആ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ ലാംഗ്വേജസ്, സ്റ്റോറി, ഡയലോഗ്, സോങ്സ്, പിന്നെ ഡിവോഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും.
2: ഓക്കെ ഓക്കെ. പുതിയ കാര്യം പഠിച്ച് പുതിയൊരു ഫീൽഡ്
0: അറിഞ്ഞു.
2: നമ്മളെ പോലെ നമ്മുടെ ശ്രോതാക്കൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു.
0: അപ്പോ അപ്പോ ചേച്ചി ചോദ്യത്തിന് ഉത്തരം പറയാലോ?
1: എനിക്ക്
2: ഒരു ഉത്തരം പറഞ്ഞു അല്ലെങ്കിലും ചേച്ചി ഒരു ഉത്തരം പറഞ്ഞു.
1: നമ്മള്
2: നമുക്ക് പിന്നീട് ഓപ്ഷൻ ഇല്ല.
1: ഏതായാലും
2: ചേച്ചിയോട് സംസാരിച്ചപ്പോ ഒരു പുതിയ ഫീൽഡിനെ പറ്റി അറിയാൻ കഴിഞ്ഞു എന്നത് വലിയ സന്തോഷം. അതെ, ഓക്കെ ചേച്ചി, താങ്ക് യു.
0: ചോദ്യം ഒരു തവണയും കൂടി ചോദിക്കല്ലേ, ഒരു പ്രാവശ്യം കൂടി ചോദിക്കാം. കാരണം എന്നാൽ അവര് ഇപ്പൊ നേരത്തെ പറഞ്ഞത് സ്റ്റേറ്റിന്റെ പേരല്ല പറഞ്ഞത്, അതുകൊണ്ട് അവന് സ്റ്റേറ്റ് എന്ന രീതിയിൽ ഒരു ഇത് പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടി ചോദിക്കുന്നു, ചോദ്യം ഇത്ര തന്നെ. ഹലോ
2: ഹലോ
3: ഹലോ
2: നമസ്കാരം, ഇതാരാണ്?
3: ഹരിദാസൻ
2: ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
3: മണിപ്പൂർ.
0: ശരിയായ ഉത്തരമാണ്. മണിപ്പൂർ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. വനസംരക്ഷണത്തിനായി മകൾ എന്നർത്ഥം വരുന്ന നിങ്ങോൾ എന്ന പദ്ധതി ആരംഭിച്ച വടക്ക് കിഴക്കൻ സ്റ്റേറ്റ് ഏതായിരുന്നു എന്നായിരുന്നു പ്രവേശന ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം മണിപ്പൂർ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അപ്പൊ ഹരിദാസ് ചേട്ടാ, പ്രവേശന ഉത്തരം ലഭിച്ച സ്ഥിതിക്ക് രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾക്കറിയാം. അതിലൊന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. ഓക്കെ, നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു ചൂട് കൂടി കൂടി വരുന്നു, ഭൂമിയെ സംരക്ഷിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് നമുക്ക് അറിയാം. നമ്മൾ കൂടെ കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇതൊന്നും അധികം മൈൻഡാക്കാണ്ട് പോവുകയാണ്. അതിന്റെ ശിക്ഷ നമ്മൾക്ക്
2: കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്.
0: ശരിയല്ലേ? ആണ്, ശരിയാണ്. അപ്പൊ എന്റെ ചോദ്യത്തിലേ ഉള്ളൂ, വളരെ സിമ്പിൾ. 2026 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? ബഹുമതിന സന്ദേശം.
3: ഇപ്പൊ കഴിഞ്ഞാഴ്ചയല്ലേ ഞാനൊരു പങ്കെടുപ്പ് ചെയ്തിട്ടുണ്ട് പരിചയ ഞാൻ ആ പ്രോഗ്രാമിന് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ ബീച്ചിൽ ഒരു ശുചീകരണവും കാര്യം ഉണ്ടായിരുന്നു ബഹുദിനത്തിന്. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ മുന്നേറ്റ് ഇവിടെ ചാൽ ബീച്ചിൽ നമ്മളൊരു ഇത് പരിസ്ഥിതി ഇതിന്റെ ബഹുമതിനത്തിന്റെ അന്നും പ്രത്യേക പരിപാടി ഒക്കെ ക്ലീനിങ് ഒക്കെ
0: ഉണ്ടായിരുന്നു.
3: ഭൂമിയെ സംരക്ഷിക്കലാണ് പക്ഷെ അതെ എനിക്ക് അതിന് ശരിയായ
2: പ്രമേയം ഓർമ്മയിലേക്ക് വരുന്നില്ല.
3: ഇതിപ്പോ നാട്ടുകാരെ കുറിച്ച് തല്ലെന്ന് പറയാൻ
0: എത്ര ചോദ്യങ്ങൾ
3: ആയിക്കോട്ടെ.
0: അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഉത്തരം നിങ്ങൾ പറയുന്നില്ലെങ്കിൽ
2: എന്താ ചെയ്യാല്ലേ, ഓരോ ദിവസ ഫലം എന്നൊക്കെ പറയില്ലേ.
0: ആയിക്കോട്ടെ ഹരിദാസ് ചേട്ടാ, വീണ്ടും വിളിക്കാം, വിളിക്കണം.
2: ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു.
0: ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, 2026 ലോക ബഹുമതിനത്തിന്റെ പ്രമേയം എന്താണ് എന്നുള്ളതാണ്.

0: നമസ്കാരം. ആരാണ്?
1: സായന്തന.
0: സായന്തന, എവിടെയാണ്?
1: കാസർഗോഡ്.
0: കാസർഗോഡ്
2: അല്ലേ? എവിടെയാ സായന്തന?
0: ചീമേനി.
2: ചീമേനി എവിടെയാ? പള്ളിപ്പാറ അല്ലേ? ശരി, ചീമേനി പള്ളിപ്പാറയിലാന്നല്ലേ. എന്ത് ചെയ്യുന്നു?
0: പ്ലസ് ടു കഴിഞ്ഞു.
2: ഓ,
0: പ്ലസ് ടു ഏതായിരുന്നു എടുത്തത്?
1: കൊമേഴ്സ്
0: ആണ്.
2: ഏത് സ്കൂളാ പഠിച്ച മോളെ?
0: ചീമേനി സ്കൂളാണ് അല്ലേ. അപ്പോ ഇനി എന്നാ, ഇനി എന്താണ് പരിപാടി? എന്തുകൊണ്ടാണ് കൊമേഴ്സ് എടുത്തത്? ഇതൊന്നും അല്ല, ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാനാണ് സായന്തന
2: വിളിച്ചിരിക്കുന്നത്.
0: ഓക്കെ, നൈസ് സായന്തന, നല്ല പേര്, നൈസ് നെയിം.
2: ഉത്തരം
0: ഉത്തരം പറഞ്ഞോളൂ.
2: ഒന്നുകൂടി നമ്മുടെ ഭൂമി, നമ്മുടെ ശക്തി, നമ്മുടെ ഭൂമി. കറക്റ്റ് ആണ്. അവർ പവർ, അവർ പ്ലാനറ്റ്. നമ്മുടെ ശക്തി, നമ്മുടെ ഭൂമി. അതായത് അവർ പവർ, അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് 2026 ലോക ബഹുമതിനത്തിന്റെ പ്രമേയം. അത് ശരിയായ ഉത്തരമാണ്.
0: ആരാണ് സായന്തനിക്ക് ഉത്തരം പറഞ്ഞു തന്നത്? സായന്തന ആഹാ, അങ്ങനെയാണ്, അങ്ങനെ അറിയാമായിരുന്നു.
2: പരിപാടി പങ്കെടുത്തിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ച സ്ഥിതിക്ക് ഇനി 2 ചോദ്യങ്ങളാണ് ഉള്ളതെന്നറിയാം, ശരിയല്ലേ?
0: പരിപാടിയുടെ നിബന്ധനകളൊക്കെ സായന്തനിക്ക് അറിയാം അല്ലേ? അറിയില്ലേ? ഇല്ല. അപ്പൊ ആകെ എത്ര ചോദ്യങ്ങളാണെന്നൊന്നും അറിയില്ല. മൂന്നെണ്ണ. ആരെ പറഞ്ഞു തന്നത്? കേൾക്കുന്നുണ്ടായിനി. അത് ശരി. അപ്പൊ എല്ലാ ആരോ അവിടുന്ന് പറഞ്ഞു തരുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. പറഞ്ഞു തന്നാൽ അതൊരു തെറ്റല്ല.

0: ട്ടോ ശരിയാണ്.
1: ഓ വണ്ടി
0: വണ്ടിയിലാണോ ഉള്ളത്?
2: ഓക്കെ ഓക്കെ. അപ്പൊ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചതൊക്കെ രണ്ട് ചോദ്യങ്ങൾ. അതിലെ ഒന്നാം ചോദ്യം ഞാൻ ചോദിക്കുന്നു, സ്വർഗങ്ങൾ

0: ഈ സിനിമാ ഗാനം കേട്ടിട്ടുണ്ടാവും. വേണുഗോപാൽ പാടിയ ഈ ഗാനം ഏത് സിനിമയിലേതാണ്? അതാണ് ചോദ്യം.
1: ആ കോളർ കട്ടായിരിക്കുകയാണ് അല്ലേ? ആ കോള് കട്ടായിട്ടുണ്ട്. ആ കോള് സായന്തനയുടെ കോള് കട്ടായിരിക്കുകയാണ്. അപ്പോ
0: പ്രവേശന ചോദ്യം ചോദിക്കാം. തീർച്ചയായിട്ടും ഇപ്പം വിളിച്ച സായന്തനയുടെ കോള് കട്ടായ സ്ഥിതിക്ക് നമുക്ക് പ്രവേശന ചോദ്യമായിട്ട് ഇപ്പോൾ
1: ഈ ചോദ്യം തന്നെ
0: ചോദിക്കാം.

0: ഈ ഗാനം ഏത് സിനിമയിലേതാണെന്നാണ് ചോദ്യം. വേണുഗോപാൽ ആലപിച്ച ഈ ഗാനം ഏത് സിനിമയിലേതാണ്, അതാണ് പ്രവേശന ചോദ്യം.
1: ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ് 0497295600. സ്വാഗതം, ഇതാരാണ്?
2: രജിൽ
1: മരുതായി ആണ്. ഓക്കെ, രജിൽ മരുതായിനെയും പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ, നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും അറിയാവുന്നതാണ്. അപ്പൊ രജിൽ ഉത്തരം പറഞ്ഞോളൂ.
2: മാളൂട്ടി.
0: യെസ്, ശരിയായ ഉത്തരമാണ്.
1: ഒരു സംശയമില്ല അല്ലേ.
0: അതൊന്നറിയോ, ആ സമയത്ത് ആ വേണുഗോപാലിന്റെ പാട്ടുകളെല്ലാം എല്ലാവരും മനസ്സിലാക്കി തങ്ങിയൊരു പാട്ടുകളാണ്, ശരിയല്ലേ?
2: ജോൺസൺ മാഷിന്റെ സംഗീതം.
0: യെസ്, കറക്റ്റാണ്. എല്ലാ പാട്ടുകളും, അതുകൊണ്ട് ആ വേണുഗോപാൽ ആ സോങ്ങുകളല്ല പാടുമ്പോ തന്നെ ആ കാലത്ത് പെട്ടെന്ന് വിളിക്കാൻ
1: കഴിയും.
0: ഗാനം അത് താനേ പൂവിട്ട അല്ലേ, ആ അതെ, താനേ പൂവിട്ട മോഹൻലാൽ ഗാനം. അങ്ങനെ കൊറേ മൈനാഗപ്പൊന്മുടിയിൽ പൊന്നുരുകി പൂവിട്ടു, അങ്ങനെ പല ഗാനങ്ങൾ ആ വേണുഗോപാലിന്റെ ആ സമയത്തെ ഗാനങ്ങളൊക്കെ എല്ലാരും മനസ്സിൽ അത്രയും റെഡി ആയിട്ടുള്ളതാണ്. ഈ പാട്ട് കേൾക്കേണ്ട താമസം, ഉത്തരം പറഞ്ഞു. അപ്പൊ
1: അതിലൊന്നും സംശയം ഉണ്ടാവില്ല, ഇവിടെ ചലച്ചിത്ര ഗാന പരിപാടികളിലൊക്കെ സമ്മാനം നേടുന്ന ആളാണ്.
0: അപ്പോ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത് രണ്ട് ചോദ്യങ്ങൾ, അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. പറയട്ടെ.
2: യെസ്,
0: വളരെ സിമ്പിൾ. കേരളത്തിൽ കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രധാന കരുതൽ നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി. കേരളത്തിൽ കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രധാന കരുതൽ നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം.
1: ഓർമ്മയില്ല അല്ലേ രജിൽ?
2: ഓർമ്മയില്ല.
1: ചലച്ചിത്ര ഗാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോൾ രജിലിന് പിന്നെ ചോദിക്കാൻ കഴിയില്ല.
0: കൃത്യമായിട്ട്
1: ചോദിക്കാത്ത ചോദ്യങ്ങൾ വരെ അതിന്റെ വരെ ഉത്തരം ഇങ്ങോട്ടേക്ക് കിട്ടിക്കഴിഞ്ഞു.
0: മാറുമ്പോഴേക്കാണ് പ്രശ്നം.
1: സാർ ഒന്ന് മാറ്റി ചവിട്ട്
0: നോക്കിയതായിരിക്കും.
1: സമയം കഴിഞ്ഞു രജിൽ. ഉത്തരമില്ലല്ലോ അല്ലേ?
0: ഉത്തരമില്ലല്ലോ. ശരി ശരി രജൽ, വീണ്ടും വിളിക്കുക, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, കേരളത്തിൽ കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രധാന കരുതൽ നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് പ്രവേശന ചോദ്യം.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. സ്വാഗതം, ഇതാരാണ്?
2: ഹലോ.
1: ഹലോ, ഇതാരാണ്?
2: മേധ.
1: മേധ, മേധയാണോ മേഘയാണോ?
3: എന്നോട് ഒരിക്കൽ കൂടി പറഞ്ഞ പേര്.
1: പേര് മേധയാണോ മേഘയാണോ?
2: മേധ, MEDH.
1: നല്ല പേര്,
3: നല്ല പേര്. മേധ പഠക്കർ അല്ലേ? മേധ. ഓക്കെ,
1: മേധ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഞാൻ 12 കഴിഞ്ഞു.
1: 12 കഴിഞ്ഞു. ഓക്കെ, റിസൾട്ട് ഒക്കെ വന്നോ? നല്ല റിസൾട്ട് ആയിരുന്നു അല്ലേ? ആവക പാർട്ടി ഒന്നും ഇല്ലേ അതിന്റെ വകയില്? റെഡിയാണല്ലേ, മേത്ത റെഡിയാണ് തരാൻ വേണ്ടിട്ടല്ലേ. ഓക്കെ ഓക്കെ, ഏതായിരുന്നു? സയൻസ് ആണോ ഗ്രൂപ്പ് അല്ലെങ്കിൽ കൊമേഴ്സ്? മാത്സ്. ബയോമാത്സ്. ഓഹോ, ഇനി എന്താണ് പരിപാടി മേധയുടെ? എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം. ഓക്കെ, അപ്പോ ആകാശവാണി ടെലിക്യൂസിന്റെ ആശംസകൾ. ഓക്കെ, അപ്പോ മേധ ഉത്തരം പറഞ്ഞോളൂ.
2: ഹീറ്റ് ആക്ഷൻ പ്ലാൻ ആണ്. ഹലോ.
3: അല്ല മോളെ.
1: ഓക്കെ മേധ, വീണ്ടും വിളിക്കാം. താങ്ക് യു.

0: നമസ്കാരം.
1: ഗോപാലകൃഷ്ണൻ കോട്ടയത്തിലെ സ്ഥിരം വിളിക്കുന്നു. ഗോപാലകൃഷ്ണൻ.
0: ഓക്കെ, മനസ്സിലായി. എന്താ താമ്പൂലക്കാട് അല്ലേ സ്ഥലപ്പേര്? ഇനി മറക്കില്ല, കൃത്യമായിട്ട് അറിയാം. കാരണം അന്ന് അതിന്റെ ചരിത്രം ഒക്കെ പറഞ്ഞു തന്നതാണ് അല്ലേ, നാമചരിത്രമൊക്കെ. അതുകൊണ്ട് കൃത്യമായിട്ട് അപ്പൊ ഓക്കെ സർ, ഉത്തരം പറഞ്ഞോളൂ.
1: മുമ്പേ പറഞ്ഞ ഉത്തരം മുഴുവൻ ഇല്ലെന്നുള്ളതേ ഉള്ളൂ. കേരള ഹീറ്റ് ആക്ഷൻ പ്ലാൻ ആണോ? കേരളം ഇല്ലാത്തത് കൊണ്ടാണോ കഴിഞ്ഞ? ഹലോ
2: ഹലോ,
1: കേരള ഹീറ്റ് ആക്ഷൻ പ്ലാൻ. ഹലോ
2: ഹലോ ഹലോ,
0: സംശയമുണ്ടല്ലേ.
1: ഹലോ, കേൾക്കത്തില്ലേ?
0: കേൾക്കാം കേൾക്കാം
2: കേൾക്കാം.
1: കേരള ഹീറ്റ് ആക്ഷൻ പ്ലാൻ ആണ് എനിക്കത്.
0: നമ്മൾക്ക് ഒരു സംശയമുണ്ട്, ഒരു സംശയമുള്ള ഒരു
2: ചോദ്യമാണ്.
0: അതുകൊണ്ട് ഞങ്ങൾക്ക് അത് തീർത്തും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.
1: കേരള ഹീറ്റ് ആക്ഷൻ പ്ലാൻ എന്നാണ് ഞാൻ
2: കേട്ടത്. നമ്മൾ സെൽഫ് ലോക്ക്ഡൌൺ എന്നുള്ളതാണ് പൊതുവെ അത്. സെൽഫ് ലോക്ക്ഡൌൺ
1: ആണോ?
2: ആ, സെൽഫ് ലോക്ക്ഡൌൺ എന്നാണ് ഇത് പൊതുവെ നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് ആ രീതിയിലായിരുന്നു പത്രങ്ങളിലായാലും മൊത്തത്തിൽ വന്നിരുന്നത്, ആ ലെവലിലാണ്. അപ്പൊ തീർച്ചയായിട്ടും മാത്രമേ നമുക്ക് ഉത്തരം എന്ന് പറഞ്ഞ് ഔദ്യോഗിക കൊടുക്കാൻ പറ്റൂ. അതാണ് ഞാൻ ആ ഉത്തരത്തിൽ നിങ്ങൾ പറയുന്നതിന് ഒരു വ്യക്തമായ ഉത്തരം പറയാതെ.
1: കേരള ഹീറ്റ് ആക്ഷൻ പ്ലാൻ കണ്ടിട്ടുണ്ടായിരുന്നു
2: ചെറുക്കവ. ഈ ഞാൻ ഈ പറഞ്ഞ ഈ കരുതൽ നടപടി എന്ന് പറയുന്നത് സെൽഫ് ലോക്ക്ഡൌൺ എന്ന പേരിലാണിത് പൊതുവെ നമ്മൾ പത്രങ്ങളിലായാലും മാധ്യമങ്ങളായാലും പൊതുവെ അറിയുന്നത്.
0: അതായത് അതിന്റെ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത്
2: സെൽഫ് ലോക്ക്ഡൌൺ.
1: ശരി ശരി,
2: ഓക്കെ.
0: Okay.
2: Okay. Okay. Thank you.

0: ഇടവേളയ്ക്ക് ശേഷം ആകാശവാണി ടെലിക്വിസ് 162-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
1: ഹലോ,
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ആരാണ്, പേര് പറയാമോ? ഹലോ, എന്താണ് പേര് പറയാമോ?
1: മധുസൂദൻ.
2: നാരായണൻ.
1: നാരായണൻ ചേട്ടൻ എവിടുന്നാ വിളിക്കുന്നേ?
0: തലവിൽ.
2: നമ്മൾ തൃക്കരിപ്പൂർ.
1: തൃക്കരിപ്പൂർ.
2: നടക്കാവ്.
1: നടക്കാവ്.
0: തൃക്കരിപ്പൂർ അല്ലേ. ഓക്കെ, ആദ്യമായിട്ടാണോ ചേട്ടൻ വിളിക്കുന്നത്?
2: അതെ, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. നമ്മളെപ്പം കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ട്
2: പരിപാടി.
1: ഓ, അത് ശരി. ആദ്യമായിട്ട് വിളിക്കുന്നതാണ് അല്ലേ.
0: ഓക്കെ, എന്താ ജോലി ചെയ്യുന്നുണ്ടോ നാരായണൻ ചേട്ടൻ?
2: ഞാൻ റിട്ടയർഡ് ആർമിയാണ്.
0: ആ ഹാ, റിട്ടയർഡ് ആർമിയാണ് അല്ലേ. കുറെ വർഷങ്ങളായോ റിട്ടയർഡ് ആയിട്ട്? ഓക്കെ, അപ്പൊ ഇപ്പൊ വിശ്രമ ജീവിതമാണ്. ഓക്കെ, അപ്പോ ഇന്നാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്തിരിക്കുന്നത് അല്ലേ പരിപാടിയിലേക്ക്? പരിപാടിയിലേക്ക് ട്രൈ ചെയ്തിരിക്കുന്ന ഇന്നാണ്. ഓക്കെ ഓക്കെ ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
1: ചോദ്യം ചേട്ടൻ കേട്ടിട്ടില്ലേ? അതെ, അതന്നല്ലേ ചോദ്യം കേട്ടിരുന്നല്ലോ അല്ലേ. അപ്പൊ ഉത്തരം തെറ്റാണ്. ഉത്തരം തെറ്റാണ്. അതെ അതെ അതെ, ചോദ്യം കേട്ടിരുന്നു അല്ലേ. ഞാനൊക്കെ അത് സംശയം വന്നു, കേട്ടില്ലയോ എന്ന്. ഓക്കെ ഓക്കെ, വീണ്ടും വിളിക്കാം.
0: താങ്ക് യു.
1: മധുസൂദൻ നേരത്തിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഇതിലൊരു സംശയം വന്നു. അപ്പോ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ പ്രമുഖ എഴുത്തുകാരനും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
0: വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497-295-6007.
1: ഹലോ, ഹലോ,
3: ഹലോ, നമസ്കാരം സാർ.
1: നമസ്തേ, റേഡിയോ ക്വിസിലേക്ക് സ്വാഗതം.
3: ഓ ശരി.
1: ഓ, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ കൊയിലാണ്ടി കൊല്ലത്ത് നിന്ന് സജിയാണ്.
1: കൊയിലാണ്ടി കൊല്ലത്ത് നിന്ന് സജി.
0: സജി
1: ചേട്ടൻ വിളിക്കുന്നാണോ?
3: ആദ്യമായിട്ട്
1: വിളിക്കാം. കേൾക്കാറുണ്ട് പരിപാടി?
3: ഓ, പരിപാടി കേൾക്കാറുണ്ട്.
0: എങ്ങനെയാണ്? മൊബൈലിലൂടെയാണോ ഫോണിലൂടെയാണോ? കിട്ടുന്നുണ്ട് ക്ലിയർ ആയിട്ട്?
3: ഓ, കിട്ടുന്നുണ്ട്.
0: ആഹാ, അതെ, ശരി. അപ്പം ഇപ്പൊ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നെന്ന് പറഞ്ഞേ? ആദ്യമായിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, പരിപാടി കേൾക്കാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട് അല്ലേ? ആ അതെ, അതുകൊണ്ടാണ് ചോദിച്ചത് എങ്ങനെയാണ് മൊബൈലിലൂടെയാണോ കേൾക്കുന്നൊക്കെ ചോദിച്ചത്. എന്താണ് ജോലി ചെയ്യുന്നത്?
1: അപ്പൊ
0: നമുക്ക് വേറെയും മത്സരാർത്ഥികൾ ഉണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുന്നത്.
1: ആ,
0: ഇന്നല്ല, പലപ്പോഴായിട്ട് വിളിച്ച ഒരുപാട് ശ്രോതാക്കളുണ്ട്, മത്സരാർത്ഥികളുണ്ട് അലൂമിനിയം. അത് പറയുമ്പോഴാണ് ആരാണെന്ന് ഞാൻ ഓർക്കുന്നത്. ജോലി അലൂമിനിയം
3: ഫാബ്രിക്കേഷൻ.
0: അതെ അതെ അതെ,
3: ഞാനും കിട്ടുന്ന ഒരു പരിപാടിയാണ്.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.
1: അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
3: ശ്രീകുമാരൻ തമ്പിയാണ് സാറേ.
1: അല്ല, ഉത്തരം തെറ്റിപ്പോയി.
3: ഹലോ,
1: ഉത്തരം തെറ്റിപ്പോയി. അതെന്താ കൺഫ്യൂഷൻ ആയിരുന്നുള്ളതാണ് എനിക്ക് സംശയം. ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ
0: സ്റ്റക്കായിപ്പോയോ? ഉത്തരം
1: കേട്ടിട്ട് വരുമ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള സംശയം.
0: അതെ അതെ. ഓക്കെ
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. ഓക്കെ
0: ശരി, താങ്ക് യു.
1: അപ്പൊ ഈ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാന്ന് വിചാരിക്കുന്നു. ചോദ്യം ഇതാണ്, പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ പ്രമുഖ എഴുത്തുകാരനും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം.

0: പവിത്രൻ മുണ്ടമുണ്ട. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
1: പ്രസൂൺ ജോഷി.
2: യെസ്, ശരിയായ ഉത്തരമാണ്. പ്രസൂൺ ജോഷി എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ പ്രമുഖ എഴുത്തുകാരനും ഗാനരചയിതാവുമായ വ്യക്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പ്രസൂൺ ജോഷി എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഈ പ്രസാർ ഭാരതി. ഓൾ ഇന്ത്യ റേഡിയോ, അതുപോലെ അല്ലേ ദൂരദർശൻ, ഇതൊക്കെ ഈ പ്രസാർ ഭാരതിയുടെ ഭാഗമാണ് എന്നുകൂടി ഇതിന്റെ കൂടെ ഓർക്കുക. ശരിയായ ഉത്തരം.
1: ഓക്കെ,
2: ഇനി രണ്ട് ചോദ്യങ്ങൾ. അതിലെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു, മലയാള ചലച്ചിത്ര താരം ഇന്ദ്രൻസിന്റെ ആത്മകഥ അടുത്തിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്, എന്താണ് അതിന്റെ പേര്? മലയാള ചലച്ചിത്ര താരം ഇന്ദ്രൻസിന്റെ ആത്മകഥ അടുത്തിടെ പുറത്തിറങ്ങി, എന്താണ് അതിന്റെ പേര്? എന്താണ്, അതാണ് ചോദ്യം.
1: ഇന്ദ്രൻസിന്റെ ആത്മകഥ.
2: അതന്നെ അതന്നെ. യെസ്, ശരിയായ ഉത്തരം. നിങ്ങൾ ആദ്യത്തെ അവരൊരു തപ്പൽ ഇതെല്ലാം കാണുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, ആ ചോദ്യം കേട്ടിട്ടേ ഇല്ല എന്നാണ് ആദ്യം കരുതിയിരുന്നത്.
1: കൺഫ്യൂഷൻ
2: ആയിപ്പോയി അല്ലേ.
0: പവിത്രൻ ചേട്ടന് പലപ്പോഴും തലനാരിഴയ്ക്കാണ് സമ്മാനം നഷ്ടപ്പെടുന്നത് അല്ലേ. പിന്നെ റേഞ്ച് ഇല്ലാത്തൊരു ഏരിയ ആണെന്ന് തോന്നുന്നു ചേട്ടന്റെ. സാഹസികമായി തന്നെയാണ് അല്ലേ. ആ അതെ അതെ, ആ ഏരിയ അങ്ങനെയാണ് അല്ലേ പൊതുവെ റേഞ്ച് കുറവാണ്.
2: റേഞ്ച് കുറവുണ്ടെന്ന് അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഫൈനൽ ചോദ്യമല്ലേ.
0: ഫൈനലാണ്,
2: ഫൈനൽ ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ നമ്മുടെ മത്സരത്തിൽ ആദ്യത്തെ വിജയിയാകും. വിശ്വസിക്കാം, തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾക്ക്. നമുക്കറിയാം രണ്ടു മൂന്ന് ദിവസം മുമ്പെയാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം ആയി ആചരിച്ചത്. എല്ലാ വർഷവും മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 157. അപ്പൊ അങ്ങ് ചിന്തിച്ചു നോക്കേ. അതായത് ആഗോള മാധ്യമ സ്വതന്ത്ര സൂചിക 2026 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 157. ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? അതായത് പത്ര സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്തിനാണ്? അതാണ് ഇന്ത്യയുടെ സ്ഥാനം 157.
1: ഇന്നലത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നത്
2: ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 പ്രകാരം ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? ഇതാണ് ചോദ്യം.
0: മൂന്നാമത്തെ ചോദ്യമാണ്, സമയം
2: ചോദ്യമാണ്,
0: കഴിയാൻ പോവാണ്.
2: സമയം എടുത്തൂടാ. എന്തോ എന്തോ സെർച്ച് ചെയ്യുന്ന ഒരു ഫീൽ ചെയ്യുന്നു. ഓ,
1: ഇന്നലത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു.
2: അപ്പൊ ഇന്നലത്തെ പത്രം നിങ്ങള് അല്ല, പത്രം
1: ഇന്നലത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു.
2: ഓക്കെ ചേട്ടാ, സമയം കഴിഞ്ഞു. നല്ല രീതിയിൽ മത്സരിച്ചു,
0: നല്ല രീതിയിൽ മത്സരിച്ചു.
2: പിന്നെ അവസാനം ഇപ്പോ നിശ്ചയ സമയവും നിങ്ങൾക്ക് ഫൈനൽ ചോദ്യത്തിന് തന്നു, എന്നിട്ടും നിങ്ങൾ ഇതിനകത്ത് പത്രം തപ്പാൻ പോകുന്നു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം, നല്ല രീതിയിൽ മത്സരിച്ചു, വീണ്ടും വിളിക്കാം. ഓക്കെ, അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി
0: നിലനിൽക്കുകയാണ്.
2: നമുക്ക് തീർച്ചയായിട്ടും ഇത് വീണ്ടും ചോദിക്കാം. ചോദ്യം ഇതാണ്, ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 പ്രകാരം ഒന്നാം സ്ഥാനം നേടിയത് ഏത് രാജ്യമാണ്? ഇതാണ് പ്രവേശന ചോദ്യം. പത്ര സ്വാതന്ത്ര്യത്തിൽ ഒന്നാം സ്ഥാനം 2026 റിപ്പോർട്ട് പ്രകാരം ഏത് രാജ്യത്തിലാണ് ചുരുക്കി പറഞ്ഞത്? അതാണ് ചോദ്യം.
0: നമസ്കാരം.
2: നമസ്തേ, ആരാണ് വിളിക്കുന്നത്?
0: നാരായണൻ ചേട്ടൻ തലവിൽ നിന്നും.
2: നാരായണൻ, അതാ നേരത്തെ നിങ്ങൾ പറഞ്ഞ തലവിൽ അല്ലേ?
0: ആ തലവിലാണ്. ആ ചേട്ടൻ
2: വിളിക്കാറുണ്ടായിരുന്നു അല്ലേ?
0: ഇത് നമ്മുടെ പതിവ് ശ്രോതാവാണ്.
2: ആ ശരി ശരി, മനസ്സിലായി. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യുന്നു?
3: ഞാൻ
0: വലിയൊരു എഴുത്തുകാരനാണ്,
2: എല്ലാ ചരിത്രവും അറിയുന്നുണ്ടല്ലേ.
0: കഴിഞ്ഞു അല്ലേ, അങ്ങനെയാണ്. ഉത്തരത്തിലേക്ക് പോകാം അല്ലേ?
2: ഉത്തരം പറഞ്ഞോളൂ.
3: വർത്താനത്തിനിടയിൽ ചോദ്യം വേഗം മറന്നു.
0: ചോദ്യം മറന്നുപോയോ സംസാരിച്ചപ്പോ?
2: ഒന്നുമില്ല, 2026 പിന്നെ ആഗോള മാധ്യമ സ്വതന്ത്ര സൂചിക പ്രകാരം ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? എന്തായിരുന്നു ചോദിച്ചിരുന്നത്?
3: വേഗം മറന്നുപോയതാണ്. എന്തായിരുന്നു അങ്ങനെ? ഞാൻ ഒരു കവിത

0: എടുത്തു വെച്ച് എന്നാ രണ്ടുപേര് പാടാന്നെല്ലാം പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് എങ്ങനെ നിന്നു. അപ്പൊ
1: അതിന്റെ ചോദ്യം മറന്നുപോയി അല്ലേ,
0: മറന്നുപോയി.
1: അപ്പൊ ഈ ചോദ്യം ഉത്തരം പറഞ്ഞോളൂ.
0: ജപ്പാന്, ജപ്പാൻ
1: അല്ല, ഉത്തരം തെറ്റിപ്പോയി. ഉത്തരം തെറ്റിപ്പോയി, സാരല്ല ചേട്ടാ, ചേട്ടൻ ഏതായാലും നല്ല രീതിയിൽ തന്നെ മത്സരിച്ചു. വീണ്ടും വിളിക്കണം. ഓക്കെ
2: ഓക്കെ ചേട്ടാ, താങ്ക് യു.
1: ഓക്കെ താങ്ക് യു. അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി നിലനിൽക്കുന്ന സമയത്ത് ഒന്നുകൂടി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, ആഗോള മാധ്യമ സ്വതന്ത്ര സൂചിക 2026 പ്രകാരം ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? ഇതാണ് ചോദ്യം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഹലോ ഹലോ, കട്ടായി പോയെന്ന് തോന്നുന്നല്ലേ. ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ആഗോള മാധ്യമ സ്വതന്ത്ര സൂചിക 2026 പ്രകാരം 1st സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഇതായിരുന്നു പ്രവേശന ചോദ്യം.

0: ആകാശവാണി ടെലിക്വിസ് 162 അധ്യായത്തിലെ 13 മത്സരാർത്ഥിയാണ്. നമസ്കാരം, ആരാണ്?
1: രവി, പാപ്പൻശ്ശേരി. രവിട്ടൻ, ഈ മുമ്പേ വിളിച്ചിരുന്നോ?
0: വല്ലപ്പോഴും അല്ല, വിളിക്കാത്ത എപ്പിസോഡുകൾ വളരെ കുറവാണല്ലേ.
1: വിളിച്ചിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ.
2: സമ്മാനം നേരത്തെ ഉള്ള കഴിഞ്ഞ ആ ഒരു ആ സമയത്തൊക്കെ കിട്ടിയായിരുന്നു, കഴിഞ്ഞ 1-2 പ്രാവശ്യം കിട്ടിയായിരുന്നു.
0: ആകാശവാണി ടെലിക്യൂസിലല്ല, അതിന്റെ
1: ടെലിക്യൂസല്ല, മറ്റ് പരിപാടികൾക്ക്.
2: ഓ
1: ശരി ശരി,
0: അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോയാലോ?
2: പോവാം,
1: പറഞ്ഞോളൂ.
2: നോർവേ.
1: ശരിയായ ഉത്തരം, നോർവേ എന്നുള്ള ശരിയായ ഉത്തരമാണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 പ്രകാരം 1-ാം സ്ഥാനം നോർവേക്കാണ് ശരിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 157. എല്ലാ വർഷവും മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഈ ചോദ്യം ചോദിച്ചത്. ശരിയായ ഉത്തരം. ചേട്ടാ, പെട്ടെന്ന് തന്നെ ഞാൻ പോകുന്നു അടുത്ത ചോദ്യം. ഇനി 2 അതിൽ 1-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ അഗ്നി സുരക്ഷാ വാരം, ഫയർ സേഫ്റ്റി വീക്ക് ആയി ആചരിക്കുന്നത് എപ്പോഴാണ്? 2026 മെയ് 3 ഏതോ ഒരു ഡേറ്റ് മുതൽ ഒരു ഡേറ്റ് വരെയാണ്, അത്ര വരെ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അതായത് ചോദ്യം ഇത്രയേ ഉള്ളൂ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ അഗ്നി സുരക്ഷാ വാരം, ശ്രദ്ധിക്കണം, അഗ്നി സുരക്ഷാ വാരം, ഫയർ സേഫ്റ്റി വീക്ക് ആയി ആചരിക്കുന്നത് ആ ഒരാഴ്ച സമയമായിരിക്കും. അതേത് ആണ് ആ ഡേറ്റ് മുതൽ ആ ഡേറ്റ് വരെ പറയണം. മെയ് 3 തന്നെ, അല്ല, ഉത്തരം തെറ്റിപ്പോയി, ഉത്തരം തെറ്റിപ്പോയി. ഞാൻ പരമാവധി ഒന്ന് അടുപ്പിച്ചിട്ട് ഞാൻ, കാരണം വല്ലാതെ പോണ്ടാന്ന് വിചാരിച്ചിട്ടേ.
0: സാരമില്ല,
1: വിളിച്ചാലും സന്തോഷം, വീണ്ടും വിളിക്കുക.
0: എങ്ങനെയായാലും രവിയേട്ടന്റെ ഒരു സ്പെഷ്യൽ ചിരി ഉണ്ടല്ലോ, അത് നമുക്കൊരു എനർജിയാണ്. ഓക്കെ,
1: അത് തന്നെ അല്ല പിന്നെ, അതല്ല എന്റെ ഹൈലൈറ്റ് അല്ലേ.
0: അതെ അതെ,
1: തീർച്ചയായിട്ടും.
0: ഉത്തരം കിട്ടാതിരിക്കുമ്പോ ചിരിക്കാതിരുന്നിട്ട് എന്താണ് കാര്യം അല്ലേ? എന്തോ ഒരു ചൊല്ലില്ലേ, ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും, എന്നാൽ ചിരിച്ചിട്ട് മരിച്ചാ പോരെ.
1: ഓക്കെ, വിളിച്ചാൽ സന്തോഷം, വീണ്ടും വിളിക്കുക.

0: ഓക്കെ,
1: താങ്ക് യു.
0: അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ അഗ്നി സുരക്ഷാ വാരം, ഫയർ സേഫ്റ്റി വീക്ക് ആയി ആചരിക്കുന്നത്, അതായത് ഒരാഴ്ച കാലമാണ്, അത് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്? അതാണ് ചോദ്യം. ഹലോ,
2: ഹലോ,
0: റേഡിയോ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: സനീഷ് മാഷ അമ്മയാണ്.
1: സുജാത ചേച്ചിയാണ്? കറക്റ്റ്.
2: അതെ,
1: സനീഷ് മാഷ എവിടെ പോയി? സനീഷ് മാഷയുടെ അമ്മ വിളിച്ചതാണ് അല്ലേ? രണ്ടുപേർക്കും വിളിക്കാം കേട്ടോ, ഒരാള് വിളിച്ചാ മതി എന്നൊന്നുമില്ല, വെറുതെ അന്വേഷിച്ചതാണ്.
0: ഒരേ ആൾ തന്നെ ഒരു എപ്പിസോഡിൽ വിളിച്ചുവിടാ,
1: ഒരേ ആള് തന്നെ
0: വിളിച്ചുവിടാം.
1: അമ്മയും മകനും സഹോദരി സഹോദരൻ ഒന്നുമില്ല, അങ്ങനെയൊന്നും പ്രശ്നമില്ല, ആർക്കും വിളിക്കാം. പക്ഷെ ഒരാള് തന്നെ റിപ്പീറ്റ് ചെയ്ത് വിളിക്കണ്ടെന്നേ ഉള്ളൂ ഒരു എപ്പിസോഡിൽ. ഓക്കെ,
0: ഉത്തരത്തിലേക്ക് പറഞ്ഞോളൂ. ചോദ്യം കേട്ടിട്ടല്ലേ വിളിച്ചനി?
2: ഹലോ,
0: ചോദ്യം കേട്ടിട്ടല്ലേ വിളിച്ചത്?
2: ശരിക്കും കേട്ടില്ല.
1: പിന്നെ നമുക്കൊരു നിബന്ധനയുണ്ട് ചേച്ചി, ഉത്തരം കേട്ടതിന് ശേഷം മാത്രം പരിപാടിയിലേക്ക് വിളിക്കുക എന്നുള്ള. ചേച്ചിക്ക് ഇപ്പം വീണ്ടും ചോദ്യം പറഞ്ഞു തന്നാൽ മറ്റുള്ള ശ്രോതാക്കൾ നമ്മളോട് പിണങ്ങൂലേ? അത് ആ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ശരിയല്ലേ, നീതിയല്ലേ, അതല്ലേ നീതി? ഓക്കെ ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
0: ഓക്കെ, താങ്ക് യു. ചോദ്യം പ്രവേശന ചോദ്യമായി ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ സമയം അടുത്തുകൊണ്ട് തന്നെ കുറെ ചോദ്യങ്ങൾ കൂടി ചോദിക്കണം എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചോദ്യത്തിലേക്ക് പോകുന്നു. പ്രവേശന ചോദ്യം, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ അഗ്നി സുരക്ഷാ വാരം, ഫയർ സേഫ്റ്റി വീക്ക് ആയി ആചരിക്കുന്നത് എപ്പോഴാണ്? അതായത് 2026 ഇപ്പം മെയ് മാസം ഒരു ഡേറ്റ് മുതൽ ഒരു ഡേറ്റ് വരെയാണ്, ഒരാഴ്ച കാലമാണല്ലോ, അത് ഏത്? അത്രയും ഞാൻ അടുപ്പിച്ച് തരുന്നുണ്ട്, ഉത്തരം പറഞ്ഞോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഉത്തരം പറയാം.

0: ആകാശവാണി ടെലിക്വിസ് 162 അധ്യായമാണ്. നമസ്കാരം. ഹലോ, ആരാണ്?
1: ഹലോ,
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്? ശോഭ. എവിടെ നിന്ന് വിളിക്കുന്നു?
0: ശോഭ ചേച്ചി വടകര എന്നാണ് വിളിക്കുന്നത്. വടകര എവിടെയാണ് വീട്?
1: റെയിൽവേ സ്റ്റേഷൻ അടുത്തല്ലേ. ടിവിയുടെ ഒച്ച കുറച്ചൊന്ന് കുറക്കണം. ഓക്കെ.
0: എന്താ, ജോലി ചെയ്യുന്നുണ്ടോ ശോഭ ചേച്ചി? എന്തോ,
1: ടെയിലറിംഗ് അല്ലേ? ഓക്കെ ഓക്കെ.
0: ഷോപ്പിൽ നിന്നാണോ അല്ലെ വീട്ടിൽ വെച്ച് തന്നെയാണോ ടെയിലറിംഗ്? വീട്ടിൽ നിന്ന് തന്നെ. അപ്പൊ നിങ്ങൾ ഈ പണിയുടെ ഇടയിൽ റേഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കുമല്ലോ അല്ലേ? അങ്ങനെ ആദ്യമായിട്ടാണോ പരിപാടിയിലേക്ക് വിളിക്കുന്നത്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ട്രൈ ചെയ്തു, അങ്ങനെ കിട്ടുകയും ചെയ്തു, അങ്ങനെ ആയിരിക്കും അല്ലേ?
1: ഉത്തരം പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞോളൂ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ. സമയം
0: സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ബസറുകാരൻ ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: ഓക്കെ, സമയം കഴിഞ്ഞു ചേച്ചി.
0: കഴിഞ്ഞു ചേച്ചി,
1: അറിയില്ല. ഓക്കെ ഓക്കെ ചേച്ചി, വീണ്ടും വിളിക്കുക. ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയും, കാരണം വേറെ ഒന്ന് രണ്ട് ചോദ്യം കൂടി ചോദിക്കാമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം 2026 May 4 to May 10 വരെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ അഗ്നി സുരക്ഷാ വാരം ആചരിക്കുന്നത്. May 4 to May 10. ഓക്കെ, അപ്പൊ അടുത്ത പ്രവേശന ചോദ്യം ഞാൻ ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, 2026 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ടീമിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി, 2026 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ടീമിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
0: വിളിക്കാം 0497.

9560074 എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0497295607.

0: ഹലോ,
1: ഹലോ,
0: റേഡിയോ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: നവ്യ.
0: നവ്യ എവിടുന്ന് വിളിക്കുന്നു?
2: റേഡിയോയുടെ അടുത്തുനിന്ന് ഒന്ന് മാറി നിൽക്കാമോ?
0: ഓക്കെ നവ്യ, നമ്മുടെ സമയം
2: റേഡിയോയുടെ വോളി ഒന്ന് കുറക്കൂ.
0: സമയം കുറച്ച് അടുത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞോളൂ. ചോദ്യം എന്തായിരുന്നു? ചോദ്യം കേട്ടില്ലേ ശരിക്കും?
2: അങ്ങനെ പറ്റില്ല നവ്യ. ഇപ്പം കുറച്ചു മുമ്പ് വിളിച്ചൊരു ചേച്ചി ഇതേപോലെ ചോദിച്ചു, ചോദ്യം ഒന്ന് പറയാമോ, കേട്ടില്ല എന്ന്. ചോദ്യം കേട്ടതിന് ശേഷം പരിപാടിയിലേക്ക് വിളിക്കുക എന്നതല്ലേ നമ്മുടെ നിബന്ധന. അതുകൊണ്ടാണ് കേട്ടോ, ചോദ്യം കേട്ടതിന് ശേഷം വിളിക്കൂ. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു. ഓക്കെ, ചോദ്യം പ്രവേശ ചോദ്യമായി വീണ്ടും ചോദിക്കുന്നു. 2026 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ടീമിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം.

0: സ്വാഗതം. ആരാണ്? പേര് പറയൂ.
1: സാവിത്രി.
2: സാവിത്രി എവിടുന്ന് വിളിക്കുന്നു?
0: എടപ്പാൾ ആണോ? അതുകൊണ്ടാണല്ലേ.
1: രണ്ടൊരു പാട്ടൊക്കെ കേട്ടു.
2: ഒപ്പുള്ള ആള് നല്ല ആളാണ് കേട്ടോ. നല്ല പാട്ടുകാരൻ. ഇപ്പൊ സായല്ലോ, ഇപ്പൊ സു
0: ആയി സുജിത്ത്. ലൊക്കേഷൻ ആണോ വിളിക്കുന്നത്? അതിനാണോ ഇങ്ങനെ ഹൈപ്പ് കൊടുക്കുന്നല്ലേ?
2: അത്ര തന്നെ കറക്റ്റ്. വളരെ നല്ലത്. നമുക്ക് ഒറ്റയ്ക്ക് അവരൊറ്റ വാക്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി ആയില്ലേ?
0: പിന്നെ എന്താ പറയണം, ഞങ്ങൾ ഉറക്കം തൂങ്ങായിരുന്നു. അപ്പോഴാണ് ചേച്ചി എന്ന് പറഞ്ഞത്. ചേച്ചി അത് എന്നും ആക്കിയതാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി സാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിടിച്ചെടുക്കും.
2: പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഈ സമ്മാനം കൂടി കിട്ടണം നമുക്കുണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് സമയമുള്ളൂ. ആ സമയത്തിൽ രണ്ട് ചോദ്യം കൂടി ചോദിക്കാൻ പറ്റണ്ടേ? അതുകൊണ്ട് തന്നെ പറഞ്ഞോളൂ.
1: എന്നാലും ഒരു ഉത്തരൊക്കെ പറയാലോ? പറയട്ടെ.
2: ആ പറഞ്ഞോളൂ.
0: തീർച്ചയായിട്ടും
1: ഹർമൻപ്രീത് കൗർ.
2: ശരിയായ ഉത്തരമാണ്. ഹർമൻപ്രീത് കൗർ എന്നുള്ള ശരിയായ ഉത്തരമാണ്. വൈസ് ക്യാപ്റ്റൻ ആണ് സ്മൃതി മന്ദാന. 2026 June 12 മുതൽ July 5 വരെ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായിട്ടാണ് 2026 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് എന്ന് കൂടി ഇതിന്റെ കൂടി ഓർക്കുക.
1: അതെ, ഞാന് പത്രത്തില് നോക്കി പറയണേ കേട്ടോ.
0: എന്തോ?
1: പത്രത്തില് നോക്കിട്ടാ പറയണത്.
0: ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം?
1: അല്ല,
0: ഞങ്ങൾക്കറിയാം. ചേച്ചി ഗൂഗിൾ ചെയ്തിട്ടോ പത്രത്തിൽ നോക്കിയിട്ട് എങ്ങനെയാലും പറ ഉത്തരം കിട്ടിയാ മതി. അത് ഏകദേശം വരും. അങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത് ചേച്ചി. അപ്പൊ സത്യം വിളിച്ചു പറഞ്ഞു. അതാണ് അങ്ങനെ പേരന്റ്സ് കണ്ടറിഞ്ഞിട്ട പേരാണ് അല്ലേ? നൈസ് നൈസ്. ഓക്കെ
2: ഓക്കെ. അപ്പോ രണ്ട് ചോദ്യങ്ങൾ പ്രവേശ ചോദ്യം ലഭിച്ചത് രണ്ട് ചോദ്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ചോദ്യം ഞാൻ പോകുന്നു. ചോദ്യം ഇതാണ്. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏത് US പ്രസിഡന്റിന്റെ ചിത്രമാണ് പുതുതായി പുറത്തിറക്കുന്ന പ്രത്യേക പാസ്പോർട്ടുകളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി പറയണോ?
0: ബാലേട്ടനാണോ ചോദിക്കുന്നത്? ബാലേട്ടനാണ് ഉത്തരവൊക്കെ പ്രോംപ്റ്റ്.

0: അങ്ങനെ ശരി ശരി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏത് US പ്രസിഡന്റിന്റെ ചിത്രമാണ് പുതുതായി പുറത്തിറക്കുന്ന പ്രത്യേക പാസ്പോർട്ടുകളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കർത്തിവേ പറയണം, സമയം
1: പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ട്രംപ്, ശരിയായ ഉത്തരം. ഡൊണാൾഡ് ട്രംപ് ശരിയായ ഉത്തരം അല്ലേ? അതായത് അമേരിക്ക പ്രസിഡന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് എന്നാണ് ഞാൻ പറയുന്നത്. പുതുതായി ഇറക്കുന്ന പാസ്പോർട്ടിൽ എന്റെ ഫോട്ടോ വേണം, പുതുതായി ഇറക്കുന്ന കറൻസിയിൽ എന്റെ ചിത്രം വേണം, എല്ലാം ഞാൻ തന്നെയാവട്ടെ.
2: ഓക്കെ,
0: അപ്പോ ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് ശരിയായ ഉത്തരമാണ്.
1: അപ്പൊ ബാലേട്ടനാണ് സ്കോർ ചെയ്യുന്നത് കേട്ടോ അവിടെ.
2: ബാലേട്ടൻ
1: മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ കേൾക്കുന്നുണ്ട്.
0: ഓക്കെ, അവസാനത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം ഇതാണ്. സിമ്പിളായി ചോദിക്കണ,
1: നമ്മൾ എന്തിനും റെഡിയാ അല്ലേ? ടഫാണ്,
0: ടഫായാലും സിമ്പിളായാലും ഏതായാലും പിടിക്കും അല്ലേ? ഓക്കെ, ഫൈനൽ ചോദ്യം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആയി പ്രഖ്യാപിച്ച യാന ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ യാന ഗുഹകൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജിയോ ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.
1: ഉത്തരം
0: ആ ഉൾപ്പെട്ടുള്ള യാന ഗുഹകൾ ഏത് സംസ്ഥാനത്താണെന്നുള്ള ചോദ്യം ഉത്തരം പെട്ടെന്ന് തന്നെ പറയണം. അവസാനത്തെ ചോദ്യമാണ്,
1: അനുവദിക്കില്ല.
0: അത് ഏത് സംസ്ഥാനത്താണെന്ന് പറയുന്നത്? യാന ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ഇത്ര തന്നെ, യാന ഗുഹകൾ പെട്ടെന്ന് പറയണം, കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ. ഓ,
2: ജാർഖണ്ഡ്.
0: ഉത്തരം തെറ്റിപ്പോയി, ഉത്തരം തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചെന്തറിയോ, ഈ ചോദ്യത്തോടു കൂടി നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്ന നമ്മുടെ ഇവിടുത്തെ ഈ ഇന്നത്തെ പരിപാടിയും ഇഷ്ടമാണ്. ഒരുപോലെ എന്താന്ന് വിചാരിച്ചതായിരുന്നു
1: ചോദ്യം.
0: ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിന്റെ ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച യാന ഗുഹകൾ ഏത് സംസ്ഥാനത്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിന് ഉത്തരം കർണാടക എന്നുള്ളതാണ്. കർണാടകം എന്നുള്ളതാണ് ഉത്തരം. തെറ്റിപ്പോയി,
1: സാരമല്ല. സാവിത്രി ചേച്ചി വിഷയമല്ല.
0: സാവിത്രി ചേച്ചി വളരെ നന്നായി,
1: ഭയങ്കര
0: പോസിറ്റീവായി മത്സരിച്ചു.
1: ആ അത് അതാണ് നമ്മളെ ശ്രോതാക്കൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് ചേച്ചി.
0: വളരെ നന്നായി മത്സരിച്ചു.
1: ഒരുപാട് എന്നും ഇങ്ങനെ തന്നെയാണ് അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഔട്ട് ആവുന്നത് സാർ. അതിപ്പോ യൂസ് ആയിരിക്കാണ് ചേച്ചിയെ സംബന്ധിച്ച്.
0: ഞാൻ US പ്രസിഡന്റ് ട്രംപിന്റെ പേര് പെട്ടെന്ന് തന്നെ പറയുന്നു വിചാരിച്ചില്ല, കാരണം എല്ലാരും ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പ്രസിഡന്റ് പേര് പറയാൻ സാധ്യതയില്ലല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് കരുതിയത്. അതെ, ബാലേട്ടൻ പറഞ്ഞെന്നാലും ശരിയായ ഉത്തരാണേ, വളരെ ശരിയാണത്. ഓക്കെ, അപ്പോ വിളിച്ചതിൽ സന്തോഷം, വീണ്ടും വിളിക്കുക.
1: അപ്പോ നമ്മുടെ സമയം കഴിയാറായിരിക്കുകയാണ്. അപ്പോ ആകാശവാണി ടെലിക്വിസ് ഇന്നത്തെ അധ്യായം, അതായത് 162nd അധ്യായം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ക്വിസ് മാസ്റ്ററായി എത്തിയ ശ്രീ സുജിത്ത് മാണിയാട്ടിനെ ആകാശവാണി ടെലിക്വിസിന്റെ നന്ദി. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും മറ്റ് ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം രതീഷ് പി കെ, ശ്രീജിത്ത് പാലയാട്. നിർവഹണ സഹായം ഷേണി രഞ്ജിത്ത്. ശ്രോതാക്കൾക്കൊപ്പം ഇതുവരെ കെ ദീപ. ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ഒരു ഗാനം കൂടി കേൾക്കാം. വിധു പ്രതാപ്, റിജു ജോസഫ്, രമേഷ് ബാബു, സിസിലി എന്നിവർ ചേർന്ന് പാടിയത് ചിത്രം ക്ലാസ്മേറ്റ്സ്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

ഇന്ന് 5:30 ലളിത ഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോഗിക പരിപാടി, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:40 വാർത്താ വീക്ഷണം, 6:50 കിസാൻ വാണി. തേനീച്ച വളർത്തൽ അനുഭവങ്ങളുമായി കാസർഗോഡ് കാറടുക്ക പഞ്ചായത്തിലെ എൻ വിശ്വനാഥൻ നെല്ലിയടുക്ക. 7:35 സയൻസ് കഫേ. 8:00 കാവ്യകേളി. ഇന്ന് രാത്രി 9:30 ഗാനലോകവീഥികളിൽ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തില്ലങ്കേരി പി ആനന്ദിനെയും സംഘവും അവതരിപ്പിച്ച കോൽക്കളി കേൾക്കാം.

0: കഴുത്തിൽ കറയും കാതിൽ ധരിച്ചു കുണ്ടലങ്ങൾ,
1: കഴുത്തിൽ കറയും കാതിൽ ധരിച്ചു കുണ്ടലങ്ങൾ,
0: ശിരസിൽ തൊപ്പിയും നല്ല വിചിത്രമായ അമർത്തു,
1: ശിരസിൽ തൊപ്പി

0: തില്ലങ്കേരി പിയാനന്ദിനെയും സംഘം അവതരിപ്പിച്ച കോൽക്കളിയാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ

0: മല്ലികയിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
6: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
7: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ജിതാ സകോ.
6: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
8: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജി വേണുഗോപാൽ പാടിയത്.

അടുത്ത കാലം സംവത്സരത്തിൻ്റെ ജാലകം എന്നാരംഭിക്കുന്നു. സംവത്സരത്തിൻ്റെ ജാതകം എന്നാരംഭിക്കുന്നു സുജാത പാടിയത്.

0: ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ

0: ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ട്. അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള കായ്കറികളെങ്കിലും കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒട്ടും സമയമില്ല, അതാണ് പ്രശ്നം. കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ മിക്കവരുടെയും പ്രതികരണം ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ സംസാരത്തിൽ ഇതൊരു സ്ഥിരം പല്ലവിയാണ്. ഇതാ സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ ഡോക്ടറായ അമ്പിളി കെ നായർ എല്ലാ തിരക്കുകൾക്കുമിടയിൽ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും സ്വന്തം അധ്വാനത്തിലൂടെ സ്വന്തം കൈകൊണ്ട് വിളയിച്ചെടുക്കുന്നു. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്ന് സ്വന്തം അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്ന തിരുവല്ല കടപ്ര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മാവേലിക്കര സ്വദേശിനിയുമായ ഡോക്ടർ അമ്പിളി കെ നായരുടെ കൃഷിയിലെ വേറിട്ട അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കരയാണ് ഡോക്ടർ അമ്പിളി കെ നായരുമായി സംസാരിക്കുന്നത്.
1: വർത്തമാനകാല ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണ്. പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ധാരാളം രോഗികളുമായിട്ടുള്ള ചികിത്സാ അനുഭവങ്ങൾ, ബന്ധങ്ങൾ, അതിലുപരി വീട്ടിൽ വന്നാലും അവരുടേതായ തിരക്ക്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയാകുമ്പോൾ അത് കുറച്ചുകൂടി കൂടും, കാരണം വീട്ടുകാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ തിരക്കിനിടയിൽ ഒട്ടും സമയം കിട്ടുന്നില്ല മറ്റു കാര്യങ്ങൾക്കൊന്നും. പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ ഒരു കറിവേപ്പ് പോലും നടുന്നതിനോ സമയം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പരിമിതിയും പരാതിയുമാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇതിനൊക്കെ ഇടയിൽ സമയം കണ്ടെത്തി അത്യാവശ്യം വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികളെല്ലാം സ്വന്തം വീട്ടുവളപ്പിൽ, പച്ചക്കറികൾ മാത്രമല്ല ചേനയടക്കമുള്ള കിഴങ്ങു വർഗ്ഗങ്ങളും അത്യാവശ്യം കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട്. വിപണനാടിസ്ഥാനത്തിലല്ല, സ്വന്തം വീട്ടാവശ്യത്തിന്. ഇതിനെങ്ങനെയാണ് ഈ സമയത്തിന്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? സമയമില്ലായ്മയാണ് കൃഷിക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ?
2: സമയമില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷെ നമുക്ക് ആ കൃഷിയോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സമയം കണ്ടെത്തുക തന്നെ ചെയ്യും. എനിക്ക് സത്യത്തിൽ രാവിലെ 5 മണിക്ക് തുടങ്ങും. ആ ജോലിക്കിടയിൽ ഒരു രാവിലെ ഒരു അരമണിക്കൂറാണ് കൃഷി നോക്കാൻ സമയം കിട്ടുന്നത്. ജസ്റ്റ് പോയി വെള്ളം ഒഴിക്കുക, അത്യാവശ്യം ചെടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. രാവിലെ കുറച്ച് സമയം കണ്ടെത്തി ചെയ്യാറുണ്ട്.
1: തിരക്കുകൾക്കിടയിലും നമ്മൾ അതിന് സമയം കണ്ടെത്തുകയാണ്. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്നാണ്. ഉള്ള പരിമിതമായ സമയം, സ്ഥലപരിമിതി. ഇപ്പം നഗരത്തോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സ്ഥലവും. വീടിന്റെ ടെറസിലും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്, ചട്ടിയും ചാക്കിലും ഒക്കെ മണ്ണ് നിറച്ച്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറികൾ? ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ ഏതെല്ലാമാണ്?
2: എനിക്ക് ടെറസിൽ ഏകദേശം ഒരു 200 ഗ്രോ ബാഗ് ഉണ്ട്. അതിൽ കൂടുതലും പയർ, പാവൽ, വെണ്ട, പച്ചമുളക്, ചീര, കോവൽ, നിത്യവഴുതനം, അല്ലാതുള്ള വഴുതനം, പിന്നെ ഇപ്പം കുറച്ച് കാബേജ്, കോളിഫ്ലവർ, ഇതൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ചാക്കില് ആയിട്ട് ചേന, ചേമ്പ് അത്യാവശ്യം അതും ചെയ്യുന്നുണ്ട്. വാഴയൊക്കെ പുരയിടത്തിലുണ്ട് അത്യാവശ്യം.
1: ചാക്കിലും അതുപോലെ തന്നെ ചട്ടിയിലും ഇങ്ങനെ ചെയ്യുമ്പോഴും അപ്പൊ ഇതിനുള്ള വിത്ത്, ഇതിനാവശ്യമായ കൃഷിയെക്കുറിച്ചുള്ള ചില ധാരണകളും ഉണ്ടാകണമല്ലോ. ഇതൊക്കെ സ്വയമേവ തന്നെ നമ്മൾ സ്വായത്തമാക്കുന്നതാണോ, ആരുടെയെങ്കിലും മാർഗനിർദ്ദേശങ്ങളുണ്ടോ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാറുണ്ടോ, എന്താണ്, ഏത് രീതിയിലാണ് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ പരിപൂർണമായും വേറൊരാളെ ആശ്രയിച്ചല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ അതൊക്കെ നമുക്ക് വേണ്ടി വരും, അതെങ്ങനെയാണ് സാധിക്കുന്നത്?
2: മാവേലിക്കര കൃഷിഭവൻ കുറച്ചൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം റെയിൻ ഷെൽട്ടർ, അതിന്റെ സബ്സിഡി നിരക്കിൽ നമുക്ക് സഹായം കിട്ടുകയും റെയിൻ ഷെൽട്ടർ ഇടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഞാൻ കൃഷിഭവനിൽ പോവുകയും അവിടുത്തെ കൃഷി ഓഫീസർ അത്യാവശ്യം നിർദ്ദേശങ്ങൾ തരും. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് രണ്ടുപേര്, രശ്മി, രാധാകൃഷ്ണൻ. അവർ രണ്ടുപേരും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റാണ്. അവരുടെ അത്യാവശ്യം നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ട്.
1: പിന്നെ മറ്റൊന്ന്, ഇപ്പൊ നമ്മള് അത്യാവശ്യം വീട്ടിലേക്ക് സ്വന്തം കൈകൊണ്ട് കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് വിളവെടുക്കുമ്പോൾ, ആ വിളവെടുത്ത് നമ്മൾ ആഹാരാവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ, നമുക്ക് കേവലമായ ഒരു കൃഷി എന്നതിനപ്പുറത്ത് അതൊരു അനുഭൂതിയാണ്. നമുക്ക് മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കുളിർമയുണ്ട്. നമ്മുടെ ടെറസിൽ നിന്ന്, നമ്മുടെ മണ്ണിൽ നിന്ന് അത് വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, അത് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നതും നമ്മുടെ സ്വന്തം കൈകൊണ്ട് കൃഷി ചെയ്ത് നമ്മുടെ മണ്ണിൽ വിളയുന്ന പച്ചക്കറി പറിച്ചെടുക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, അതിലെ ഗുണമേന്മയിൽ മാത്രമല്ല അത് മനസ്സിനുണ്ടാക്കുന്ന ഒരു കുളിർമ എന്ന് പറയുന്നത്, കാരണം മറ്റുള്ളവരെ അത് അറിയണമല്ലോ, അതിന്റെ ഒരു അനുഭവവും അനുഭൂതിയും.
2: കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ ഒരു ശതമാനം പോലും നമുക്ക് തിരിച്ചു കിട്ടാറില്ല. എങ്കിലും കിട്ടുന്ന ആ ഒരു വിളവ് വളരെ സന്തോഷകരമായി നമുക്ക് തോന്നാറുണ്ട്. അതിലെ ഓരോ കായ വരുമ്പോഴോ ആണെങ്കിലും ഓരോ പൂവിടുമ്പോഴും ആ ചെടിയോട് നമുക്കുള്ള ഇഷ്ടം, അത് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പം കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാത്ത പയർ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ പയർ വെച്ച് ഉണ്ടാക്കുന്ന ഒരു കറിക്ക് അതിൻ്റെതായ വ്യത്യാസമുണ്ട്, ഒരു സന്തോഷമുണ്ട്.
1: ഇപ്പം വളപ്രയോഗം നഗരത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, നഗരത്തിൽ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചാണകം കിട്ടാൻ ബുദ്ധിമുട്ട്, ഇപ്പൊ വീടുകളിലാണെങ്കിൽ ഗ്യാസ് അടുപ്പ് വന്നതോടുകൂടി ചാരം കിട്ടാൻ ഉള്ള പ്രയാസം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഇതിനിടയിലും ഇതൊക്കെ എങ്ങനെയാണ്, ജൈവവളം എന്ന് പറയുന്നത് വളരെ പ്രധാനവുമാണ് കൃഷിക്ക്, അതിനെന്തെങ്കിലും സംവിധാനമുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ ബയോഗ്യാസ് പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണത്?
2: വീട്ടിൽ ബയോഗ്യാസ് സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ലറി, അത് കൂടുതലും ഞാൻ പച്ചക്കറിക്കാൾ കൂടുതലും പുഷ്പങ്ങളുടെ ചെടികൾക്കായിട്ട് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ അത് താഴെ വളർത്തുന്നതുകൊണ്ട് മേളി വരെ സ്ലറി എടുത്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഞാൻ താഴെയുള്ള ചെടികൾക്കെല്ലാം ഈ സ്ലറിയാണ് ഉപയോഗിക്കുന്നത് കൂടുതലും. പിന്നെ അതുകൂടാതെ ചാണകം വാങ്ങിച്ച് ഇടാറുണ്ട്. പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ജൈവ കീടനാശിനി ഇവയൊക്കെയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്.
1: നമുക്കിപ്പോൾ ആവശ്യത്തിന് ഇപ്പം ഇത്രയും പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ ഈ പച്ചക്കറി ധാരാളം ഉണ്ടാവുകയും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരികയും ചെയ്യുന്നത് എങ്ങനെയാണ്? അത് സുഹൃത്ത് ബന്ധങ്ങളിലും മറ്റ് സൗഹൃദങ്ങളിലും ഉള്ളവർക്കൊക്കെ സാധാരണ ചിലരെങ്കിലും കൊടുക്കാറുണ്ട്, ഒരു വിൽപ്പനയ്ക്കപ്പുറത്. ഇത്രയും പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞു വരുന്നതിന് നമ്മൾ എങ്ങനെയാണ്, ഒരു വിൽപ്പനയുണ്ടോ?
2: വിൽപ്പനയില്ല. നമ്മൾ അത്യാവശ്യം കൂടുതൽ നമുക്ക് ഉപയോഗത്തിന് ശേഷം ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മുടെ ഫ്രണ്ട്സിന് നൽകാറുണ്ട്. ഇപ്പൊ ചീരയാണേലും ഗോവിൽ കൂടുതലുണ്ടായിരുന്നു, അതൊക്കെയാണെങ്കിൽ അങ്ങനെയൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഫ്രണ്ട്സിന് നൽകാറുണ്ട്.
1: ഇപ്പൊ ഹോമിയോ ഡോക്ടർ എന്നുള്ള നിലയിലുള്ള ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, ഈ കീട നിയന്ത്രണത്തിനും കൂടുതൽ വിളവ് കിട്ടുന്നതിനു വേണ്ടി ചില ഹോമിയോ മരുന്നുകൾ പച്ചക്കറിയിൽ ഉപയോഗിക്കുന്നതായിട്ട് വായിക്കുകയും ചിലരൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ, അല്ലെങ്കിൽ അത് ഉണ്ടെന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ, എന്താണ് ഒരു ഹോമിയോ ഡോക്ടർ എന്നുള്ള നിലയിൽ കൃഷിയിൽ അതിന്റെ ഒരു അനുഭവം എന്തെങ്കിലും പറയാനുണ്ടോ?
2: ഞാൻ അതിനെപ്പറ്റി വല്ലതും സ്റ്റഡി ചെയ്തിട്ടില്ല. കാസർഗോഡോ കണ്ണൂർ ആ ഭാഗത്തൊരു കമ്പനി കൃഷിക്ക് ആവശ്യമായ മെഡിസിൻ ഇറക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഈ നമ്പറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ല.
1: നമുക്ക് കൃഷിയിലേക്ക് വരാൻ ധാരാളം പദ്ധതികൾ, ഇപ്പൊ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞങ്ങളും കൃഷിയിലേക്ക് എന്നൊക്കെ തുടങ്ങി ധാരാളം പ്രോഗ്രാമുകൾ കൃഷി വകുപ്പ് തന്നെ നടപ്പാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ അതിന്റെ പണം നമ്മൾ വലിയ വില കൊടുത്താണ് അത് വാങ്ങുന്നത്. പക്ഷെ ഇത് നമ്മൾ അതിന്റെ മൂല്യം അറിയുന്നില്ല. എത്ര വിലയായി അതിൽ നിന്ന് തക്കാളി എടുക്കുമ്പോൾ, വെണ്ടയ്ക്ക പറിക്കുമ്പോൾ, പാവയ്ക്ക എടുക്കുമ്പോഴൊക്കെ നമ്മൾ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുന്നു. പക്ഷെ അതിൻ്റെ ഒരു മൂല്യം കണക്കാക്കിയാൽ അത് അതിൻ്റെ വിലയ്ക്കപ്പുറത്ത് അതൊരു മരുന്ന് പോലെയാണ്. അതിൽ കീടനാശിനികളുടെ അംശമില്ല, രാസവളങ്ങളുടെ ആധിക്യമില്ല, മറ്റ് ഹോർമോണുകളൊന്നും പ്രയോഗിക്കുന്നില്ല. വളരെ സുരക്ഷിതമായ ഒരു പച്ചക്കറിയാണ് നമുക്ക് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അത് തന്നെ ഒരു മരുന്നല്ലേ?
2: അതെ, തീർച്ചയായിട്ടും. നമുക്ക് കടകളിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ചേ ഉള്ളെങ്കിലും അതിന് വളരെ ഗുണനിലവാരമുള്ള പച്ചക്കറിയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും നമ്മുടെ മനസ്സിനും എല്ലാത്തിനും നമുക്കത് സന്തോഷം പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എനിക്ക് കുറച്ച് അഡീനിയം പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അഡീനിയത്തിൻ്റെ വിത്ത് നമ്മൾ തൈ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ വളക്കടകളിലൊക്കെ കൊടുക്കുമ്പോൾ അവർ അതിന് നമുക്കൊരു ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് അവരുടെ തന്നെ വളങ്ങളും ചെടികളും ഒക്കെ വാങ്ങിക്കും, അവർക്കൊരു സന്തോഷം. അങ്ങനെ എനിക്കൊരു ഹെൽപ്പ് കിട്ടാറുണ്ട്.
1: പച്ചക്കറി പോലെ തന്നെ പുഷ്പകൃഷിയിലും മനസ്സ് ചേർത്ത് വയ്ക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രധാനമായിട്ടും അത് ചെയ്യുമ്പോൾ ഇത് രണ്ടും നമുക്ക് സംയോജിപ്പിച്ച് കൊണ്ടുപോകാവുന്നതാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുമ്പോൾ ചെറുതാണെങ്കിലും അത് മനസ്സിന് തരുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. എനിക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഒരുപക്ഷെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ ഒരു വരുമാനമായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അത് എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആദായം എന്ന് പറയുമ്പോൾ അത് തരുന്ന ഒരു ഉണർവ്, ഒരു ഉന്മേഷം, ഒരു മാനസികമായ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അത് നമ്മൾ കൃഷിക്ക് വേണ്ടി തന്നെ തിരിച്ചു വിനിയോഗിക്കുകയാണ്. അവിടെ ഒരു പാരസ്പര്യമുണ്ട്. പച്ചക്കറിയോടൊപ്പം തന്നെ ഏതെല്ലാം തരത്തിലുള്ള പുഷ്പങ്ങളാണ്, പുഷ്പകൃഷിയിൽ ഏറ്റവും കൂടുതൽ ഏതിനാണ് ഊന്നൽ കൊടുക്കുന്നത്?
2: അത്യാവശ്യം വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുവിധം പൂക്കൾ ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്, ആന്തൂറി ഉണ്ട്. ആന്തൂറി ഇതുപോലെ 10-20 വർഷമായിട്ട് തൈയായുണ്ട്. അതിനകത്ത് നമുക്ക് വിത്ത് കിട്ടും. അതാണ് ഞാൻ ഈ ചെറിയ തൈകളായിട്ട് ചെറിയ കവർ വാങ്ങിച്ച് അതിനകത്ത് നട്ട് ആ തൈകളാണ് കൊണ്ട് കൊടുക്കുന്നത്. വീട്ടിൽ കാണാൻ വരുമ്പോൾ എല്ലാവരും പറയാറുണ്ട് അത്യാവശ്യം പൂച്ചെടികളുണ്ടല്ലോ എന്ന് പറയാറുണ്ട്.
1: നമ്മുടെ വീട്ടിൽ ഒരു അതിഥി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നോക്കും വീടിന്റെ ചുറ്റുപാട് എങ്ങനെയുണ്ട്, വീട്ടിലെ വൃത്തി എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം കൃഷിയുണ്ടോ, വീടെങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച്. ഇതൊക്കെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അഭിമാനം കൂടാണ്. അപ്പൊ ശരിക്കും പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു അവാർഡാണ്. അത് തീർച്ചയായിട്ടും അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം കൂടല്ലേ ഉള്ളിൽ.
2: പിന്നെ കൃഷിഭവന്റെ 2 പ്രാവശ്യം മികച്ച ടെറസ് കർഷകർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. വലിയ രീതിയിലല്ലെങ്കിലും ഒരു കൃഷി ഓഫീസർ പറയും ഇത്രയും സമയമില്ലാത്ത സമയത്ത് ചെയ്യുന്നതല്ലേ, ഡോക്ടർക്ക് എന്തായാലും അതിനൊരു അംഗീകാരം തരണം എന്നുള്ളത് കൊണ്ട് 2019-ലും 2023ലും 2 പ്രാവശ്യം അവാർഡ് കിട്ടി.
1: അപ്പോൾ ഒരു കൃഷിഭവന്റെ പരിധിയിൽ ഏറ്റവും നല്ല ടെറസ് കൃഷിക്ക് അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്ത് അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. എങ്ങനെ മണ്ണിൽ ചവിട്ടാതിരിക്കാം, എങ്ങനെ ശരീരം വേർക്കാതെ ജോലി ചെയ്യാം, കാര്യങ്ങൾ നടത്താം എന്ന് ആലോചിക്കുന്ന ഒരു കാലത്ത് ഇത്രയും ജോലി തിരക്കിനിടയിൽ ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു വീട്ടമ്മ കൂടിയായ ഡോക്ടർ അമ്പിളിയെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സന്ദേശമാണ്. ഒരു ഡോക്ടറാണ്, അത്യാവശ്യം വളരെ തിരക്കുണ്ട്, അതിനിടയിലും ഒരുപക്ഷെ മട്ടുപ്പാവിലും അതുപോലെ തന്നെ വീട്ടുമുറ്റത്തും അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നു, ഒപ്പം വീടിനൊരു അലങ്കാരമായി പുഷ്പകൃഷി. ഇത് ചെയ്യാൻ കഴിയുമ്പോൾ ഇത് മറ്റുള്ളവർക്കും സാധ്യമാണ്. സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. വളരെ സന്തോഷം. ഞാറ്റുവേലയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത്രയും സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം.

ആതുര സേവനത്തിനൊപ്പം സമ്പൽ സമൃദ്ധമായ സ്വന്തം പച്ചക്കറിത്തോട്ടവും. ജോലി തിരക്കുകൾക്കിടയിൽ സ്വന്തമായി പരിപാലിക്കുന്ന പച്ചക്കറിത്തോട്ടത്തിന്റെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് ഡോക്ടർ അമ്പിളി കെ നായർ. ഒപ്പം പങ്കെടുത്തത് പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കരാം.

0: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും
1: കേരള കർഷകൻ. ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോലാം ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണർക്ക് കൈമാറിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. കണ്ണൂർ കക്കാട് കിണർ ജോലിക്കിടെ മണ്ണിടിഞ്ഞ് വീണ് തൊഴിലാളി മരിച്ചു. മുതുകുറ്റി സ്വദേശിയാണ് മരിച്ചത്. മുത്തങ്ങയിൽ വൻ കുഴൽപ്പണവേട്ട. 2 കോടിയിലധികം കുഴൽപ്പണവുമായി 2 പേർ പോലീസിന്റെ പിടിയിലായി. യാത്രക്കാർ ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വേണുഗോപാലും സുജാതയും ചേർന്ന് പാടിയത് ചിത്രം തലയാണ മന്ത്രം.

ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: ഉജ്ജ്വല മണ്ഡലത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജജേന്ദ്രൻ പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ സേനാപതി വേണു 20,021 വോട്ടുകൾക്കാണ് ജയചന്ദ്രനെ അട്ടിമറിച്ചത്. എം എം മണി 38,305 വോട്ടുകൾക്ക് 2021 വിജയിച്ച മണ്ഡലമാണിത്. സി പി എമ്മിന്റെ മറ്റൊരു ശക്തികേന്ദ്രമായ ദേവികുളത്ത് സിറ്റിംഗ് എം എൽ എ ആയ എ രാജയെ 5,233 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കോൺഗ്രസിലെ എഫ് രാജ അട്ടിമറി വിജയം നേടി. വാശിയേറിയ പോരാട്ടം നടന്ന പീരുമേട്ടിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സനിൻകുമാറിനെ 27,634 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിന്റെ സിറിയക് തോമസ് പരാജയപ്പെടുത്തിയത്. കുമളി മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ചിത്രാപൗർണമി ഉത്സവത്തിൽ ഇത്തവണ 23,693 ഭക്തർ പങ്കെടുത്തു. വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള ക്ഷേത്രത്തിൽ കേരളവും തമിഴ്നാടും സംയുക്തമായാണ് പൂജകൾ നടത്തിയത്. 2,000 വർഷം പഴക്കമുള്ള ഇവിടേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരെത്തി. ക്ഷേത്രത്തിലെ 2 ശ്രീകോവിലുകളിലും പുലർച്ചെ 5:30 ചടങ്ങുകൾ ആരംഭിച്ചു. ആദ്യ ശ്രീകോവിലിലും ഉപദേവതകളായ ഗണപതി ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലിലും കേരള രീതിയിലാണ് പൂജകൾ നടന്നത്. തൊട്ടടുത്തുള്ള 2 ശ്രീകോവിലിൽ തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളും നടന്നു. കണ്ണകീദേവിയുടെ ദർശനപുണ്യം നേടിയ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പിച്ചു. രാജരാജ ചോളൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഗുഹാകവാടം ക്ഷേത്ര സമുച്ചയത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തേകി മൂന്നാറിൽ ഗ്ലാസ് വാച്ച് ടവർ പ്രവർത്തനം ആരംഭിച്ചു. മധ്യവേനൽ അവധിക്കാലം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവം നൽകുന്നതാണ് ഈ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളമേറിയ ഡബിൾ ലൈൻ ഗ്ലാസ് വാച്ച് ടവർ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ ദേവികുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുതിയ ഗ്ലാസ് വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. 3.60 കോടി രൂപ ചെലവഴിച്ചാണ് ടവറിന്റെ നിർമ്മാണം. ഒരേ സമയം 30 പേർക്ക് ടവറിൽ കയറി കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. വാഗമണ്ണിന് ശേഷം ഇടുക്കി ജില്ലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഡി ടി പി സി നടപ്പാക്കുന്ന 2 ഗ്ലാസ് വാച്ച് ടവർ പദ്ധതിയാണിത്. മുതിർന്നവർക്ക് 250 രൂപയും കുട്ടികൾക്ക് 200 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. പെരിയാർ കടുവ സങ്കേതത്തിൽ ആദ്യമായി നീലക്കുറിഞ്ഞി പൂവിട്ടു. സങ്കേതത്തിനുള്ളിലെ മംഗളാദേവി വനമേഖലയിലാണ് 12 വർഷത്തിലൊരിക്കൽ വിരിയുന്ന നീലവസന്തം ദൃശ്യമായത്. പശ്ചിമഘട്ട മലനിരകളുടെ അപൂർവ കാഴ്ചയായ നീലക്കുറിഞ്ഞികൾ ഇതാദ്യമായാണ് പെരിയാർ കടുവ സങ്കേതത്തിൽ പൂവിടുന്നത്. മംഗളാദേവി ഭാഗത്തെ നിശ്ചിത പ്രദേശത്ത് കുറിഞ്ഞിച്ചെടികൾ വ്യാപകമായി പൂവിട്ടിട്ടുണ്ട്. വനംവകുപ്പ് ജീവനക്കാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വനത്തിനുള്ളിൽ എത്തിയപ്പോഴാണ് ഈ വർണ്ണക്കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. നിലവിൽ കുറിഞ്ഞി പൂത്ത മേഖലയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. എന്നാൽ സങ്കേതത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കുറിഞ്ഞിച്ചെടികൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതലിടങ്ങളിൽ ഇവ പൂക്കാൻ സാധ്യതയുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 കിസാൻ വാണി. തേനീച്ച വളർത്തൽ അനുഭവങ്ങളുമായി കാസർഗോഡ് കാറടുക്ക പഞ്ചായത്തിലെ എൻ വിശ്വനാഥൻ നെല്ലിയെടുക്ക. 7:20 കമ്പോള വില നിലവാരം. 7:35 സയൻസ് കഫേ. ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ. ജലക്ഷാമവും ജലസംരക്ഷണത്തിനായി സ്വീകരിക്കാവുന്ന പ്രതിരോധ മാർഗങ്ങളും. ഈ വിഷയത്തെ ആധാരമാക്കിയുള്ള ചർച്ചകൾക്ക് ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ബി ഷാബി പങ്കെടുക്കുന്നു. തുടർന്ന് മൊബൈൽ സ്പെക്ട്രം, ഇതേക്കുറിച്ച് BSNL നിന്നും റിട്ടയർ ചെയ്ത ഇ രാജൻ സംസാരിക്കുന്നു. 8:00 കാവ്യകേളി, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഭാരതി. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിങ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, നാടകരചയിതാവ് രാജമോഹൻ നീലേശ്വരം പങ്കെടുക്കുന്ന ജാലകം അവസാന ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. 8:30 സംഗീതമാതിരി. 8:58 9:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 അന്നച്ചമ്പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 11:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം. 11:05 ഡോക്ടറോട് ചോദിക്കാം തത്സമയ പ്രക്ഷേപണം. ഉച്ചയ്ക്ക് 12:10 അറിയിപ്പുകൾ സേവന വാർത്തകൾ. 12:15 തോറ്റമ്പാട്ട്, MV കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, ശുചിത്വവും ആരോഗ്യവും. ഈ വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ പി ആർ സംസാരിക്കുന്നു. 1:00 പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. 1:58 വൈകുന്നേരം 5:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ചിത്രപൂർണിമ. വൈകുന്നേരം 5:00 ഹിന്ദി പാഠം. 5:15 വഞ്ചിപ്പാട്ട്, ഐരൂർ വി കെ സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 6:10 ജില്ലാ വൃത്താന്തം മലപ്പുറം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 ഹരിതവീഥി. മൊഗ്രാൽപുത്തൂർ കുറുവയലിലെ സുജയയുടെ കൃഷി അനുഭവങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 അങ്കണം. 8:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ജയശ്രീ വിനോദ്, ഷമ്യ ഷബി എന്നിവർ ആലപിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം. ഹാർമോണിയം ശ്രീഷ സുശീൽകുമാർ, തബല ഷിജിൻ കൊളശ്ശേരി. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 അടൂർ പി സുദർശനന്റെ സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സ്പോട്ട്ലൈറ്റ്. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: ഇന്ന് 6:50 കിസാൻ വാണി. തേനീച്ച വളർത്തൽ അനുഭവങ്ങളുമായി കാസർഗോഡ് കാരടുക്ക പഞ്ചായത്തിലെ എൻ വിശ്വനാഥൻ നെല്ലിയടുക്ക. ഇന്ന് 6:50 കിസാൻ വാണിയിൽ 7:35 സയൻസ് കഫേ. ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ. ചർച്ച കേൾക്കാം, തുടർന്ന് മൊബൈൽ സ്പെക്ട്രം, ഇതേക്കുറിച്ച് ഈ രാജൻ സംസാരിക്കുന്നു. ഇന്ന് 7:35 സയൻസ് കഫേയിൽ ഇന്ന് രാത്രി 8 കാവ്യ കേളി. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താ. വിധാനസഭാ നിർവാചനസ്യ പരിണാമാനാം ഘോഷണാനന്തരം പശ്ചിമബംഗ തമിഴ്നാടു കേരളം പ്രദേശേഷു ച സർവകാരസ്യ നിർമ്മാണാർത്ഥം രാജനൈതിക ക്രിയാകലാപാനി ആരഭന്തേ. ഭാജപേതി ദലസ്യ വരിഷ്ഠ നേതാ അമിതഷാഹ, പശ്ചിമബംഗാള രാജ്യസ്യ കേന്ദ്രീയമന്ത്രി ജെപി നഡ്ഡ ച അസം രാജ്യസ്യ കേന്ദ്രീയ പര്യവേക്ഷകത്വേന നിയുക്തൌ സ്തഃ. ബിഹാരരാജ്യസ്യ മന്ത്രിമണ്ഡലസ്യ വിസ്താരഃ മെയ് മാസസ്യ 7 ദിനാങ്കേ ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച അസ്മിൻ കാര്യക്രമേ ഭാഗം ഗ്രഹീഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE ഇത്യസ്യ ഫുസൈറാ ക്ഷേത്രേ ആക്രമണസ്യ നിന്ദാം അകരോത്, യത്ര ത്രയഃ ഭാരതീയ നാഗരികാഃ

0: वैश्विक ऊर्जा सुरक्षायै च महत्वपूर्णमस्ति। ईरान देशस्य ड्रोन आक्रमणानन्तरं यूएई देशस्य पुजैराह पेट्रोलियम इंडस्ट्रीज जोन इत्यत्र अग्निप्रकोपात् ह्यः त्रयः भारतीयाः नागरिकाः व्रणिताः अभवन्। पूर्वं विदेश मन्त्रालयः अपि यूएई इत्यत्र आक्रमणस्य निन्दाम् अकरोत् तत् अस्वीकार्यञ्च इति अवोचत्। मन्त्रालयः एकस्मिन् वक्तव्ये शत्रुतायाः तत्क्षणसमाप्तेः आवाहनम् अकरोत्। नागरिक संरचनायाः नाशेन सह निष्पाप नागरिकाणाञ्च लक्ष्यीकरणस्य निन्दाम् अकरोत्। अमेरिका ईरान देशौ गल्फ क्षेत्रे नूतनानि आक्रमणानि अकुरुताम्, येन होर्मुज जलसन्ध्याः नियन्त्रण विषये संकटः वर्धितः, फलतः संघर्षः जलसन्ध्याः परं प्रसृतोऽस्ति। भाजपेति दलस्य सांसदः राघव चड्ढा, अशोक मित्तलः, संदीप पाठकः, राजेन्द्र गुप्तः च अद्य राष्ट्रपति भवने राष्ट्रपतिना द्रौपदी मुर्मू वर्यया सह मिलित्वा पंजाब राज्ये आप नेतृत्वे प्रशासनेन राज्यतन्त्रस्य कथितस्य दुरुपयोगस्य विषये चिन्तां प्रकटितवन्तः। वार्ताहरैः सह वार्तालापं कुर्वन् राघव चड्ढा इत्यनेन आप नेतृत्वे पंजाब सर्वकारः राज्यतन्त्रस्य उपयोगेन राज्यसभायाः सदस्यान् लक्ष्यीकरोति इति आरोपितवान्।
1: मैं सीधे तौर पर आम आदमी पार्टी को कहना चाहता हूं कि आप ये विजिलेंस, ये पोल्यूशन बोर्ड, ये पंजाब पुलिस का सहारा लेकर जो बदले की भावना से कार्रवाई कर रहे हैं, एक डेंजरस खेल है जिसकी शुरुआत तो आपने कर दी है लेकिन इसका अंत बहुत खराब होने जा रहा है। जब तक हम आपके साथ थे हम तमाम लोग बहुत अच्छे थे, बड़े संस्कारी थे, आज्ञाकारी थे और जैसे ही आपका साथ हमने छोड़ा हम सब लोग भ्रष्टाचारी हो गए।
0: अत्रांतरे पंजाब राज्यस्य मुख्यमंत्री भगवंत मान इत्येषः अपि आपदलस्य राज्यसभायाः सप्त सदस्यानां भाजपेति दले प्रवेश विषये चर्चार्थं राष्ट्रपतिना द्रौपदी मुर्मू वर्यया सह मिलितवान्। उपवेशनानन्तरं श्रीमानः आपदलस्य सांसदानां विलयनम् असंवैधानिकम् इति उक्तवान्। भारत ऋतु विभागेन आगामि दिनद्वयोः मध्यप्रदेशे, विदर्भे, छत्तीसगढ़े च मेघवृष्ट्या, विद्युत्पतनेन, वायुवेगेन च सह लघुतः मध्यमवृष्टेः पूर्वानुमानं प्रकटितम्। अद्य उत्तरप्रदेश, झारखण्ड, ओडिशा, छत्तीसगढ़, आन्ध्रप्रदेश, मध्यप्रदेश, गांगेय, पश्चिमबंग इत्येतेषां च केषुचित् भागेषु अपि एतादृशेः स्थितेः संभावना विद्यते। आईपीएल क्रिकेट क्रीडायाम् आतिथेय दिल्ली कैपिटल्स दलम् अद्य सायंकाले अरुण जेटली क्रीडांगणे चेन्नई सुपर किंग्स इत्येतत् दलं सम्मुखीकरिष्यति। अद्य सायं सार्ध सप्तवादने क्रीडा आरभ्यते। अवधेयं गतरात्रौ वानखेड़े क्रीडांगणे मुंबई इंडियंस दलेन लखनऊ सुपर जायंट्स इत्येतत् दलं षट् स्तोभैः पराजितम्। अन्ते मुख्य वार्ताः पुनः एकवारम्। विधानसभा निर्वाचनस्य परिणामानां घोषणानन्तरं पश्चिमबंग, तमिलनाडु, केरलं प्रदेशेषु च सर्वकारस्य निर्माणार्थं राजनैतिक क्रियाकलापानि आरभन्ते। भाजपेति दलस्य वरिष्ठः नेता अमितशाहः, पश्चिमबंगालराज्यस्य केन्द्रीयमन्त्री जेपी नड्डाः च असमराज्यस्य केन्द्रीय पर्यवेक्षकत्वेन नियुक्तौ स्तः। बिहारराज्यस्य मन्त्रिमण्डलस्य विस्तारः मई मासस्य सप्तमे दिनांके भविष्यति। प्रधानमन्त्री नरेन्द्रमोदी च अस्मिन् कार्यक्रमे भागं ग्रहीष्यति। प्रधानमन्त्री नरेन्द्रमोदी यूएई इत्यस्य फुजैराह क्षेत्रे आक्रमणस्य निन्दाम् अकरोत् इति वार्ताः।
2: ആകാശവാണി ഇപ്പോൾ സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. യുഎഇയിലെ ഫുജൈറയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതമാക്കി യുഡിഎഫ്. തമിഴ്നാട്ടിലും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർക്ക് രാജി നൽകി. ചൂടിനെതിരെ കർശന ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുഎഇയിലെ ഫുജൈറയിൽ ഉണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യുഎഇയിലെ ഫുജൈറയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഫോം 21C പ്രകാരമുള്ള വിവരങ്ങളടങ്ങിയ റിപ്പോർട്ടാണ് ലോക്ഭവനിലെത്തി കൈമാറിയത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളായ സെക്രട്ടറി പവൻ ധിവാൻ, അണ്ടർ സെക്രട്ടറിമാരായ ബ്രിജേഷ് കുമാർ, അഭിഷേക് തിവാരി എന്നിവരും സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജ്ജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യുഡിഎഫ് മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 എണ്ണത്തിൽ ഉജ്ജ്വല വിജയം നേടിയ യുഡിഎഫ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. ഡൽഹിയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികൾ എത്തിയതിനുശേഷം യോഗം നടത്തുമെന്ന് യുഡിഎഫ് വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അതേസമയം സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമർപ്പിച്ച രാജി ഗവർണർ സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ആശംസകൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും നന്ദി അറിയിച്ച് TVK അധ്യക്ഷൻ വിജയ്. ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിനതീതമായി സംസ്ഥാനത്തിന്റെ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ ശ്രമത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും ശ്രീ വിജയ് പറഞ്ഞു. പശ്ചിമബംഗാളിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷായെ BJP കേന്ദ്ര നിരീക്ഷകനായി നിയമിച്ചു. ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സൂചനയുണ്ട്. ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 BJP മുന്നിലെത്തിയത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് തീരുമാനം കാത്തിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം ലീഗ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. 5 സീറ്റുകളിലാണ് ജില്ലയിൽ വിജയിച്ചതെങ്കിലും അഴീക്കോടും കൂത്തുപറമ്പും LDF സ്ഥാനാർത്ഥികൾക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമേ ലഭിച്ചുള്ളൂ എന്നും അദ്ദേഹം പേരാവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേമം മണ്ഡലത്തിലെ വിജയം BJP പ്രവർത്തകർക്കും ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷനും നിയുക്ത MLA രാജീവ് ചന്ദ്രശേഖർ. വികസിത നിയമം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിനായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ ഇടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. പകൽ 10 മുതൽ 3 വരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും. അതേസമയം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തുറസായ സ്ഥലങ്ങളിൽ നിന്നും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. ഇടിമിന്നൽ സമയത്ത് സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: കുറഞ്ഞ താപനിലയും അൾട്രാവയലറ്റ് സൂചികയും രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിച്ചതായി ജില്ലാ കളക്ടറാണ് അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6 സ്ഥാനത്താണ് ചെന്നൈ, 7 സ്ഥാനത്താണ് ഡൽഹി. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായി മേയർ VV രാജേഷ്. നഗരസഭാ പരിധിയിലുള്ള 2 മണ്ഡലങ്ങളിലെ BJP വിജയം നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് മേയർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. 4550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. പാലക്കാട് ജില്ലയിലെ വരയാടുകളുടെ കണക്കെടുപ്പ് തുടരുന്നു. കണക്കെടുപ്പിന്റെ 1 ഘട്ടം പൂർത്തിയായി. 2 വിവരശേഖരണത്തിനായി സൈലന്റ് വാലി പറമ്പിക്കുളം വനമേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: 1 ഘട്ടത്തിൽ നേരിട്ടുള്ള നിരീക്ഷണത്തിലൂടെയാണ് വിവരശേഖരണം നടത്തിയത്. സൈലന്റ് വാലി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി വനമേഖലകളിൽ 25 സ്ഥലങ്ങളിലാണ് വിവരശേഖരണം നടത്തിയത്. കേരളം തമിഴ്നാട് വനം വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന സർവേയിൽ എല്ലായിടത്തും വരയാടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരയാടുകൾ ഉള്ളത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. സാന്നിധ്യം സ്ഥിരീകരിച്ച ബ്ലോക്കുകളിൽ എല്ലാം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാസം 18 വരെ ക്യാമറ നിരീക്ഷണത്തിലൂടെയുള്ള കണക്കെടുപ്പ് തുടരും.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 252 പോയിന്റ് താഴ്ന്ന് 77,018 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 87 പോയിന്റ് കുറഞ്ഞ് 24,033 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുത്. ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യരുതെന്നും മുന്നറിയിപ്പ് നൽകി. ഈ വർഷം ഇതുവരെ ഡിവിഷനിൽ 37 യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷം. പൂപ്പാറ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘത്തെയും KSEB ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു. പുനരധിവാസം ഉറപ്പാക്കാതെ വീടുകൾ ഒഴിയില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം ഈ മാസം 7-8 തീയതികളിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. തിരുവനന്തപുരം തിരുമല തൃക്കണ്ണാപുരം റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പ്ലാവില മുതൽ പുത്തൻകട ജംഗ്ഷൻ വരെയും തൃക്കണ്ണാപുരം ബ്രിഡ്ജ് ഭാഗത്തും നാളെ മുതൽ ശനിയാഴ്ച വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചിറതലക്കൽ മതപുരം റോഡിൽ കലുങ്ക് പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ മുതൽ 1 ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. UAE ഫുജൈറയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതമാക്കി UDF. തമിഴ്നാട്ടിലും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജി നൽകി. ചൂടിനെതിരെ കർശന ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. കേരളം അത്യുഷ്ണത്തിലൂടെ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി നാരായണൻ. അവതരണം ദീപു SL. കേരളം എല്ലാ തരത്തിലും ഉഷ്ണത്തിന്റെ പിടിയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് അമർന്നു കഴിഞ്ഞിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചൂട് മലയാളികൾക്ക് പുത്തരിയല്ലെങ്കിലും കേരളത്തിലെ കാലാവസ്ഥ അഭിമുഖീകരിക്കുന്ന ഉഷ്ണത്തിന്റെ അളവ് സമീപകാലത്തൊന്നും ഉണ്ടാകാത്തതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ചില ജില്ലകളിലെ താപനില 40°C കടന്നത് അസാധാരണമായ അനുഭവമായിരുന്നു. കഴിഞ്ഞ 5 ഇത്രയും ചൂട് കേരളത്തിൽ ഉണ്ടായിട്ടേയില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ രേഖപ്പെടുത്തുന്നത്. 2021 കേരളത്തിലെ ഏറ്റവും ചൂടുള്ള ദിനങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടത്. പാലക്കാടാണ് ഏറ്റവും അധികം ചൂട് അനുഭവിച്ചത്, 40.1°C. തൊട്ടടുത്ത ജില്ലയായ തൃശൂരിലെ വെള്ളാനിക്കരയിൽ

40 ഡിഗ്രിയും രേഖപ്പെടുത്തി. ഈ രണ്ടു ജില്ലകളിലും നേരത്തെ ഉണ്ടായിരുന്ന ശരാശരി താപനിലയേക്കാൾ 3.5 മുതൽ 5% വരെ അധികം താപമാണ് ആ ദിവസമുണ്ടായത്. വളരെ അപകടകരമായ കാലാവസ്ഥാ മാറ്റത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് എന്ന ആശങ്കയ്ക്ക് ഇത് ഇടയാക്കിയിട്ടുണ്ട്. പകലും രാത്രിയിലും വിയർത്ത് കുളിക്കുകയാണ് കേരളം. സാധാരണ അനുഗ്രഹമായി തീരാറുള്ള വേനൽമഴ ഇത്തവണ ലഭിച്ചിട്ടില്ല എന്നതാണ് ഉഷ്ണം ഇത്രയും

2010നും 2024നും ഇടയിൽ കഴിഞ്ഞ 10 വർഷം ഏറ്റവും ചൂടേറിയ ദശകമായിരുന്നു. കേരളത്തിലെ താപനില വർധന ആഗോള പ്രവണതകൾക്ക് അനുസൃതമായി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 1980-2020 കാലയളവിൽ എല്ലാ ജില്ലകളിലും താപനില ക്രമമായി വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ് ശാസ്ത്രീയ പഠനത്തിൽ വെളിപ്പെട്ടത്. എന്നാൽ തീരദേശ സംസ്ഥാനമായ കേരളത്തിൽ വടക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന അത്ര ഉയർന്ന താപനില അനുഭവപ്പെടാറില്ല. അതേസമയം ഉഷ്ണതരംഗങ്ങളുടെ വരവിനുള്ള സാധ്യത കേരളത്തിലുമുണ്ട്. നേരിയ ഉഷ്ണതരംഗം പോലും കടുത്ത ജലക്ഷാമത്തിന് കാരണമാകും. അത് കൃഷിയെയും ദൈനംദിന ജീവിതത്തെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. വർദ്ധിച്ചുവരുന്ന ചൂടിനൊപ്പം തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ഉണ്ടാകുന്ന മഴക്കുറവും കേരളത്തിന് വിനയായി മാറുന്നുണ്ട്. 2024 തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സീസണിൽ ശരാശരിയേക്കാൾ 13% മഴക്കുറവാണ് കേരളത്തിലുണ്ടായത്. അതേസമയം ശൈത്യകാലത്ത് 183% വേനൽക്കാലത്ത് 39% അധിക മഴയും രേഖപ്പെടുത്തി. അതായത് വാർഷിക മഴയുടെ അളവിൽ മൊത്തത്തിൽ കുറവുണ്ടാകുന്നില്ലെങ്കിലും അവയുടെ വിവിധ കാലത്തെ പെയ്ത്ത് ക്രമമില്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരിക നമ്മുടെ പ്രകൃതിയും കാർഷിക മേഖലയുമാണ്. ഉദാഹരണത്തിന്, നീണ്ട വരൾച്ചയ്ക്ക് ശേഷം ശക്തമായി മഴ ലഭിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ദോഷമാണ് ഉണ്ടാക്കുക എന്ന് കാർഷിക ശാസ്ത്രജ്ഞർ പറയുന്നു. കേരളത്തിന്റെ കാർഷിക സമ്പദ്ഘടനയ്ക്ക് വൻ ഭീഷണിയാണ് കാലം തെറ്റിപ്പെയ്യുന്ന മഴ എന്ന് ചുരുക്കി പറയാം. വർദ്ധിച്ചുവരുന്ന താപനിലയും മാറുന്ന മഴയുടെ രീതികളും ഭാവിയിൽ വിളവ് കുറയ്ക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തീവ്രമായ മഴയിൽ മണ്ണൊലിപ്പ് വർദ്ധിക്കുകയും ദിനംപ്രതിയുള്ള താപനില മാറ്റം സസ്യങ്ങൾക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആഗോളതലത്തിൽ ഹരിതഗൃഹവാതക ഉദ്വമനമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണമായി കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം പ്രാദേശികമായ കാരണങ്ങളും കേരളത്തിലെ താപനത്തിന് കാരണമാകുന്നുണ്ട്. അതിലൊന്നാണ് ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം. മറ്റൊന്ന് പച്ചപ്പുകൾ നശിപ്പിക്കുന്നതും വർദ്ധിച്ചുവരുന്ന വനനശീകരണവുമാണ്. കേരളം ഇപ്പോൾ ഗ്രാമ നഗര വ്യത്യാസം കുറഞ്ഞുവരുന്ന സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമങ്ങൾ പലതും നഗരവൽക്കരിക്കപ്പെടുന്നു. അതിവേഗത്തിലാണ് നഗര സ്വഭാവത്തിലേക്ക് നാട്ടിൻപുറങ്ങൾ പോലും മാറ്റപ്പെടുന്നത്. ഇത് വികസനമാണെന്ന് വീമ്പിളക്കാമെങ്കിലും കാലാവസ്ഥയെ ഏറെ വിപരീതമായി സ്വാധീനിക്കുന്ന ഘടകമായി മാറുകയാണ്. പ്രാദേശിക കാലാവസ്ഥയെ മാറ്റിത്തീർക്കുന്നതിൽ നഗരവൽക്കരണത്തിന് വലിയ പങ്കുണ്ട്. റോഡുകൾക്കും കോൺക്രീറ്റ് നിർമ്മിതികൾക്കുമായി തണൽ മരങ്ങളും തണ്ണീർത്തടങ്ങളും കൃഷി ചെയ്തിരുന്ന നിലങ്ങളും കുന്നിൻപുറങ്ങളും ഇല്ലാതാക്കുമ്പോൾ അതാത് പ്രദേശത്തിന്റെ കാലാവസ്ഥയിലാണ് അതിന്റെ ദുരന്തം വിതയ്ക്കുക എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. കോൺക്രീറ്റ് നിർമ്മാണങ്ങൾ ചൂട് വല്ലാതെ ആഗിരണം ചെയ്യുകയും അത് അന്തരീക്ഷത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ കേരളത്തിലെ നഗരങ്ങൾ ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് ചൂടേറിയവയാകുന്നു. ഹരിതഗ്രഹവാതക ഉദ്വമനം കുറയ്ക്കുന്നതിനായി കൂടുതൽ ഹരിത ഇടങ്ങൾ സൃഷ്ടിക്കുകയും പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരം ആസൂത്രണം നഗരങ്ങളിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത്. ദുരന്ത നിവാരണത്തിൽ കേരളം ദേശീയ തലത്തിൽ ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമീപകാലത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനോ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിക്കാനോ സാധിക്കാത്തത് പരിമിതിയാണ്. സംസ്ഥാനത്തിന്റെ സവിശേഷമായ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരവുമായ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞുള്ള മുന്നറിയിപ്പ്, മുൻകരുതൽ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നിവയാണ് കേരളത്തിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായ കാര്യം. സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം പോലുള്ള പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി തുണി കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് അഭികാമ്യം. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കണം. ചന്തകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ചൂടുകാലത്ത് വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങുന്ന സംഭവങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അതിനാൽ തന്നെ വനം വകുപ്പിന്റെ വിവിധ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. നിർമ്മാണ തൊഴിലാളികൾ, കർഷകർ, വഴിയോര കച്ചവടക്കാർ, കാഠിന്യമുള്ള പുറംജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവരുടെ ജോലി സമയം ക്രമീകരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരക്കാർ കഴിയുന്ന ഇടങ്ങളിലെല്ലാം കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം.
ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം. ചൂടേൽക്കാതിരിക്കാൻ ഉതകുന്ന

0: രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ അത്തരം തൊഴിലാളികൾ ശ്രദ്ധിക്കണം. യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ വിവിധ മതവിഭാഗങ്ങളുടെ ഉത്സവങ്ങളും വേനൽക്കാലത്ത് ആഘോഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിനോടൊക്കെ അനുബന്ധിച്ച് പൊതുപരിപാടികൾ, സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ അവയിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം, തണൽ എന്നിവ ലഭ്യമാണെന്ന് സംഘാടകർ ഉറപ്പുവരുത്തണം. ഉയരുന്ന വേനൽ ചൂടിനൊപ്പം ജലദൌർലഭ്യവും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കാനും വേനൽ മഴ ലഭിക്കുമ്പോൾ പരമാവധി സംഭരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണം. ശുദ്ധജല ലഭ്യത കുറയുന്ന സമയമായതിനാലും ജലജന്യ രോഗങ്ങൾക്കുള്ള സാധ്യത കണക്കിലെടുത്തും പുറത്തേക്ക് പോകുമ്പോൾ ഒരു കുപ്പിയിൽ കുറച്ച് കുടിവെള്ളം കരുതുന്നത് നമുക്ക് ശീലമാക്കാം. കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തിപ്പോകാൻ പാടില്ല. ഇത് വലിയ അപകടങ്ങൾക്കും ജീവഹാനിക്കും കാരണമായേക്കും. ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടാനോ വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടാനോ പാടില്ല. ഉയരുന്ന അന്തരീക്ഷ താപനിലയ്ക്കൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ പരീക്ഷാ ചൂടിന്റെ കാലം കൂടിയാണിപ്പോൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളവും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരവും ഉറപ്പാക്കേണ്ടതുണ്ട്. പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം. സ്കൂളുകൾ, കോളേജുകൾ എന്നിവ മാത്രമല്ല അങ്കണവാടികൾ പോലുള്ള സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കണം. പക്ഷികൾക്കും മൃഗങ്ങൾക്കും തീറ്റയൊരുക്കിയും തണ്ണീർ പന്തലുകൾ സജ്ജമാക്കിയും വേനലിനെ പ്രതിരോധിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം, കേരളം അത്യുഷ്ണത്തിലൂടെ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി നാരായണൻ.
1: ആകാശവാണി കണ്ണൂർ.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

കാസർഗോഡ് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ പരിശീലന പരിപാടിയിലൂടെ കാർഷിക ജീവിതത്തിൽ വഴിത്തിരിവായ കഥ പറയുകയാണ് കാസർഗോഡ് കാരടുക്ക പഞ്ചായത്തിലെ സമ്മിശ്ര കർഷകനായ ശ്രീ എൻ വിശ്വനാഥൻ നെല്ലിയടുക്ക. ഇന്നത്തെ കിസാൻ വാണിയിൽ തേനീച്ച പരിപാലനത്തിലൂടെ വരുമാന മാർഗം കണ്ടെത്തിയ ശ്രീ എൻ വിശ്വനാഥൻ നെല്ലിയടുക്ക സംസാരിക്കുന്നു.

0: ഞാൻ കാരടുക്ക പഞ്ചായത്തിലെ നെല്ലെടുക്ക എന്ന സ്ഥലത്താണ് ജനിച്ചു വളർത്തത്. അപ്പോൾ അവിടെ തന്നെ എൻ്റെ അച്ഛൻ്റെ പറമ്പിലാണ് ഞാൻ സംരക്ഷ കർഷകനായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്.
1: വിശ്വനാഥനായിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ ഈ മേഖലയിലേക്ക് വന്നിട്ട്?
0: ഈ മേഖലയിൽ ഞാൻ ജനിച്ചു വളർന്നത് ഈ കാർഷിക മേഖലയിൽ. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കാർഷിക മേഖല എല്ലാ കൃഷിപ്പണിക്കാരാണ് ഞങ്ങൾ, കാർഷിക തൊഴിലെടുക്കുന്ന കാർഷിക കുടുംബമാണ്. അപ്പോൾ നെൽകൃഷി മുതൽ എല്ലാം പണി ഞാൻ ചെയ്യുമായിരുന്നു. ഒരു എൺപത് വരെ ഞാൻ കാർഷിക തൊഴിൽ ഇതാണ്. എല്ലാ കാർഷിക കവുങ്ങ് കൃഷി മുതൽ തെങ്ങ് കൃഷി എല്ലാ കൃഷിയും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ 80 മുതൽ ഞാൻ കാർഷിക ഇത് വിട്ടിട്ട് ഞാൻ ഒരു നിർമ്മാണ തൊഴിലാളിയായി. ഒരു ബിൽഡിംഗ് സംബന്ധമായിട്ടുള്ള കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്തു. കുറേ കിണറുകളും കുറേ കമ്പൗണ്ട് സൈഡ് കെട്ടും, കല്ല് ചെങ്കല്ല് കെട്ടും, ഉരുളക്കല്ല് കെട്ടും, എല്ലാം പണി ചെയ്യും. അപ്പോൾ നല്ല ഇതാണ്, നല്ല തൊഴിലാണ്, നല്ല തൊഴിൽ കിട്ടിക്കൊണ്ടായി. അപ്പോൾ ഇപ്പോൾ അപ്പോൾ ചെറുപ്പത്തിലെ ഞങ്ങൾ നിർമ്മാണ തൊഴിലുകളായാലും ഞങ്ങൾ കാർഷിക മേഖല വിട്ടിട്ടില്ല. പണ്ട് ചെറുപ്പം മുതൽ, അപ്പോൾ ചെറുപ്പകാലത്തുള്ള ഞങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക, കളച്ചിട്ട് ചിലപ്പോൾ പോവും നെല്ലെല്ലാം എറിഞ്ഞു കൊടുക്കുക. നടലല്ല, നടൽ വസ്തു അല്ല, വെള്ളം നിർത്തിയിട്ട് നടലല്ല.

0: ആ അതെ അതെ അതെ. അപ്പോ അത് കരനെൽ കൃഷി എന്ന് പറയും, കരനെൽ കൃഷി എല്ലാം ചെയ്യും, പിന്നെ പറങ്ങൽ കൃഷി ചെയ്യും നന്നായിട്ട് പറങ്ങൾ. അപ്പോൾ എല്ലാം പറങ്ങലിനൊന്നും ഒരു രോഗവുമില്ല മുമ്പത്തെ കാലത്തൊന്നും. ഇപ്പോൾ നല്ലോണം പറങ്ങൾ, കപ്പ, പിന്നെ മധുരക്കിഴങ്ങ് ഇതുപോലത്തെ കൃഷിയാണ് മുമ്പ് ചെയ്യൽ. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കുറേ ഇതെല്ലാം വേണ്ടിയിരുന്നു. അപ്പോൾ അതുപോലത്തെ കൃഷിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 6 വർഷമായി. ഞാൻ ഒരു 80 കാലത്തെടുത്ത് ഞാൻ അവർക്ക് വെള്ളേര് നട്ടു. ഈ കർക്കിടം പാനിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, കർക്കിടം പാനിട്ട് കഴിഞ്ഞാൽ വെള്ളേര് നടാം, ഒരു പണ്ടത്തെ ഒരു ഇതാണ്. അപ്പോൾ മഴൻ്റെ ഇത് കുറഞ്ഞു, വെള്ളി ഇതെല്ലാം കുറഞ്ഞു, അപ്പോൾ വെള്ളേര് നടാം. അങ്ങനെ ഞാൻ നല്ലോണം വെള്ളേര് നട്ടു. മുമ്പേലെ കുറച്ച് കുറച്ച് കടകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പറങ്ങളെല്ലാം നട്ടിട്ട് ഞങ്ങൾ കടക്കെല്ലാം കൊടുക്കും, പറങ്ങൾ ഇഷ്ടം പോലെ പറങ്ങളായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ വെള്ളേര് നട്ടിട്ട് നല്ലപോലെ പൂ വരുന്ന സമയത്ത് മഴയില്ല. ആ സമയത്ത് ഭയങ്കര വേജായിപ്പോയി, മഴയില്ല, മഴയില്ലാതെ ഒട്ടും മഴയില്ല ആ സമയത്ത്. അപ്പോൾ ഇത് പൂ കാണുമ്പോൾ എനിക്ക് അത്രയും ഇനി മുതൽ ഈ ഇതുപോലത്തെ കൃഷി വേണ്ടാന്ന് ഞാൻ അന്ന് വെച്ചു, മനസ്സും മടുത്തു. ഞാൻ ആ സമയത്ത് ആ പറമ്പിൽ കൂടി കുറേ മരങ്ങൾ നട്ടു. അക്കേഷ്യ മരം വന്ന സമയത്താണ്, ആ സമയത്ത് ഞാൻ അക്കേഷ്യ കൃഷി ഓഫീസിൽ 1 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ടത് ആ സമയത്ത്. ആ സമയത്ത് അക്കേഷ്യ മാഞ്ചി അക്കേഷ്യ, ആ സമയത്ത് ഞാൻ കുറേ മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചു. ഇനിയിപ്പോൾ ഈ കൃഷി നടക്കില്ല. ഞാൻ നിർമ്മാണ തൊഴിലാളിയായിട്ട് മാറി, വീണ്ടും മാറി, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചുള്ള കൃഷികളെല്ലാം ചെയ്തുകൊണ്ടായിരുന്നു, നിർമ്മാണ തൊഴിലാളിയായിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6 വർഷം മുമ്പേ എനിക്കൊരു തോന്നൽ വന്നു, ഈ മരങ്ങളെല്ലാം വെട്ടി വിൽക്കാം, നമുക്ക് ഒരു ബോർവെല്ലിടാം. ഞാൻ അതുപോലെ തന്നെ ചിന്തിച്ചു, അതുപോലെ തന്നെ ആയി. ഒരു 1 ലക്ഷത്തി 1 ചില്ലറ എനിക്ക് ആ മൊത്തം 1,20,000 രൂപ കിട്ടിയ മരങ്ങളെല്ലാം മൊത്തം. ഞാൻ ചെറുപ്പം മുതലേ മരങ്ങൾ നടും, തേക്ക് മരം മുതൽ എല്ലാ മരങ്ങളും നടും, ചെറുപ്പം മുതലേ നടും. ആ തേക്ക് മരങ്ങളെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ കൊത്തി വിറ്റു. ഞാൻ ബോർവെല്ലടിച്ചു, ആ മരം കൊണ്ടുവന്നതിന് മുമ്പേ ഞാൻ ബോർവെല്ലടിച്ചു, നല്ല വെള്ളമായി, ഇഷ്ടംപോലെ മോട്ടറുമായി, എല്ലാം അതേ പൈസയിലായി. അന്ന് മുതലേ ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ പണിയുണ്ടായിരുന്നു, ആ തൊഴിലുറപ്പിന് കൊടുത്തു. തൊഴിലുറപ്പിൽ എൻ്റെ ഭാര്യ പോയിക്കൊണ്ടായിരുന്നു. ആ തൊഴിലുറപ്പിൽ കൊടുത്ത് സ്ഥലം വാങ്ങാൻ ഇട്ടരെ ചെറിയ തെരുവുണ്ടെങ്കിൽ ആ തട്ടിത്തട്ടായിട്ട് ആദ്യം ഒരു കണ്ടം പോലെ നെല്ല് നടാൻ വേണ്ടി ആദ്യം ഇപ്പം മറ്റു ഭൂമിയാണെങ്കിലും മറ്റേ ഫോട്ടോ എടുത്തിട്ട് അത് കാർഷിക വിള ചെയ്യാൻ അറിഞ്ഞിട്ട് തട്ടാക്കി, തട്ടാക്കിയിട്ട് ഞങ്ങൾ നെൽകൃഷി ആദ്യമായിട്ട് നെൽകൃഷി കരപ്രദേശത്ത് നട്ടുകൊടുത്തു. അത് തൊഴിലുറപ്പിൽ കൂടിയിട്ട് വെള്ളം നിർത്തി, വെള്ളം ഉണ്ടല്ലോ ഇഷ്ടംപോലെ വെള്ളമായപ്പോൾ ബോർവെല്ലിന് വെള്ളം കൊണ്ട് നട്ടുകൊടുത്തു. പിന്നെയും അതേപോലെ തന്നെ പിന്നെയും നല്ലോണം സ്ഥലങ്ങൾ, 1.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ 1.5 ഏക്കർ സ്ഥലത്തിൽ മൊത്തം തൊഴിലുറപ്പിൽ കൂടിയിട്ട് എല്ലാം കപ്പ മുതൽ എല്ലാം കൃഷി ഞങ്ങൾ ചെയ്തു. ഞാനും ചെയ്യുന്നുണ്ട്, ഞാനും പണിക്ക് കൂടുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ചിട്ട് ഇപ്പോൾ രണ്ടുപേരും ഞങ്ങൾ ഭാര്യ ഭർത്താവ് രണ്ടുപേര് കൂടുന്നുണ്ട് തൊഴിലുറപ്പിൽ കൂടിയിട്ട്. തൊഴിലുറപ്പ് വന്നതിൽ കൂടിയിട്ട് ഞങ്ങളെ സ്ഥലമെല്ലാം മിക്കവാറും നല്ല പാങ്ങായത്, നല്ല തട്ടായി, നല്ല പിന്നെ ഇതെല്ലാം ഈ കാട് ഇതെല്ലാം എടുത്തു, അതെല്ലാം തട്ടത്തട്ടാക്കി കപ്പ നടും. പച്ചക്കറി ഞങ്ങൾ നടുക, കപ്പ നടുതൽ തൊഴിലുറപ്പിൽ നടുന്ന മണ്ണ് കൊത്തി കൂട്ടുക നടുന്ന ഇത്. അപ്പോൾ പണ്ട് മുതലേ ഉള്ള കൃഷിയാണ്. ഇപ്പോഴൊരു 20-30% കപ്പ ഉണ്ട്. ഇപ്പോൾ ഡെയിലി ഞാൻ 2 പ്രാവശ്യം ഞാൻ കടയിൽ കൊടുക്കും. ഇന്ന് ഒരു 20 കിലോ കപ്പ ഞാൻ കടയിൽ പച്ചക്കറിയും ഇതെല്ലാം കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അതുപോലത്തെ കൃഷിയാണ്. 2002 ഇവിടെ ഒരു പച്ചക്കറി ക്ലാസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞു,
1: KVK
0: ഒരു പച്ചക്കറി ക്ലാസ് ഉണ്ട്, നന്നായിട്ട് പച്ചക്കറി എല്ലാം ചെയ്യാമല്ലോ പറഞ്ഞിട്ട് വെള്ളം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ വന്നു, നന്നായിട്ട് ക്ലാസ് തന്നവർ. അപ്പോൾ നല്ല വിത്തുകൾ തന്നു, പച്ചക്കറി വിത്തുകൾ തന്നു. നന്നായിട്ട് ഞങ്ങൾ നന്നായിട്ട് ചെയ്തു. ആ വർഷം ഞങ്ങൾ പച്ചക്കറി തന്നെ ചെയ്തു. അപ്പോൾ പച്ചക്കറി നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ കടയ്ക്ക് കൊടുക്കുക, എന്തുണ്ടെങ്കിലും മധുരക്കിഴങ്ങായാലും കപ്പക്കിഴങ്ങായാലും എല്ലാം കൊടുക്കുക, കടയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നാട്ടുകാർക്ക് കൊടുക്കുക, നാട്ടുകാർ വരും വീട്ടിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്ലാസ്സിന് വിളിച്ച് നമ്മൾ തേനിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് എടുക്കുന്ന പറഞ്ഞിട്ട് KVK എടുത്തു. അപ്പോൾ ഞാൻ വന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പേര് വന്നിരുന്നു, ഒരു 10 പേര് വന്നിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ പറഞ്ഞു, സരിത വേണം പറഞ്ഞു, ഒരു നിങ്ങൾക്കൊരു 2 പെട്ടി തേന് നമുക്ക് തേനീച്ച പെട്ടി എടുക്കാം, ഞങ്ങൾ അത് വയ്ക്കുന്നു, അത് നന്നായി നോക്കണം. അങ്ങനെ 2 പെട്ടി തേൻ തേനീച്ച ഞങ്ങൾ അതിൻ്റെ സ്റ്റാൻഡുകളും എല്ലാ കാര്യങ്ങളും 2 ക്ലാസ് എടുത്തു. തേനീച്ചേനെ പറിച്ചത് രണ്ടാമത്തെ ക്ലാസ്സിൽ ഞങ്ങൾ പങ്കെടുത്തു. 2 ക്ലാസ്സിൽ ഞങ്ങൾ തേനീച്ച പെട്ടി അനുവദിച്ചു. രാത്രിയാണ് ഈ പെട്ടി കൊണ്ടുവരൽ, കുറച്ച് ഇന്ന സ്ഥലത്ത് വെക്കുന്ന പറഞ്ഞിട്ട് അപ്പോൾ അവിടുന്ന് കൊണ്ടുപോയി നന്നായി നോക്കി. ഞാൻ ഏറ്റവും നന്നായി ആ 2 പെട്ടീനെ, ഞങ്ങൾക്ക് 3 പെട്ടി തന്നിരുന്നു, 1 മോശമായിരുന്നു, 3 പെട്ടിയിൽ 1 പെട്ടി മോശമായിരുന്നു, എന്തോ പുഴുവായിട്ട് അത് പോയി. ആ 2 പെട്ടി തേനിൽ ഞാൻ അത് ഏകദേശം നല്ല പോലെ അവർ ക്ലാസ് ചെയ്ത പോലെ തന്നെ ഞാൻ നോക്കിയത്. അപ്പോൾ ആ 2 പെട്ടി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഞാൻ അത് തേനെടുത്തു. 13 കിലോ തേൻ 2 പെട്ടിയിൽ, 2 പെട്ടിയിൽ 13 കിലോ തേൻ ആയി കിട്ടി. അപ്പോൾ ഞാൻ ഈ മാസ്ക് ഒന്നും തന്നില്ല, ഇങ്ങനെ വേറെന്തോ ഇത് മുഖം മൂടി വെച്ചിട്ടാണ് ഞാൻ ആ തേൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് സഹായത്തിന്

0: എൻ്റെ മോള് കൂടും. 10ാം ക്ലാസ് പഠിക്കുന്ന ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്ന ഒരു മോള് എന്നൊക്കെ വീഡിയോ എടുക്കാൻ എല്ലാറ്റിനും സഹായിക്കും. അങ്ങനെ സഹായിച്ചിട്ട് 13 കിലോ തേൻ ഇതേ സരിത മേഡാവിന്റെ ടേബിളിൽ വെച്ചിട്ട് ഞാൻ കൊടുന്നു. ബാറ്റാക്കിട്ട് 13 കിലോ തേൻ ഇവിടെ വെച്ചിട്ട് അവർ വീഡിയോ എല്ലാം എടുത്തു. അവരെന്നെ ഇവിടെ തന്നെ സപ്ലൈ ചെയ്തു ഉദ്യോഗസ്ഥന്മാർ എല്ലാം. ആ 13 കിലോ തേന് KVK-യിലാണ് ഞാൻ വിറ്റ് കളഞ്ഞത്. അത് എനിക്കൊരു തുക തന്നു. പിറ്റേ വർഷം എല്ലാ കൃഷിയും ഉണ്ടല്ലോ, സംരക്ഷ കർഷകരാകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ. പിറ്റേ വർഷം ഞാനത് 10 ഒരു നവംബർ ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അത് 10 ഡിവൈഡ് ചെയ്തു,
1: 10 പെട്ടികളായി
0: മാറ്റി. ഞാൻ വേറെ പെട്ടി എനിക്ക് വേറെ ഇങ്ങനെ കുട്ടിയിരുന്നു, പഴയ പെട്ടിയെല്ലാം കിട്ടിയിരുന്നു. അതിന് 10 പെട്ടികളായി ഉയർത്തിയിരുന്നു. 2 പെട്ടിയുള്ളത് 10 അപ്പോൾ നല്ല ഇതായി. അതുപോലെ തന്നെ നല്ല ഇതായി. കാർഷിക ഇത് കൃഷി ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഞാൻ ഇതും ചെയ്യുന്നത്. അപ്പോൾ ഈ 10 പെട്ടി എനിക്ക് ഏകദേശം 55 കിലോ തേന് പിറ്റേ വർഷം കിട്ടി. 55 കിലോ തേന് കുറേ തേന് ഇവിടെ സിപി സാറായി കൊടുത്തു. വാട്ടിലാക്കിട്ട് രാജ്കുമാർ സാറ് വന്നു നോക്കി, അവരുടെ ഡയറക്ടർ വന്നു. നല്ല കർഷകനാണ്, നല്ല ഇതാണ് ഈ കപ്പ ഇതെല്ലാം ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു ഐഡിയ ഉണ്ട്, ഒരു ഒരു പന്നി വരാതിരിക്കാൻ ഒരു ഒരു ഡീജാലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ കുത്ത വെക്കുക, ഇങ്ങനെ അഡം വെക്കുക. അപ്പോൾ മറ്റേ ഫാർമിൽ കൊടുത്ത് കറങ്ങിക്കൊണ്ട് ലൈറ്റ് അടച്ചുകൊണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ പന്നികളെല്ലാം വരില്ല. അതുപോലെ തന്നെ രാജ്കുമാർ സാർ വന്ന് എന്നെ അടുത്ത് നിർത്തിയിട്ട് ഫോട്ടോയിൽ എടുത്ത് അന്ന് അന്ന് സിപിസേന ഡയറക്ടർ നല്ല കർഷകനാണ്, നല്ല ഐഡിയ ആണ്, നല്ല ഇതാണ്. അങ്ങനെയാണ് ഈ പന്നി വരാതിരിക്കുന്ന ഒരു ധൈര്യത്തിനൊരു ജൈവ വേലി കിട്ടിയിട്ട് ഒരു സാരയിൽ കിട്ടും, പഴയ സാരികളിലൊക്കെ കിട്ടും അത് പന്നി വരാതിരിക്കാൻ. അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കപ്പ ഇവിടുന്ന് വന്നാലും എല്ലാം എല്ലാവരും ആര് വന്നാലും എൻ്റെ അടുത്ത് ഒരു ക്ലാസ് വെച്ചു, ഒരു തേനെടുക്കുന്ന ക്ലാസ് വെച്ചു, എൻ്റെ വീട്ടിൽ തന്നെ വെച്ചു. പിന്നെ തേൻ ഡിവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് വെച്ചു. നമ്മുടെ ഇവിടെ ഒരു ഭാസ്കർ സാർ പറഞ്ഞിട്ടുണ്ട് തേൻ്റെ ഒരു ക്ലാസ് എടുക്കുന്നത്. അയാൾ വന്നിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യുന്ന ക്ലാസ് എൻ്റെ വീട്ടിൽ തന്നെ വെച്ചു. അപ്പോൾ കുറേ ആൾക്കാർ വന്നിരുന്നു ഇത് കാണാൻ വേണ്ടി. അപ്പോൾ തേനെടുക്കുന്ന ക്ലാസ് വെച്ചു. തേനെടുക്കുന്ന ക്ലാസ്സിൽ രാജ്കുമാർ സാർ വന്ന് സിപിസിറയിൽ അയാൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ആ വർഷത്തിൽ 55 കിലോ തേൻ 10 പെട്ടിയിൽ കൂടി. എവറേജ് ഒരു പെട്ടിയിൽ 5.5 കിലോ തേൻ കിട്ടിയിരുന്നു. അങ്ങനെ പിറ്റേ വർഷം അത് കേൾക്കുമായിട്ട് പിന്നെ ഞാൻ കുറേ ക്ലാസ്സിലെല്ലാം പോയി. പിന്നെ ഞങ്ങളെ കാലടുക്ക കൃഷി ഭവനിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 3 വർഷം. മാവേലിക്കരയിൽനിന്ന് വന്നിട്ടാണ് അവർ ക്ലാസ് എടുത്തത്. അപ്പോൾ സബ്സിഡിയിൽ കൂടിയിട്ട് നമുക്ക് തേൻ പെട്ടി അനുഭവിക്കാൻ പറഞ്ഞിട്ട്.
1: അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ കാർഷിക മേഖല സമ്മിശ്ര കർഷകനായി നിന്ന ആ സമയത്ത് ഈ തേനീച്ചയുടെ മേഖലയിലേക്ക് അല്ലെ ഹണി എന്നുള്ള രീതിയിലേക്ക് മേഖലയിലേക്ക് അവിചാരിതമായി വന്നതാ അല്ലേ? ആ KVK-യിൽ വന്നപ്പോൾ ഇങ്ങനൊരു ട്രെയിനിങ് ഉണ്ടെന്ന് അറിഞ്ഞു വന്നു. അപ്പോൾ അത് കൂടുതൽ വിജയിച്ചു.

0: ഡിവൈഡ് ചെയ്തു. ഇപ്പൊ ഈ പ്രാവശ്യം ഡിവൈഡ് ചെയ്തിട്ട് 18 കൂടുണ്ടായത്. അതുപോലെ തന്നെ ഇപ്പോ ഈ തേന് വൺ തേന് ഇപ്പോ 10 ഇപ്പോ ഞാൻ 20 ആക്കി ഈ വർഷം. ഈ വർഷം ആ വർദ്ധിപ്പിച്ചു 20 കൂടു 20 ബോക്സ് ആയിട്ട് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഏകദേശം 62 കെജി ഞാൻ തേനെടുത്തു. 20 ഒരു 16 ഒരു 4 കുറച്ച് മോശം, എന്നാലൊരു 16 പെട്ടിന്ന് ഞാൻ 62 കെജി ഞാൻ തേനെടുത്തു. ഇതിപ്പോൾ നാളെ മറ്റന്നായിട്ട് എടുക്കാറുണ്ട്. രണ്ടാം ഘട്ടം എടുക്കാറുണ്ട്, മൂന്നാം ഘട്ടം അങ്ങനെ എടുക്കാറുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ടോട്ടലിന് തേന് കുറച്ച് കുറവാണ്,
1: കാലാവസ്ഥയാണോ?
0: കാലാവസ്ഥ എന്നും തോന്നുന്നു എനിക്ക്. അപ്പോൾ ഏകദേശം അങ്ങനെയല്ല, ഏകദേശം ഒരിക്കൽ ഒരു ജനുവരി 15 തേനെടുത്താൽ അപ്പോൾ 15 ദിവസത്തിൽ രണ്ടാമതും തേനാവും. ഇത് രണ്ടാമതും കൂടുന്നില്ല, മെല്ലെ രണ്ടാമത്തെ തേൻ എടുക്കുന്നത് മെല്ലെ വരുന്നുണ്ട്, സ്ലോ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് തേൻ കുറവെന്ന് കുറിക്കൂട്ടി. അപ്പോൾ 62 കെജിയിൽ ഇപ്പോൾ ഒരു 10-15 കിലോ വിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ നാട്ടിലെ മേഖലയിൽ 600 രൂപ വില കിട്ടുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ വിലയാണ് തേൻ. നമ്മുടെ നാട്ടിലിപ്പോൾ നാട്ടുകാർ വന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗൾഫിലേക്ക് വന്നിട്ട് ചില ആൾക്കാർ ഗൾഫിലേക്ക് പോകണം. ഇപ്പോൾ ഈയിടെ ഒരാൾ ഗൾഫിലേക്ക് ഒരു കിലോ തേന് 2 വാട്ടിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ബൊംബൈക്ക് ബുദ്ധിമുട്ട് ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് ബൊംബൈക്ക് ഇങ്ങനെ വേണം 2-3 കിലോ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ഇപ്പോൾ പച്ചക്കറി ക്ലാസ്സെല്ലാം ഇവിടുന്ന് വന്നിട്ട് എൻ്റെ വീട്ടിൽ വെക്കും. അപ്പോൾ ഈ കൊച്ചിയിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് 3 കിലോ തേന് കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ മാസം. അവർ കൊച്ചിയിലാണ് ഉദ്യോഗസ്ഥ ഇവിടുത്തെ. അപ്പോൾ അവർ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. മറ്റേ കേങ്ങ് വർഗത്തിൻ്റെ ഒരു കേങ്ങ് വർഗത്തിൻ്റെ അത് ഇപ്പോൾ എല്ലാ കേങ്ങ് കപ്പ മുതൽ മധുര കേങ്ങ് 3 തരം മധുര കേങ്ങ് ഞാൻ വിൽക്കുന്നു. ഒരു ഓറഞ്ച് തരം ഒരു കേങ്ങുണ്ട് മധുര കേങ്ങിൽ, അത് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ വിൽക്കുന്നു. ഇവിടെ എല്ലാം കൊണ്ട് കൊടുത്തു. അത് നല്ല ഓറഞ്ച് കളർ, അത് ഭൂസോൺ ആർജിൻ്റെ ഒരു പേരാണ്. ഞാൻ കാർഷിക മേളയിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഇനാണ് ഇപ്പോൾ പറഞ്ഞു എല്ലാവരും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിന് വന്നിട്ട് ഉദ്യോഗസ്ഥ 3 കിലോ തേനും ഞാൻ തേനെല്ലാം കാണിക്കുമ്പോൾ അതിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാർ വന്നിട്ട് കൊണ്ടുവന്നുണ്ട്. ഇപ്പോഴും അത്യാവശ്യം വരുമ്പോൾ പിന്നെ ചെറുതേൻ ചെറുതേൻ വെക്കുന്നത് ഞാൻ 2000 രൂപയ്ക്കാണ്. ഇപ്പോൾ 3000 രൂപ വില ഉണ്ടെങ്കിലും 100 മില്ലിൽ വാട്ടിൽ ആക്കിയിട്ട് അത് കുട്ടികൾക്കുള്ള മരുന്നാവശ്യത്തിന് അത് കൊണ്ടുവന്നുണ്ട്. ധാരാളമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ദിവേഡ് അയക്കുമ്പോൾ തേനെടുത്തിരുന്നു. അടുത്ത സ്റ്റോക്ക് ഉണ്ട് കുറച്ച്. ഇപ്പോൾ ഒരു 45 കിലോ മറ്റേ വൻ തേൻ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ കെവിക്കയിലും വന്നിട്ട് എല്ലാ തേനിൻ്റെ ഇതും ഞാൻ പഠിച്ചു. അതുപോലെ മറ്റേ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. മറ്റേ ആൾക്കാർ വിളിക്കുന്നുണ്ട് എനിക്ക് ഒരു 2 പെട്ടി തേനുണ്ടത് ഒന്ന് ശരിയാക്കി തരുമോ. ഞാൻ ഡിവൈഡ് ആക്കുമ്പോൾ അതിനെ തേന് ആദ്യം തേൻ കൂടണമെങ്കിൽ രണ്ടാമത് പോലെ ആദ്യം അത് ഡിവൈഡ് ആക്കി കഴിഞ്ഞാൽ ജനുവരി മാസം ആകുമ്പോൾ അത് ഒരു അട കട്ട് ചെയ്തിട്ട് മേലെ തേയിൽ വെക്കണം. അപ്പോൾ വെച്ചിട്ടാണ് അത് ഡിവൈഡ് തേൻ വിഭജിക്കുന്ന ഒക്ടോബർ മാസത്തിൽ. ജനുവരി മാസത്തിൽ അത് 6 അട ഫുള്ള് ആയിക്കഴിഞ്ഞാൽ അത് ഒരു അട എടുത്തിട്ട് ഒരു അട അവിടുന്ന് കട്ട് ചെയ്തിട്ട് 4 കട്ട് ചെയ്തിട്ട് മേലത്തെ സ്റ്റെപ്പിൽ വെക്കണം. അതാണ് തേനായിട്ട് മേലെ മേലെ വരുന്നത്. താഴത്തെ 6 അട അത് മറ്റേ അവരെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ജീവിക്കാനുള്ള ഇതാണ്. അപ്പോൾ തേന് കൂടണമെങ്കിൽ അത് മേലത്തെ ഫ്ലോറുണ്ട് വേറെ, അപ്പോൾ അതിൽ വെക്കണം. അതിലൊരു റീപ്പ് ഉണ്ട്, അതിന് വേറെ ഒരു കിണിക്കുന്ന റബ്ബർ വേണ്ടി വെച്ചിട്ട് അത് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് ജനുവരി മാസത്തിൽ തുടങ്ങും തേൻ മേലെ മേലെ മേലെ മേലെ വരും. അപ്പോൾ അത് ഫുള്ളായിട്ട് വരും. ആ ഫുള്ളായിട്ട് വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അടുപ്പുണ്ട്, മേലത്തെ അടുപ്പിലേക്ക് അത് ടച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് തുറന്നു കൊടുത്തിട്ട് നമുക്ക് തേനെടുക്കാം. നോക്കിയിട്ട്
1: മേഖലയിലേക്ക് വന്നപ്പോൾ തേനീച്ച പരിപാലന മേഖലയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൽ അഭിമുഖീകരിച്ച എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന എന്തെങ്കിലും
0: പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു പുഴു വരുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞാൽ ഞാനൊരു ദിവസം നോക്കുമ്പോൾ ഒരു കറുത്ത ഗ്രേ പാറ്റ പൂമ്പാറ്റ പെട്ടിയുടെ ബാക്ക് സൈഡ് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഗതി അറിഞ്ഞിങ്ങനെ ഇരുന്ന ഞാൻ ഓടിച്ചു. അപ്പോൾ അത് ചിലപ്പോൾ മുട്ടയൊക്കെ പറഞ്ഞാൽ തുടച്ച് 2 പ്രാവശ്യം പിന്നെ ഒരു ദിവസം മുമ്പ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അന്നും ഞാൻ സംശയിച്ചു. അപ്പോൾ ഈ തേനിൽ പുഴു വരുന്നത്. അപ്പോൾ അതേ പാറ്റ അത് മുട്ടയച്ചിട്ട് അത് പോയി. അപ്പോൾ ആ പെട്ടി പോയി ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ തേനീച്ചല്ല പുറത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ പൂമ്പാറ്റ ഗ്രേ പാറ്റാന്ന് ഒരു കറുപ്പ് സൈസ് പാറ്റ ഇത് ബാക്ക് സൈഡ് അതിൻ്റെ ഇടയിൽ മുട്ടയച്ചിട്ട് അത് പോയി. ഈ മുട്ടയച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ തേൻപെട്ടിയുടെ ഉള്ളിലേക്ക് പോയി. തേൻപെട്ടിയുടെ ഉള്ളിലേക്ക് പോയിട്ടാകുമ്പോൾ അത് അതിന് അട മാത്രമേ വേണുള്ളൂ. അട തിന്നിട്ട് ഈ പുഴു വലുതാവും. വലുതായിട്ടാകുമ്പോൾ ഈ പുഴു ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ തേനീച്ച പകുതി പോയി. ഈ അതിൻ്റെ റാണിയടക്കം അവർ കൂട് പിരിഞ്ഞു. അങ്ങനെയാണ് 4-5 ബോക്സിൻ്റെ ഇതെല്ലാം പോയി. ഇപ്പോൾ ഈ പ്രാവശ്യം കൂടുതലാണത്.
1: ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്.
0: അതൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. വേറെ പ്രശ്നം ഞാൻ അത്ര ഇതാക്കിയിട്ടില്ല.
1: അപ്പം തേനിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഈ വാക്സ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചു?
0: സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ ഗമ്മു ചെയ്യുന്ന, അതിപ്പോൾ കെ വി കെ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കും.

0: കാണിച്ചിട്ടുണ്ട്. ഷോക്കായിട്ടുണ്ട്. അത് ഞാൻ അവരെ അളവിലിട്ടൊരു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുത്തേന് നാട്ടുകാർ ഇപ്പോൾ വരുന്നുണ്ട്, ചില ആൾക്കാരെല്ലാം വരുന്നുണ്ട്. ചെറുത്തേൻ വേണം, മറ്റേ തേൻ വൻതേൻ വേണം. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു, ചില ആൾക്കാരെല്ലാം വരുന്നു. ചിലതെല്ലാം അവിടെ തന്നെ അടുത്ത് തൊട്ടടുത്തൊരു കടയുണ്ട്. ആ കടയിൽ നാല് കിലോ ഇങ്ങനെ അത് തീരുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ അര കിലോ വാട്ടിലാക്കിയിട്ട് ഞാൻ കൊടുക്കും.
1: ഇതിനെന്തെങ്കിലും ബ്രാൻഡ് നെയിം ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ
0: ബ്രാൻഡ്? ഞാനിപ്പോൾ സ്റ്റിക്കർ അടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം സപ്ലൈ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു സി ബി സാറെ ഇവർ അടിച്ചു തരുമെന്നാണ് ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരടിക്കണമെങ്കിൽ ഇവർ യഥാർത്ഥമായിട്ട് ഒരു തേൻ ഒരു ബാംഗ്ലൂർ ലാബ് എന്നൊരു ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് വേണം. അപ്പോൾ ലാബിൽ നിന്ന് ഒരു ബാട്ടിൽ ഇങ്ങോട്ട് വരണം, അത് അവരെ ലാബിൽ നിന്ന് ഇങ്ങോട്ട് വരണം. അതിലാണ് അത് കൊടുത്തേക്കേണ്ടത്. അതാണ് ക്ലിയർ ചെയ്ത വാട്ടിലത്. അങ്ങനെയാണ് അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് വരേണ്ടത്. അപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു അതില്ലാതെ നിങ്ങൾക്ക് അടിക്കാം, നിങ്ങളെ തേൻ തന്നെ തീരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ തേനുണ്ടെങ്കിൽ എവിടെയും പോയിട്ട് ഈ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ എവിടെയും പോയിട്ട് അത് വെക്കാം. ഇവിടത്തേക്ക് ഇപ്പം ഞാൻ ഇപ്പോൾ വാഗിലുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഞാൻ ഇവിടെ സി പി എസ് ആരെ ആടും സപ്ലൈ ചെയ്യുന്നു. സി പി എസ് ആരെയും ഉദ്യോഗസ്ഥരും എല്ലാം വാങ്ങുന്നുണ്ട് എൻ്റെ തേന്. അപ്പോൾ ചില കഴിഞ്ഞ ദിനേശ് സാറുണ്ടായിരുന്നു. അപ്പോൾ ചില അയാളോട് ചോദിച്ച ആൾക്കാർ എൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. തേൻ വേണമെങ്കിൽ അവിടെ പോയിക്കോ, എൻ്റെ വീട്ടിലേക്ക് പോയിക്കോ.
1: അപ്പോൾ അവിടത്തേക്കാണ് റെഫർ ചെയ്യുന്നത്.
0: അപ്പോൾ ആ ബോംബെക്ക് കൊണ്ടുപോകാൻ വേണ്ടി അയാൾ പറഞ്ഞിട്ടാണ് വന്ന് നോക്കി തേൻ പെട്ടികളെല്ലാം നോക്കിയിട്ട് ഞാൻ ക്ലാസ് കൊടുക്കും. വന്ന ആൾക്ക് ഞാൻ തേൻ കാണണം പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് കൊടുക്കും. ആര് വന്നാലും ഞാൻ കാണിക്കും അത്. പിന്നെ ഈയിടെ അംഗൻവാടി കുട്ടികൾക്ക് ഞാൻ അവാർഡ് കിട്ടിയിട്ടാകുമ്പോൾ കാർഷിക മേളയിൽ സംരക്ഷണ കർഷകന് അവാർഡ് കിട്ടിയല്ലോ പറഞ്ഞിട്ട് ഇപ്പോൾ അംഗനവാടി കുട്ടികളും പേരൻസ് രക്ഷിതാക്കളും വന്നിട്ട് എല്ലാവരും വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കാർഷിക ഇതെല്ലാം നോക്കണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം നോക്കി അവർ ഞാൻ തേൻ കൊടുത്തിട്ട് അവർക്ക് സ്വീകരിച്ചു. കുട്ടികൾക്ക് ഒരു തേൻ ഒരു ഇഷ്ടമല്ലേ, അങ്ങനെ തേൻ കൊടുത്തിട്ട് അവർക്ക് സ്വീകരിച്ചു. പിന്നെ അവർ കൃഷിയും ബന്ധപ്പെട്ട എല്ലാ കൃഷിയും അവർ നോക്കിയിട്ട് നല്ല ഇതാണ്. എല്ലാം വീഡിയോ ഇതെല്ലാം കൊടുത്ത് എല്ലാം മൊത്തത്തിൽ പഞ്ചായത്തിന് ഞങ്ങളുടെ പഞ്ചായത്തിലെല്ലാം കൊടുത്തു. നല്ല അങ്ങനെ കൊടുക്കുന്നുണ്ട്. കെ വി കെയിൽ ഒരു വീഡിയോ എടുത്തിരുന്നു. ആ ജയശ്രീ മേഡം വന്നിട്ട് ഒരു വീഡിയോ എടുത്തിരുന്നു, അത് മൊത്തം കൊടുത്തിരുന്നു. ഞാൻ തേന് വളർത്തുന്ന ഒരു എന്താ രീതി അതിൻ്റെ ഇതെല്ലാം കാണിച്ചിട്ട് നല്ല പച്ചക്കറി ചെയ്യുന്ന രീതി നല്ല ഇതായിട്ട് അത് പോയിട്ടുണ്ട്. അതെല്ലാം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നല്ല ആ വീഡിയോ കണ്ടിട്ട് ഒരു മംഗലാപുരത്തുനിന്ന് ഒരു കോളേജിൽ നിന്ന് എനിക്ക് വിളിച്ചു, നിങ്ങളുടെ വന്നെങ്കിൽ ഞങ്ങൾക്ക് കുറേ പഠിക്കണമെന്നുണ്ട് ഈ തേനീച്ചനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങളവിടെ വന്നാൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു, ക്ലാസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ആരും എപ്പോൾ വന്നാലും വിളിച്ചോളൂ, ഞാൻ ഇല്ല സമയത്ത് വിളിച്ചിട്ട് വരണം. അപ്പോൾ ഞാൻ ക്ലാസ് കൊടുക്കാമെന്ന് പറഞ്ഞു. കോളേജ് കുട്ടികൾ നോക്കാനുണ്ട് പറഞ്ഞിട്ട് പിന്നെ ഞാൻ മറ്റേ ഈ രണ്ട് ഇപ്പോൾ ഇത് കാറെടുക്കാൻ പഞ്ചായത്തിൽ വേറെ സ്ഥലത്ത് രണ്ട് വീട്ടിൽ ഉണ്ടായിരുന്നു. അവരവിടെ എന്നെ വിളിച്ച് പറഞ്ഞു, അവർ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞേ തേനെടുത്ത് കൊടുക്കണം. അത് ഞാൻ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ സിമ്പിൾ ചെറിയ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അവർക്ക് തേനല്ല, അവർക്കും പഠിക്കും. ഞാൻ അവരടുത്ത് എടുത്തിട്ട് എടുക്കേണ്ട രീതിയെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതുപോലെ വേറെ ഒരാളെ ഇങ്ങനെ പാണ്ടി അടൂർ പാണ്ടി അവർന്ന് ഞാൻ വിളിച്ചതിന് അവർക്കും പോയിട്ട് സഹായിച്ചു തേനെടുക്കുന്നത് പറഞ്ഞു. അതുമല്ലാതെ ഞാൻ എന്നോട് നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചിട്ട് അവർ വിളിച്ചാൽ മതി, ഇന്ന് പോലെ ചെയ്യണം, അതെല്ലാം പറഞ്ഞു കൊടുക്കായിരുന്നു.
1: ഇപ്പോഴും ഈ കെ വി കെയിലുള്ള ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കാറുണ്ട്?
0: പങ്കെടുക്കാറുണ്ട്. കാർഷിക ഇതായാലും എല്ലാം ഞാൻ പങ്കെടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുക്ക് ഞങ്ങൾ പിലിക്കോട് പോയിരുന്നു, അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ടൂർ ഉണ്ടായിരുന്നു. അവിടെ നല്ല കാർഷിക ഇത് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞ കെ വി കെൻ്റെ പരിപാടിയിൽ തന്നെ ഞങ്ങൾ വയനാട് പോയിരുന്നു കാർഷിക ഇതുമായിട്ട്. അവിടുന്ന് നല്ല മുള തൈ ഇതെല്ലാം കുറച്ച് നട്ടിട്ടുണ്ട്, വലുതായിക്കൊണ്ട് വരുന്നുണ്ട്. നല്ല ഇതെല്ലാം കാർഷിക ഇതെല്ലാം.
1: വേറെ എന്തൊക്കെയാണ് കൃഷിയുള്ളത്?
0: കൃഷി ആദ്യം ഞങ്ങൾ നെല്ല് ചെയ്യും. ഇപ്പോൾ ഒരു 20 ദിവസമുണ്ടിൽ നെല്ല് ചെയ്യും. ഈ നെല്ല് ചെയ്തിട്ട് നെല്ല് നടും. ഞങ്ങൾ പഴയ രീതിയാണ്, പഴയ ഇങ്ങനെ കള വെള്ളമിട്ടിട്ട് കളക്കും, രണ്ട് പ്രാവശ്യം കളച്ചിടുമ്പോൾ നല്ല കണ്ടായ. അപ്പോൾ അത് നടും, കൂടുതൽ നട്ട് നട്ടു കൊടുക്കും. അപ്പോൾ ഈ നെല്ല് കൊയ്തിട്ടായിട്ട് ഞങ്ങൾ ഞാനിപ്പോൾ ചെറുപയർ ആരും കാണാതെ കൃഷി നമ്മുടെ നാട്ടിലൊന്നും ആർക്കും കാണാനില്ല. ഈ ചെറുപയറിൻ്റെ തൈ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ഇത് കുട്ടികൾക്ക് അറിയാനായി എല്ലാവർക്കും അറിഞ്ഞ് ചെറുപയറാക്കും. ചെറുപയർ പിന്നെ വൻപയർ വെള്ളപ്പയറല്ലേ, അതും ചെയ്യും. അതെല്ലാം 2-3 വർഷമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അത് ഇവരെ ഈ അവാർഡ് കമ്മിറ്റിയുടെ വീഡിയോയിൽ വന്നു. അപ്പോൾ പറഞ്ഞു ഇതാരും ചെയ്യാത്ത കൃഷി ഇയാൾ ചെയ്യുന്നുണ്ടല്ലോ, നെല്ല് കൊയ്തിട്ട് അത് ചെയ്യും. അപ്പോൾ അത് നല്ല കായ്ക്കുന്ന സമയത്താണ് അവർ വന്നത്. അപ്പോൾ നല്ല ഇതാണ്. അപ്പോൾ അതെല്ലാം വീഡിയോയിൽ പോയിട്ടുണ്ട്. നല്ല അങ്ങനെ അത് നല്ല അവർക്ക് അവാർഡ് നല്ല അർഹനായത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് മുലയായിട്ട് ഞാൻ പച്ചക്കറി ചെയ്യും. ഇഷ്ടംപോലെ പച്ചക്കറി, ഇന്നിപ്പോ 1800 രൂപ പച്ചക്കറി ഞാൻ കടയിൽ കൊടുത്തിട്ട് വന്നതാണ്.
1: ഇതിനൊക്കെയുള്ള വളപ്രയോഗങ്ങൾ
0: പശുണ്ട്. അപ്പോൾ ജൈവ ഇതാണ്, ജൈവ രീതി പറഞ്ഞു. ഞങ്ങളെ നാട്ടിലല്ല മറ്റേ ചാണകം മാത്രം ഇതല്ല, വെറും ചാണകമല്ല, പച്ചില വളം. ഞങ്ങൾ ഈ പശുവിൻ്റെ തൊഴുത്തിൽ ഞങ്ങൾ ഇല അല്ലെങ്കിൽ തോല് ഇതെല്ലാം ഇടും. അപ്പോൾ ഇഷ്ടംപോലെ ചാണകം എല്ലാം മിസ്സായിട്ട് പച്ചില വളമാകും. അപ്പോൾ നല്ല വളമായിട്ട് ചെയ്യും. അങ്ങനെയാണ് വളം ഉണ്ടാക്കിയത്. പിന്നെ പൊട്ടാഷ് നമ്മൾ ഇപ്പോൾ കൃഷി ഭവൻ മുഖേന തരുന്നതാണ്. അപ്പോൾ അത് സബ്സിഡി ആയിട്ട് തരും. അത് ഞാൻ വാങ്ങും, കുമ്മായം പിന്നെ പൊട്ടാഷ്, അതിന് വേണ്ടിയിട്ടുള്ള മറ്റു ഇതെല്ലാം അവർ വാങ്ങും തരും. അപ്പോൾ അത് ഞാൻ ഗ്രാമസഭയിൽ അപേക്ഷ കൊടുക്കും. അപ്പോൾ അപേക്ഷ മുഖേന പച്ചക്കറിയിലും നെല്ലിൻ്റെതും നെൽവിത്തെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. കൃഷിയുമായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടാൽ നെൽവിത്ത് ഒരു അപേക്ഷ കൊടുത്താൽ നെൽവിത്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം 1.5 ഏക്കറിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ കപ്പ മുതൽ എല്ലാം പച്ചക്കറി മുതൽ ഇന്നിപ്പോൾ ജൂൺ മാസത്തിൽ, ഇപ്പോൾ ജൂൺ തുടക്കത്തിൽ ഞാറിടാനായി, കുറച്ച് ഞാറിടും വിത്തെല്ലാം കൊടുത്തിട്ട്. ഒരേ സമയത്ത് നെൽ ഭയങ്കര മോശമാണ്. ഈ വർഷം നല്ല നെല്ല് കിട്ടിയത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഐറ്റ് കൂടുതലുള്ള വിത്താണ് അവർ കൊടുത്തത്. അത് ഈ നെൽ വരുമ്പോൾ മഴ വരും, മോയിന്നുകൊണ്ട് മഴ വന്നാൽ ഇങ്ങനെ ചാഞ്ഞു. അപ്പോൾ ചാഞ്ഞിട്ടാകുമ്പോൾ പിന്നെ പകുതിയുള്ള വൈക്കോൽ കിട്ടും. അത് പശുവിനെ ഞങ്ങൾക്ക് വേണമല്ലോ.
1: പിന്നെ
0: വിത്ത് മാറ്റി. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിത്ത് മോശമല്ല, നല്ല നെല്ലായിരുന്നു, നല്ല നല്ല വിളയായിരുന്നു. ഇപ്പോൾ ഏകദേശം 200-225 കഴിവുണ്ട്. അതിലൊരു 50 കൊല വന്നത്, പൂക്കൊല വന്നതേ ഉള്ളൂ. പിന്നെ ഒരു 25 തെങ്ങുണ്ട്. അതിലൊരു 5-6 തെങ്ങ് കുളച്ചതുള്ളൂ, ബാക്കിയെല്ലാം ചെറുതാണ്, നല്ല ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇപ്പോൾ പുറമേ നിന്ന് പണിക്ക് പോകുന്നില്ല, എല്ലാ കർഷക ഇതിൽ തന്നെ ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ സഹായിക്കാൻ ഭാര്യയുണ്ട് മോളുണ്ട്.
1: ഭാര്യയുടെ പേര്?
0: ഭാര്യ രാജീവി.
1: മകള്
0: പ്രമീള. വലിയ മകൾ 4 കുട്ടികളാണ്. അപ്പോൾ 4 കുട്ടികളെ വലിയ മകള് മട്ടന്നൂർക്ക് വായിച്ചു, ഇരട്ടങ്കിൽ എന്ന് പറഞ്ഞ പോലെ. പിന്നെ രണ്ടാമത്തേ പെരിയ, രണ്ടാമത്തെ മകളുടെ ഭർത്താവ് ബാങ്കിലാണ്. അപ്പോൾ മൂന്നാമത്തേത് ആൺകുട്ടിയാണ്. അവന് നിർമ്മാണമായിട്ട് പോകുന്നുണ്ട്, നിർമ്മാണം കല്ലെടുക്കാൻ, ചെങ്കല്ലെടുക്കാൻ, ഇങ്ങനത്തെ പണിക്കാന്ന്. +2 വരെ പഠിച്ചു, പിന്നെ പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ നിർമ്മാണമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ മകളിപ്പോൾ +2 കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കാർഷിക കോളേജ് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ എൻട്രൻസ് എഴുതാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കർഷകനായതുകൊണ്ട്
1: കാർഷിക
0: മേഖലയിൽ ഒന്ന് നോക്കാൻ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ പഠിക്കാൻ അറിഞ്ഞിട്ടുണ്ട്.
1: കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് ഈ കാർഷിക മേഖലയിലേക്ക് വന്നത് മോശമായിട്ടില്ല,
0: നല്ല ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊരു കുന്നും പ്രദേശമാണ്, ലെവലാണ്, ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമാണ്. ഒറ്റ ഒരാളും കൃഷി ചെയ്യില്ല. എൻ്റെ അടുത്ത് വന്നാലേ കൃഷി ഉണ്ടാവും. ബോർവെല്ലുണ്ട്, സ്ഥലമുണ്ട്, ആരും ചെയ്യാൻ മടിക്കാണ്. എനിക്ക് പിന്നെ ചെറുപ്പത്തിലെ ഒരു കാർഷിക ഇതായതുകൊണ്ട് ഞാൻ ഈ കാർഷിക ഇത് ചെറുപ്പത്തിലെ പഠിച്ച, ഞാനല്ല നടന്ന, ഞാൻ നടു ചെറുപ്പത്തിലേ നടും, അത് എന്നെ എൻ്റെ അമ്മ പഠിപ്പിച്ചാണ് എനിക്ക്. അപ്പോൾ അത് ഇന്നും ഞാൻ മറന്നിട്ടില്ല. ആ നെൽകൃഷി ഇപ്പോൾ വന്നാലും ഇപ്പോൾ എവിടെ വന്നാലും നെൽകൃഷി എൻ്റെ അടുത്ത് കാണും. ഇപ്പോൾ അല്ല, വർഷകാലത്ത് ഒരു കൃഷി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മൂന്ന് കൃഷി ചെയ്യുന്നല്ലോ, നെൽകൃഷി മൂന്നും കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വർഷകാലത്ത് മാത്രമേ ചെയ്യും. അപ്പോൾ എനിക്ക് ഈ KVK-മായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എനിക്ക് സഹായിച്ചു. ഈ തേൻ വളർത്തൽ എല്ലാ ഇതിലും സഹായിച്ചു. അവർക്ക് ഏത് ഞാൻ അഭിവാദ്യം പറയും, അവർക്ക് എനിക്ക് സഹായിച്ചാൽ ഞാൻ തേനീച്ച വളർത്തൽ, പച്ചക്കറി വളർത്തൽ കൂടുതൽ ഞാൻ മുമ്പിലോട്ട് പോയതുകൊണ്ട് അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഞാൻ ഒരു നന്ദി പറയുന്നു.
1: ഏതായാലും ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയത് KVK-യിലെ ബന്ധമാണല്ലേ.
0: KVK-യുടെ ബന്ധമാണ്.

0: കാസർഗോഡ് കാരടുക്ക പഞ്ചായത്തിലെ സമ്മിശ്ര കർഷകനായ ശ്രീ എൻ വിശ്വനാഥൻ നെല്ലിയടുക്ക സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: ഇനി അരിനെല്ലിക്കയെ കുറിച്ച് ഒരു ലഘുപ്രഭാഷണം കേൾക്കാം. അരിനെല്ലിക്കയുടെ മറ്റൊരു പേരാണ് നക്ഷത്ര നെല്ലിക്ക, ശീമനെല്ലിക്ക എന്നും പറയും. പച്ചയ്ക്കും പാകം ചെയ്തും ഇത് കഴിക്കാവുന്നതാണ്. ഇലകളും പാകം ചെയ്ത് ചെറിയ അളവിൽ ഉപയോഗിക്കാം. 8 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ചെറുമരമാണ് അരിനെല്ലി. കായ്കൾ കുലകളായാണ് ഉണ്ടാകുക. പുളിയും കരുകരുപ്പുമുള്ള കായ്കൾക്ക് ഇളം മഞ്ഞ നിറമാണ്. ഔഷധഗുണമുള്ള ഇലകൾ വൈറസ് പോലുള്ള രോഗാണുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നു. കൂടാതെ വാദം, മഞ്ഞപ്പിത്തം, ചൊറിച്ചിൽ, മോണരോഗങ്ങൾ എന്നിവയ്ക്കെതിരെയും ഗുണം ചെയ്യും. ആസ്മ പോലുള്ള രോഗങ്ങളുടെ ശമനത്തിന് വിത്ത് ഉപയോഗിക്കുന്നുണ്ട്. വേരിലും തൊലിയിലും വിഷാംശമുണ്ട്. കായ്കൾ ഉപ്പിലിട്ടും അച്ചാറായും ചമ്മന്തിയായും കറികളിൽ പുളിക്കു വേണ്ടി ചേർത്തും പഞ്ചസാര ലായനിയിൽ വിളയിച്ചുമെല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഫിലിപ്പീൻസ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ വിനാഗിരിയുണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. കായ്കളിൽ വൈറ്റമിനുകളും ധാതുക്കളും നിരോക്സികാരികളും അടങ്ങിയിരിക്കുന്നു. വിത്തുവഴിയും തണ്ട് മുറിച്ചു നട്ടും പതിവച്ചും ഒട്ടിച്ചും പുതിയ ചെടികൾ ഉണ്ടാക്കാം. വിത്തുകൾ നട്ടാൽ കായ്ക്കുവാൻ വേണ്ടി 7 മുതൽ 8 വർഷം എടുക്കും. മറ്റു മാർഗങ്ങളിലൂടെ 2 മുതൽ 3 വർഷം കൊണ്ട് കായ്ക്കും. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം തൈ നടാൻ. എല്ലാത്തരം മണ്ണിലും അരിനെല്ലി വളരും. നല്ല നീർവാർച്ചയും ജൈവാംശവുമുള്ള മണ്ണാണ് നല്ലത്. സ്ഥലമില്ലെങ്കിൽ വലിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലായി ടെറസിൽ വയ്ക്കാവുന്നതാണ്. നിലം നന്നായി കിളച്ചൊരുക്കി കുമ്മായം ചേർത്ത ശേഷം 1 ആഴ്ച കഴിഞ്ഞ് 5 x 5 മീറ്റർ അകലത്തിൽ കുഴികളെടുത്ത് ട്രൈക്കോഡെർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകം അടിവളമായി ചേർത്ത് തൈകൾ നടാവുന്നതാണ്. തുടർന്നും ജൈവവളങ്ങൾ മാത്രം നൽകിയാൽ മതിയാകും. ട്രൈക്കോഡെർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയെല്ലാം നൽകാം. ജൈവവളം 10 കിലോ വരെ ഒരു ചെടിക്ക് നൽകാവുന്നതാണ്. തൈകൾ നന്നായി പിടിച്ച് കിട്ടുന്നതുവരെ നനയ്ക്കുക. അതിനുശേഷം ഇലകൾ കൊണ്ട് പുത നൽകിയാൽ മതി. വളരുമ്പോൾ ശിഖരങ്ങൾ ഇടയ്ക്ക് മുറിച്ചുകൊടുത്ത് വിളവെടുപ്പിന് സൌകര്യപ്രദമായ ഉയരത്തിൽ നിർത്തുക. കായ്കൾ പൊഴിഞ്ഞു തുടങ്ങുന്നത് വിളവെടുപ്പിന് സമയമായി എന്ന് സൂചിപ്പിക്കുന്നു. അരിനെല്ലിയിൽ കാര്യമായ രോഗകീടങ്ങൾ കാണാറില്ല. ആവശ്യമെങ്കിൽ വേപ്പെണ്ണ, ബിവേറിയ 20 ഗ്രാം എന്നിവ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നൽകുക. അരിനെല്ലിക്കയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
0: ഇന്നത്തെ കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ PV പ്രഭാത്. കിസാൻ വാണി, കിസാൻ വാണി,
2: കിസാൻ വാണി. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
5: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കണ്ണൂർ 27,667 രൂപ, കാഞ്ഞങ്ങാട് 28,000 രൂപ, കാസർഗോഡ് 36,000 രൂപ, തളിപ്പറമ്പ 27,400 രൂപ. കൊപ്ര കിൻഡലിന് കണ്ണൂർ 14,200 രൂപ, തലശ്ശേരി 13,500, കാസർഗോഡ് 16,000 രൂപ, തളിപ്പറമ്പ 14,000 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി തളിപ്പറമ്പ് 4,600 രൂപ, കാസർഗോഡ് 4,200 രൂപ. കുരുമുളക് കിൻഡലിന് തലശ്ശേരി തളിപ്പറമ്പ് 68,000 രൂപ, കാഞ്ഞങ്ങാട് കാസർഗോഡ് 66,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ് 21,000 രൂപ, കാഞ്ഞങ്ങാട് 22,000 രൂപ. കശുവണ്ടി കിൻഡലിന് തളിപ്പറമ്പ 13,800 രൂപ, കാസർഗോഡ് 13,500, തലശ്ശേരി 13,300 രൂപ, കാഞ്ഞങ്ങാട് 13,200 രൂപ. കൊട്ടപ്പാക്കി കിൻഡലിന് തളിപ്പറമ്പ 42,500, കാഞ്ഞങ്ങാട് 46,000, കാസർഗോഡ് 52,500, തലശ്ശേരി 40,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് കണ്ണൂർ 3,900 രൂപ, തലശ്ശേരി 4,200 രൂപ, തളിപ്പറമ്പ 4,000 രൂപ, കാഞ്ഞങ്ങാട് 4,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100-ന് കണ്ണൂർ 570 രൂപ, തളിപ്പറമ്പ 600 രൂപ, തലശ്ശേരി 590 രൂപ. അടയ്ക്കാ പഴുത്തത് 1,000-ന് തലശ്ശേരി 3,500, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായി മഴയുണ്ടായി. മങ്കൊമ്പ് അങ്ങാടിപ്പുറം 7 സെന്റിമീറ്റർ വീതം കനത്ത മഴ പെയ്തു. മണ്ണാർക്കാട് ഉറുമി 6 സെന്റിമീറ്റർ വീതവും കരിപ്പൂർ വിമാനത്താവളം കോട്ടയം കൊയിലാണ്ടി തലശ്ശേരി വടകര 5 സെന്റിമീറ്റർ വീതവും കണ്ണൂർ കായംകുളം കുമരകം തൃത്താല വെങ്കുറിഞ്ഞി കരുമാടി വടവാതൂർ ഉടുമ്പന്നൂർ കുന്നമംഗലം 4 സെന്റിമീറ്റർ വീതവും കോഴിക്കോട് കൊച്ചി വിമാനത്താവളം ആലുവ മണ്ണാർക്കാട് വടകര റാന്നി ആലുവ ഒറ്റപ്പാലം പള്ളുരുത്തി നേര്യമംഗലം 3 സെന്റിമീറ്റർ വീതവും തൊടുപുഴ എറണാകുളം സൗത്ത് ചാലക്കുടി പറമ്പിക്കുളം ആലത്തൂർ നൂറനാട് ആനയിറങ്കൽ ഡാം കളമശ്ശേരി ആതിരപ്പള്ളി ലോവർ ഷോളയാർ തെന്നല ചെറുവാഞ്ചേരി 2 സെന്റിമീറ്റർ വീതവും വെള്ളാനിക്കര നെയ്യാറ്റിൻകര കുരുടാമണ്ണിൽ കായംകുളം ഹരിപ്പാട് പീരുമേട് ഒറ്റപ്പാലം പട്ടാമ്പി മഞ്ചേരി നിലമ്പൂർ അമ്പലവയൽ വൈക്കം മുനക്കൽ പാലയമാട് നിലമ്പൂർ വിലങ്ങാട് കൽപ്പറ്റ പടമല കബനിഗിരി 1 സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ കൂടിയ താപനിലയിൽ വലിയ മാറ്റമുണ്ടായില്ല. എങ്കിലും കോഴിക്കോട് പാലക്കാട് കൊല്ലം ജില്ലകളിൽ കൂടിയ താപനില സാധാരണയിലും അധികമായിരുന്നു. മറ്റു ജില്ലകളിൽ കൂടിയ താപനില സാധാരണ നിലയിൽ തുടർന്നു. ഏറ്റവും കൂടിയ താപനിലയായ 38.8 ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് രേഖപ്പെടുത്തി. ഇന്നു മുതൽ അടുത്ത 7 ദിവസങ്ങളിൽ കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. ഇന്ന് 7:35 സയൻസ് കഫേ, 8 മണിക്ക് കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവീഥികളിൽ, 10 മണിക്ക് കഥകളി പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
6: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. യു എയിലെ ഫുജേറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി യുഡിഎഫ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് ബിജെപി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽച്ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. ICC പുരുഷ T20 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. UAE ഫുജേറയിലുണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. സാധാരണക്കാരെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യം വച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് UAE ഫുജേറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിനെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഔദ്യോഗികമായി സ്വീകരിച്ചു. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ 10th വാർഷികത്തിലാണ് ടോലാമിന്റെ സന്ദർശനം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിയറ്റ്നാം പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഒരു റിപ്പോർട്ട്.
7: തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ TVK സ്വന്തമാക്കിയത്. ചെന്നൈയ്ക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. 234 നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളും AIADMK 47 സീറ്റുകളുമാണ് നേടിയത്. അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. ഗവർണർ രാജി അംഗീകരിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിപക്ഷമായി തന്റെ പാർട്ടി പ്രവർത്തിക്കുമെന്ന് സ്റ്റാലിൻ പ്രസ്താവനയിൽ അറിയിച്ചു. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പ്രതികരിച്ചു. കുടുംബ രാഷ്ട്രീയത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും എതിരായ ജനവിധിയാണിതെന്ന് BJP നേതാവ് കെ അണ്ണാമലൈ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ട് തട്ടിപ്പും ഉണ്ടായെന്ന് അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിലവിലെ നിയമസഭയുടെ കാലാവധി ഈ മാസം 7 അവസാനിക്കുമെന്നും അതിനുശേഷം ആർക്കും സഭയിൽ തുടരാനാകില്ലെന്നും BJP വ്യക്തമാക്കി. മമതാ ബാനർജി ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്നും ഭരണഘടനാപരമായ സ്തംഭനാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ നിയമപരമായി നേരിടുമെന്നും BJP നേതാവ് ബിമൽ ശങ്കർ നന്ദി ആകാശവാണിയോട് പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തെ തുടർന്ന് പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് BJP. ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പശ്ചിമബംഗാൾ അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി JP നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം നിർണായക വിജയം നേടിയതിന് പിന്നാലെ പുതിയ സർക്കാർ രൂപീകരണം സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് തുടക്കമായി. പുതുച്ചേരി BJP സംസ്ഥാന പ്രസിഡന്റ് VP രാമലിംഗത്തിന്റെ അധ്യക്ഷതയിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP MLA മാർ, കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന, മറ്റ് മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാടിപ്പേട്ട MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട A. നമശിവായത്തെ BJP നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
6: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. വികസന സഹകരണം ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന സ്തംഭമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരുരാജ്യങ്ങളും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ഡിജിറ്റൽ പരിവർത്തനം, സാംസ്കാരിക കൈമാറ്റം, കായിക ഡിജിറ്റൽ പേയ്മെന്റുകൾ തുടങ്ങിയ മേഖലകളിലെ ധാരണാപത്രങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
9: We reviewed the entire gamut of India-Jamaica relations. We identified new avenues for further strengthening our partnership. We have signed several important agreements and we discussed effective implementations of MOUs which have been recently concluded in the fields of digital transformation, cultural exchange, sports and digital payments to ensure tangible outcomes on the ground.
6: IPL ക്രിക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ ചെന്നൈ 6th ഡൽഹി 7th. ICC പുരുഷ T20 റാങ്കിങ്ങിൽ 1st നിലനിർത്തി ഇന്ത്യ. 275 റേറ്റിംഗ് പോയിന്റുകളുമായാണ് ഇന്ത്യ 1st സുരക്ഷിതമാക്കിയത്. 262 പോയിന്റുമായി ഇംഗ്ലണ്ട് 2nd, 258 പോയിന്റുമായി ഓസ്ട്രേലിയ തൊട്ടു പിന്നിലുമാണ്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. UAE ഫുജൈറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി UDF. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് BJP. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽച്ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. ICC പുരുഷ T20 റാങ്കിങ്ങിൽ 1st നിലനിർത്തി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ. ജലക്ഷാമത്തിന്റെയും വരൾച്ചയുടെയും പ്രധാന കാരണങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ, വ്യക്തിപരമായും സാമൂഹികമായും സ്വീകരിക്കാവുന്ന പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തെ ആധാരമാക്കി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ബി ഷാബിയുമായി നടത്തിയ ചർച്ചയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച സയൻസ് കഫേയിലൂടെ നമ്മൾ കേട്ടല്ലോ. മഴവെള്ള സംഭരണം, ജലസംരക്ഷണ ശീലങ്ങൾ, പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ എങ്ങനെ വരൾച്ച പ്രതിസന്ധി പരിഹരിക്കാമെന്നും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രീ ഷാബി സംസാരിക്കുന്നു ഇന്ന് സയൻസ് കഫേയിൽ.
1: അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വാട്ടർ വളണ്ടിയർമാർ അല്ലേ, എനിക്ക് തോന്നുന്നു ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു. വാട്ടർ വളണ്ടിയർമാരെ നിയോഗിച്ചുകൊണ്ട് ഒരു സർവേ നടക്കുന്നു ഇല്ല, ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട്?
2: വാട്ടർ വളണ്ടിയർ എന്ന് പറയുന്നത് ഒരു സങ്കല്പമായിട്ട് ഹരിത കേരള മിഷനും അതുപോലെ മോർ എന്ന് പറയുന്ന ഒരു സംഘടന, പിന്നെ അതിനകത്തേക്ക് ശുചിത്വ മിഷനും അതുപോലെ ഭൂജല വകുപ്പും കൂടുകയാണ് ചെയ്തത്. നമുക്ക് അതിന് അങ്ങനെ ഒരു ചിന്തയിൽ വന്നത് തന്നെ നമ്മുടെയൊക്കെ ജനങ്ങളുടെ മനസ്സിലും നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു കാര്യം, ജലവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ശുചിത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എല്ലാം സർക്കാർ ചെയ്യേണ്ടതാണ്. ജനങ്ങള് അതിനകത്ത്
1: റോളില്ല,
2: സർക്കാർ ചെയ്ത് നമുക്ക് തരേണ്ടതാണ്. ഇപ്പൊ വെള്ളമാണെങ്കിലും എനിക്ക് വെള്ളം സർക്കാർ കൊണ്ടുവന്ന് തരേണ്ടതാണ്, ജലസംരക്ഷണം സർക്കാർ ചെയ്യേണ്ടതാണ്, എല്ലാം അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഇടയിലുണ്ട്. അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ജനകീയമായി ഈ ജലസംരക്ഷണ പ്രവർത്തനം വളരെ എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്ഥലമാണ് കാട്ടാക്കട, തിരുവനന്തപുരത്തെ കാട്ടാക്കട. അപ്പൊ കാട്ടാക്കട മണ്ഡലത്തില് അവിടുത്തെ MLA അതുപോലെ ജനപ്രതിനിധികളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ കാട്ടാക്കട സെമി ക്രിറ്റിക്കൽ ഏരിയയിൽ പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ജലത്തിന്റെ കാര്യത്തിൽ. അപ്പൊ അവിടെ ജനകീയമായ ഇടപെടലുകളോടുകൂടെ അതിനെ നമുക്ക് സേഫ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി, അത് വളരെ നല്ല രീതിയിൽ വിജയിച്ചു. ഇപ്പൊ കാട്ടാക്കട ഉൾപ്പെടുന്ന മണ്ഡലം എന്ന് പറയുന്നത് സേഫ് ബ്ലോക്കിലാണ്.
1: അപ്പൊ
2: ആ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലതും, വീട് കുട്ടികൾ തൊട്ട് ഓരോ വീട്ടിലും നേരത്തെ പറഞ്ഞ പോലെയുള്ള ജല ഉപഭോഗത്തിൽ കുറവ് വരുത്തി, പമ്പിംഗ് കുറച്ചു, പലയിടത്തും ഉപയോഗിക്കാതെ കിടന്നിരുന്ന കിണറുകൾ, പൊട്ടക്കിണറുകൾ പോലെയുള്ളതൊക്കെ ഉപയോഗയോഗ്യമാക്കി, ധാരാളം കുളങ്ങൾ വൃത്തിയാക്കി, തോടുകൾ ശുചിയാക്കി, അങ്ങനെ ജല സംഭരണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. എല്ലാ വീടുകളിലും റീചാർജ് നിർബന്ധമാക്കി, സർക്കാർ സ്ഥാപനങ്ങളിലെ റീചാർജൊക്കെ ഭൂജല വകുപ്പ് ചെയ്തു, സ്വകാര്യ വീടുകളിലൊക്കെ കിണറുകളുടെ റീചാർജ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ജനങ്ങൾ തന്നെ
1: ഏറ്റെടുത്തു. ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിലൂടെ പറഞ്ഞു വരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ സ്കൂൾ കുട്ടികളിൽ നിന്നൊക്കെ തന്നെ ഇതിന്റെ ഒരു ബോധവൽക്കരണം, ഇപ്പൊ വെള്ളം ഉപയോഗിക്കുന്നതിന്റെ കാര്യത്തില് അമിതമായ വെള്ളം ഉപയോഗിക്കുന്നതിനെതിരെ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയൊക്കെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് അല്ലേ?
2: അതെ. അപ്പൊ അങ്ങനെ ഇത് സാധ്യമാണ്, ജനകീയമായ ഒരു മുന്നേറ്റത്തിലൂടെ ജലവിധാനം അല്ലെങ്കിൽ ജലത്തിന്റെ ഗുണനിലവാരം ഒക്കെ വർദ്ധിപ്പിക്കാനും നമ്മുടെ വരൾച്ച പ്രതിരോധിക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യമാണ് കാട്ടാക്കടയിൽ നമ്മൾ
1: തെളിയിക്കപ്പെട്ടത്.
2: അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് കണ്ണൂരും നമുക്ക് ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയുടെ പുറത്താണ് ഈ വാട്ടർ വളണ്ടിയർ എന്നുള്ളൊരു ഇത്. അത് തികച്ചും സന്നദ്ധമായ രീതിയിലാണ്. ഇതില് താല്പര്യമുള്ള ജനങ്ങളും അതുപോലെ സംഘടനകള്, വിദ്യാർത്ഥികള്, അവരെല്ലാം ചേർന്നുകൊണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം തന്നെ പലരും അറിയാത്തതോ അല്ലെങ്കിൽ അവര് വിസ്മരിക്കുന്നതാണ്. അങ്ങനെയുള്ളവരെ ബോധവൽക്കരിക്കുക. ഓരോ നാട്ടിലും ഇപ്പം ഓരോ സ്ഥലത്തുള്ള ഇഷ്യൂസ്, ജലവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് പലതും പലതരത്തിലായിരിക്കും. അപ്പൊ അതിനകത്തുനിന്ന് എന്റെ നാട്ടിലെ ഈ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കണം എന്ന് അവിടുത്തെ ജനകീയ കൂട്ടായ്മ തന്നെ ആലോചിക്കുന്നു. അത് അവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു ദിവസം അതിന് അവര് കൂട്ടായ്മയായിട്ട് ഇറങ്ങുന്നു, അവരത് പരിഹരിക്കുന്നു. അതേസമയം അത് പരിഹരിക്കാൻ സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയോ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയോ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നുന്ന പക്ഷം അത് അവർക്ക് ആവശ്യപ്പെടാം. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ കണ്ണൂരിന്റെ ഭൂജല വിധാനം അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഉയർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ തുടങ്ങിയതാണ് വാട്ടർ വാളണ്ടിയർ.
1: നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയ ഒരു കാര്യം, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, കേരളം വല്ലാതെ ചുട്ടുപൊള്ളുന്നു, വരൾച്ച, അതോടൊപ്പം തന്നെ താപനിലയിലുള്ള ഉയർച്ച വല്ലാത്ത രീതിയിൽ ഉയരുന്നു. ഇതൊക്കെ നമ്മുടെ ഈ വാട്ടർ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ് ഇല്ലേ? ഈ ഒരു വ്യതിയാനത്തിൽ നയിച്ച ഒരു പ്രധാന കാരണം എന്തായിരിക്കും, എങ്ങനെയാണ് അതിനെ നമ്മൾക്ക് നിർവചിക്കാൻ പറ്റുക?
2: ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ആഗോളതലത്തില് ഒരുപാട് വർഷത്തെ നമ്മുടെ മനുഷ്യന്റെ ഇടപെടലുകളിലൂടെ ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. മുന്നേ ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് മറ്റേ ഓസോൺ പാളിയിലെ ശോഷണവും, അത് കൂടുതൽ റേഡിയേഷൻ ഭൂമിയിലേക്ക് ഉണ്ടാക്കും, അത് നമ്മുടെ ചൂട് വർദ്ധിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കും. വനനശീകരണം പോലുള്ളത് ഒഴിവാക്കണം എന്നും കൂടുതൽ പച്ചപ്പ് വെച്ചുപിടിപ്പിക്കണം, അതുപോലെ ഭൂമിക്ക് ഉപദ്രവമായിട്ടുള്ള പല വാതകങ്ങളും ഇപ്പം സി എഫ് സി പോലുള്ള
1: റെഫ്രിജറേറ്റർ എന്നൊക്കെയുള്ള സി എഫ് സി വാതകങ്ങൾ. അപ്പൊ സമീപകാലത്തായിട്ട് ആളുകൾ എയർ കണ്ടീഷണറാണ്
2: കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മള് പെട്ടെന്ന് ഉള്ള പരിഹാര മാർഗങ്ങളിലേക്കാണ്, ദീർഘകാല പരിഹാര മാർഗങ്ങളിലേക്ക് പോവാതെ പെട്ടെന്നുള്ള, ഇപ്പം ചൂട് കൂടിയാൽ നമ്മൾ എ സി ഇല്ലിരുന്നാൽ താപനില കുറയ്ക്കാം, അപ്പൊ എ സി വെക്കാം എന്നുള്ള ഒരു രീതി,
1: എല്ലാ മുറികളിലും
2: എ സി അതെ ആ രീതിയിലേക്ക് മാറി. അപ്പം മുന്നേ അത് പൈസക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം പ്രാപ്യമായ ഒരു കാര്യമാണ്, ഇപ്പൊ അത് അങ്ങനെയല്ല, ആർക്കും ചെയ്യാവുന്ന
1: രീതിയിലേക്ക് ഡിസ്കൗണ്ടിലൊക്കെ കൊടുക്കാൻ, ഓഫറുകളൊക്കെ കൊടുക്കാൻ സ്ഥാപനങ്ങൾ
2: തയ്യാറാണ്. അപ്പൊ നമ്മള് ലോങ് ടേം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വനനശീകരണം കുറയ്ക്കുകയും അതുപോലെ പച്ചപ്പുകൾ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ആഗോളതാപനത്തെ നേരിടേണ്ടത്. അതുപോലെ ജലസംരക്ഷണവും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രകൃതിദത്തമായി നമ്മുടെ താപനില കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു രീതിയിലല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും പോകുന്നത്.
1: അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കടലിന്റെ സമുദ്ര ഉപരിതലത്തിലുള്ള താപനിലയിലുള്ള വലിയൊരു വ്യതിയാനം, ഇപ്പൊ ചക്രവാതത്തിനെ എതിർത്തുകൊണ്ട് പ്രതിചക്രവാതം ഒക്കെ സംഭവിക്കുന്നൊക്കെ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ ഈ ഒരു പ്രതിഭാസത്തിലേക്ക് വരുന്നത് ആഗോള തലത്തിലുള്ള ഒരു വിഷയം തന്നെയാണ്. എന്നിരുന്നാലും കേരളത്തിലേക്ക് ഈ അടുത്ത കാലത്താണ് അത് കൂടുതൽ ഇത്തരത്തിലേക്ക് ബാധിച്ചിട്ടുള്ളത് ഇല്ലേ?
2: അതെ അതെ, അത് നമ്മള് ഒരുപാട് അത് പ്രകൃതി ദത്തമായൊരു പ്രതിഭാസം കൊണ്ട് തന്നെയാണ് കേരളം അങ്ങനെ നിൽക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗങ്ങളിൽ മുഴുവനുള്ള നമ്മുടെ പശ്ചിമഘട്ടവും ഒരു ഭാഗത്തുള്ള കടലും, അപ്പം മറ്റുള്ള നമ്മുടെ തൊട്ട് കിടക്കുന്ന തമിഴ്നാടിന്റെയും കർണാടകയുടെയും കാലാവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥ കേരളത്തിൽ രൂപപ്പെടാനുണ്ടായത് ആ പശ്ചിമഘട്ടത്തിന്റെ ഇത് തന്നെയാണ്. പക്ഷെ നമ്മള് വികസനത്തിന്റെ ഭാഗമായിട്ട് പശ്ചിമഘട്ടത്തിലും നമ്മൾ ഇടപെടലുകൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ
1: ഒഴിവാക്കാൻ
2: കഴിയില്ല, കാരണം വികസനത്തിന്റെ ഭാഗമായിട്ട് അതെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ അപ്പം അതിന് ഒപ്പം തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇപ്പം ഹരിത കേരളം മിഷനൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പച്ചത്തുരുത്തുകൾ അങ്ങനെയൊക്കെ നമ്മുടെ മറ്റേ മിയാവാക്കി ഫോറസ്റ്റ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇപ്പം നമ്മുടെയൊക്കെ ഒരു ധാരണ കോർപ്പറേഷൻ ഏരിയയിലൊക്കെ ഇവിടുന്ന് വനം എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല, നമുക്ക് ഒരു ചെറിയ സ്ഥലമുണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു വനം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവന്നത് ഹരിത കേരളം മിഷനൊക്കെയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്ത് നമ്മുടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്റെ പറമ്പിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് എനിക്ക് ചെയ്യാം.
1: തീർച്ചയായിട്ടും
2: ആ രീതിയിലേക്ക് വന്നാലും ആഗോളതാപനം മുഴുവൻ നമുക്ക് മാറ്റാനോ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തെ മുഴുവൻ നമുക്ക് മാറ്റിമറിക്കാനൊന്നും കഴിയില്ല. പക്ഷെ എന്നാലും നമ്മുടെ ലോക്കൽ കാലാവസ്ഥ നമ്മൾ പറയുന്ന ഇതുണ്ടല്ലോ, ആ കാലാവസ്ഥയെ നമുക്ക് മാറ്റാൻ കഴിയും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റം കഴിയും.
1: അതിന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഇപ്പൊ പാലക്കാട് മേഖലയിൽ ഇപ്പൊ സമീപകാലത്തായിട്ട് പാലക്കാടാണ് വലിയ ചർച്ച ചെയ്യപ്പെടുന്നത്, ഏറ്റവും ഉയർന്ന താപനില. അത് ഒരുപക്ഷെ ഈ തമിഴ്നാടിന്റെ ഒരു സമീപ്യമായിരിക്കും ഇല്ലേ?
2: അതെ, പാലക്കാടിന്റെ അതാണ് ഞാൻ പറഞ്ഞത്. ഈ പശ്ചിമഘട്ടത്തിന്റെ
1: ഇടനാഴി, അവിടെ
2: ഇടനാഴി പാലക്കാട് മാത്രമാണ്, പാലക്കാട് ഗ്യാപ്പാണ് ശരിക്കും പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലൊരു വിടവ് എന്ന് പറയാനുള്ളത്. അപ്പം പശ്ചിമഘട്ടം എത്രമാത്രം ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു എന്നുള്ളത് അറിയാൻ നമുക്ക് കേരളത്തിലെ ഈ 14 ജില്ല എടുത്താൽ മതി. കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാടാണ്. അതിന് കാരണം ആ പാലക്കാട് ഗ്യാപ്പാണ്. അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള ജില്ലകളിൽ അത്രയും ടെമ്പറേച്ചർ വരുന്നില്ല. ഇപ്പൊ മലയോര മേഖലകളിലേക്ക് പോകുമ്പോൾ ഇടുക്കി വയനാട്ടിലൊക്കെ തണുപ്പ് വരുന്നത് ആ പശ്ചിമഘട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ്. അതേസമയം കടലോര ജില്ലകളിലേക്ക് വരുമ്പോൾ ഹ്യൂമിഡിറ്റിയുടെ ഇഷ്യൂ കൂടെ വരും. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ താപനിലയിലുള്ള വർദ്ധനവ് കൂടുതലായിട്ട് ഉണ്ടാവും, സമുദ്രമായിട്ട് ബന്ധപ്പെട്ട.
1: ഭൂജല വകുപ്പിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഈ പരിസ്ഥിതി സംരക്ഷണം, ഭൂജല നിരപ്പിന്റെ ഉയർച്ച, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്?
2: കാലോചിതമായ മാറ്റം ഭൂജല വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഭൂജല വകുപ്പ് ആദ്യം സ്ഥാപിതമാകുന്ന സമയത്ത് കൃഷിക്കും കുടിവെള്ളത്തിനുമൊക്കെ ആയിട്ടുള്ള കുഴൽക്കിണറുകളുടെ നിർമ്മാണം, അതിൻ്റെ സർവേ, സ്ഥാനനിർണയം, അത് കഴിഞ്ഞ് അവിടെ കുഴൽക്കിണർ നിർമ്മാണം, കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കൽ, ഇങ്ങനെയുള്ള പദ്ധതികൾ മാത്രമായിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് തിരിയേണ്ട ഒരു ആവശ്യകത വന്നപ്പോൾ, വർഷങ്ങളായിട്ട് ഇപ്പം ആർട്ടിഫിഷ്യൽ റീചാർജ്, കൃത്രിമ ജലസംപോഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം കണ്ണൂർ ജില്ലയിലെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരുപാട് കിണർ റീചാർജ് പദ്ധതികൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ വ്യക്തികൾക്ക് കിണർ റീചാർജ് ചെയ്യാനുള്ള പദ്ധതികളില്ല, അത് പഞ്ചായത്തുകൾ വഴിയാണ് ചെയ്യുന്നത്. അതേസമയം സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുസ്ഥലങ്ങളിലുള്ള റീചാർജ് പദ്ധതികളൊക്കെ ഭൂജല വകുപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണൂരത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ കിണർ റീചാർജ്, റീചാർജ് പോണ്ടുകൾ, റീചാർജ് പിറ്റുകൾ, അതുപോലെ പൊതു സ്ഥലങ്ങളിലും അതുപോലെ തോടുകളിലുള്ള ചെക്ക് ഡാമുകൾ, ഇതൊക്കെ ഭൂജല വകുപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളിലുള്ള അവബോധമാണ്. അപ്പോൾ അത്

0: ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മൾ വിവിധ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങളെ, ജനപ്രതിനിധികളെ, അതുപോലെ വിദ്യാർത്ഥികളെ ഒക്കെ ഈ ജലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ധാരാളം ബോധവൽക്കരണ സെമിനാറുകളും ഭൂജല വകുപ്പ് നടത്തി
1: വരുന്നുണ്ട്. ഇപ്പം ഇടക്കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ചില കാര്യങ്ങളാണ്, ഇപ്പം കുഴൽക്കിണറുകളുടെ അമിതമായിട്ടുള്ള നിർമ്മാണം അത് വലിയ രീതിയിലുള്ള ജലവിധാനത്തെ ബാധിക്കുന്നു എന്നുള്ളത് അത് ശരിയാണോ?
0: കുഴൽക്കിണറുകൾ നമുക്ക് ആവശ്യമായ സ്ഥലങ്ങളുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു പ്രദേശത്തിന് അനുയോജ്യമായ കിണർ സ്ട്രക്ചർ ഏതാണോ അതാണ് അവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഇപ്പം ഒരു സ്ഥലത്ത് ധാരാളം വെള്ളം തുറന്ന കിണറിൽ തന്നെ കിട്ടുന്ന അക്യുഫറിൽ ധാരാളം വെള്ളമുണ്ട്, അവിടെ തുറന്ന കിണറിൽ ധാരാളം വെള്ളം കിട്ടുമെന്നുണ്ടെങ്കിൽ അവിടെ കുഴൽക്കിണർ കുഴിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ചില സ്ഥലങ്ങളിൽ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ കുഴൽക്കിണർ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പം സ്ഥലത്തിനനുസരിച്ചായിരിക്കണം ഏത് സ്ട്രക്ചർ വേണം എന്ന് തീരുമാനിക്കുക.
1: അത് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റുമോ?
0: കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ഭൂജല വകുപ്പ് സർവേ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആ സ്ഥലത്തിൻ്റെ ജിയോളജി, അവിടുത്തെ സ്ഥലത്തിലെ എത്ര ഭൂജലം അവൈലബിൾ ആണ്, ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ അവിടെ ഏത് സ്ട്രക്ചറാണ് അവിടുത്തെ സ്ഥലത്തിന് അനുയോജ്യം അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതേസമയം കുഴൽക്കിണറിൻ്റെ ഒരു അമിതമായ ഒരു ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അത് ജലവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ല, സൗകര്യം നോക്കിയിട്ടാണ്. ഇപ്പോൾ കുഴൽക്കിണറാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കിണറായി, പിന്നെ ചെലവ് കുറവാണ്, ഓപ്പൺ വെല്ലിനെ സംബന്ധിച്ചോളം ചെലവ് കുറവാണ്. പിന്നെ സ്ഥലം, കുറച്ച് സ്ഥലം മതി കുഴൽക്കിണർ കുഴിക്കാൻ, മറ്റതിന് കൂടുതൽ സ്ഥലം വേണം. അപ്പം നമ്മൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കുഴൽക്കിണറാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് തീരുമാനിക്കുന്നതാണ്. അങ്ങനെയല്ല വേണ്ടത്, ആ സ്ഥലത്തിന് അനുയോജ്യം ഏതാണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ കുഴൽക്കിണർ കുഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല, ഏത് സ്ട്രക്ചറാണെങ്കിലും കുഴിക്കുന്നതല്ല, അതിൽ നിന്ന് എടുക്കുന്ന പമ്പിങ്ങിന്റെ റേറ്റിനനുസരിച്ചാണ് നമുക്ക് ജലവിധാനത്തിൽ മാറ്റങ്ങൾ വരിക. ബോർവെല്ലിന്റെ സംബന്ധിച്ചോളം വേറൊരു കാര്യമുള്ളത്, ആളുകൾ ഇത് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിലും കുഴൽക്കിണറിന്റെ ക്വാളിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഓപ്പൺ വെല്ലാണ് നല്ലത്. ഇപ്പം നമ്മൾ ഗുണനിലവാര പരിശോധന നടത്തുമ്പോൾ ഓപ്പൺ വെല്ലിൻ്റെയും ബോർവെല്ലിൻ്റെയും പരിശോധിക്കുമ്പോൾ എപ്പോഴും ക്വാളിറ്റി മോശമാണ് ബോർവെല്ലിൽ വരുന്നത്. കാരണം ഒന്ന്, അത് ഡെപ്ത് കൂടുതൽ ഡെപ്ത് നിന്ന് എടുക്കുന്ന വെള്ളമാണ്. രണ്ടാമത് റീചാർജ്. ഇപ്പോൾ ഒരു ഓപ്പൺ വെല്ലിലെ വെള്ളം എന്ന് പറയുന്നത് അടുത്ത മഴയത്ത് വീണ്ടും റീചാർജ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത് പുതിയതായി മാറും ആ വെള്ളം,
1: ക്വാളിറ്റി കൂടുതൽ,
0: ക്വാളിറ്റി നന്നാവും. അതേസമയം ബോർവെൽ അങ്ങനെയല്ല, റീചാർജ് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഓപ്പൺ വെല്ലിന് സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ബോർവെല്ല് കുഴിക്കാതെ ഓപ്പൺ വെല്ല് തന്നെ പരമാവധി ചെയ്യുന്നതാണ് നല്ലത്.
1: ഓപ്പൺ വെല്ലാണ് ഏറ്റവും നല്ലത്.
0: നല്ലല്ലേ?
1: ഓക്കെ. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇപ്പം നമ്മൾ ഈ വേനൽ ചൂട് അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മഴവെള്ളത്തെക്കുറിച്ചിട്ടും കിണർവെള്ളത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ജനങ്ങളോടായിട്ട് കൊടുക്കാനൊരു സന്ദേശം എന്താണ്?
0: സന്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ ജീവൻ നിലനിൽക്കാൻ. ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ ചന്ദ്രനിലും ചൊവ്വയിലും വരെ പര്യവേഷണങ്ങൾ നടത്തി, പക്ഷെ ഇന്നേ വരെ ജീവനുള്ള മറ്റൊരു ഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഗോളവോ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഭൂമിയിൽ ജീവൻ സാധ്യമാക്കുന്ന ഇതിനകത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വെള്ളമാണ്. വെള്ളത്തിലാണ് ജീവൻ ഉത്ഭവിച്ചത് തന്നെ. അപ്പം വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ എന്ന് മാത്രമല്ല, നമ്മൾ എന്ന് പറയുന്നത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും, ചെടികളും മറ്റുള്ള ജീവജാലങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് ജീവിക്കാൻ വെള്ളം വേണം. ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ വെള്ളം വേണം. അപ്പം ആ ജലത്തിൻ്റെ ഒരു പ്രാധാന്യം, അതിനകത്ത് മറ്റുള്ള ഒരു ജീവജാലങ്ങളും അവരുടെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുകയോ ജലം മലിനീകരിക്കപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ മനുഷ്യരാണ്. അപ്പം ഇത് ഈ ഭൂമിയിലെ ജീവൻ ഇനിയുള്ള തലമുറകൾക്ക് ഇതേപോലെ ഇതിനേക്കാൾ ഭംഗിയായോ അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലോ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ജല സംരക്ഷണം, അതുപോലെ വായു, നമുക്ക് ആവശ്യം വേണ്ട വായു, ജലം ഇതെല്ലാം സംരക്ഷിക്കേണ്ടതാണ്. അത് അടുത്ത വരും തലമുറകൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ആവശ്യമാണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അതിനനുസരിച്ചുള്ള നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ജീവിത രീതികളിലുള്ള മാറ്റവും നമ്മൾ വരുത്തണം.
1: അപ്പോൾ എന്തായാലും ഈ ഒരു വരൾച്ച കാലഘട്ടം കഴിഞ്ഞു കൂടുക എന്നുള്ളത് തന്നെ വലിയൊരു പ്രതിസന്ധിയാണ്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കപ്പെടാതെ മഴക്കാലത്ത് തന്നെ വെള്ളം സംരക്ഷിക്കാനും സൂക്ഷിക്കാനും റീചാർജ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്.
0: അതെ അല്ലേ. അതെ, ഈ വരൾച്ചയെ പ്രതിരോധിക്കാനും അതുപോലെ ഭാവിയിലേക്ക് നമ്മുടെ ജലത്തെ വരും തലമുറകൾക്ക് കൈമാറാനും നമ്മൾ ആലോചിക്കേണ്ടത് അത് തന്നെയാണ്. പരമാവധി ജല ഉപയോഗം നമ്മൾ കുറയ്ക്കുക, നിലവിലുള്ള എല്ലാ ജലസ്രോതസ്സുകളും പരമാവധി സംരക്ഷിക്കപ്പെടുക. ഇപ്പം വീട്ടിലൊരു കുളമുണ്ട് അല്ലെങ്കിൽ ഒരു കിണറുണ്ട്, അത് ഉപയോഗിക്കാതെ കിടക്കുകയാണെങ്കിൽ പോലും അതിനെ പരമാവധി നമ്മൾ ഉപയോഗയോഗ്യമാക്കാൻ ശ്രമിക്കുക. പൊതു ജലാശയങ്ങളാണെങ്കിലും അത് മലിനീകരിക്കപ്പെടാതെ ശ്രദ്ധിക്കുക.
1: ഉദാഹരണമാണ്
0: പരമാവധി നമുക്ക് കിണർ റീചാർജ് പോലെയുള്ള ജല സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതിന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലത്. ഇപ്പം ഒരുപാട് റെസിഡൻഷ്യൽ അസോസിയേഷൻസ് ഒക്കെ ഉണ്ട് കണ്ണൂർ തന്നെ എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അതൊരു അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ചെയ്യുകയാണെങ്കിൽ ആ പ്രദേശത്തെ ജലവിധാനം നമുക്ക് പെട്ടെന്ന് ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഓരോ വ്യക്തി എന്നുള്ള നിലയിലും അതിനോടൊപ്പം തന്നെ സമൂഹം എന്നുള്ള രീതിയിലും ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനകീയമാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.
2: മഴവെള്ള സംഭരണം, ജലസംരക്ഷണ ശീലങ്ങൾ, പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ എങ്ങനെ വരൾച്ച പ്രതിസന്ധി പരിഹരിക്കാമെന്നും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ബി ഷാബി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഷാബിയോടൊപ്പം സ്റ്റുഡിയോയിൽ കെ യു ശശിധരൻ. ശ്രോതാക്കളെ, സയൻസ് കഫേയിൽ ഇനി മൊബൈൽ സ്പെക്ട്രം എന്താണെന്ന് വിശദീകരിക്കുന്നു BSNL നിന്നും റിട്ടയർ ചെയ്ത കോഴിക്കോട് സ്വദേശി ഇ രാജൻ.
3: ഒരു മൊബൈൽ സ്പെക്ട്രം എന്താണെന്ന് നോക്കാം. ഇത് പരിമിതമായതും എന്നാൽ വിലപ്പെട്ടതും സ്വാഭാവികവുമായ ഒരു വിഭവം ആണ്. സർക്കാർ നിയന്ത്രണത്തിലാണെന്നും അറിയാമല്ലോ. ടെലികോം കമ്പനികൾക്ക് ഇത് ലീസിന് നൽകി വരുന്നു. മൊബൈൽ നെറ്റ്വർക്കുകൾ ആശയവിനിമയം നടത്താൻ ആവശ്യമായ വൈദ്യുത കാന്തിക തരംഗങ്ങളെ സൂചിപ്പിക്കുന്നു, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇനി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ടെന്ന് നോക്കൂ. പ്രധാനമായും 7 തരംഗങ്ങളുണ്ട്: റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേസ് ആൻഡ് ഗാമറേസ്. ഇതിൽ റേഡിയോ തരംഗങ്ങൾക്കാണ് ഏറ്റവും വലിയ തരംഗ ദൈർഘ്യമുള്ളത്, അതായത് വേവ് ലെങ്ത്. എന്നാൽ റേഡിയോ തരംഗങ്ങൾക്ക് ആവൃത്തി അഥവാ ഫ്രീക്വൻസി വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഊർജത്തിന്റെ അളവും കുറവായിരിക്കും. ഇതാണ് മൊബൈലുകളിൽ ഉപയോഗിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവ നോൺ അയണൈസ് വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇനി ഒരു റേഡിയോ തരംഗത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ആവൃത്തി, അതിന്റെ ഫ്രീക്വൻസി തന്നെ. ഒരു സെക്കൻഡിൽ എത്ര തരംഗങ്ങൾ ഒരു പോയിന്റ് വഴി കടന്നുപോകുന്നു എന്നതാണ് ഇത്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു കുളത്തിൽ കല്ലെറിയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നോക്കുകയാണെന്നിരിക്കട്ടെ, ഒരു സെക്കൻഡിൽ എത്ര തരംഗങ്ങൾ അതുവഴി കടന്നുപോകുന്നു എന്നതാണ് ഫ്രീക്വൻസി. വളരെ ലളിതമായി പറയാവുന്ന കാര്യം, ഒരു സെക്കൻഡിലെ തരംഗ ചക്രങ്ങളുടെ എണ്ണം 1 Hz ആണ്. ഒരു തരംഗം ഒരു സെക്കൻഡിൽ 100 തവണ ആവർത്തിച്ചാൽ അതിന്റെ ആവൃത്തി 100 ആണ് എന്ന് പറയാം. രണ്ടാമതായി തരംഗ ദൈർഘ്യം, ഒരു തരംഗ ചക്രത്തിന്റെ നീളം എന്ന് പറയാം, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 identical points ഇൻ എ വേവ്. ഇതിനൊക്കെ സൂചകങ്ങളുണ്ട്. A λ എന്നൊക്കെയാണ് ഇതിന്റെ യൂണിറ്റായി കണക്കാക്കുന്നത്. മൂന്നാമത്തേതാണ് ആംപ്ലിറ്റ്യൂഡ്, തരംഗത്തിന്റെ ശക്തി, ഉയരം, തീവ്രത എന്നൊക്കെ പറയാം. നാലാമത്തേതോ ഇതിന്റെ വേഗതയാണ്, അതായത് തരംഗ വേഗത, വെലോസിറ്റി, അല്ലെ, സഞ്ചരിക്കുന്ന വേഗം എന്ന് പറയാം. പക്ഷേ വ്യത്യസ്ത മാധ്യമങ്ങളിൽ ഈ സ്പീഡ് വ്യത്യാസപ്പെട്ടും ഇരിക്കാം. ഇനി റേഡിയോ തരംഗങ്ങൾ കഴിഞ്ഞാൽ വരുന്നത് മൈക്രോവേവ് തരംഗങ്ങളാണ്. ഇത് ഉപയോഗിക്കുന്ന നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഉപകരണമാണ് ഓവൻ. പിന്നെ വരുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ്. ടിവിയുടെ റിമോട്ട്, അതുപോലെ ക്യാമറ തുടങ്ങിയവയിലൊക്കെ ഇതിന്റെ ഉപയോഗം ഉണ്ട് താനും. പിന്നീട് കാണുന്നതാണ് ദൃശ്യപ്രകാശം അഥവാ വിസിബിൾ ലൈറ്റ്, നമ്മളൊക്കെ കാണുന്നത്. നമുക്കറിയാം വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ഇതിന്റെ തരംഗ ദൈർഘ്യം ഏതാണ്ട് 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ഇതിലെ ഗ്രീൻ പിഗ്മെന്റ് ആണ് സസ്യങ്ങൾ ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുന്നത്. ആ പച്ച നിറത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഇലകളിലുള്ള ഹരിതകത്തിന് അഥവാ ക്ലോറോഫിൽ പിഗ്മെന്റിന് ഉണ്ട്. ഇനി അപായ സിഗ്നലുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ചുവപ്പ് നിറം. എന്തായിരിക്കും ഇതിന് കാരണം? അവയുടെ ഉയർന്ന തരംഗ ദൈർഘ്യവും കുറഞ്ഞ സ്കാറ്ററിങ് കപ്പാസിറ്റിയും, വിസരണ ശേഷി വളരെ കുറവും. അത് കഴിഞ്ഞ് നമുക്ക് അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്, പിന്നെ എക്സ്റേസ്, അവസാനമായി ഗാമ റേസും. ഇതിൽ ഗാമ റേസിന് തരംഗ ദൈർഘ്യം വളരെ കുറവും എന്നാൽ ആവൃത്തി അഥവാ ഫ്രീക്വൻസി വളരെ കൂടുതലും ആയിരിക്കും. അതായത് ഇവയുടെ ഊർജം ഏറ്റവും ഉയർന്ന അളവിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം രശ്മികൾ ക്യാൻസർ തെറാപ്പി, അതുപോലെ അറ്റോമിക് റിയാക്ഷൻ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്നത്. അനുബന്ധമായി ഒരു കാര്യം കൂടി പറയട്ടെ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഓർമ്മയുള്ള JCB മെഷീൻ, ജോസഫ് സിറിൽ ബാംഫോർഡ് എക്സ്കവേറ്റേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഉള്ള ഒരു എക്സ്കവേറ്റേഴ്സ് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഇവയ്ക്ക് മഞ്ഞ നിറം കൊടുത്തിരിക്കുന്നത്? വർഷങ്ങളായിട്ട് ചില പരീക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മെഷീനുകൾക്ക് മഞ്ഞ നിറം. കാരണം മണ്ണിൽ പുതഞ്ഞു കിടക്കുമ്പോഴും ഈ മഞ്ഞയ്ക്ക് നല്ല ദൃശ്യതയും സുരക്ഷ ഉറപ്പാക്കലും ഒക്കെ ഇതിന്റെ പ്രത്യേകതയാണ്.
2: മൊബൈൽ സ്പെക്ട്രം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് BSNL-ൽ നിന്നും റിട്ടയർ ചെയ്ത കോഴിക്കോട് സ്വദേശി ഇ രാജൻ. സയൻസ് കഫെ എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകിട്ട് 7:35. ഇന്നത്തെ സയൻസ് കഫെ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു, H കൂടെ ഉഷ വിനീത്.

0: ഇന്ന് 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വേദികളിൽ, 10:00 കഥകളി പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ്.
1: ആകാശവാണി കണ്ണൂർ. കാവ്യകേളി അവതരിപ്പിക്കുന്നത് MV നാണി ടീച്ചർ, ജീജ ശ്രീജിത്ത്, ജിതേഷ് KP, ആതിര മോഹൻ, വന്ദന പണിക്കർ പാണപ്പുഴ. ഇന്നാദ്യം വന്ദനയുടെ കവിത കേൾക്കാം.
2: VK കോട്ടൂരിന്റെ എന്റെ ഭാഷ എന്ന കവിതയിലെ വരികളാണ്. മാതൃഭാഷയോടുള്ള അദമ്യമായ സ്നേഹമാണ് ഈ കവിതയിൽ കവി പ്രകടിപ്പിക്കുന്നത്. തുലാവർഷ മേഘമായി എപ്പോഴും കുളിർക്കോരി നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് മാതൃഭാഷയോടെ കവിക്കുള്ളത്.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ഡ. ടീച്ചർ.
1: എ വി ശ്രീകണ്ഠ പൊതുവാളിന്റെ നക്ഷത്രങ്ങളോട് എന്ന കവിത. ആകാശമാകുന്ന വൃക്ഷത്തിന്റെ അക്ഷയ പുഷ്പങ്ങളാണ് നക്ഷത്രങ്ങൾ. അവ ആകാശത്ത് മിന്നിത്തിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആ നക്ഷത്രങ്ങളെ കാണുമ്പോൾ കവിയുടെ ഭാവനയും ആകാശത്തോളം ഉയരുകയാണ്. ദൂരദൂരത്തീവാനിൽ

0: അക്ഷരം അ ജിതേഷ്.
1: എൻ വി കൃഷ്ണവാര്യരുടെ ആനക്കാരൻ എന്ന കവിതയിലെ വരികളാണിത്. തന്റെ പ്രിയപ്പെട്ട ആന ചത്തതോടുകൂടി ആനക്കാരൻ ഒറ്റപ്പെട്ടുപോയി. ചൂഷകനു വേണ്ടി പണിയെടുക്കുന്ന തുല്യ ദുഃഖിതരായ ആനക്കാരനും ആനയും ഒടുവിൽ ദുഃഖം സഹിക്കാൻ കഴിയാതെ ആനക്കാരനും ഈ ലോകത്തോട് യാത്ര പറയുന്നു. സ്നേഹിക്കാൻ ആരുമേതുമില്ലാതെ ജീവിതം വരണ്ടുപോകുന്ന ഒരു സാമാന്യ മനുഷ്യന്റെ അസാധാരണമായ കഥയാണ് ആനക്കാരൻ.

0: ചാരി ദുഃഖഭരിതൻ പ്രജ്ഞാശൂന്യൻ ഇരിപ്പാണാനക്കാരൻ.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ആ തന്നെയാണ് ജീജ.
2: നേക്കുന്നത് കമ്മാരൻ നായർ എഴുതിയ കവിതയെ പടവാളാകൂ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ഹിന്ദുമതവിഭാഗത്തിൽപ്പെട്ട വിധവകളായ സ്ത്രീകൾ സ്വമേധയാലോ മറ്റുള്ളവരുടെ പ്രേരണയാലോ ഭർത്താവിന്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ദുരാചാരമാണ് സതി. 1829 സതി നിരോധിച്ചുവെങ്കിലും ഒറ്റപ്പെട്ട സതി സംഭവങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 1987 രാജസ്ഥാനിൽ രൂപ് കൻവാർ എന്ന 18-കാരി സതി അനുഷ്ഠിക്കാൻ നിർബന്ധിക്കപ്പെടുകയുണ്ടായ പശ്ചാത്തലത്തിൽ എഴുതിയ കവിതയാണിത്. കവിതയെ പടവാളാകൂ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായിട്ട് വന്നിരിക്കുന്നത് സ ആണ്. വന്ദന ചൊല്ലും.
1: വയലാറിന്റെ താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിതയിലെ വരികളാണ്. ശ്രീരാമനെ കാണുന്ന താടകയുടെ മനസ്സിൽ രാമനോട് പ്രേമം തോന്നിയതുപോലെ രാമനും തിരിച്ച് താടകയോട് പ്രേമം തോന്നിയിരിക്കണമെന്നാണ് കവിയുടെ നിഗമനം. ഈ വേളയിലാണ് വിശ്വാമിത്രൻ താടകയുടെ യഥാർത്ഥ രൂപം വ്യക്തമാക്കി അതിന് വിഘ്നം വരുത്തുന്നത്. ആ സന്ദർഭമാണ് ഈ എട്ടുവരികളിൽ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വന്നിരിക്കുന്നത് ര ആണ്. ആതിര.
1: ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തയാൾ എന്ന നിലയിലാണ് അയ്യപ്പ പണിക്കർ അറിയപ്പെടുന്നത്. നിരന്തരമായ നവീകരണത്തിലൂടെ അദ്ദേഹം മലയാള കവിതയെ ലോകശ്രദ്ധയിലേക്ക് നയിച്ചു. അയ്യപ്പ പണിക്കരുടെ രാമൻ വാണാലും രാവണൻ വാണാലും എന്ന കവിതയിലെ വരികൾ.

0: ഇതിലെ അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വന്നിരിക്കുന്നത് ആ ആണ് ടീച്ചർ.
1: ഒ എൻ ബിയുടെ ആരുണി യാദവ എന്ന കവിതയിലെ വരികൾ. തന്റെ ജീവിത സായാഹ്നത്തിൽ രചിച്ച കവിതയാണ് ഇത്. കൃഷ്ണൻ ആരാണെന്നും കൃഷ്ണനെ തേടേണ്ടത് എവിടെയാണെന്നുമുള്ള അന്വേഷണമാണ് ഈ കവിത. നീ ആരാണ്? ദേവനാണോ, അസുരനാണോ, മനുഷ്യനാണോ, പെറ്റമ്മയുടെ ദുഃഖമാണോ, വളർത്തമ്മയുടെ കണ്ണിലെ നീലാഭ്രമാണോ, ഗോപസ്ത്രീകൾ മാറിലണിയാൻ ആശിക്കുന്ന ഇന്ദ്രനീല കല്ലുമാലയാണോ എന്നൊക്കെ കവി സംശയിക്കുകയാണ്. കൃഷ്ണൻ എന്ന സത്യത്തെ കവി തേടിക്കൊണ്ടേയിരിക്കുന്നു.

0: അക്ഷരം വ ജിതേഷ്.
1: പി കുഞ്ഞിരാമൻ നായരുടെ വള്ളംകളിയിലെ വരികൾ. ജീവിതയാത്രയെ വള്ളംകളിയുമായി താരതമ്യപ്പെടുത്തുകയാണ് കവി.

0: അക്ഷരം വന്നിരിക്കുന്നത് വാ തന്നെയാണ്. ജീജ
1: ഒ എൻ വിയുടെ മുത്തിയും ചോഴിയും എന്ന കവിതയിലെ 8 വരികൾ. ഒരു തിരുവാതിരക്കാലത്ത് ഒരു തറവാട്ടുമുറ്റത്ത് അരങ്ങേറിയ പഴയൊരു നാടൻകളിയിലെ കഥാപാത്രങ്ങളാണ് മുത്തിയും ചോഴിയും. മുത്തിയെ കാലനൂർക്ക് കെട്ടിയെടുക്കാൻ വരുന്ന സാക്ഷാൽ കാലൻ തന്നെയാണ് ചോഴി. മുത്തിയമ്മയ്ക്ക് കാഴ്ചയും കേൾവിയും മങ്ങിയെങ്കിലും ഈ മണ്ണ് വിട്ട് എങ്ങും പോവാൻ ഇഷ്ടമില്ല. മുത്തിയുടെ മോഹങ്ങളോ നൂലുപൊട്ടാതെ പാറുന്ന പട്ടങ്ങളും.

0: അഞ്ചാമത്തെ വരിയിൽ ആദ്യത്തെ അക്ഷരമായിട്ട് വന്നിരിക്കുന്നത് താ ആണ്. വന്ദന ചൊല്ലും.
1: ഉള്ളൂരിന്റെ അണയാത്ത മണിവിളക്ക് എന്ന കവിതയിലെ വരികളാണ്. ശ്രീരാമനെ കാനനവാസത്തിലും പിന്തുടർന്ന സീതയെ അഴിയാത്ത കുങ്കുമപൊട്ട്, അണയാത്ത മണിവിളക്ക്, അണിവാടാ മലർമാലയായിട്ടൊക്കെയാണ് കവി കൽപ്പിച്ചിരിക്കുന്നത്. വനവാസത്തിന് പോകുന്ന സീതയെക്കുറിച്ചുള്ളതാണ് ഈ വരികൾ.

0: അഞ്ചാമത്തെ വരയിലെ ആദ്യത്തെ അക്ഷരം വന്നിരിക്കുന്നത് പാ ആണ്. ആതിര.
1: ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ വരികൾ നെഞ്ചിലേറ്റാത്ത മലയാളി മനസ്സുണ്ടോ? മാതൃത്വത്തിന്റെ ശക്തിയെപ്പറ്റി ഇതിലും നന്നായി അവതരിപ്പിച്ച കവി വേറെയില്ല. പൊന്നും മണികളും കിഴികെട്ടി നൽകാം എന്ന പൂതത്തിന്റെ അഭ്യർത്ഥനയ്ക്കു പകരമായി സ്വന്തം കണ്ണുകൾ ചൂടുന്നെടുത്ത് മുമ്പിൽ അർപ്പിച്ച് ഇതിലും വലുതാണ് തന്റെ പൊന്നോമന, എന്റെ കുഞ്ഞിനെ തരൂ എന്ന മാതാവിന്റെ വിലാപം, പൂതത്തെ അടിയറവ് പറയിപ്പിച്ച ഭാഗം എത്ര കേട്ടലാണ് മതിവരിക.

0: അക്ഷരം പ. ടീച്ചർ.
1: വടക്കൻ പാട്ടിലെ എട്ട് വരികൾ. വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായ നാടോടിപ്പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. മലബാറിലെ കടത്തനാട്, കോലത്തനാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കളരി അഭ്യാസങ്ങൾക്ക് പേരുകേട്ട തച്ചോളി, പുത്തൂർ തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികളുടെയും വീരവനിതകളുടെയും കഥകളാണ് വടക്കൻ പാട്ടുകളിലുള്ളത്. തച്ചോളി ഒതേനൻ, ആരോമൽ ചേകവർ, ഉണ്ണിയാർച്ച, പാലാട്ടുകോമൻ, പാലാട്ടു കുഞ്ഞിക്കണ്ണൻ, ആരോമൽ ഉണ്ണി തുടങ്ങിയ ധാരാളം വീരകഥാപാത്രങ്ങളെ വടക്കൻ പാട്ടുകളിൽ കണ്ടെത്താം.

0: അറ്റത്തും ചെന്നിറങ്ങി ഭൂമിയിൽ തൊട്ടു നേരുകയിൽ വച്ചു. അക്ഷരം ആ ജിതേഷ്.
1: എൻ വി കൃഷ്ണവാര്യരുടെ അമ്മയും

0: മകനും തുഞ്ചനും എന്ന കവിതയിലെ വരികളാണിത്. പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി മാത്രം എഴുത്തച്ഛനെ കുറിച്ച് പഠിച്ച മകൻ ലീവിന് വരുമ്പോൾ എന്താണ് കൊണ്ടുവരേണ്ടതെന്ന് അന്യനാട്ടിൽ ജോലി ചെയ്യുന്ന മകൻ അമ്മയോട് ചോദിക്കുന്നു. അമ്മയുടെ ഉത്തരം എഴുത്തച്ഛൻ്റെ രാമായണം വേണമെന്നാണ്. കേരളത്തിൻ്റെ സംസ്കാരമോ പാരമ്പര്യമോ ഒന്നും അറിയണമെന്ന് താല്പര്യമില്ലാത്ത ഇന്നത്തെ തലമുറയെക്കുറിച്ച് കവി ഇവിടെ സൂചിപ്പിക്കുകയാണ്.
1: അറിയാൻ കഴിഞ്ഞില തുഞ്ചനെ

0: ഞ്ചൻ. ഇന്നു ഞാൻ മറുനാട്ടിൽ കേമനാമുദ്യോഗസ്ഥൻ, വന്നു ചേരണം നാട്ടിൽ ക്രിസ്തുമസല്ലോ വന്നു. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം കാണ് ജീജ.
1: ഒ എൻ വി കുറുപ്പിന്റെ കോതമ്പു മണികൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ഉത്തരേന്ത്യയിലെ ഒരു പാവപ്പെട്ട ഗ്രാമീണ കന്യകയുടെ ചിത്രം വരച്ചു കാട്ടുന്ന കവിതയാണ് കോതമ്പു മണികൾ. ഇന്നിന്റെ പെൺമനസ്സിന്റെ ഭയത്തിന്റെ വിഹുലതകളെ കാലങ്ങൾക്കു മുമ്പേ തൊട്ടെടുത്തിരുന്നു ഒ എൻ വി കുറുപ്പ്.

0: നീല അക്ഷരം വന്നിരിക്കുന്നത് താണ് വന്ദന.
1: റഫീഖ് അഹമ്മദിന്റെ വരൂ കൊല്ലു എന്ന കവിതയിലെ വരികളാണ്. പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ കെട്ടിയിട്ട് നിർദാക്ഷിണ്യം മർദ്ദിച്ചു കൊന്ന സംഭവത്തെ ആസ്പദമാക്കി റഫീഖ് അഹമ്മദ് രചിച്ച കവിതയാണ് വരൂ കൊല്ലു. തടി

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വന്നിരിക്കുന്നത് ക ആണ്. ആതിര.
1: മലയാളത്തിന്റെ ഓർഫ്യൂസ് ചങ്ങമ്പുഴയുടെ വരികളാണിത്. മലയാള കവിതയോടുള്ള തന്റെ പ്രണയമാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. കാവ്യദേവതയുടെ വെറും ഒരു ചുംബനം കൊണ്ടു മാത്രം ഞാൻ ഈ കാവ്യലോകത്ത് ഒരു പൊലിയാത്ത താരമായി തീരാം എന്ന് കവി ആഗ്രഹിക്കുന്നു. അതിനായി തന്നെ അനുഗ്രഹിക്കണമേ എന്നും കവി അപേക്ഷിക്കുന്നു.

0: അക്ഷരം ഓ ടീച്ചർ.
1: സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിതയിലെ വരികൾ. പ്രകൃതിയെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യരുടെ ദുരാഗ്രഹങ്ങൾക്കെതിരെ നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്ന കവയിത്രിയാണ് സുഗതകുമാരി. വെട്ടിമുറിക്കപ്പെടുന്ന മരങ്ങൾ, നശിപ്പിക്കപ്പെടുന്ന പ്രകൃതി, സ്ത്രീകളോടും

കുട്ടികളോടും കാണിക്കുന്ന ക്രൂരതകൾ, പക്ഷിമൃഗാദികളോടുള്ള മനുഷ്യന്റെ ക്രൂരത, ഇതൊക്കെ സുഗതകുമാരിയുടെ കവിതകൾക്ക് വിഷയമായിട്ടുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു

0: അക്ഷരം ന, ജിതേഷ്.
1: ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിലെ വരികളാണിത്. മാതൃത്വത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന വടക്കേ മലബാറിലെ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പൂതൻ എന്ന നാടോടി കലാരൂപവും അതിന്റെ മിത്തുമാണ് കഥയ്ക്ക് ആധാരം. ഭൂതത്തെക്കുറിച്ച് ഗ്രാമീണരുടെ സങ്കല്പം ഇങ്ങനെ തന്നെയാണ്.

0: ഏഴുനില മാളികയായി തോന്നും കരിമ്പന മേലവരെ കേറ്റി കുരലിൽ വയ്ക്കും.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം നാദനെയാണ്, ജീജ.
2: മലയാളത്തിന്റെ കാവ്യസൂര്യൻ ഒ എൻ വി കുറുപ്പ് ജീവിതം തനിക്ക് തന്നതിനും തരാത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് എഴുതിയ കവിതയിലെ ഭാഗം.

0: അക്ഷരം വന്നിരിക്കുന്നത് എയാണ്. വന്ദന.
1: വിജയലക്ഷ്മിയുടെ ദേവാസുരം എന്ന കവിതയിലെ വരികളാണ് പുരുഷാർത്ഥങ്ങളെല്ലാം കവിതയായി കരുതിയ, ജീവിതവും സ്വപ്നവും കവിതയാക്കി മാറ്റിയ പ്രശസ്ത കവയിത്രി വിജയലക്ഷ്മിയുടെ ദേവാസുരം എന്ന കവിതയിലെ 8 വരികൾ.

0: വാത്സല്യം സഹിച്ചലിയുന്നു ഞാൻ. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വന്നിരിക്കുന്നത് ആ ആണ്, ആതിര.
1: ഉത്തര കേരളത്തിലെ ഒരു അനുഷ്ഠാനമാണ് കോതാമൂരിപ്പാട്ട്. അന്നപൂർണേശ്വരി ദേവിയും പരിവാരങ്ങളും ആര്യരി നാട്ടിൽ നിന്നും കോലത്തുനാട് സന്ദർശിക്കുന്നതിനായി വരുന്നതായാണ് കോതാമൂരിപ്പാട്ടിലെ സന്ദർഭം. അന്നത്തെ കാർഷിക സംസ്കാരവുമായി അഭേദ്യമായ ബന്ധം ഇതിൽ കാണാം.

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ എം വി നാണി ടീച്ചർ, ജീജ ശ്രീജിത്ത്, ജിതേഷ് കെ പി, ആതിര മോഹൻ, വന്ദന പണിക്കർ പാണപ്പുഴ.

നാളെ രാത്രി 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ്. ആഘോഷത്തിൻ്റെ ആവിഷ്കാരം. ജയശ്രീ വിനോദ്, ശമ്യ ഷബി എന്നിവർ ആലപിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കാം. ഹാർമോണിയം ശ്രീഷ സുശീൽ കുമാർ, തബല ഷിജിൻ കൊളച്ചേരി. നാളെ രാത്രി 8 മണിക്ക്. നാളെ രാത്രി 7:35 അങ്കണത്തിൽ അസ്കറിൻ്റെ ചിരി, തന്നിനാടൻ, വത്സരാജൻ തില്ലങ്കേരിയുടെ കഥകൾ, സജേഷ് കോയിക്കലിൻ്റെ കവിതകൾ, ബ്രഹ്മാണ്ഡം ഇടപെടുമ്പോൾ, സ്വാതി പാലോറൻ എഴുതിയ ചെറുകഥ എന്നിവ കേൾക്കാം. നാളെ രാത്രി 7:35 അങ്കണത്തിൽ.

ഇന്ന് 9:30 ഗാനലോകവീഥികളിൽ, 10 കഥകളി പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 11 സ്പോട്ട്ലൈറ്റ്.

ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. 2026-27 അധ്യയന വർഷത്തിൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ്, ഉറുദു, ഇസ്ലാമിക് ഹിസ്റ്ററി എന്നീ വിഭാഗങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷകൾ, ബയോഡാറ്റയും ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 8 വൈകുന്നേരം 4 മുൻപായി കോളേജിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് 0409234-0207 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പുരുഷ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7 രാവിലെ 10 ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത +2 ആയുർവേദ തെറാപ്പിസ്റ്റ്. യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 0499-4231-624. പെരിങ്ങോം സർക്കാർ കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ ഈ മാസം 7 വൈകുന്നേരം 4 കോളേജിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കേണ്ടതാണ്. വെബ്സൈറ്റ് www.gcpnr.org. ഇമെയിൽ governmentcollegepnr@gmail.com. ഫോൺ നമ്പർ 9188-90-0011. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7 രാവിലെ 9 നടക്കും. യോഗ്യത DMLT, BSc MLT. കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റ് പകർപ്പുകൾ എന്നിവ സഹിതം ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 0499-4231-624. ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാചക തൊഴിലാളിയുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടക്കും.

ഫോൺ നമ്പർ 0499-4278-221. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ 300,000 രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായി വ്യക്തിഗത വായ്പ നൽകുന്നു. ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പകൾ അനുവദിക്കുന്നത്. www.ksdc.org എന്ന വെബ്സൈറ്റിൽ അപേക്ഷാ ഫോറം ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് 0467-299-9940 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ സർവകലാശാലയുടെ പാലയാടുള്ള ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിൽ ആന്ത്രോപോളജി പഠനവകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള MA ആന്ത്രോപോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കോടുകൂടിയ ബിരുദമാണ് യോഗ്യത. റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപ്പര്യമുള്ളവർ admissions.kannooryuniversity.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റിൽ May 24 പേര് രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0497-276-6388 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച May 21 രാവിലെ 10:30 സ്കൂളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 9495-4243-78 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. യുഎഇയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർജിതമാക്കി യുഡിഎഫ്. തമിഴ്നാട്ടിലും നടപടികൾ ഊർജിതം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. മമതയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. യുഎഇയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ. സാധാരണക്കാരെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ജപ്പാൻ, അയർലൻഡ്, ഓസ്ട്രിയ, സൌദി അറേബ്യ, ജോർദാൻ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ചു. ഫുജേറയിൽ നടന്ന ആക്രമണങ്ങളിൽ പരിക്കേറ്റവരിൽ 3 ഇന്ത്യക്കാർ ഉൾപ്പെടുന്നു. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിനെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ഔദ്യോഗികമായി സ്വീകരിച്ചു. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ 10 വാർഷികത്തിലാണ് ടോ ലാമിന്റെ സന്ദർശനം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിയറ്റ്നാം പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനൌപചാരിക ചർച്ചകൾ വിവിധ തലങ്ങളിലായി മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച അനൌപചാരിക ചർച്ചകൾ കോൺഗ്രസിലും യുഡിഎഫിലും നടക്കുന്നുണ്ട് എങ്കിലും നിയമസഭാ കക്ഷി യോഗം സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. കോൺഗ്രസിന്റെയും തുടർന്ന് യുഡിഎഫിന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾക്ക് ശേഷമായിരിക്കും ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ഔപചാരിക ആവശ്യം ഉന്നയിക്കുക. ന്യൂഡൽഹിയിൽ നിന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ എത്തിയ ശേഷമായിരിക്കും

0: നിയമസഭാകക്ഷി യോഗം ചേരുകയെന്നാണ് UDF വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഉൾപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്.
1: തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയിയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. 234 നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളും AIADMK 47 സീറ്റുകളുമാണ് നേടിയത്. അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. ഗവർണർ രാജി അംഗീകരിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വൻ വിജയത്തെ തുടർന്ന് സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ട് തട്ടിപ്പുമുണ്ടായെന്ന് അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിലവിലെ നിയമസഭയുടെ കാലാവധി ഈ മാസം 7 അവസാനിക്കുമെന്നും അതിനുശേഷം ആർക്കും സഭയിൽ തുടരാനാകില്ലെന്നും BJP വ്യക്തമാക്കി. ഭവാനിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഴുവൻ വോട്ടെണ്ണൽ പ്രക്രിയയും കമ്മീഷന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചാണ് നടത്തിയതെന്ന് സൌത്ത് കൊൽക്കത്തയിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. വോട്ടെണ്ണൽ സമയത്ത് CCTV ക്യാമറകൾ മുഴുവൻ പ്രവർത്തനക്ഷമമായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ബീഹാറിൽ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ വികസനം May 7 നടക്കും. പട്നയിലെ ഗാന്ധി മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ സഞ്ജയ് സരാവഗി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. സംസ്ഥാനം കനത്ത ചൂടിൽ ഉരുകുമ്പോഴും കുളിരേറ്റ് പുൽമേടുകളിൽ രാപാർക്കാൻ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ് മൂന്നാർ വനംവകുപ്പിന്റെ ഷോല ദേശീയോദ്യാനം. വട്ടവട പഞ്ചായത്തിലെ പഴത്തോട്ടത്ത് ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ലോക്ക് ഹൌസുകളും ജംഗിൾ ടെന്റുകളും ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ഗ്രാൻഡിസ, വാറ്റിൽ എന്നീ മരങ്ങൾ പിഴുതുമാറ്റി പരിസ്ഥിതി പുനഃസ്ഥാപനത്തിലൂടെ പുൽമേടുകളാക്കിയ 50 ഹെക്ടർ സ്ഥലത്താണ് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. പഴത്തോട്ടം ഉൾപ്പെടുന്ന ദേശീയോദ്യാനത്തിന്റെ പ്രകൃതി ഭംഗി തൊട്ടറിയാനും സ്വാഭാവിക വനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന്റെ നേട്ടങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ഇതുവഴി സഞ്ചാരികൾക്ക് സാധിക്കുന്നു. ഇതിന്റെ ഭാഗമായി ലോഗ് ഹൌസ്, എയർഫ്രെയിം ലോഗ് ക്യാബിൻ, ജംഗിൾ ടെന്റ് എന്നീ മൂന്ന് തരത്തിലുള്ള താമസ സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ പഴത്തോട്ടം ക്യാമ്പ് ഷെഡിൽ നിന്നാരംഭിച്ച് ഇടിവല ഷോല വ്യൂ പോയിന്റ്, പഴത്തോട്ടം വ്യൂ പോയിന്റ് എന്നിവയിലൂടെ 3 കിലോമീറ്റർ നീളുന്ന ട്രക്കിംഗും പക്ഷി നിരീക്ഷണവും സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ് നൽകുന്നത്.
1: വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നാളെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായി വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഡൽഹി 14 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 87 റൺ നേടിയിട്ടുണ്ട്. ICC പുരുഷ T20 റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 275 റേറ്റിംഗ് പോയിന്റുകളുമായാണ് ഇന്ത്യ 1 സ്ഥാനം സുരക്ഷിതമാക്കിയത്. യാത്രക്കാർ ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരോടും സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുതെന്നും കോച്ചിന്റെ വാതിൽക്കൽ നിൽക്കുന്നതുപോലുള്ള അപകടകരമായ പ്രവണതകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വർഷം ഇതുവരെ തിരുവനന്തപുരം ഡിവിഷനിൽ മാത്രം 37 യാത്രക്കാർ വീണുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും RPF അറിയിച്ചു. ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെട്ട അവശത അനുഭവിക്കുന്ന രോഗികളെ പരിചരിക്കുന്നതിന് ഒരു ജില്ലയിൽ ഒരു സ്ഥാപനമെങ്കിലും ആരംഭിക്കണമെന്ന സാമൂഹിക നീതി വകുപ്പിന്റെ ശുപാർശയിൽ സർക്കാർ തീരുമാനമെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഇതു സംബന്ധിച്ച പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. സാമൂഹിക നീതിവകുപ്പ് സെക്രട്ടറിക്കും ഡയറക്ടർക്കുമാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വരയാടുകളുടെ കണക്കെടുപ്പ് തുടരുന്നു. കണക്കെടുപ്പിന്റെ 1 ഘട്ടം പൂർത്തിയായി. 2 ഘട്ട വിവരശേഖരണത്തിനായി സൈലന്റ് വാലി, പറമ്പിക്കുളം വനമേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. UAE-യിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർജ്ജിതമാക്കി UDF. തമിഴ്നാട്ടിലും നടപടികൾ ഊർജ്ജിതം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. മമതയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
4: ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി.
5: नमस्कार, आकाशवाणी से समाचार संध्या के साथ मैं लवली निगम. केंद्र सरकार ने 5,600 करोड़ रुपए से अधिक की परिव्यय के साथ कपास उत्पादकता मिशन को मंजूरी दी. आपातकालीन ऋण गारंटी योजना के 5वें चरण को भी स्वीकृति दी. मंत्रिमंडल ने गुजरात में 2 और सेमीकंडक्टर विनिर्माण इकाइयों को मंजूरी दी. 2026-27 सीजन के लिए गन्ने का उचित और लाभकारी मूल्य 365 रुपए प्रति क्विंटल निर्धारित किया. सरकार ने सर्वोच्च न्यायालय में न्यायाधीशों की संख्या 33 से बढ़ाकर 37 की. प्रधानमंत्री नरेंद्र मोदी ने संयुक्त अरब अमीरात के फुजेराह पर हुए हमले की निंदा की. इसमें 3 भारतीय नागरिक घायल हुए. उन्होंने पश्चिम एशिया में शांति और स्थिरता बहाल करने के लिए संवाद और कूटनीति का आह्वान किया. पश्चिम बंगाल, तमिलनाडु, केरलम और पुदुचेरी में सरकार गठन के लिए राजनीतिक गतिविधियां तेज. और भारत ICC क्रिकेट पुरुष T20 टीम रैंकिंग में शीर्ष पर बरकरार. अब समाचार विस्तार से. केंद्रीय मंत्रिमंडल ने 5,600 करोड़ रुपए के परिव्यय के साथ देश में कपास क्षेत्र में बाधाओं, घटती वृद्धि और गुणवत्ता संबंधी चिंताओं को दूर करने के लिए कपास उत्पादकता मिशन को मंजूरी दे दी है. नई दिल्ली में मंत्रिमंडल की बैठक के बाद सूचना और प्रसारण मंत्री अश्विनी वैष्णव ने कहा कि इस योजना से आयातित कपास पर निर्भरता कम करने और विदेशी मुद्रा की बचत करने में भी मदद मिलेगी.
6: ये प्रधानमंत्री जी का विजन है 5F, फार्म से फाइबर बनाना, फाइबर से फैक्ट्री में जाना, फैक्ट्री से फैशन, फैशन से फॉरेन शोर्स तक कॉटन का पूरी सप्लाई चेन को मेंटेन करना, कस्तूरी कॉटन इसकी प्रॉपर मार्केट में स्थापना करवाना, ये भी इस मिशन का पार्ट है. 32 लाख किसानों को इसका बेनिफिट होगा और कॉटन की प्रोडक्टिविटी उसको डबल करने का इसमें टारगेट हाथ में लिया है. हम प्रोडक्शन को पहुंचाना चाहते हैं 498, जिससे कि भारत की कंप्लीट डिमांड भारत में ही मीट हो सके, आत्मनिर्भर बन सके.
5: श्री वैष्णव ने बताया कि मंत्रिमंडल ने वर्ष 2026-27 के चीनी सीजन के लिए गन्ने का उचित और लाभकारी मूल्य 365 रुपए प्रति क्विंटल तय किया है.
6: जो फेयर एंड रिम्यूनरेटिव एफआरपी प्राइस जो कहते हैं वो तय हुआ 365 रुपए पर क्विंटल, जो रिकवरी रेट है 10.25% के लिए। किसानों को करीब करीब 1,00,000 करोड़ एक्स्ट्रा मिलेगा और ये हिस्टोरिकल ग्रोथ हुई है गन्ना किसानों के लिए। करीब 1 करोड़ शुगर केन

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. കുട്ടികളുടെ നാടക പരിശീലന കളരികളിൽ സജീവ സാന്നിധ്യമായ നാടകപ്രവർത്തകൻ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം ആദ്യ ഭാഗം.
2: നമസ്കാരം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം.
2: അപ്പൊ ഈ കുട്ടികളുടെ നാടകക്കളരി, നാടക പരിശീലന കളരി, അങ്ങനെയുള്ള ഒരു പരിശീലന കളരിയിലെ അവർക്ക് പരിശീലനം കൊടുത്തു തുടങ്ങിയിട്ട് എത്ര കാലമായി?
3: എന്താ പറയാ, എന്തായാലും ഒരു 10-20 വർഷമെങ്കിലായി ഉണ്ടാവും. പരിശീലനം, നാടകം ചെയ്യല്, അങ്ങനെയായിട്ട് ഒരു 10-20 കൊല്ലത്തിലധികമായി. എന്തായാലും
2: ഈ നാടകം എന്ന് പറയുന്ന മേഖലയിലേക്ക് വന്നിട്ട് തന്നെ ഇത്രയും വർഷങ്ങളായി.
3: നാടകം എന്നുള്ള മേഖലയിലേക്ക് വന്നിട്ട് 10-30 വർഷമായി. പക്ഷെ പരിശീലനം എന്നുള്ള മേഖലയിലേക്ക് കടക്കുന്നത് ഏതാണ്ട് ഒരു 20-25 വർഷമായി ഉണ്ടാവും.
2: അപ്പൊ എന്താണ് നമുക്ക് കുട്ടികളുമായിട്ടുള്ള സംവദിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്?
3: സാധാരണ ഇപ്പൊ നമ്മള് നാടക ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുക. സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പ്രാദേശികമായിട്ടുള്ള ക്ലബ്ബുകാര്, നാടക സംഘങ്ങള്, ഇവരൊക്കെയാണ് സാധാരണ നമ്മളെ വിളിക്കുന്നത്. രണ്ടു തരത്തിലാണ് അത്. ഇപ്പം നാടകം ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു നാടക വർക്ക്ഷോപ്പ് ചെയ്യുമ്പോഴും. നമ്മൾ ക്രിയാത്മകമായിട്ട് ഇടപെട്ടാലാണ് അവർക്ക് ഇഷ്ടാവുക, അല്ലെങ്കിൽ ആ ക്യാമ്പ് നന്നായിട്ട് മുന്നോട്ട് പോവുക. അത് ഒരേ സമയം നമ്മൾ പഠിക്കുക ചെയ്യുന്നത്,
2: പഠിപ്പിക്കുന്നതിനോടൊപ്പം
3: നമുക്കതിന് കുറെ. കാരണം ചില ഈ കുട്ടികള് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോ അങ്ങനെ പ്രത്യേകിച്ചൊരു സംഗതി കീശയിലിട്ട് പോവില്ല. ഇന്ന സാധനം ചെയ്യാന്ന് വെച്ചിട്ട് കോമൺ ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് സംഗതികളായിട്ട് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് ആദ്യമേ അവരെ ഒരു ഇപ്പോ ഒരു 2-3 ദിവസത്തെ ക്യാമ്പ്, അല്ലെങ്കിൽ 1 ദിവസത്തെ ക്യാമ്പൊക്കെ ആണെങ്കിൽ ഒരു ഉച്ച വരെ അവരായിട്ട് ഒന്ന് മിംഗിൾ ചെയ്ത് വരാൻ സമയമെടുക്കും. പിന്നെ അവരെന്താന്ന് മനസ്സിലാവും. പിന്നെ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ആ സമയത്ത് ചില സമയത്ത് മോൾഡ് ചെയ്തെടുക്കും. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകാറുള്ളത്. പക്ഷെ അറ്റ് എ ടൈം നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഇങ്ങനെ ആവാല്ലേ, അപ്പൊ അവര് നിൽക്കുമ്പോ, നടക്കുമ്പോ, അവരൊന്ന് മുഖം തിരിക്കുമ്പോ, അവരെന്തെങ്കിലും പറയുമ്പോ, ഇതിലൊക്കെ തന്നെ നമ്മളൊരു ഡ്രാമ കണ്ടെത്തും, ഒരു തിയേറ്റർ കണ്ടെത്തും. അതിനനുസരിച്ച് അത് പിന്നെ വീണ്ടും മുന്നോട്ട് പോകും കാര്യങ്ങൾ.
2: ഈ കുട്ടികൾക്ക് ഈ നാടക പരിശീലനം ചെയ്യുന്നത് അത് എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്?
3: ഒന്ന്, അവരൊരു സ്വഭാവ രൂപീകരണത്തില്, ഇപ്പോ സാധാരണ നമ്മൾ പറയുമ്പം ഞാൻ ചെയ്യാറുള്ളത് ഏറ്റവും ബേസിക്കലി വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നാണ് പറയുക. വീട്ടിൽ നിന്ന് തന്നെ അവരൊരു കൾച്ചർ രൂപപ്പെട്ട് വരണം. അങ്ങനെ കുട്ടി തൻ്റെ ഇടത്തോടെ പെരുമാറാനുള്ള ഒരു ധൈര്യം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ചില ആളുകൾ വരുമ്പോ നമ്മൾ മുതിർന്നവരും അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മ അടുക്കളയില് പണിയില് വേറെ എവിടെയെങ്കിലും ആവും. അപ്പോ വാതില് തുറന്ന് വേണ്ടപ്പെട്ട ആരെങ്കിലും ആവും, പക്ഷെ കുട്ടി അമ്മേ ആരോ വന്നിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, അവരോട് കയറിയിരിക്കാൻ ഈ കുട്ടി പറഞ്ഞാൽ മതി. ആ അവിടെ തുടങ്ങുന്ന ആ കുട്ടിയെ ആ കുട്ടിയുടെ ഒരു സ്വഭാവ ഒരു നമ്മൾ പറയുമ്പോഴാണ് അയ്യോ ഭയങ്കരട്ടാ കുട്ടി സമ്മതിച്ചിരിക്കുന്നു, നമ്മൾ ഇങ്ങനത്തെ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവണം. അപ്പം അത് കഴിഞ്ഞിരിക്കാൻ പറയുന്ന ആ കുട്ടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട കൊടുക്കുന്നു, അങ്കിളത് കുടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടൊരു കുടിക്കുക എന്ന് പറയുമ്പം അതൊരു എഡ്യൂക്കേഷനാണ്. ഇങ്ങനെ തുടങ്ങി കുട്ടികളിൽ ഏതൊക്കെ രീതിയിൽ, അപ്പം അവിടുന്ന് ഇങ്ങനെ തുടങ്ങും ഓരോ കാര്യങ്ങളും. സ്കൂളിലേക്ക് എത്തുമ്പോൾ കുട്ടികളുടെ പേടി, എങ്ങനെ ധൈര്യമുണ്ടാവാം ഒറ്റയ്ക്ക് പോകുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കരുത്ത് ഉണ്ടാവുന്നത്, സ്വയം നമ്മളൊരു കരുത്ത് ആർജിച്ചെടുക്കുന്നത്, ഇതാണ് ഈ നാടക ക്യാമ്പിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിയേറ്റർ വർക്ക്ഷോപ്പിലൂടെ സംഭവിക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയാണ് സംഭവിക്കുന്നത്. സത്യത്തിൽ ഇവരുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്, നമ്മൾ ശരിക്കും ഒന്നും കൊടുക്കണ്ട. ആക്ടിംഗ് ഉണ്ട്, ഈ പറഞ്ഞ എല്ലാ സംഗതി ഉണ്ട്. പക്ഷെ നമ്മളൊന്നും സൂചിപ്പിക്കുകയോ ഓർമ്മിപ്പിക്കുകയോ ചെയ്താൽ മാത്രം മതി എന്നർത്ഥം.
2: അപ്പൊ അവരിലൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്,
3: ആത്മവിശ്വാസം വർദ്ധിപ്പിക്കലാണ് സത്യത്തിൽ തിയേറ്റർ വർക്ക്ഷോപ്പുകൾ ചെയ്യേണ്ടത്. ഐക്യാൻ എന്നുള്ളൊരു ബോധം ഉണ്ടാകാനാണ്, എനിക്കിത് പറ്റും, അയ്യോ എനിക്കിങ്ങനെയൊക്കെ പറ്റുമോ, ആ എനിക്ക് പറ്റൂലേ. അപ്പൊ സാധാരണ ഇത് ചില കുട്ടികൾ വളരെ ഉൾവലിഞ്ഞുകൊണ്ടാവും, എന്തെങ്കിലും ഒന്ന് പറയാൻ പുറത്തേക്ക് വരാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. പാടാനായാലും കഴിവുണ്ടാവും, വരയ്ക്കാനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനായാലും ഒക്കെ കഴിവുണ്ടാവും. പക്ഷെ അവർ പ്രകടിപ്പിക്കില്ല, മറ്റു കുട്ടികൾ കളിയാക്കോ അല്ലെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയോ. ഇത് മുതിർന്നവർക്കും ഉണ്ട്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നു വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ മറ്റുള്ളവർക്ക് എന്ത് തേങ്ങ തോന്നിയാലും എന്താന്നുള്ള തോന്നലുണ്ടായാൽ മതി, നമുക്ക് എന്തും ചെയ്യാം. അപ്പൊ കുട്ടികളും ഇങ്ങനെ തന്നെയാണ്, കളിയാക്കോ ശരിയാകുമോ. അപ്പം ഒരു കൂട്ടത്തെ കുടുംബം എന്താ വെച്ചാല് എല്ലാരും ചെയ്യുന്നുണ്ട്, എല്ലാരും അഭിനയിക്കുന്നു, എല്ലാരും കളിക്കുന്നു, എല്ലാരും പറയുന്നു, എല്ലാരും പാട്ടുപാടുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ കുട്ടി അയ്യോ ആ ശരി അത് ഞാൻ തന്നെയുള്ള ചെയ്തത്, എനിക്ക് പറ്റൂലേ എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്നു.
2: പിന്നെ അത് മാത്രല്ല, ഇത് ഒരു കൂട്ടം കുട്ടികളുടെ
3: ഗ്രൂപ്പായിട്ടുള്ള
2: ഒരു
3: ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ ഉണ്ടാവും.
2: അതെ അതെ, അല്ലാതെ ഒറ്റയ്ക്കുള്ള ഒരു പ്രവർത്തനമല്ല.
3: ഒറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങൾ സാധാരണ ഒരു കുട്ടിയെ വിളിച്ചിട്ട് ചെയ്യാം. തുടക്കം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നേരെ വന്ന് ഒരു വർക്ക്ഷോപ്പിലേക്ക് പോയി ഇവിടെ വരൂ ഇതൊന്ന് അഭിനയിച്ചു കാണിക്കൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്തോളന്നില്ല. പക്ഷെ അത് കഴിയുമ്പോൾ വൈകുന്നേരം കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി അത് ചെയ്യും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ വന്നിട്ടുണ്ടാവും.
2: പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രൂപ്പായിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം,
3: ആ ഒരു ഊർജ്ജമുണ്ട്. അവർ പരസ്പരം പറഞ്ഞും ചെയ്തും ഒന്നിച്ചു കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്.
2: എനിക്ക് തോന്നുന്നു ഇവര് ഈ കുട്ടികൾ മുതിർന്നിട്ട് ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴായാലും ഒരു അഭിമുഖത്തെ ചെയ്യുമ്പോഴായാലും ഒക്കെ ഇതിന്റെ
3: ഒരു
2: ധൈര്യം ഒക്കെ മുതൽക്കൂട്ടാവുന്നതായിരിക്കും.
3: നല്ല ധൈര്യമാണ് അത് ചെയ്യുമ്പം. ഇത് ചെറിയ കുട്ടികൾക്കല്ല, വലിയവർക്ക് അടക്കണ്ട ഈ പ്രശ്നം. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ തിയേറ്റർ ഫോർ ടീൻ ഏജ് എന്ന് പറഞ്ഞിട്ട് യുവതി യുവാക്കൾക്കുള്ള ഇപ്പൊ പ്ലസ് ടു ഡിഗ്രി ഒക്കെ ഉള്ള കുട്ടി. പക്ഷെ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് വരാത്ത കുറെ ആളുകളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഒരു പ്രൊഡക്ഷൻ ചെയ്തു. അപ്പം അത് ചെറിയ കുട്ടികളിൽ മാത്രല്ല, ആത്മവിശ്വാസം വലിയ കുട്ടികളിലും ഈ പറഞ്ഞ പോലെ അത് ഉണ്ടായി വരുന്നു. പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പെരുമാറുമ്പോഴൊക്കെ ആ ഒരു തുടർച്ച ഉണ്ടാവും. എന്തായാലും കുറച്ചു കാലെങ്കിലും നിൽക്കും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് ഇതിനൊക്കെ ഒരു ഫോളോ അപ്പുകൾ ഉണ്ടാവണം. ഏതെങ്കിലും അർത്ഥത്തിൽ അവർക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ കാണാനും കേൾക്കാനും അറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. നമുക്കിവിടെയുള്ള തുടർച്ച എന്നുള്ളത് സ്കൂളാണ്. അപ്പം അതുകൊണ്ട് സ്കൂളിൽ സംഭവിക്കുന്നത് പഠിപ്പിക്കുക പഠിക്കാനുള്ള സംഗതിയാണ്. ഇത്തരത്തിലുള്ള രീതിയല്ല. അപ്പം കുട്ടികൾക്ക് ഒരു നിറഞ്ഞ കാഴ്ചകൾ ഉണ്ടാവും. ഒരു ഉത്സവം കണ്ടാൽ മതി, ഒരു പൂരത്തിന് പോയാൽ മതി, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നാടകം കണ്ടാൽ മതി, ഒന്ന് പാട്ട് കേൾക്കാൻ കൊണ്ടോയാൽ മതി. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു തുടർച്ചകൾ ഉണ്ടാകുമ്പം ആ ഉള്ളിൽ കയറിയ സാധനം അതങ്ങനെ എനിക്ക് എന്താണ് എന്റെ കഴിവ് എന്താണെന്നുള്ളൊരു സംഗതി രൂപപ്പെട്ടു വരും. പിന്നെ അതിനെ നമുക്കൊന്ന് തിരിച്ചു വിടേ വേണ്ടു.
2: ഇപ്പൊ ഇത്തരം നാടക പരിശീലന കളരികളിൽ പങ്കെടുത്തപ്പോ ഏതെങ്കിലും സ്കൂളിൽ ചെയ്തപ്പോ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടായി എന്നൊക്കെയുള്ള രീതിയിലേക്ക്?
3: അല്ല, നമ്മൾ ചെയ്യുമ്പോൾ പൊതുവെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അങ്ങനെ ആ അർത്ഥത്തില് എനിക്ക് തോന്നിയത് ഒരു പ്രതീക്ഷ എന്നൊരു ആള് വർഷങ്ങൾക്ക് ശേഷം കണ്ടു എന്നെ കാണുക. അപ്പം സാധ്യേട്ടൻ എന്നെ മനസ്സിലായി എന്ന് വെച്ചു. അപ്പൊ ആള് ഒരു യുറീക്ക ബാലോത്സവത്തിന് ഞാൻ ചെന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് ആളെ എന്റെ ഒരു ആരാധകനായി മാറി. ഞാൻ പിന്നീടാണ് അത് അറിയുന്നത്, ചെറുപ്പക്കാരനാണ്. അപ്പം അയാൾ പറയും സാധ്യേട്ടൻ അന്ന് വന്ന ആ ഒരു സംഭവം, അന്ന് നിന്ന് പറഞ്ഞ കാര്യങ്ങള്, അന്ന് നിന്ന് പാടിയ കാര്യങ്ങള്, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. മറ്റതൊക്കെ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള അനുഭവങ്ങൾ. നമ്മൾ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെയാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത് നമ്മളെ ഇഷ്ടപ്പെടുത്തുകയുള്ള ഇഷ്ടപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ത്രൂ ഔട്ട് നമ്മളെ കൂടെ കുട്ടികൾ വരുന്നുള്ളൂ.

0: അവരുടെ മനസ്സുണ്ടാവുള്ളു. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മളെ ഇഷ്ടപ്പെടുത്തുക. അപ്പൊ അതിനെന്ത് വഴിയാണ് നോക്കുക, കുട്ടികളെ കണ്ടിട്ട്. അപ്പൊ നമുക്ക് ആ തുടക്കം മുതൽ അവരെ ഇഷ്ടപ്പെടുത്തി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാം ഇവർക്ക് നമ്മൾ ഇഷ്ടമായെണ്ണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമായെണ്ണം എന്നൊക്കെ നമുക്ക് അറിയാം. അവർക്ക് ബോറടിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് സർക്കസ് കാണിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയുണ്ട്.
1: ഇനി നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഇങ്ങനെയുള്ള നാടക കളരികളിലെ, സ്കൂളിലെ കുട്ടികൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള നാടക കളരികളിലെല്ലാം ചെയ്തിട്ടുള്ള, പെർഫോം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നമ്മുടെ ശ്രോതാക്കൾക്കായിട്ടൊന്ന്.
0: ഞാനൊരു ചെറിയൊരു കഥ പറയാം. ഇത് രാമകൃഷ്ണൻ കുമരനല്ലൂർ എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപകൻ പറഞ്ഞ ഒരു കഥയാണ്, അല്ലെങ്കിൽ അയാൾ എഴുതിയ അവതരിപ്പിച്ച ഒരു കഥയാണ്.
1: അപ്പൊ
0: പഴയ
1: ഒരു നാടകാവതരണം,
0: അതെ, ഒരു ഞാൻ സോളോ ആയിട്ട്
1: ചെയ്തിട്ടുണ്ട്.
0: പഴഞ്ചൽ കഥകൾ എന്ന് പറയും, പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്, അതൊന്ന് പറഞ്ഞു നോക്കാം. രാമനായർ ദഹനക്കാരനാണ്, നന്നായിട്ട് പാചകം ചെയ്യും. ഒരു ദിവസം പാചകം ചെയ്ത് വരുമ്പോൾ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഉച്ച കഴിഞ്ഞു, കുറച്ച് ദൂരം നടക്കണം ആളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഒരു കുറ്റിക്കാട്ടിലെത്തി, ആൾ പാറപ്പുറത്തിരുന്നു, ഒന്ന് മുറുക്കി മുറുക്കിയിട്ട് ആൾ പറഞ്ഞു ഇങ്ങനെ, അയ്യോ ദഹനക്കാർക്ക് ഇല്ലാത്ത കുറ്റമില്ല, ഏയ് ഇത് പപ്പടം മലത്തിയിട്ടേ വിളമ്പുക, പായസത്തിന് ഇത്തിരി ഈ മധുരം കൂടി ആവായിരുന്നു. അവിയിൽ അടിയെ പിളിച്ചു, കാളൻ തേങ്ങ ഒന്നും കൂടി അങ്ങോട്ട് നീങ്ങണ്ടായിരുന്നു. ഇങ്ങനെയാ പറഞ്ഞ് നൂറ്റെട്ട് കുറ്റം പറയുകയും ചെയ്യും, ആൾ വാരി വലിച്ച് കഴിക്കുകയും ചെയ്യും. ദഹനക്കാർക്ക് ഇല്ലാത്ത കുറ്റമില്ല എന്ന് പറഞ്ഞ് നീട്ടി തുപ്പി ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് മരത്തിൻ്റെ ഇടയിൽ എന്തോ ഒരു സാധനം അങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണുന്നു. അപ്പോൾ ഒരു കമ്പക്കയറാണ് തോന്നുന്നു. അപ്പോൾ രാമനായർ അത് അവിടെ ചെന്ന് ആ കയറുമ്പോൾ പിടിക്കും. ഒരു നല്ല ഭംഗിയുള്ള കയർ, മഞ്ഞയും കറുപ്പും പുള്ളിയൊക്കെ ഇട്ടാൽ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, വീട്ടിൽ കൊണ്ടുപോവാം, ഏയ് പറ്റിച്ച പശുവിൻ്റെ കഴുത്തിലേക്ക് ഇട്ടാം, അല്ലെങ്കിൽ ബക്കറ്റിന് കയർ കെട്ടാം എന്നൊക്കെ വിചാരിച്ച ആളെ പിടിച്ചപ്പോൾ അയ്യ അതൊന്ന് അനങ്ങി, ഒന്ന് അന്താളിച്ചു, അത് എന്താപ്പോ ഇത്, വീണ്ടും മുറുക്കി പിടിച്ച് വീണ്ടും അനങ്ങി. സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ മരത്തിൻ്റെ അപ്പുറത്ത് എന്താ വെച്ചാൽ ഒരു പുലിയ പെട്ടു, പുലിയുടെ വാലുമേലാണല്ലോ പിടിച്ചത്. അങ്ങനെ ആകെ പ്രശ്നമായി, വാലുവിട്ട പുലി കടിക്കും, നിവൃത്തിയില്ല. പുലി വലിക്കാൻ തുടങ്ങി, രാമനായർ മുറുക്കി പിടിച്ചു, പുലി ചാടാൻ തുടങ്ങി, ഒപ്പം രാമനായരും ചാടി. അപ്പോൾ ആ ചാടുന്ന ചാട്ടത്തിൽ മടിയിലുണ്ടായിരുന്ന കുറച്ച് ചില്ലറയൊക്കെ ഉണ്ടായിരുന്നു, അത് കുറച്ച് താഴെ പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്. ഏയ് പ്രസിഡന്റേ വരിൻ നിക്കിൻ, ഒരു കാര്യം പറയേണ്ടത് കണ്ടില്ലേ, ഞാനേ ഒരു പുലിയെ പിടിച്ചു, ഭയങ്കര അത്ഭുത സിദ്ധിയുള്ള പുലിയാണ്. നാട്ടില് പന്നി ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിക്കാന്ന് ആൾക്കാർ പരാതി പറയാറില്ലേ, ഇനിയിപ്പോ പരാതിക്ക് ഒരു പരിഹാരമായി, ഈ പുലി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളിൻ എന്ന് പറയും. അപ്പം പറയും, അയ്യോ പന്നീനെ കൊണ്ട് തന്നെ സ്വീപ്പായി, ഇനിയിപ്പം പുലിയും കൂടി ആയാൽ ശരിയാവില്ല, എനിക്ക് വേണ്ട എന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ദൂരെ കോമൻ നായർ വരുന്ന കാണുന്നുണ്ട്. അപ്പം ഏയ് കോമൻ നായരെ ഒന്ന് ഇങ്ങോട്ട് വരിൻ, ഏയ് ഇങ്ങോട്ട് വരിൻ എന്ന് പറഞ്ഞിട്ട് കോമൻ നായരെ വിളിച്ചു. അപ്പം കോമൻ നായരെ, ഐ ഇതെന്താപ്പത്, പുലിയുടെ വാലൊക്കെ പിടിച്ചിട്ട്, ഐ ഇത് നിങ്ങളാ കരുതണ പുലിയല്ല, ഇതൊരു അത്ഭുത സിദ്ധിയുള്ള പുലിയാണ്. അയ്യ അതെന്താ അത്, ഈ പുലി ഇടയ്ക്കിടയ്ക്ക് പൈസ തുപ്പും, കണ്ടില്ലേ താഴെ പൈസ കിടക്കണം, എനിക്ക് മതിയായി, നിങ്ങൾക്കല്ലേ കുറച്ച് ബുദ്ധിമുട്ടാണ്, വീട് ശരിയാക്കണം, ഓടുമേയണം, പൊളിച്ച് പണിയണം, കിണറുത്തണം, വേലിയെട്ടണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആവശ്യത്തിനുള്ള പൈസ പുലി തരും, ഇതങ്ങോട്ട് പിടിക്കൻ. ആ അങ്ങനെയുണ്ടോ, പിന്നെ ഇതാ എനിക്ക് മതിയായിട്ട് ഞാൻ പോവുക, അതാ കണ്ടില്ലേ താഴെ കിടക്കണ പൈസ, അപ്പം എന്നാ ആ ശരി എന്നാ കുറച്ചേരം ഞാനും പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് കോമൻ നായർ വാല് പിടിക്കും. ഈ തഞ്ചത്തിൽ രാമനായർ ഓടി രക്ഷപ്പെടും. അപ്പോൾ കോമനായർ വിളിച്ചു പറയുക, ഏയ് രാമനായരെ അവിടെ നിൽക്കിൻ, ഇതിപ്പോൾ നിങ്ങളുടെ കാശ് അത് നിങ്ങളെടുത്തോളിൻ, ഇക്ക് പുലി ആദ്യം തരൂലോ പൈസ, അത് വേണ്ട അതും കൂടി നിങ്ങളെടുത്തോളിൻ എന്ന് പറഞ്ഞിട്ട് രാമനായർ ഓടുകയാണ്. ഇതാണ് എൻ്റെ കഥ.
1: ഇതിപ്പോ നമ്മള് കുട്ടികൾക്കായിട്ട് പെർഫോം ചെയ്യുമ്പോഴേ രംഗം, അല്ലെങ്കിൽ ആ വേദി പാർശ്വസാരഥി എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുമ്പോ അതിന് മുന്നൊരുക്കം?
0: ഇതിലിപ്പോ ഇപ്പോ സാധാരണ പുലി ഒന്നില് അതൊരു സങ്കല്പമായിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു വാല് കരുതാം, പല രീതിയിൽ ചെയ്യാം. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇതിലേക്ക് കഥാപാത്രങ്ങളെ കയറ്റിയാളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അഡീഷണൽ ആയിട്ട് വന്നതാണ്. സത്യത്തിൽ അവിടെ രാമനായരും കോമനായരേ ഉള്ളൂ. ഇനിയും അങ്ങനെ പെടുത്താവുന്ന പെട്ടുകിടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കതിനകത്ത് കയറ്റാം. അങ്ങനെ കഥാപാത്രങ്ങൾ ഉണ്ടാകുകയാണ്, കുട്ടികൾക്ക് അഭിനയിക്കാനുള്ള സാധ്യത ഉണ്ടാവുക. അതിന് ഏതൊക്കെ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇതിനകത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സിൽ ആലോചിക്കുക. ഇതൊരു വഴി മാത്രം, ഏത് നമ്മൾ ത്രെഡ് എന്ന് പറയില്ല, ഒരു കഥയായാലും പറയുന്ന സാധനമല്ല, അതിൻ്റെ ഒരു അതിനൊരു വഴി മാത്രമാണ്. പിന്നെ ചെയ്യുന്ന സമയത്ത് പിന്നെ വേറെ ഒരുപാട് സാധ്യതകൾ രൂപപ്പെട്ടു വരും. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള കൗതുകങ്ങളുണ്ടാവും. അപ്പോൾ പലപ്പോഴും കുറേ കഥാപാത്രങ്ങളങ്ങനെ നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് കൊണ്ടുവരാൻ പറ്റും. ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വലിയ ആളുകളായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേറൊരു കൗതുകം കൂടിയുണ്ട്.

0: ഉണ്ടല്ലോ.
1: കുട്ടികളുടെ നാടക പരിശീലന കളരികളിൽ സജീവ സാന്നിധ്യമായ നാടകപ്രവർത്തകൻ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ അവസാന ഭാഗം അടുത്തയാഴ്ച വിദ്യാഭ്യാസ രംഗത്തിൽ കേൾക്കാം.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ഇന്ന് 9:30 ഗാനലോകവീഥികളിൽ, 10 കഥകളി പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 സ്പോട്ട്ലൈറ്റ്. നാളെ രാത്രി 9:30 അടൂർ പി സുദർശനന്റെ സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിശാസുരഭി.

മറ്റു ഭാഷകളിൽ നിന്നുള്ള മൊഴിമാറ്റ ചിത്രങ്ങളടക്കം 54 തെലുങ്ക് ചിത്രങ്ങളാണ് 1960 റിലീസായത്. ഡബിംഗ് ചിത്രങ്ങളിൽ ഏറിയതും തമിഴിൽ നിന്നുള്ളവയായിരുന്നു. തെലുങ്കിലെ താരചക്രവർത്തിമാരായ എൻ ടി രാമറാവുവും നാഗേശ്വര റാവുവും നിറഞ്ഞാടിയ വർഷമായിരുന്നു 1960. എൻ ടി രാമറാവു അഭിനയിച്ച 8 ചിത്രങ്ങളിൽ എല്ലാം തന്നെ വിജയിച്ചു. അവയിൽ ശ്രീ വെങ്കടേശ്വര മഹാത്മ്യം എന്ന ചിത്രം അസൂയാവഹമായ വിജയമാണ് നേടിയെടുത്തത്. ഈ ചിത്രം തമിഴിൽ ശ്രീനിവാസ കല്യാണം എന്ന പേരിൽ മൊഴിമാറ്റം ചെയ്ത് പ്രദർശിപ്പിച്ചപ്പോഴും ബോക്സ് ഓഫീസ് വിജയം കൂടെ നിന്നു. നാഗേശ്വര റാവുവിന്റെ വിജയ ചിത്രമായ ശാന്തിനിവാസം എന്ന സിനിമ അതേ പേരിൽ മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്ത് വിജയം ആവർത്തിച്ചു.

1960 തെലുങ്കിൽ 9 ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സാവിത്രിയാണ് നായികമാരിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അഞ്ജലി ദേവി, ജമുന, സരോജാദേവി തുടങ്ങിയവരും നായികമാരായി സജീവമായുണ്ടായിരുന്നു. ഗായിക താരാപി ഭാനുമതിക്ക് 1960 തെലുങ്കിൽ സിനിമകൾ ഉണ്ടായിരുന്നില്ല. 1960 ശ്രദ്ധിക്കപ്പെട്ട സംഗീത പ്രധാന ചിത്രങ്ങൾ ഇനി പറയുന്നവയാണ്: അഭിമാനം, ശാന്തിനിവാസം, മഹാകവി കാളിദാസു, കുങ്കുമരേഖ, നമ്മിന ബെന്റു, ശ്രീ വെങ്കടേശ്വര മഹാത്മ്യം, കുലദൈവം, രാജമകുടം. എസ് രാജേശ്വര റാവു, മാസ്റ്റർ വേണു, ആദിനാരായണ റാവു, ഖണ്ഡശാല, പെൻഡ്യാല തുടങ്ങിയവരാണ് 1960 തെലുങ്കിൽ ശ്രദ്ധേയരായ സംഗീത സംവിധായകർ.

മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 1960 തെലുങ്ക് ചലച്ചിത്ര പിന്നണി ഗാനരംഗം വ്യത്യസ്തമായ ഒരു പ്രവണതയ്ക്ക് സാക്ഷ്യം നിന്നു. അന്യഭാഷാ ഗാനങ്ങളുടെ ഈണങ്ങൾ അതേപടി കൈക്കൊള്ളുന്ന പ്രവണത മലയാളം പോലുള്ള ഭാഷകളിൽ ശക്തമായിരുന്നെങ്കിലും തെലുങ്കിൽ അത് അത്ര പ്രകടമായിരുന്നില്ല. എന്നാൽ 1960 ചില ഹിന്ദി ഗാനങ്ങളുടെ ഈണങ്ങൾ അതേപടി സ്വീകരിക്കുന്ന സമ്പ്രദായത്തിന് സ്വീകാര്യത കിട്ടിത്തുടങ്ങി. ശാന്തിനിവാസത്തിലെ ഒട്ടുമിക്ക ഗാനങ്ങളും ഹിന്ദിയിൽ നിന്നുള്ള ഗാനാനുകരണങ്ങളായിരുന്നു. ഇവയിൽ മിക്ക ഗാനങ്ങളും ജനപ്രീതി പിടിച്ചുപറ്റുകയും ചെയ്തു.

60 റിലീസായ അഭിമാനം എന്ന ചിത്രത്തിനുവേണ്ടി ഘണ്ടശാലയും ജിക്കിയും പാടിയ ഗാനം. ഗാനരചന അരുദ്ര, സംഗീതം ഘണ്ടശാല.

ഗാനങ്ങളുടെ അനുകരണം ഒറ്റപ്പെട്ട യാദൃച്ഛികതയല്ലെന്നും 60-ൽ തെലുങ്ക് സിനിമ പ്രദർശിപ്പിച്ച സാമാന്യ പ്രവണതയാണെന്നും ബോധ്യപ്പെടുത്തുന്നു കുലദൈവം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ചിത്രത്തിൽ ഘണ്ടശാലയും ജമുനാറാണിയും പാടിയ ഗാനം.

ഈണാനുകരണങ്ങൾക്ക് പിന്നിൽ റീമേക്കുകളുടെ ഒരു പശ്ചാത്തല ചരിത്രമുണ്ട്. അതിങ്ങനെയാണ്, കുലദൈവം എന്ന തമിഴ് ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കാണ് ഭാഭി. തമിഴ് കുലദൈവം കുലദൈവം എന്ന പേരിൽ തന്നെ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തു. തമിഴിൽ നിന്നും തെലുങ്കിലേക്ക് സിനിമകൾ റീമേക്ക് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ തമിഴ് ഈണങ്ങളാണ് തെലുങ്ക് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സ്വീകരിക്കാറുള്ളത്. എന്നാൽ തെലുങ്ക് കുലദൈവത്തിലെ ഗാനങ്ങൾ മൂല തമിഴ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പായ ഭാഭിയിലെ ഗാനങ്ങളുടെ ഈണങ്ങളാണ് സ്വീകരിച്ചു കാണുന്നത്. ഹിന്ദി ഗാനങ്ങളിൽ നിന്ന് ഈണം കടമെടുക്കാനുള്ള പ്രവണത സജീവമായിരുന്ന കാലഘട്ടമായതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചത്. ഭാഭിക്കു വേണ്ടി മുഹമ്മദ് റഫി പാടിയ ഗാനം. സംഗീതം ചിത്രഗുപ്ത.

1958 മൗസി, 59 ഉജാല, 59 തന്നെ ഖൈദി നമ്പർ 911 എന്ന ചിത്രങ്ങൾക്കു വേണ്ടി വസന്ത് ദേശായി, ശങ്കർ ജയ്കിഷൻ, ദത്താരം എന്നിവർ ഒരുക്കിയ ഈണങ്ങളാണ് പ്രധാനമായും ഈ സിനിമയ്ക്കു വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഘണ്ടശാലയെപ്പോലെ മൌലിക പ്രതിഭയായ ഒരു സംഗീത സംവിധായകനെ കൊണ്ടുപോലും ഹിന്ദി ഈണങ്ങൾ അനുകരിക്കാൻ നിർബന്ധിക്കുന്ന പ്രബലരായ നിർമ്മാതാക്കൾ ആ കാലഘട്ടത്തിൽ തെലുങ്ക് ചലച്ചിത്ര വ്യവസായ രംഗത്തുണ്ടായിരുന്നു എന്നർത്ഥം.

കുങ്കുമരേഖ എന്ന സംഗീത വിജയ ചിത്രത്തിലെ ഒരു യുഗ്മഗാനം ഏക് ഹി രാസ്ത എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്നുള്ള ഈണാനുകരണമാണ്. തെലുങ്ക് ഗാനത്തിൽ ഘണ്ടശാലയുടെയും ജിക്കിയുടെയും ആലാപനമാണുള്ളത്. ഏക് ഹി രാസ്തയിലെ ഗാനം ചിട്ടപ്പെടുത്തിയത് ഹേമന്ത് കുമാർ.

ഹിന്ദിയിൽ നിന്നും മാത്രമല്ല തമിഴിൽ നിന്നും ഈ വർഷം ഈണങ്ങൾ ഇറക്കുമതി ചെയ്തതായി കാണാം. പെല്ലി കനുക എന്ന ചിത്രം തമിഴിലെ കല്യാണപ്പരിശിന്റെ റീമേക്കായിരുന്നു. എ എം രാജ ചിട്ടപ്പെടുത്തിയ കല്യാണപ്പരിശിലെ ഗാനങ്ങളുടെ ഈണങ്ങൾ അതേപടി ഉപയോഗിക്കുകയായിരുന്നു തെലുങ്ക് ചിത്രത്തിലും. ഗായിക ജിക്കി.

അന്യഭാഷാ ഗാനാനുകരണങ്ങൾക്ക് പുറമേ മൌലികമായ ചില സൃഷ്ടികളും 1960 തെലുങ്ക് ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്.

അഭിമാനം എന്ന ചിത്രത്തിൽ ആദ്യകാല തെന്നിന്ത്യൻ ഗായിക താര എസ് വരലക്ഷ്മി പാടിയ ഒരു ഗാനം. ഗാനരചന അരുദ്ര, സംഗീതം ഘണ്ടശാല.

0: 1960 മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച തെലുങ്ക് ചിത്രമാണ് മഹാകവി കാളിദാസു. ചിത്രത്തിൽ എം സത്യവും ജിക്കിയും പാടിയ ഒരു ഹാസ്യഗാനം. സംഗീതം വെണ്ടിയാല.
1: ിച്ചിനമളുലവലെ വള

ഇനി 1960 കന്നഡ ചലച്ചിത്ര പിന്നണി ഗാനരംഗങ്ങളിലേക്ക് കടക്കാം. 1960 12 കന്നഡ ചിത്രങ്ങളാണ് റിലീസായത്. ഇവയിൽ 5 ചിത്രങ്ങളിൽ രാജ്കുമാർ ആയിരുന്നു നായകൻ. ഉദയകുമാർ 3 ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. നായികമാരിൽ ലീലാവതി മുന്നിട്ടു നിന്നു. പണ്ഡരീഭായ്, മൈനാവതി, സരോജാദേവി എന്നിവരും രംഗത്തുണ്ടായിരുന്നു. എന്നാൽ കന്നഡയിൽ 1960 പിന്നണി ഗാനരംഗം വേണ്ടത്ര സജീവമായിരുന്നില്ല. രാജ്കുമാർ അഭിനയിച്ച ശ്രദ്ധേയ സിനിമ രണധീര കണ്ഠീരവയായിരുന്നെങ്കിലും രാജ്കുമാറിന്റെ സംഗീത പ്രധാന സിനിമ ഭക്ത കനകദാസയായിരുന്നു. കർണാടകയിലെ ഭക്തകവി കനകദാസന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ എം വെങ്കട്ടരാജു ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങൾ മിക്കവയും കനകദാസന്റെ തന്നെ രചനകളായിരുന്നു. ചിത്രത്തിൽ പി ബി ശ്രീനിവാസ് പാടിയ ഒരു ഗാനം

പത്മിനി പിക്ചേഴ്സിന്റെ മക്കളെ രാജ്യ എന്ന ചിത്രത്തിൽ ടി ജി ലിംഗപ്പ ഒരുക്കിയ ഗാനം ഏറെ ജനപ്രീതി നേടി. ഗാനരചന സദാശിവയ്യ, ഗായിക പി സുശീല.

ഇതര ഭാഷാ ഗാനാനുകരണങ്ങളും മൗലിക ഗാനങ്ങളും കൊണ്ട് 1960 തെന്നിന്ത്യൻ ചലച്ചിത്ര രംഗം സമ്പന്നവും വൈവിധ്യപൂർണവുമായിരുന്നു.

1961 മലയാള ചലച്ചിത്ര രംഗത്തേക്ക് നാം അടുത്ത അധ്യായം മുതൽ പ്രവേശിക്കുകയാണ്. ഗാനലോക വീഥികളിൽ ഇനി അടുത്തയാഴ്ച.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

നാളെ രാവിലെ 5:55 പി ഭാരതി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം കേൾക്കാം. 6:10 കാവ്യാഞ്ജലിയിൽ

ദേവഭാനു എഴുതിയ മൈഥിലി എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലപിക്കുന്നത് കെ ഗിരിജാവർമ്മ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7 FM ഡയറിയിൽ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. നാടകരചയിതാവും അഭിനേതാവും അധ്യാപകനുമായ രാജമോഹൻ നീലേശ്വരം പങ്കെടുക്കുന്ന ജാലകം അവസാന ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, സയൻസ് കഫേ, ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ, ജലസംരക്ഷണത്തിനായി സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ, ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ബി ഷാബിയുമായുള്ള അഭിമുഖം ആദ്യഭാഗം. നാളെ ഉച്ചയ്ക്ക് 1 പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം കേൾക്കാം. നാളെ ഉച്ചയ്ക്ക് 1

ആകാശവാണി കഥകളിപദങ്ങൾ കലാമണ്ഡലം ബാലചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം ബൈജു, ചെണ്ട കലാനിലയം സുഭാഷ് ബാബു, മദ്ദളം കലാഭാരതി രമണൻ. മാലി മാധവൻ നായർ എഴുതിയ കർണശപഥം ആട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ദുഃഖിതയായിരിക്കുന്ന തന്റെ ഭാര്യയായ ഭാനുമതിയുടെ സമീപം ദുര്യോധനൻ നിന്റെ ദുഃഖത്തിന് കാരണമെന്താണ് എന്ന് അന്വേഷിക്കുന്നു. സമാഗതമായിരിക്കുന്ന മഹാഭാരത യുദ്ധത്തിൽ ദുര്യോധനന് മൃത്യു നേരിട്ടാലോ എന്ന ഭയമാണ് തന്നെ ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്നത് എന്ന് ഭാനുമതി മറുപടി പറയുന്നു. അതുകേട്ട ദുര്യോധനൻ, കൗരവപക്ഷത്ത് മഹാരഥന്മാർ എല്ലാവരുമുണ്ട്, കൂടാതെ കർണനുമുണ്ട്, അതിനാൽ ഭീരുത വെടിയുവാൻ പറയുന്നു. ഈ സമയം കർണൻ പ്രവേശിക്കുന്നു. കർണനോട് ഭാനുമതിയെ സമാധാനിപ്പിക്കാൻ ദുര്യോധനൻ ആവശ്യപ്പെടുന്നു. സോദരി മഹാരാജ്ഞി, ഖേദമെന്തിനു വൃഥ എന്ന് ചോദിച്ച് കർണൻ ഭാനുമതിയെ സമാധാനിപ്പിക്കുന്നതാണ് ഇന്നത്തെ സന്ദർഭം.

കർണനോട് ഭാനുമതിയെ സമാധാനിപ്പിക്കാൻ ദുര്യോധനൻ ആവശ്യപ്പെടുകയും തുടർന്ന് സോദരി മഹാരാജ്ഞി ഖേദമെന്തിനു വൃതാ എന്ന് ചോദിച്ച് കർണൻ ഭാനുമതിയെ സമാധാനിപ്പിക്കുന്നിടത്ത് മാലിമാധവൻ നായർ എഴുതിയ കർണശപഥം ആട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം ബാലചന്ദ്രൻ, കലാമണ്ഡലം ബൈജു, ചെണ്ട കലാനിലയം സുഭാഷ് ബാബു, മദ്ദളം കലാഭാരതി രമണൻ.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഭാരതി. 60-നുള്ള കാവ്യാഞ്ജലിയിൽ പി ഉദയഭാൻ എഴുതിയ മൈഥിലി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് കെ ഗിരിജാവർമ്മ. ഏഴുമണിക്കുള്ള എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. നാടകരചയിതാവും അഭിനേതാവും അധ്യാപകനുമായ രാജ്മോഹൻ നീലേശ്വരം പങ്കെടുക്കുന്ന ജാലകം അവസാന ഭാഗം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം കമലതടം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

സല്ലാപം എന്ന പടത്തിന് വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ. ഇനി ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ശരത് ഈണം നൽകി. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പവിത്രം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: നമസ്കാരം. 2027 സെൻസസിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തെ പൌരന്മാരുടെ ജനസംഖ്യ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വിവരങ്ങൾ സമാഹരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള സമഗ്രമായ പ്രക്രിയയാണ് സെൻസസ്. നയരൂപീകരണക്കാർ, ഭരണാധികാരികൾ, ഗവേഷകർ എന്നിവർക്ക് രാഷ്ട്രവികസനവും നയങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത് ഈ കണക്കുകളാണ്. അതുകൊണ്ടുതന്നെ ജനസംഖ്യാ കണക്കെടുപ്പ് ഭരണ സംവിധാനത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. പുരാതനകാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിച്ചതായി ചരിത്ര രേഖകളിൽ നിന്ന് വ്യക്തമാണ്. കൌടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും പിന്നീട് അക്ബറിന്റെ ഭരണകാലത്ത് അബുൾ ഫസലിന്റെ ഐനി അക്ബരിയിലും ജനസംഖ്യാ കണക്കെടുപ്പിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സെൻസസ് 1865 1872 നടത്തിയത്. എന്നാൽ ഒരേ സമയം എല്ലാ പ്രദേശങ്ങളിലും ഒന്നിച്ചായിരുന്നില്ല സെൻസസ് നടപ്പാക്കിയത്. രാജ്യവ്യാപകമായി ആദ്യത്തെ സമന്വയിപ്പിച്ച സെൻസസ് 1881 നടന്നു. അതിനുശേഷം ഇന്ത്യ ഓരോ 10 വർഷത്തിലും സെൻസസ് നടത്തി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലുതും വിശ്വസനീയവുമായ സ്ഥിതിവിവരക്കണക്ക് പ്രവർത്തനങ്ങളിലൊന്നായി നമ്മുടെ സെൻസസ് മാറി. 2021 കോവിഡ് 19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സെൻസസ് മാറ്റിവച്ചു. അതുകൊണ്ടുതന്നെ ഇപ്പോൾ നടക്കുന്ന സെൻസസിന് പ്രാധാന്യമേറെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 7-ാം ഷെഡ്യൂളിലെ 69-ാം നമ്പറിൽ യൂണിയൻ ലിസ്റ്റിൽ അനുച്ഛേദം 246 സെൻസസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെ 16-ാമത്തേതും സ്വാതന്ത്ര്യത്തിനുശേഷമുള്ള 8-ാമത്തെയും സെൻസസാണ് നടക്കുന്നത്. വില്ലേജ്, പട്ടണം, വാർഡ് എന്നീ തലങ്ങളിലുള്ള പ്രാഥമിക വിവരത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് സെൻസസ്. വീടുകളുടെ അവസ്ഥ, സൌകര്യങ്ങൾ, ആസ്തികൾ, ജനസംഖ്യാ വിവരങ്ങൾ, മതം, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ, ഭാഷ, സാക്ഷരത, വിദ്യാഭ്യാസം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, കുടിയേറ്റം, സന്താനോൽപാദനം തുടങ്ങി വിവിധ ഘടകങ്ങളിന്മേൽ സൂക്ഷ്മമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന സെൻസസ് രാജ്യത്തിന്റെ ആസൂത്രണത്തിനും വികസനത്തിനും അടിത്തറപാകുന്ന സുപ്രധാന വിവരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് അടിസ്ഥാനപരമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നത് സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ്, അസംബ്ലി, പഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. നൂതന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പിന്തുണയോടെ ഉയർന്ന നിലവാരമുള്ള ഡേറ്റാ സുരക്ഷയും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് വേഗതയേറിയതും കൂടുതൽ കൃത്യവും സൂക്ഷ്മവുമായ വിവരങ്ങൾ നൽകാനാണ് സെൻസസ് പ്രക്രിയയിലൂടെ ലക്ഷ്യമിടുന്നത്. ദുരന്ത നിവാരണത്തിലും പൊതുജനാരോഗ്യ ആവശ്യങ്ങൾക്കും ദുർബലരായ ജനങ്ങളെ തിരിച്ചറിയുന്നതിനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വാക്സിനേഷൻ ഡ്രൈവുകളും ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാനും സെൻസസ് ഉപയോഗിക്കുന്നു. വികസിത ഭാരതമെന്ന ദേശീയ ലക്ഷ്യത്തിലേക്കുള്ള സർക്കാർ പദ്ധതികൾ ഉദ്ദേശിച്ച പുരോഗതി കൈവരിക്കുന്നുണ്ടോ എന്ന് സമഗ്രമായി വിലയിരുത്താനും നിരീക്ഷിക്കാനുമുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളിലൊന്നാണ് സെൻസസ്.
2: റിട്ടയർഡ് പ്രൊഫസറും കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വകുപ്പ് മുൻ മേധാവിയുമായിരുന്ന ഡോക്ടർ PS നായർ ആകാശവാണിയോട്.
3: ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാരെയും എല്ലാ പാർപ്പിടങ്ങളെയും ഉൾക്കൊണ്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് സെൻസസ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഇത് വളരെ ഭാരിച്ച ചെലവും സമയവും വേണ്ട ഒരു പ്രക്രിയയാണ്.

0: രണ്ടാമതൊരു പ്രത്യേകത, ഈ സെൻസസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസേഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത്, നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഡേറ്റ കളക്ഷനും അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസും അതിൻ്റെ വിശകലനവും മറ്റ് കാൽക്കുലേഷൻസും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാനും കഴിയും. ഇത് നമ്മുടെ പദ്ധതി ആസൂത്രണങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ സാമ്പത്തിക ആരോഗ്യ എല്ലാ പദ്ധതികൾക്കും നടത്തിപ്പിനും ഒക്കെ വളരെ സഹായകരമാകും. ആ ഒരു പ്രത്യേകതയും ഇതിനുണ്ട്.
1: ബൃഹത്തായ ഈ പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലാണ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ വ്യക്തികളെ അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യാ കണക്കെടുപ്പും നടക്കും. ജനവാസ കേന്ദ്രങ്ങളിലെ സ്ഥിതി, പാർപ്പിട ദൗർലഭ്യം, വീടുകളുടെ ആവശ്യകത എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനാൽ ഒന്നാം ഘട്ടം, അതായത് വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും വീടുകളെ സംബന്ധിച്ച് നയങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വളരെയേറെ ഉപയോഗപ്രദമാണ്. രണ്ടാം ഘട്ടമായി നടപ്പാക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്തെ ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള നിർദ്ദിഷ്ട സമയത്തെ വിവരങ്ങൾ നൽകുന്നു. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പുരോഗതിക്കാവശ്യമായ നയങ്ങളും പരിപാടികളും വികസിപ്പിച്ചെടുക്കുന്നതിനും കാര്യക്ഷമവും ഫലപ്രദവുമായ ഒരു പൊതുഭരണ സമ്പ്രദായത്തിനും സെൻസസ് വിവരങ്ങൾ ആവശ്യമാണ്. ഓരോ വ്യക്തിയെയും കണക്കിലുൾപ്പെടുത്തുകയും ആ വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ സൂചിത തീയതിയും സമയവും എന്നും വിളിക്കപ്പെടുന്ന നിശ്ചിത സമയത്ത് ശേഖരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ പ്രധാന സവിശേഷത. രണ്ടു ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ 2026 ഏപ്രിലിനും സെപ്റ്റംബറിനുമിടയ്ക്ക് ഒരു നിശ്ചിത സമയത്തിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഭരണകൂടങ്ങൾ പ്രാദേശിക സാഹചര്യമനുസരിച്ച് സംസ്ഥാന ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച സമയക്രമത്തിൽ കെട്ടിടങ്ങളും വീടുകളും കുടുംബങ്ങളും ക്രമാനുസൃതമായി പട്ടികപ്പെടുത്തുന്നു. ഇതിനു പുറമെ ജനവാസ കേന്ദ്രങ്ങളുടെ അവസ്ഥ, പാർപ്പിട ദൌർലഭ്യം മുതലായവ വിലയിരുത്തുന്നതിനായി കുടുംബത്തിന് കൈവശമുള്ള ആസ്തികളെയും ലഭ്യമായ സൌകര്യങ്ങളെയും കുറിച്ചുള്ള ഉപയോഗപ്രദമായ വിവരങ്ങളും ശേഖരിക്കുന്നു. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഫീൽഡ് വർക്ക് രാജ്യത്തുടനീളം 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടത്തപ്പെടും. ഈ ഘട്ടത്തിൽ ഓരോ വ്യക്തിയെയും എണ്ണുകയും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ ഈ പ്രവർത്തനം 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കും. സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സെൻസസ് ഡാറ്റ ശേഖരിക്കും. സെൻസസ് ആവശ്യത്തിനായി തയ്യാറാക്കിയ HLO മൊബൈൽ ആപ്പ് എല്ലാ എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ലളിതവും സൌകര്യപ്രദവും ഉപയോക്തൃ സൌഹൃദവുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയ സെൻസസ് വീടിന്റെ റെക്കോർഡുകൾ ലഭ്യമാക്കുന്നതിനും ആവശ്യാനുസരണം അവ എഡിറ്റ് ചെയ്യുന്നതിനും മൊബൈൽ ആപ്ലിക്കേഷനിൽ സൌകര്യമുണ്ട്. കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അനിൽ ചന്ദ്രൻ ആകാശവാണിയോട്:
2: 2027 സെൻസസ് മുൻകാലങ്ങളിലെ സെൻസസുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുണ്ട്. രാജ്യത്താദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസ് ആണ് ഇത് എന്നതാണ് ആദ്യത്തെ പ്രത്യേകത. അതായത് വിവരശേഖരണം നടത്തുന്നത് എന്യൂമറേറ്ററുടെ മൊബൈൽ ഫോണിലോ ടാബ്ലറ്റിലോ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഒരു ആപ്പിന്റെ സഹായത്തോടെയാണ്. പിഴവില്ലാത്ത വിവരശേഖരണം നടത്തുന്നതിനും വളരെ വേഗം ഡേറ്റ ഉപയോക്താക്കൾക്ക് എത്തിക്കാനും ഇതുമൂലം കഴിയും. അതുപോലെ പൗരന്മാർക്ക് അവരുടെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സിസ്റ്റം ഓൺലൈനിൽ ലഭ്യമാണ്. 2027 സെൻസസ് 2011 സെൻസസിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കുടിയേറ്റം, നഗരവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ സെൻസസിൽ നിന്ന് ലഭ്യമാകും. ഇന്ത്യയുടെ നഗരവൽക്കരണത്തിന്റെ പ്രവണതകളെയും മാറ്റങ്ങളെയും അനൌപചാരിക തൊഴിൽ മേഖലകളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഈ സെൻസസിലൂടെ ലഭ്യമാകും. അതുപോലെ വിവിധ ജാതി വിഭാഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നതിലൂടെ സമൂഹത്തിലെ അസമത്വങ്ങളും വിഭവ വിതരണത്തിലെ ഏറ്റക്കുറച്ചിലുകളും കൂടുതൽ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സർക്കാരിനും സമൂഹത്തിനും കഴിയുന്നതാണ്. ഇന്ത്യയുടെ ജനസംഖ്യാ പരിണാമത്തിന്റെ നിർണായകമായ ഒരു കാലഘട്ടത്തിലാണ് ഈ സെൻസസ് നടക്കുന്നത് എന്നത് പ്രധാനമാണ്. രാജ്യത്തിന്റെ നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും നിർണായകമാണ് ഈ സെൻസസും അതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: ഇത്തവണ സ്വന്തമായി നമ്മുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ SE.census.gov.in എന്ന പോർട്ടലിൽ സെൽഫ് എന്യൂമറേഷൻ വഴി സമർപ്പിക്കാം എന്നതാണ് 2027 സെൻസസിന്റെ സവിശേഷത. വ്യക്തികൾക്ക് വെബ് പോർട്ടൽ വഴി സ്വന്തം വിവരങ്ങൾ സുരക്ഷിതമായി സമർപ്പിക്കാൻ

0: ഇതിലൂടെ അവസരമൊരുക്കുന്നു. ജോലി, ബിസിനസ് അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദിവസം മുഴുവൻ വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇത് കൂടുതൽ സഹായകമാകുന്നു. എന്യൂമറേറ്റർ സെൽഫ് എന്യൂമറേഷൻ നടത്തിയ ഡാറ്റ സമർപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 May സ്വയം വിവരശേഖരണം പൂർത്തിയാക്കി. ആദ്യമായാണ് സെൻസസ് വിവരശേഖരണം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നിർവഹിക്കുന്നതെന്നും ഓരോ ഇന്ത്യക്കാരനും തങ്ങളുടെ വീട്ടിലെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ സെൻസസ് സർക്കാർ നടപടി എന്നതിലുപരി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും സെൻസസ് പ്രക്രിയയിൽ പങ്കുചേരാൻ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ പങ്കാളിത്തം അതിൽ നിർണായകമാണെന്നും നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ജനഗണന 2027 കോ ഡിജിറ്റൽ ബനായാ ഗയാ ഹൈ, സാരി ജാൻകാരി സീദേ ഡിജിറ്റൽ മാധ്യമ മേ ദർജ് ഹോ റഹി ഹൈ. ഘർ ഘർ ജാനെ വാലെ കർമ്മചാരിയോ കെ പാസ് മൊബൈൽ ആപ്പ് ഹൈ, വേ ആപ്സെ ബാത് കർക്കെ ഉസീ മേ ജാൻകാരി ദർജ് കരെങ്കെ. സാഥിയോ, ഇസ് ബാർ ജനഗണന മേ ആപ്കി ഭാഗീദാരി ഭി ആസാൻ ബനായി ഗയി ഹൈ. ആപ് ഖുദ് ഭി അപ്നി ജാൻകാരി ദർജ് കർ സക്തേ. കർമ്മചാരി കെ ആനെ സെ 15 ദിൻ പെഹ്ലേ ആപ്കെ ലിയെ സുവിധ ശുരു ഹോഗി. ആപ് അപ്നെ സമയ കെ അനുസാർ ജാൻകാരി ഭർ സക്തേ ഹൈ. ജബ് ആപ് പ്രക്രിയ പൂരി കർത്തേ ഹൈ തോ ആപ്കോ ഏക് വിശേഷ ഐ ഡി മിൽതി ഹൈ. യെ ഐ ഡി ആപ്കെ മൊബൈൽ യാ ഇമെയിൽ പർ ആതി ഹൈ. ബാദ് മേ ജബ് കർമ്മചാരി ആപ്കെ ഘർ ആതാ ഹൈ തോ ആപ് യഹി ഐ ഡി ദിഖാ കർ ജാൻകാരി കി പുഷ്ടി കർ സക്തേ ഹൈ. ഇസേ ദോബാരാ ജാൻകാരി ദേനെ കി ജറൂറത് നഹീ പഡ്തി. സമയ ഭി ബച്ചതാ ഹൈ ഔർ പ്രക്രിയ ആസാൻ ഹോ ജാതി ഹൈ. സാഥിയോ, ജിൻ രാജ്യോ മേ സ്വഗണനാ കാ കാം പൂരാ ഹോ ഗയാ ഹൈ വഹാ ഗണനാ കർമ്മചാരി ദ്വാരാ ഘരോ കെ സൂചീകരണ കാ കാര്യ ഭി ശുരു കർ ദിയാ ഗയാ ഹൈ. അബ് തക് ലഗ്ഭഗ് 1,20,00,000 പരിവാരോ കാ മകാൻ സൂചീകരണ കാ കാര്യ പൂരാ ഭി ഹോ ചുക്കാ ഹൈ. സാഥിയോ, ദേശ് കി ജനഗണനാ സിർഫ് സർക്കാരി കാം നഹീ ഹൈ, യഹ ഹം സബ് കി ജിമ്മേദാരി ഹൈ. ആപ്കി ഭാഗീദാരി ബഹുത് ജരൂരി ഹൈ. ആപ്കി ദി ഗയി ജാൻകാരി പൂരി തരഹ സുരക്ഷിത് രഹതി ഹൈ, യഹ ഗോപനീയ രഖി ജാതി ഹൈ. ഡിജിറ്റൽ സുരക്ഷാ കെ സാത്ത് ഇസേ സുരക്ഷിത് കിയാ ജാതാ ഹൈ. ആയിയേ ഹം സബ് മിൽകർ ഇസ് പ്രക്രിയ മേ ഭാഗ് ലേ, ജനഗണന 2027 കോ സഫൽ ബനായേ.
0: ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ലക്ഷദ്വീപ് തുടങ്ങിയ ഇടങ്ങളിൽ സെൻസസിന്റെ പ്രവർത്തനങ്ങൾ 1 May ആരംഭിച്ചു. ഈ മാസം 30 വരെ പ്രക്രിയ തുടരുമെന്നും പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥർ ഡാറ്റാ ശേഖരണത്തിനായി ഗൃഹസന്ദർശനം നടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ കാലാവധി June 16 മുതൽ 30 വരെയാണ്. വിവരശേഖരണത്തിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ July 1 മുതൽ 30 വരെ വീടുകൾ സന്ദർശിക്കും. സെൻസസ് 2027 ഹൌസ് ലിസ്റ്റിംഗ് ദൌത്യവുമായി ബന്ധപ്പെട്ട് 24 മാസ്റ്റർ ട്രെയിനർമാരുടെ ആദ്യ ബാച്ചിന്റെ 4 ദിവസത്തെ പരിശീലനം തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിൽ നടന്നു. സെൻസസ് പ്രവർത്തനങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നതിൽ മികച്ച പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ പങ്ക് നിർണായകമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഡയറക്ടർ ജനറൽ ടിങ്കു ബിസ്വാൾ പറഞ്ഞു. 22 മാസ്റ്റർ ട്രെയിനർമാരുടെ 2-ാമത്തെ ബാച്ചിന്റെ പരിശീലനം 6 മുതൽ 9 വരെയാണ് നടക്കുക. നിരവധി വിപ്ലവകരമായ മാറ്റങ്ങളോടെയാണ് 2027 സെൻസസ് നടപടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സ്ഥിതിവിവര കണക്കുകളുടെയും ഭരണപരമായ നയങ്ങളുടെയും ഒരു പരിവർത്തന ഘട്ടമാണ് 2027 സെൻസസ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ സംയോജിപ്പിക്കുന്നതിലൂടെയും ഡാറ്റ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലൂടെയും വിവരശേഖരണത്തിന്റെ വ്യാപ്തി വികസിപ്പിക്കുന്നതിലൂടെയും രാജ്യത്തെ ജനസംഖ്യയെക്കുറിച്ച് കൃത്യവും സമയബന്ധിതവുമായ ഉൾക്കാഴ്ചകൾ നൽകാനാണ് സെൻസസ് ലക്ഷ്യമിടുന്നത്. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുന്ന അവസരത്തിൽ കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ നൽകുക എന്നത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ശരിയായ വിവരങ്ങൾ നൽകേണ്ടതാണ്. രാഷ്ട്രം വളരുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ തുല്യമായ വികസനവും കൃത്യവും സുതാര്യവുമായ നയരൂപീകരണവും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന ഉപകരണമായി സെൻസസ് 2027 മാറുമെന്ന് പ്രതീക്ഷിക്കാം. 2027 സെൻസസിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം ഹരിഷ്ണ.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും.